ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 19, കൊല്ലവർഷം 1201, മേടം 26. 2026 മെയ് മാസം 9 തീയതി ശനിയാഴ്ച. എഫ്എം ബാൻഡിൽ 101.5 മെഗാഹിഡ്സിൽ നിങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 54 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പോൾ മണവാളൻ.
2: തെറ്റുപറ്റാത്ത മനുഷ്യരില്ല, അബദ്ധങ്ങൾ പിണയാത്ത പ്രസ്ഥാനങ്ങളോ സ്ഥാപനങ്ങളോ ഇല്ല. വീഴ്ചകൾ മാനുഷികവും അവ തിരുത്തുന്നത് ദൈവികവുമാണെന്ന് എല്ലാവരും സമ്മതിക്കും. സുഭഗസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കത്തോലിക്കാ സഭയ്ക്ക് ചരിത്രത്തിൽ സംഭവിച്ച സമീപന വൈകല്യങ്ങൾ ഏറ്റുപറഞ്ഞ് ലോകത്തോട് മാപ്പപേക്ഷിച്ചപ്പോൾ എല്ലാവർക്കും അതൊരു പുതിയ അനുഭവമായി. കുറെ പേർക്കെങ്കിലും അനുകരണീയമായ മാതൃകയും സുമനസ്സുകളുടെ പ്രതികരണമാണ് പശ്ചാത്താപം. അവർ തങ്ങളുടെ തെറ്റുകൾക്ക് സോറി പറഞ്ഞ് മുറിപ്പെടുത്തിയ മനസ്സുകൾക്ക് സ്വസ്ഥത പകരും. മാപ്പ് പറയുന്നത് ബലഹീനതയായി കാണരുത്. ആത്മബലമുള്ളവർക്കേ വീഴ്ചകളുടെയും പരാജയങ്ങളുടെയും ഉത്തരവാദിത്വം കൈയേൽക്കാൻ കഴിയൂ. നാം ചെയ്യുന്ന നന്മകളും നമ്മുടെ കൊച്ചു കൊച്ചു വിജയങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ പെരുപ്പിച്ചു കാട്ടി കൊട്ടിഘോഷിക്കാറുണ്ടല്ലോ. എന്നാൽ നമുക്ക് വന്നുപോകുന്ന പിഴകളുടെ ഉത്തരവാദിത്വം സഹപ്രവർത്തകരുടെ ശിരസിൽ കെട്ടിയേറ്റാനാണ് പലപ്പോഴും നാം ക്ഷമിക്കാറ്. അവ ഏറ്റെടുക്കുന്നതിൽ നമ്മൾ ലജ്ജിക്കരുത്. ആ നിഷ്ഠ നമ്മെ വിനയമുള്ളവരും കൂടിയാലോചനയ്ക്ക് സന്നദ്ധരുമാക്കും. ദൈവത്തോട് തെറ്റുകളേറ്റുപറയുന്നത് വളരെ എളുപ്പമാണ്, കാരണം അത് നമുക്ക് യാതൊരു വക ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. പോരെങ്കിൽ ദൈവം സ്നേഹമുള്ള പിതാവാണ് എന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്നു. മക്കളുടെ സർവാപരാധങ്ങൾക്ക് മാപ്പരളുക പിതാവിന്റെ പ്രകൃതിയും ആനന്ദവുമാണല്ലോ. ബൈബിളിലെ ധൂർത്തപുത്രന്റെ ഉപമ ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ദൈവത്തോടെന്നതിനേക്കാൾ മനുഷ്യരോടാണ് നാം ഏറെ തെറ്റുകൾ ചെയ്യുന്നത്. ചിന്ത, വാക്ക്, കർമ്മങ്ങൾ വഴി സഹോദരങ്ങൾക്കെതിരെ എത്രമാത്രം അപരാധങ്ങളാണ് ദിവസവും നാം ചെയ്തു പോകുന്നത്. എത്ര കരുതലോടെ ജീവിച്ചാലും വീഴ്ചകൾ വന്നുപോകാം. അത്ര ശക്തമാണ് നമ്മുടെ സ്വാർത്ഥത. അവയ്ക്കെല്ലാം ദൈവത്തോട് മാപ്പ് പറഞ്ഞാൽ പോരല്ലോ. ആരോട് തെറ്റു ചെയ്തോ അവരെ ഖേദമറിയിച്ച് പരിഹാരം ചെയ്യുക തന്നെ വേണം. അതാണ് സാമാന്യനീതി. ഗാന്ധിജി കുട്ടിയായിരിക്കെ സിഗരറ്റ് വലിച്ചതും കുടുംബത്തിന്റെ ധാരണകൾക്കും ആചാരങ്ങൾക്കും വിരുദ്ധമായി മാംസം ഭക്ഷിച്ചതുമായ കാര്യങ്ങൾക്ക് അച്ഛനോട് പശ്ചാത്താപപൂർവ്വം മാപ്പപേക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ നാം വായിക്കുന്നു. കൊല്ലും കൊലയും വഞ്ചനയും കൈക്കൂലിയും മോഷണവും പിടിച്ചുപറിയുമായി ആർത്തിയുടെയും ക്രൂരതയുടെയും സംസ്കാരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്. അതിലുപരിയാണ് സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതും ചെയ്തു കൊടുക്കേണ്ടതുമായ നിരവധി നന്മകൾ ചെയ്യാതിരിക്കുന്നത്. ഏതൊരു പുണ്യനദിയിലാണാവോ ഈ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ നമുക്കാവുക. തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കാത്ത മനുഷ്യനെ എങ്ങനെ മനുഷ്യനായി കാണും? അയാൾക്ക് മനുഷ്യാകൃതിയുണ്ടാവാം, മനുഷ്യപ്രകൃതി ഉണ്ടാവില്ല. നമ്മുടെ തെറ്റുകളോട് അയഞ്ഞ നിലപാട് സ്വീകരിക്കരുത്. മറ്റുള്ളവരുടെ വീഴ്ചകളെ ടെലസ്കോപ്പിലൂടെ കാണാതെ കണ്ണാടിയിലൂടെ മാത്രം കണ്ട് പരിഹാരക്രിയയിൽ മനസ്സിരുത്തുക. ആരുടെയും ബലഹീനതകളിൽ സന്തോഷിക്കുകയോ അവ ആഘോഷിക്കുകയോ അരുത്. ഒരാൾ പരാതിപ്പെട്ടതോർക്കുന്നു, ബിസിനസ് പാർട്ട്ണർ എന്നോട് കാപട്യം കാട്ടി, എന്നെ അത് വേദനിപ്പിച്ചു, ഞാൻ തെല്ല് ക്ഷോഭിച്ച് സംസാരിച്ചു, ഞങ്ങളുടെ പാരസ്പര്യത്തിൽ വിള്ളൽ അനുഭവപ്പെട്ടു, പിന്നീട് മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടുന്നതറിഞ്ഞ് ക്ഷോഭിച്ചു പോയതിന് ഞാൻ അയാളോട് മാപ്പ് പറഞ്ഞു. എന്നാൽ അത് തന്റെ സത്യസന്ധതയ്ക്ക് തെളിവായി വ്യാഖ്യാനിച്ച് അയാൾ തന്റെ കൂട്ടുകാരോടൊത്ത് വിജയമാഘോഷിച്ചു. അധന്യമായ പെരുമാറ്റം എന്നല്ലേ അതിനെ വിശേഷിപ്പിക്കാനാവൂ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പോൾ മണവാളൻ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പുതുച്ചേരിയിൽ എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകം നേതാവ് വിജയിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ ടിവികെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ആദായ നികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിലും രാജിവച്ചിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണിയമ്മയുടെ കുട്ടികൾക്കിടയിൽ എന്ന കവിത ആലാപനം ഷർമിള സന്ദീപ്; 6:15 അർച്ചന; 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ; 7:00 ട്രെയിൻ സമയം തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം; സേവനത്തിന്റെ സൈറൺ; അഗ്നിരക്ഷാസേന കണ്ണൂർ ജില്ലാ ഓഫീസർ അരുൺ ഭാസ്കർ പങ്കെടുക്കുന്നു; 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ; 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി; അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ; തുടർന്ന് സ്പോർട്സ് ടൈം; കേരള ഹോക്കി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ നിയാസ് അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നു; 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ; 8:30 കണ്ണൂർ സുനിത ഫർണിച്ചർ ഹെൽത്ത് കഫേ പ്രായോജക പരിപാടി; 8:40 സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങൾ കേൾക്കാം; 9:00 പ്രിയം പ്രിയതരം; 9:58 എഫ് എം പ്രധാന വാർത്തകൾ; 10:00 നേർവഴി, കാഴ്ചപരിമിതി നേരിടുന്നവർക്കായുള്ള പ്രത്യേക പരിപാടി; 10:15-11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ; 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ; 11:05 ആൽബം ഗാനങ്ങൾ കേൾക്കാം; 12:10 സേവന വാർത്തകൾ; 12:15 നാടൻ പാട്ട്, പി കെ സുബ്രനും സംഘവും അവതരിപ്പിച്ചത്; 12:40 ആരോഗ്യദീപ്തി, വേനൽക്കാല രോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ; പടിഞ്ഞക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അഞ്ജലിയുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം; 1:00 ഓർമ്മയിലൊരു ഗാനം; 1:58 എഫ് എം പ്രധാന വാർത്തകൾ;

0: substantively addresses the core concerns of both countries. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. കാവ്യാഞ്ജലി. ബാലാമണി അമ്മ എഴുതിയ കുട്ടികൾക്കിടയിൽ എന്ന കവിത ശർമ്മിള സന്ദീപ് ആലപിച്ചത്.

നിങ്ങൾ കേട്ടത് ബാലാമണി അമ്മ എഴുതിയ കുട്ടികൾക്കിടയിൽ എന്ന കവിത. ആലപിച്ചത് ശർമിള സന്ദീപ്. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന പീലിയില പാടിയ ഗാനമാണ് ആദ്യം. ദർശനമേ ദിവ്യദർശനമേ.

ഇന്ന് 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, സേവനത്തിന്റെ സൈറൺ, അഗ്നിരക്ഷാസേന കണ്ണൂർ ജില്ലാ ഓഫീസർ അരുൺ ഭാസ്കർ പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സ്പോർട്സ് ടൈം.

0: കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 15-നകം ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-270-51-82. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചൊവ്വ യൂണിറ്റിന്റെ പ്രതിമാസ യോഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചൊവ്വ ഹൈസ്കൂളിൽ നടക്കും. ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന പ്രതിമാസ ജൈവമേള ഈ മാസം 11-ന് ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ്പ് കേരള പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് എസൻഷ്യൽ ഇംഗ്ലീഷ് കോഴ്സിന്റെ സൌജന്യ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-95-99-97-12. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 5-ാമത് കഥാപ്രസംഗ മഹോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 പുളിമാത്ത് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. പെരളശ്ശേരി നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് തിരുവോണ പൂജയും പ്രസാദ സദ്യയുമുണ്ടാകും. ഇരിവേരി ആയില്യത്ത് തറവാട് തിറ ഉത്സവം നാളെ സമാപനം. മുതുകുറ്റി കാരാൽ പുത്തൻപുര തറവാട് ദേവസ്ഥാനത്തെ തെയ്യം തിറ മഹോത്സവം നാളെ സമാപിക്കും. കൂവേരി ആലത്തട്ട് മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന ഉത്സവം നാളെ സമാപിക്കും. കണ്ണാടിപ്പറമ്പ് വള്ളുവൻ കടവ് മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന മുത്തപ്പൻ ശില്പ നിർമ്മാണത്തിന്റെ ഭൂമിപൂജയും ശിലാപൂജയും ഇന്ന് രാവിലെ നടക്കും. അഴീക്കോട് മയിലാടത്തടം ഇളം കരുമകൻ ക്ഷേത്രം ഭാഗവത സപ്താഹയജ്ഞം നാളെ മുതൽ ഈ മാസം 17 വരെ നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഒരു നല്ല തുടക്കം മികച്ചൊരു ശാസ്ത്രജ്ഞനിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. കണ്ണൂർ തളാപ്പിലെ സയൻസ് സെന്റർ ഫിസിക്സ് പഠനത്തിലെ മികവിന്റെ കേന്ദ്രം. CBSE, ICSE സ്റ്റേറ്റ് സിലബസുകൾക്ക് ആശയവ്യക്തതയും പ്രായോഗിക പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ കോച്ചിംഗ് May 11 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. സയൻസ് സെന്റർ, യശോറാം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9544142367 ഓർ 9400232367.
3: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
4: എന്റെ ടീച്ചറെ,
5: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
6: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ.
7: മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
8: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
9: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: സംശുദ്ധിയുടെ സുവർണ മുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
12: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
13: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: മഴക്കാലത്ത് ഈ സാരി എല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
4: എന്റെ ടീച്ചറെ, അതിനല്ലേ

0: നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
1: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
2: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
6: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
7: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
6: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
7: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
6: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
7: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
7: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
6: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
7: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
6: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
8: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ഹെൽത്ത് കഫേ, പ്രായോജകർ സുനിത ഫർണിച്ചർ, കണ്ണൂർ.
9: കീടിലെ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ. ഇനി ഫർണിച്ചറുകൾ മറ്റെവിടെയും കിട്ടാത്ത വിലയിൽ വാങ്ങാം.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
12: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
14: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
15: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
14: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
15: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
14: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
15: ഏറ്റവും പുതിയ റിലീസുകൾ,
14: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
15: നമുക്ക് ആസ്വദിക്കാം
14: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
15: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
16: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്?
17: സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 2 സാന്ദ്രകച്ചി മാംഗ്ലൂർ വിവേക് എക്സ്പ്രസ് 2:19 മിനിറ്റും 1:63:45 ലോകമാന്യതിലക്

0: തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2:17 വൈകിയോടുന്നു. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ എന്നിവർ എംഎൽഎമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിനുശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ ആർ എൻ രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപ്പൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
0: പുതുച്ചേരിയിൽ എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ എൻഡിഎ സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ ടിവികെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടിവികെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ 2 തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: മുസ്ലിം ലീഗ് തമിഴക വെട്ടറി കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത്

0: നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും ടി വി കെയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് ടി വി കെയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടി ടി വി ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ ഏക എം എൽ എ എസ് കാമരാജ് അണ്ണാ ഡി എം കെ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ എ എം എം കെ തമിഴക വെട്ടറി കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഡി എം കെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നത് മൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
1: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റ് കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. എൻ ഐ എ കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരുരാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവയ്ക്കും. 2nd World War റഷ്യയുടെ May 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. KSRTCയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. UDFൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷ ജയിച്ചത്. ഇന്ന് FC ഗോവ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെബനനെ മറുപടിയില്ലാത്ത 4 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
1: വയലാർ രാഘവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത MLA K മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത

0: അവയവദാനം നടത്തിയ കേസിൽ മൂന്നുപേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ KP യുടെ റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കടകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക പുനീത ത്രിപാഠി. സുവേന്ദു അധികാരി അദ്യ പശ്ചിമബംഗാള രാജ്യ പ്രഥമസ്യ ഭാജപേതി ദലസ്യ മുഖ്യമന്ത്രിരൂപേണ ശപഥഗ്രഹണം കരിഷ്യതി. കൊൽക്കത്തനഗരസ്യ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇത്യത്ര ശപഥഗ്രഹണസമാരോഹ ആയോജ്യത്തെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗൃഹമന്ത്രി അമിത്ഷാ, ഭാജപാധ്യക്ഷ നിതിൻ നവീന, കേന്ദ്രീയമന്ത്രിണ, NDA ശാസിതാനാം രാജ്യാനാം മുഖ്യമന്ത്രിണഃ ച ശപഥഗ്രഹണ സമാരോഹേ ഭാഗം ഗ്രഹീഷ്യന്തി ഇത്യപേക്ഷാസ്തി. പൂർവം ഹ്യഃ ശ്രീ അധികാരിവര്യഃ രാജ്യ ഭാജപാ വിധായികാദലസ്യ നേതാ നിർവാചിതഃ അഭവത്. കൊൽക്കത്തനഗരെ ഗൃഹമന്ത്രിണഃ അമിതഷാഹസ്യ ഉപസ്ഥിതൌ വിധായകദലസ്യ സഭാ അഭവത്. സഭായാഃ അധ്യക്ഷഃ ശ്രീ ഷാഹ അവദത് യത് സർവേ പ്രസ്താവാഃ സുവേന്ദു അധികാരിണഃ പക്ഷേ ഏവ പ്രാപ്താനി. ഭാജപാ വിധായികാദലസ്യ നേതൃത്വേ നിർവാചനാനന്തരം ശ്രീ അധികാരി പശ്ചിമബംഗസ്യ രാജ്യപാലേന RN രവിനാ സഹ മിലിത്വാ രാജ്യേ പ്രഥമം ഭാജപാ നേതൃത്വസ്യ സർവകാരസ്യ നിർമാണായ പ്രതിജ്ഞാം പ്രദത്തവാൻ. വിധാനസഭാ നിർവാചനെ ഭാജപേതി ദലം ഐതിഹാസികം വിജയം പ്രാപ്നോത്. TMCതി ദലസ്യ 15 ശാസനം ച സമാപിതം. പുതുച്ചേരി രാജ്യ രാഷ്ട്രീയ ജനതാന്ത്രിക ഗഠബന്ധനസ്യ മുഖ്യമന്ത്രി പദസ്യ പ്രത്യാശി NRangasamy ഇത്യേഷ ഉപരാജ്യപാലേന KKailasanathan വര്യേണ സഹ മിലിത്വാ അഗ്രിമസർവകാരസ്യ നിർമാണായ പ്രസ്താവ പ്രദത്തവാന്. ശ്രീരംഗസ്വാമി ബഹുസംഖ്യായാം വിധായകാനാം സമർത്ഥനപത്രാണി ഉപരാജ്യപാലായ സമർപ്പിതവാൻ. രക്ഷാനുസന്ധാന വികാസ സംഘടനേന DRDO ഇത്യനേന ഭാരതീയ വായുസേനയാ ച ഗുരുവാസരെ ഒഡിഷാതടസ്യ സമീപെ ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരേതി ശസ്ത്രസ്യ പ്രഥമോഡ്ഡയന പരീക്ഷണം സഫലതയാ സമ്പാദിതം. താരേതി ഭാരതസ്യ പ്രഥമാ സ്വദേശീയ ഗ്ലൈഡ് ശസ്ത്രവ്യവസ്ഥാസ്തി യാ മാർഗനിർദ്ദേശിത യുദ്ധോപകരണാൻ യഥാർത്ഥ നിർദ്ദേശിത ശസ്ത്രേഷു പരിവർത്തയതി. ദുബൈ നഗരെ ഭാരതസ്യ വാണിജ്യ ദൂതാവാസേന സമുദ്രേ മൃതസ്യ ഏകസ്യാഹ നൗകായാഹ ഭാരതീയസ്യ ചാലകദലസ്യ മൃത്യോഹ വിഷയെ ശോകഃ പ്രകടിതഃ. ഏകസ്മിൻ സാമാജികാന്തർജാലീയേ പടലേ സന്ദേശേ കോൺസുലേറ്റ് ജനറൽ ഇത്യനേന ഘടനൈഷ ദുർഭാഗ്യപൂർണം ഉക്തം. സഹ പോതസ്യ സ്വാമിനാ സഹ നിരന്തരം സമ്പർക്കേ അസ്തി. അധിക വിവരണാനി ച അന്വേഷ്ടും പ്രയാസരതഃ അസ്തി. ദൂതാവാസേന ആശ്വാസിതം യത് അസ്മിൻ വിഷയേ സർവവിധ സഹായം പ്രാധാന്യേന പ്രദീയന്തെ. ഹോർമുജ് ജലസന്ധ്യാം ഗതിരോധഃ തദാ തീവ്രഃ അഭവത് യദാ സംയുക്തരാഷ്ട്രസംഘസ്യ സുരക്ഷാപരിഷദി അമേരിക്കാ സമർത്ഥിതസ്യ പ്രസ്താവസ്യ പ്രാരൂപം ഇറാൻദേശേന നിരാകൃതം. തദ്ദോഷപൂർണം രാജനീതിനാ പ്രേരിതം ചാസ്തി ഇതി ഉക്തം. തെഹ്റാനേന ഉക്തം യത് അയം പ്രസ്

0: एतावः विवादस्य समाधाने साहाय्यं न कृत्वा अवैधरूपेण कार्यं कर्तुं प्रेरयिष्यति। तेहरानेन संयुक्तराष्ट्रसंघस्य सदस्यराष्ट्रान् प्रस्तावितस्य प्रस्तावस्य समर्थनं न कर्तुं प्रार्थितम्। आईपीएल क्रिकेट क्रीडायां गतरात्रौ दिल्ल्याः अरुण जेटलीति क्रिकेट क्रीडांगणे कोलकाता नाइट राइडर्स दलेन दिल्ली कैपिटल्स दलम् अष्टस्तोभैः पराजितम्। अद्य जयपुरस्य सवाई मानसिंह क्रीडांगणे राजस्थान रॉयल्स दलम् गुजरात टाइटन्स दलम् सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्धसप्तवादने भविष्यति। प्रियाः श्रोतारः, संस्कृतजगता सम्बद्धैः विभिन्नैः क्रियाकलापैः संवलितस्य संस्कृत साप्ताहिकीति विशिष्ट कार्यक्रमस्य प्रसारणम् आकाशवाण्याः एफएम गोल्ड प्रवाहिकातः रविवासरे मध्याह्ने सार्धैकवादनतः भविष्यति। भवन्तः सर्वे श्रोतुं प्रभवन्ति। इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 2 28 51 സാന്ദ്രകച്ചി മാംഗ്ലൂർ വിവേക് എക്സ്പ്രസ് 2 മണിക്കൂർ 27 മിനിറ്റും 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2 മണിക്കൂർ 13 മിനിറ്റും വൈകിയോടുന്നു.
2: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവയ്പ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
6: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
8: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
8: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: സേവനത്തിന്റെ സൈറൺ. അഗ്നിരക്ഷാ സേനാ വിഭാഗത്തിന്റെ സേവനം സമീപകാലത്തായി വർദ്ധിച്ചു വരികയാണ്. അപകടങ്ങളും ദുരന്തങ്ങളും ഏറിവരുന്ന ഈ കാലത്ത് രക്ഷാമാർഗത്തിനായി നാം ആദ്യം ആശ്രയിക്കുന്നത് അഗ്നിരക്ഷാ സേനാ വിഭാഗത്തെയാണ്. ആളുകളുടെ ജീവനും സ്വത്തും തീയിൽ നിന്നും മറ്റപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഫലപ്രദവും സമയബന്ധിതവുമായ അഗ്നിശമന രക്ഷാപ്രവർത്തനം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവ വഴി അഗ്നിരക്ഷാ സേന മഹത്തരമായ അതിന്റെ ദൌത്യം നിറവേറ്റുന്നു. അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ ഓഫീസർ ശ്രീ അരുൺ ഭാസ്കർ വിശദമാക്കുകയാണ് ഇന്ന് ജാലകത്തിൽ. അദ്ദേഹത്തോടൊപ്പം കെ ഒ ശശിധരൻ.
1: നമസ്കാരം സാർ.
2: നമസ്കാരം.
1: നമുക്കറിയാം, നമ്മുടെ സമീപകാലത്തായിട്ട് വളരെ കൂടുതൽ പല ഭാഗത്തുനിന്നും ആളുകള് ആശ്രയിക്കുന്ന ഒരു സേവന വിഭാഗമാണ് അഗ്നിരക്ഷാ സേന. പ്രധാനമായിട്ടും അഗ്നിരക്ഷാ സേനയുടെ സേവന മേഖല എങ്ങനെയാണ്?
2: ഞങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ മോട്ടോ അതിന്റെ പ്രാപ്തവാക്യം ജനങ്ങളുടെ ജീവൻ സ്വത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റി ആണ്. ദുരന്തങ്ങൾക്ക് എല്ലാ ഘട്ടങ്ങളിലും, ഒരു സാധാരണ ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് മുമ്പുള്ള ഘട്ടങ്ങളുണ്ട്. പ്രിവെൻഷൻ, മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർനെസ്, ദുരന്തം തടയുന്നതിനുള്ള ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സിവിൽ ഡിഫൻസുകാർക്കും നാട്ടുകാർക്കും എല്ലാ സ്ഥാപനങ്ങളും, സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥലത്ത് ക്ലാസ്സുകൾ, ട്രെയിനിങ്ങുകൾ മോബൈലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് റെസ്പോൺസ്, ഫയർ മാത്രമല്ല നൂറുകണക്കിന് സംഭവങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. റോഡ് അപകടങ്ങളായാലും ജലാശയ അപകടങ്ങളായാലും കിണറിൽ നിന്ന് ആളിനെ എടുക്കുന്നു, ഈവൻ മൃഗങ്ങളെ രക്ഷപ്പെടുത്തുന്നു, പിന്നെ കുടുങ്ങിപ്പോയ ആൾക്കാർ, പല സ്ഥലങ്ങളിൽ ട്രാപ്പായ ആൾക്കാരെ രക്ഷപ്പെടുന്നു, പിന്നെ ദുരന്തങ്ങൾ, മണ്ണിടിച്ചിൽ, ഉൾപൊട്ടൽ, പ്രളയം, ആയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, റെസ്ക്യൂ ആണ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറയും. റെസ്ക്യൂ ആണ് മെയിൻ റോൾ.
1: നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങളായിട്ട് നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയുടെ ഏതൊക്കെ മേഖലയാണ് യൂണിറ്റുകൾ ഉള്ളത്?
2: നമുക്ക് 10 ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനാണ് കണ്ണൂർ ഉള്ളത്. അപ്പൊ എവിടെ നോക്കിയാൽ തലശ്ശേരി, പാനൂര്, കൂത്തുറമ്പ്, കണ്ണൂര്, മട്ടന്നൂര്, പേരാവൂര്, ഇരിട്ടി, പെരിങ്ങോ, പയ്യന്നൂര്, തളിപ്പറമ്പ്, 10 സ്റ്റേഷനാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 500-നടുത്ത് ജീവനക്കാരുണ്ടോ. പിന്നെ ഹോംഗാർഡ്സ് ഉണ്ട്. ഹോംഗാർഡ്സും ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ടല്ലോ വരുന്നത്. ഹോംഗാർഡ്സും നമ്മളെ തന്നെ പോലീസിലേക്ക് ഒരു ഭാഗത്തെ കൊടുക്കുവാണ്. പിന്നെ അതുപോലെ നമുക്ക് സിവിൽ ഡിഫൻസ് എന്നുള്ള സംവിധാനം ഉണ്ട്. അത് ഏകദേശം 500-ഓളം പേര് ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടർ ടീമാണ്. നോർമലി 18 വയസ്സ് തികഞ്ഞ ആർക്കും ചേരാൻ പറ്റും. 7ാം ക്ലാസ് കഴിഞ്ഞ യോഗ്യതയുള്ള 18 വയസ്സുള്ള എല്ലാവർക്കും ചേരാൻ പറ്റും. അപ്പൊ അതിന് നമ്മുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അവർ ചേർക്കുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത ഫയർ സ്റ്റേഷനോട് കോൺടാക്ട് ചെയ്ത് അവരെ എടുക്കും.
1: പ്രത്യേക സെലക്ഷൻ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്?
2: ക്രൈറ്റീരിയ ഒന്നുമില്ല. വോളണ്ടർ ആവാനുള്ള താല്പര്യം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. നേരത്തെ ഒരു 15 ദിവസം ട്രെയിനിങ്, ഇപ്പൊ 7 ദിവസം ട്രെയിനിങ്. അപ്പൊ 7 ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ബില്ലിംഗ് ഉള്ള ആൾക്കാർ നമ്മൾ എടുക്കും.
1: സന്നദ്ധ സേവന,
2: സന്നദ്ധ സേവനം. അവർക്ക് സാലറി ഒന്നുമില്ല, പക്ഷേ ടി ആൻഡ് ഡി അങ്ങനെ കൊടുക്കും, ഫുഡും കൊടുക്കും. ഇപ്പൊ നമ്മളൊരു 360 വരെ ഇപ്പൊ വോളണ്ടിയർമാരെ ഇപ്പൊ ഈ പുതിയ സ്കീമിലെടുത്തു. അതിലൊരു 200-ഓളം പേർക്ക് ട്രെയിനിങ് കൊടുത്തു. ഇനിയും താല്പര്യമുള്ളതാണ് കുറച്ച് പേർക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമുക്കുണ്ട്. 100 പേരൊക്കെ ആണെങ്കിലും നമുക്ക് സിവിൽ ഡിഫൻസ് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട്. ഹോം ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള ഒരു ടീമാണ്, ഒരേ ഒരു വോളണ്ടിയർ ടീമാണ്, അവിന്ദ്ര വകുപ്പിന്റെ അണ്ടർ, നമ്മുടെ ഡി ജി പി അണ്ടറിലാണ് വരും. അവർക്ക് ട്രെയിനിങ് കൊടുക്കും, ഐ ഡി കാർഡ്, കിറ്റ്, യൂണിഫോമും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കും.
1: സമീപകാലത്തായിട്ട് നമ്മുടെ വേനൽച്ചൂടിന്റെ കാഠിന്യം കൂടി വരികയാണ്. പല ഭാഗത്തുനിന്നും തീപിടുത്തത്തിന്റെ ഒരു തീവ്രത വളരെ കൂടുതലാണ്. അഗ്നിരക്ഷാ സേനയെ വിളിക്കുന്നു, അവർ ഓടിയെത്തുന്നു. അപ്പൊ പൊതുജനങ്ങളൊക്കെ ഇക്കാര്യത്തിലൊക്കെ വളരെ ബോധവാന്മാരാകേണ്ട ഒരു സ്ഥിതിയുണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴുള്ള ഈ കാലാവസ്ഥയും ഈ ചൂടും നമ്മുടെ ഈ തീയും ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തത് നമുക്ക് പറയാൻ പറ്റുക?
2: നമുക്കിപ്പോ ചൂടും കാറ്റും നല്ല കൂടുതൽ വരുന്ന സമയങ്ങൾ, അപ്പൊ ജനുവരി തൊട്ട് ഇങ്ങോട്ട് മാർച്ച്, ഏപ്രിൽ, മെയ്, പെട്ടെന്ന് ചെറിയൊരു തീ ഉണ്ടെങ്കിലും വളരെ വേഗത്തിൽ സ്പ്രെഡ് ആയി പോകാനുള്ള കാരണം കൊണ്ട് ചൂടും കാറ്റും ഉണ്ടായുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാഹചര്യങ്ങളാണ്. കൂടുതലും ജനങ്ങൾ മനഃപൂർവ്വം അറിയാതെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ, തോട്ടങ്ങൾ, അല്ലെങ്കിൽ ഷോപ്പിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലങ്ങൾ, അപ്പൊ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നു, കാട് കത്തിക്കുന്നു, പറമ്പ് കത്തിക്കുന്നു, അപ്പോഴും കൈവിട്ട് പോകും. കാരണം ഇത്ര കൺട്രോൾ ചെയ്ത് കത്തിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ, നല്ല ചൂടും കാറ്റും ഉണ്ടാകും. അപ്പൊ അതാണ് ഒരു മെയിൻ ആയിട്ട് സംഭവം വരുന്നത്. പിന്നെ ഷോപ്പുകൾ, പല ഷോപ്പുകൾ, ടെക്സ്റ്റൈൽ ഷോപ്പ്, അല്ലെങ്കിൽ ചെരുപ്പ് ഷോപ്പ്, ബേക്കറി, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഗോഡൌണുകൾ, അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളിൽ പോലും അവർ കംപ്ലീറ്റ് സ്റ്റോക്ക് വളരെ ഡംപ് ചെയ്തിരിക്കും. ഈവൻ അവരുടെ കോറിഡോറിലും സ്റ്റെയർകേസിന്റെ സൈഡിലും ടെറസിന്റെ മേളിലും പിന്നെ ഓപ്പൺ സ്ഥലങ്ങളിലെല്ലാം എന്തെങ്കിലും ഒരു ഫയറുണ്ട്, സ്പ്രെഡ് ആയിട്ട് വലിയ തീ ആയിട്ട് പോകും.
1: ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് തീ പിടിക്കുന്ന,
2: തീ പിടിക്കാറുണ്ട്. അപ്പൊ അത് നമ്മള് സർക്യൂട്ട് കറക്റ്റ് ആയിട്ട് ചെക്ക്, അതാണ് നമ്മൾ ELCBMC കറക്റ്റ് ആയിട്ട് സർക്യൂട്ട് ബ്രേക്കറുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വെക്കണമെന്നാണ്, വീടുകളിലായാലും സ്ഥാപനങ്ങളിലായാലും.
1: ചില അവസരങ്ങളിൽ ഇപ്പൊ തളിപ്പറമ്പിലെ കഴിഞ്ഞ ഒരു 3-4 മാസം മുന്നേ ഉണ്ടായ ഒരു തീപിടുത്തം, അങ്ങനെ ചില വലിയ രീതിയിലുള്ള തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫയർഫോഴ്സിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഒരു സംവിധാനം, എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് ഇത് അറിയിക്കേണ്ടത്, എങ്ങനെയാണ് അതോടൊപ്പം തന്നെ എത്ര മിനിറ്റ് കൊണ്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു വലിയൊരു യജ്ഞം ഉണ്ടല്ലോ.
2: പലപ്പോഴും ആൾക്കാർ ഫയർഫോഴ്സിനെ വിളിക്കുന്നത് ലേറ്റ് ആയിട്ടാണ്, അവിടെ ചെറിയൊരു ഡിലേ വരുന്നത്. അങ്ങനെ ഈ തീ പിടിച്ച് കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ടൊക്കെ നല്ലൊരു സ്പ്രെഡ് ആയി പോകും, 5 മിനിറ്റ് കൊണ്ട് വരെ അത് കൺട്രോൾ വിട്ടു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട് എല്ലാ ഷോപ്പുകളിൽ. ഇപ്പൊ നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഇൻസ്പെക്ഷൻ എല്ലാ പ്രധാനപ്പെട്ട ബിൽഡിങ്ങളൊക്കെ ജില്ലയിൽ നോട്ടീസ് കൊടുത്ത് ഫയർ എക്സ്റ്റിംഗ്വിഷർ വെപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില ദിവസം വെക്കാൻ എല്ലാവരും ബില്ലിംഗ് ആവുന്നില്ല. അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ തലപ്പുറം പോലുള്ള ഫയർ ആയാലും ശരി, ആദ്യം ഒരു ചെറിയ തീ നിറയും തുടങ്ങും, അവർക്ക് ഇത് വെച്ചിട്ട് അണച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് രക്ഷപ്പെട്ട് പോവാം, സ്പ്രെഡ് ആവാതെ പോവാം. പക്ഷെ അത് കൈവിട്ട് പോയാൽ പിന്നെ ഒരു ഉടനെ തന്നെ ഫയർ ഫോഴ്സിനെ വിളിക്കുക, 101 വിളിക്കണം, 01 ഫ്രീ ആണ്. ആണല്ലോ, ടോൾ ഫ്രീ നമ്പറാണ്, നമ്മുടെ സർവീസും ഫ്രീ ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഫയർ, പ്രത്യേകിച്ചും ബിൽഡിങ്ങൾക്കുള്ള ഫയർ, ഷോപ്പുകൾക്ക് അപ്പൊ തുടങ്ങുമ്പോ തന്നെ അല്ലെ പുകയായിരിക്കും ആദ്യം കാണുന്നത്, ആ ടൈമിൽ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുക എന്നുള്ളത്.
1: ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബിൽഡിംഗിൽ എടുക്കുന്ന സമയത്ത് അതിന്റെ നിയമപരമായിട്ടുള്ള ചട്ടങ്ങളിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അങ്ങനെ സ്ഥാപിക്കണമെന്ന് നിർബന്ധമാണ്?
2: ഇപ്പൊ നമ്മുടെ ഇതിൽ 1000 സ്ക്വയർ മീറ്ററിന് മേളിൽ ടോട്ടൽ ബിൽഡ് ഉള്ള എല്ലാ ബിൽഡിങ്ങിനും ഫയർ NOC വേണം, ഫയറിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അസംബ്ലി പോലെ ചില കാറ്റഗറി അതിൽ താഴെ ആയാലും വേണം. കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ടൊക്കെ എടുക്കുന്ന ബിൽഡിങ്ങൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യിക്കുന്നത്. ഫയർ എക്സ്റ്റിംഗ്വിഷർ മാത്രമല്ല, ഫയർ സിസ്റ്റം തന്നെ ചെയ്യിക്കുന്നു. ഫയറിന്റെ വാട്ടർ ടാങ്ക് ഉണ്ട്, പമ്പുണ്ട്, പിന്നെ അലാം സിസ്റ്റം ഉണ്ട്, സ്മോക്കിന്റെ ഡിറ്റക്ടർ സംവിധാനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ കുറെ പഴക്കമുള്ള ബിൽഡിംഗ്, 30-40 വർഷം പഴക്കമുള്ള ബിൽഡിംഗ്, അന്ന് റൂൾ ഒന്നും അത്ര സ്ട്രിക്റ്റ് അല്ല. അപ്പൊ ആ സമയത്ത് ഉണ്ടാക്കിയ ബിൽഡിംഗിൽ ഇതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അതാണ് വലിയ അപകടം വരുന്നത്. തീ പിടിച്ചാലും അവർക്ക് അറിയാൻ പറ്റില്ല പെട്ടെന്ന്. ഇപ്പൊ നമുക്ക് സ്മോക്ക് ഡിറ്റക്ടർ ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ തീ പിടിച്ച അപ്പൊ തന്നെ അലാറം ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഫയറിന്റെ ടാങ്കും പമ്പും അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും.
1: നിയമപരമായിട്ടുള്ള എങ്ങനെയാണ് അതിന്റെ ആളുകൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. നിർമ്മാണത്തിന്റെ സമയത്തായിക്കോട്ടെ, തീപിടുത്തം എന്നുള്ളതല്ല, അതിനപ്പുറം മറ്റ് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ.
2: നിർമ്മാണ സമയം നമ്മളിപ്പോ 2 തവണ ഫയറിന് NOC കൊടുക്കുന്നുണ്ട്. സൈറ്റ് ഇപ്പൊ ബിൽഡിംഗ് കെട്ടുന്നതിന് മുമ്പ് വരെ, നിർമ്മാണത്തിന് പെർമിറ്റ് കിട്ടുന്ന സമയം തന്നെ നമ്മൾ ഫയർ NOC കൊടുക്കുന്നു. നമ്മളെ അപ്രൂവ് ചെയ്ത പ്ലാൻ പ്രകാരം അവർ ചെയ്യാൻ വേണ്ടിയുള്ള അതിനകത്ത് സ്റ്റെയർ കേസ് വരുന്നുണ്ട്, ഫയർ എക്സിറ്റ് വരുന്നുണ്ട്, ഫയർ സിസ്റ്റം എല്ലാം വരുന്നു. അതൊക്കെ കറക്റ്റ് ആയിട്ടാണ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ തന്നെ. മുമ്പ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം, അത് കഴിഞ്ഞിട്ട് കംപ്ലീഷൻ ആകുമ്പോൾ ലാസ്റ്റിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങും. അപ്പൊ 2 തവണ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങും. നോർമലി ലോക്കൽ അതോറിറ്റി നമ്പർ കൊടുക്കാൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് വേണം, അപ്പൊ കമ്പൽസറി ആണത്. മുൻകാലങ്ങളിൽ അത് അത്ര പ്രശ്നം ഇല്ലായിരുന്നു.
1: അതാ ഞാൻ ചോദിച്ചത്, ഇങ്ങനെയുള്ള പുതിയ പുതിയ നിയമങ്ങളായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടാവും.
2: 1000 സ്ക്വയർ മീറ്ററിന് മേലുള്ള ബിൽഡിംഗിനൊക്കെ ഫയർ എൻഒസി വേണം, വീടായാലും വേണം. വീടിന് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ബിൽറ്റ് പേര് 1000 സ്ക്വയർ മീറ്റർ മേളിൽ, അതിന് 5 മീറ്ററിന് മേളിലുള്ളതാണ്, അല്ലെങ്കിൽ 1000 സ്ക്വയർ മീറ്ററിന് മേളിൽ ടോട്ടൽ ബിൽറ്റ് പേര്.
1: അപ്പൊ അത് എങ്ങനെയാണ്, ഈ ഓഫീസിലാണോ തരേണ്ടത്?
2: അത് ഓൺലൈൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫയർ എൻഒസി കേരളം അടിച്ചു കൊടുത്താൽ തന്നെ സൈറ്റ് കിട്ടും.
1: ഓക്കെ,
2: സൈറ്റിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതില് ഡോക്യുമെന്റ്സ് പ്ലാനുകളുണ്ട്, സിവിൽ പ്ലാന്, ഫയർ പ്ലാന്, പിന്നെ ചെലാൻ ഫീ ഉണ്ട്, ഓരോ സർട്ടിഫിക്കറ്റിന് ഫീസ് ഉണ്ട്. ഇത് ഇത്രയും വെച്ചിട്ട് അവർ അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ അപ്പൊ എല്ലാ ഓഫീസിലും വരും, സ്റ്റേഷനിൽ വരും, എയർ സ്റ്റേഷനിൽ വരും, ആപ്ലിക്കേഷൻ എല്ലാം അത് ഫോർവേഡ് ചെയ്യുന്നത്. ഈ ഓഫീസിലും ജില്ലാ ഓഫീസിലുണ്ട്, റീജിയണൽ ഓഫീസ് ഉണ്ട്. ഇവിടെ എല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പല ഹൈറ്റ് അനുസരിച്ച് ഏരിയ അനുസരിച്ചൊക്കെ പല സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അപ്പൊ അതിന് അവിടെ നിന്ന് സ്റ്റേഷനിൽ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. പിന്നെ നമ്മൾ കിട്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും, പരിശോധനയ്ക്ക് പോയിട്ട് പിന്നെ ഫിസിക്കലായിട്ടെല്ലാം വർക്ക് ചെയ്ത് നോക്കും. നോക്കിയിട്ടാണ് ഫയർ എൻഒസി ഇഷ്യൂ ചെയ്യുന്നത്.
1: ആ എൻഒസിക്ക് ശേഷം മാത്രമേ വീട്ടിൽ നമ്പർ കിട്ടൂ.
2: നമ്പർ കിട്ടുള്ളൂ.
0: സമർപ്പിതവും മികച്ചതുമായ ബോധവൽക്കരണ പരിപാടികളിലൂടെ ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ എല്ലാവർക്കും സുരക്ഷിതവും സുഖകരവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നു.
1: അതോടൊപ്പം തന്നെ സാറ് നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ ബോധവൽക്കരണത്തിന്റെ ഒരു പ്രധാന കാര്യം, അപ്പൊ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് കൂടി എനിക്ക് തോന്നുന്നു അഗ്നിരക്ഷാസേന വിഭാഗം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളമാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്?
2: നമ്മുടെ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട സ്കൂളുകളിൽ മോബൈലിലെ സുരക്ഷാ വിദ്യാർത്ഥിനി ക്ലാസ്സുകളൊക്കെ കൊടുക്കും, വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും ട്രെയിനിങ്. അപ്പൊ എല്ലാ ഫയർ ഫൈറ്റിങ്ങും, ഫസ്റ്റ് എയ്ഡ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും റെസ്ക്യൂ ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെ ഹോസ്പിറ്റലുകൾ, പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെ അല്ലാതെ പബ്ലിക്കിന് അപ്പാർട്ട്മെന്റ്, ഫ്ളാറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രധാന അപ്പാർട്ട്മെന്റ് വോളണ്ടിയർ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നുണ്ട്.
1: ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്?
2: നമ്മൾ കൊടുക്കുന്നത് മെയിൻലി ഫയർ ഫൈറ്റിംഗ്, ഫയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കും. ദുരന്ത നിവാരണം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ. പിന്നെ ഫസ്റ്റ് എയ്ഡ് ആൻഡ് സിപിഐ, ഫസ്റ്റ് എയ്ഡിന്റെ ട്രെയിനിങ്,
1: സിപിആറിന്റെ
2: അതെല്ലാം വരും. ഇത് കൂടാതെ നമ്മുടെ സിവിൽ ഡിഫൻസിലുള്ള വോളണ്ടിയർമാരുണ്ടല്ലോ, അവരും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അവരെയും നമ്മൾ ട്രെയിനിങ് കൊടുത്ത ടീമാണ്. അവരും മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്.
1: അപ്പൊ ഇവിടെ പിന്നെ ഈ ഒരു ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം തന്നെ പലപ്പോഴും നേരത്തെ പറഞ്ഞ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ കാര്യമൊക്കെ ഇതൊക്കെ പ്രവർത്തിപ്പിക്കാൻ അറിയാത്ത ആളുകളായിരിക്കും ഭൂരിഭാഗവും. ഇപ്പൊ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവിടെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് പ്രവർത്തിപ്പിക്കാൻ അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു പരിശീലനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുമോ?
2: തീർച്ചയായിട്ടും ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അതിനകത്ത് വരും. അത് ഇവിടെ മാത്രമല്ല, നമ്മൾ കെട്ടിടങ്ങളിലും പോയി, ടൗണിലെ കെട്ടിടങ്ങളിൽ ബന്ധപ്പെട്ട വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ടെക്സ്റ്റൈൽസ് പോലെ വലിയ വലിയ സ്ഥാപനങ്ങളിലും, ഹോട്ടലുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്നൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
1: അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ നമ്മൾ സമീപകാലത്തായിട്ട് തീപിടുത്തത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ മുങ്ങി മരണങ്ങൾ, അപകടങ്ങൾ, വെള്ളത്തിൽ മുങ്ങി കടലിൽ അല്ലെങ്കിൽ പുഴയിലോ കിണറിലൊക്കെ വീണ് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അപ്പൊ അത്തരത്തില് ആളുകൾക്ക് ചിലപ്പോ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നറിയില്ല, എന്ത് ചെയ്യണം എന്നറിയുന്നില്ല, അല്ല വല്ലാത്തൊരു ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവും.
2: മുങ്ങി മരണം വെച്ചാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡന്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ ആള് മരിക്കുന്ന മുങ്ങി മരണം. ഒരു മാസം തന്നെ കേരളത്തിൽ 2000-3000 പേരുള്ള മുങ്ങി മരണം വരുന്നുണ്ട്, 2000 കൂടുതൽ വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റുന്ന നമ്മുടെ ജലാശയങ്ങൾ, പ്രധാനപ്പെട്ട അപകടകരമായ ജലാശയങ്ങളുണ്ട്. ഇപ്പൊ നദികൾ, പുഴ, ക്വാറി, തെക്ക് ഡാമുകൾ, വെള്ളച്ചാട്ടം, പിന്നെ ഡാമുകൾ, തോടായാലും ഒഴുക്കുള്ള എല്ലാ സ്ഥലങ്ങളിലും, അടിയൊഴുക്കുള്ള സ്ഥലങ്ങളും. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വെക്കാനൊക്കെ നമ്മളിപ്പോ പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്, സിവിൽ ഡിഫൻസ് ത്രൂ ഒക്കെ കൊടുക്കുന്നുണ്ട്.
1: എനിക്കൊന്നും അതിന്റെ ഭാഗമായിട്ടാണ് ബോർഡുകളൊക്കെ,
2: ബോർഡുകളൊക്കെ വെക്കുന്നുണ്ട്, ജാഗ്രതാ ബോർഡുകൾ. മുൻകാലങ്ങളിൽ അവിടെ ഉണ്ടായ മുങ്ങി മരിച്ച സ്ഥലങ്ങളും അതുപോലെ അപകട സാധ്യത ഉള്ളതായ സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ മുങ്ങി മരണത്തിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ ട്രെയിനിങ്ങിന്റെ കൂടെ തന്നെ ഇപ്പൊ സ്കൂൾ കുട്ടികൾക്കായാലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൊടുക്കുന്നുണ്ട്. മഴക്കാലത്തും വെക്കേ സമയത്തും കാഴ്ച കാണാനും ടൂറിന് പോകുമ്പോഴൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത്. ഇറങ്ങാറുണ്ട്. വെള്ളച്ചാട്ടത്തിലും അതുപോലെ ഡാമ്, ചെക്ക് ഡാം, പിന്നെ പുഴകൾ, അവിടെയൊക്കെ പോയി ഇറങ്ങി വെച്ചാൽ അടിയൊഴുക്കുള്ള സ്ഥലങ്ങളും ഒക്കെ ആയിരിക്കും പലപ്പോഴും. ആഴം കൂടിയ സ്ഥലം, അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ നീന്തൽ അറിയാമെങ്കിൽ പോലും രക്ഷപ്പെടാൻ പറ്റില്ല, ഒഴുക്കിൽപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ അതൊന്നും കുട്ടികൾ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഇത്. കാരണം മുങ്ങിപ്പോയി ഒഴുകി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീവനോടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ജാഗ്രത നിർദ്ദേശങ്ങൾ വെച്ചാൽ പോലും ഈ ഇത് കാണാതെ അവർ പോയി ചാടുന്ന അവസ്ഥ.
1: പണ്ടുകാലത്തൊക്കെ നമ്മളിപ്പോ നീന്തൽ പഠിക്കുക എന്നുള്ള ഒരു പ്രധാന ജീവിതത്തിന്റെ ഭാഗമായി, ചെറുപ്പത്തിൽ തന്നെ കുളത്തിൽ പോയി നീന്തി പഠിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു ഒരു ശീലം നമ്മളിൽ ഇല്ല എന്നുള്ളതാണ്.
2: ഇന്നിപ്പോ അങ്ങനൊന്നും ഇല്ല. പിന്നെ കുറച്ച് പേരുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നല്ല, നമ്മളും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, വയർകോഴ്സിന്റെ
1: ഡിപ്പാർട്ട്മെന്റിന്റെ
2: നീന്തൽ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ പല സ്റ്റേഷനും കൊടുക്കുന്നു. എന്നാൽ ഒരു പരിധി കൂടെ എല്ലാവരെയും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അത് പഠിക്കുന്നത് നല്ലതാണ്. നീ പഠിച്ചാലും അതിന്റെ പുറത്ത് അമിത ആത്മവിശ്വാസത്തോടെ പോയി ചാടുന്നത് നല്ലതല്ല. നീന്തൽ അറിയാമെങ്കിൽ പോലും അപകടത്തിൽ പെട്ടുപോകും.
1: റോഡപകടങ്ങളുടെ കാര്യം സാർ നേരത്തെ പറഞ്ഞു, റോഡപകടങ്ങൾ ഉണ്ടാകുമ്പോഴും വലിയൊരു സേവനം നമ്മുടെ അഗ്നിരക്ഷാ സേന നടത്തേണ്ടതായിട്ട് കാണാറുണ്ട്.
2: തീർച്ചയായിട്ടും വണ്ടികൾ തമ്മിൽ കൂട്ടിയിരിക്കുന്നത്, അതിനിടയിൽ പെട്ടുപോകുന്ന, ട്രാപ്പായി പോകുന്ന ആൾക്കാരെ വണ്ടി പൊളിച്ചിട്ട് എടുക്കേണ്ട അവസ്ഥ വരുന്നു. റോഡിൽ ആക്സിഡന്റ് വീണ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന കേസ് വരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. കാരണം ഈ പബ്ലിക്കിന് പലപ്പോഴും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് അത്യാവശ്യം നമ്മുടെ റെസ്ക്യൂ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് തന്നെ കുറെയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. റോഡ് ആക്സിഡന്റ് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പബ്ലിക്കിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഇപ്പോ ഒരു പ്രശ്നം വെച്ചാൽ ആൾക്കാർ ആരും ഒരാള് റോഡിൽ വണ്ടി ഇടിച്ചുകൊണ്ട് എടുത്തോണ്ട് പോവാത്തൊരവസ്ഥയാണ്. കാരണം ആർക്കും അതിന്റെ കോംപ്ലിക്കേഷൻ ആവും, അല്ലെങ്കിൽ അവർക്ക് ഇതായി പോവാം. പക്ഷെ അത് നമ്മുടെ ട്രെയിനിങ്ങിനെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൃത്യമായിട്ട് എടുത്തോണ്ട് പോകണം. ഒരാളുടെ റോഡിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വാഹനത്തിൽ കൊണ്ടുപോവുക. ഇനിയിപ്പോ ബ്രെയിൻ ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറി ഒക്കെ, നെക്ക് ഇഞ്ചുറി ഒക്കെ ആണെങ്കിലും ചുരുട്ടി മടക്കി കൊണ്ടുപോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെച്ചറിൽ എടുത്തോണ്ട് പോകുന്നതിലെ കയ്യിൽ പോയി എടുത്ത് നിവർത്തി തന്നെ വെച്ച് മടക്കിയോ ഒടിച്ചോ ഏത്തിയോ ഒന്നും ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പബ്ലിക്കാലും അങ്ങനെ ചെയ്യേണ്ടത്, നട്ടലിടിച്ച് വീഴോ അല്ലെങ്കിൽ തലയിടിച്ച് വീഴോ ഒരാളിനെ ചുരുട്ടി മടക്കി ഓട്ടോയിൽ കൊണ്ടുപോകാതെ ഒരു ആംബുലൻസ് അല്ലെങ്കിൽ കിടത്തി കൊണ്ടുപോകാൻ വരുന്ന ഒരു വണ്ടിയിൽ കാറായാലും കയ്യിൽ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകാം.
1: പലപ്പോഴും അത് കേൾക്കാറുണ്ട്, നമ്മൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഒരു ഭാവി.
2: അത് ബ്രെയിൻ ഇഞ്ചുറി അല്ല, സ്പൈനൽ ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറി ഒക്കെ പറ്റിയ പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ മടക്കി ചുരുട്ടി ഇരുത്തിയെ കൊണ്ടുപോയി
1: കഴിഞ്ഞപ്പോലാണ്
2: കോമയിലൊക്കെ ആയിട്ട് ചിലപ്പോൾ ചച്ചറൊന്നും ഇല്ലെങ്കിൽ വെറും കയ്യിൽ തന്നെ എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തുണ്ട്. മൂന്നാല് പേരെങ്കിലും വേണം, ഒരാൾ നടുവിന്റെ അവിടെ, ഒരാൾ കാലിന്റെ അവിടെ, ഒരാൾ തലയുടെ അവിടെ വെച്ചിട്ട് കയ്യിൽ എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തി തന്നെ കൊണ്ടുപോകാം ഹോസ്പിറ്റലിൽ. അപ്പൊ അത് സമയം പാഴാക്കാതെ ബ്ലഡ് കൂടുതൽ പോവാതെ, ബ്ലഡ് പോവാണെങ്കിൽ അത് കെട്ടി അപ്പൊ തന്നെ കുറച്ച് ബ്ലഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് കൊണ്ടുപോയി. അപകടത്തിലെ ആദ്യത്തെ മിനിറ്റാണ് വിലപ്പെട്ടത്. ഇപ്പൊ ഫയർ ഫോഴ്സ് നമ്മൾ എന്നാ പോലും രക്ഷപ്പെടുത്താൻ ഒക്കണമെന്നില്ല, അത് നമ്മൾ ചെല്ലുമ്പോൾ സമയം അതിന് മുമ്പായിട്ട് ചിലപ്പോൾ ആൾക്ക് അപകടം ക്രിട്ടിക്കലായിക്കാണും. അത് പബ്ലിക് തന്നെ ചെയ്യേണ്ടതാണ്. ആൾക്കാർക്ക് പുറത്തിറക്കാൻ പറ്റാത്ത കേസുകൾ, കുടുങ്ങിപ്പോകുന്ന കേസുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ആളിനെ പുറത്ത് രക്ഷപ്പെടുന്നുണ്ട്.
1: നമ്മുടെ സമീപകാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വാഹനങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീപിടിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിനൊരു കാരണം എന്താണ്?
2: പുതിയ വണ്ടിയാണ് സെൻസറിന്റെ പ്രശ്നം ഉണ്ടാവും, പഴയതാണ് കാലപ്പഴക്കമുള്ള വയറിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വരുന്ന നമ്മൾ പുറത്തുനിന്ന് ചെയ്യിക്കാല്ല പല വർക്കുകളും,
1: അഡീഷണൽ ആയിട്ടുള്ള
2: എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു, ഫോൺ ഫിറ്റ് ചെയ്യുന്നു, അഡീഷണൽ വർക്കുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സെൻസറിന് ആ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ഷോർട്ട് സർക്യൂട്ടുകളിൽ ഉണ്ടാകുന്ന ചാർജ് കറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. മെയിൻ ആയിട്ട് അതൊരു കാരണം വരുന്നുണ്ട്. പിന്നെ വരുന്ന പലപ്പോഴും ടയർ കത്തുന്ന കേസുകളുണ്ട്, ടയറിന്റെ എയറും പ്രഷറും എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് പ്രോപ്പർ മെയിൻ്റെനൻസ് ചെയ്യുക എന്നുള്ളതാണ്.
1: ഇങ്ങനെ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ അല്ലെ യാത്രക്കാർ ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്താ?
2: ഇനി ഇങ്ങനെ സൂചന കിട്ടി ആദ്യം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, പുകയായിരിക്കും ആദ്യം വരുന്നത്, പുക പോലെ അപ്പൊ തന്നെ ചാടി ഇറങ്ങുന്നത്. നമ്മൾ അതിനെ തിരിഞ്ഞു കഴിഞ്ഞാൽ പുറത്തുപോലെ ഇറങ്ങാൻ പറ്റാതെ, കാരണം സ്മോക്ക് അകത്ത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പുറത്തുപോലെ ഇറങ്ങാൻ പറ്റാതെ, അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ഡോർസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ആയിപ്പോ എഞ്ചിൻ ഓഫ് ആയി പോയി, വണ്ടി ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജോർ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ നല്ലത് സേഫ് ആയിട്ട് എന്തെങ്കിലും ഒരു ഹാമർ പോലെ സാധനം വണ്ടിക്കകത്ത് ഇടുക എന്നുള്ളതാണ്. ഇൻ കേസ് എമർജൻസി ഉപയോഗിക്കാൻ ഇടിച്ചു പൊട്ടിച്ചെങ്കിലും പുറത്തിറങ്ങാം, പക്ഷെ അതിന് മുമ്പ് തന്നെ പുറത്തിറങ്ങാൻ നോക്കുക എന്നുള്ളതാണ് പരമാവധി. ആ നമ്മൾ വണ്ടി ഓഫായ ആ സമയത്ത് തീ തുടങ്ങുമ്പോൾ തന്നെ പുക ഉള്ളപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. സൈഡിലേക്ക് ആക്കിയിട്ട് അപ്പൊ തന്നെ പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും കൂടുതൽ പണിയെടുക്കാൻ നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് വണ്ടി സർവീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. സർവീസ് സെന്ററിൽ അല്ലാതെ അഡീഷണലായിട്ട് നമ്മൾ മറ്റ് വർക്കുകളും കൂടുതൽ ചെയ്യിക്കാതിരിക്കുക. പിന്നെ ഓവർ ഹീറ്റിംഗ് ചില കേസിൽ വരാം. പെട്രോൾ വണ്ടികളിൽ, എൽ പി ജി വണ്ടികളിലൊക്കെ അങ്ങനെ ഈ ഭയങ്കരമായിട്ട് ഹീറ്റ് ആകുമ്പോൾ സൈലൻസറിന്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ പെട്രോൾ ടാങ്ങിന് അടുത്തേക്കൊക്കെ ചെറിയൊരു, അത് നോർമലി സംഭവിക്കാറില്ല, വളരെ അപൂർവമായിട്ട് സംഭവിക്കാറില്ല. പിന്നെ വണ്ടികൾ ഇടിക്കുമ്പോൾ ആക്സിഡന്റ് സമയത്ത് ഇത് സംഭവിക്കാറുണ്ട്. നിങ്ങൾക്ക് ഹൈ പ്രഷർ ബാറ്ററിക്ക് വരാണെങ്കിൽ അത് തീ പിടിക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ ഏതെങ്കിലും ഒന്നിൽ പൊളിഷ് ഇടിക്കുക വണ്ടിയിൽ അല്ലെങ്കിൽ സൈഡിൽ ഇടിക്കുക, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ബാറ്ററിയുടെ ചാർജിങ് കറക്റ്റ് അല്ലെങ്കിൽ ബാറ്ററി വെഹിക്കിളിൽ കാര്യം ഭയങ്കര ലോ ചാർജാണ് ഹൈ ചാർജാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വയറിംഗ് ടെർമിനലിലെല്ലാം നമ്മൾ നോർമലി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്.
1: കൃത്യമായ സർവീസ് ചെയ്യുക,
2: കൃത്യമായ സർവീസ് ചെയ്ത് ഈ പ്രശ്നങ്ങൾ നോർമലി ഉണ്ടാവില്ല.
1: ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സാങ്കേതിക വിദ്യ വലിയ രീതിയിലുള്ള പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഗ്നിരക്ഷാ സേനയുടെ സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങൾ, എന്തെങ്കിലും അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഏത് തരത്തിലാണ്?
2: നമുക്കിപ്പോ അണ്ടർ വാട്ടർ റെസ്ക്യൂ, അണ്ടർ വാട്ടർ റെസ്ക്യൂ നമ്മൾ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആണ്. നമുക്കൊരു അണ്ടർ വാട്ടർ റെസ്ക്യൂ ടീം എന്ന് വെച്ചാൽ കേരളം മൊത്തം ഒരു 300 പേര് കൂടുതൽ, നമ്മുടെ ജില്ലയിൽ തന്നെ 32 പേർ സൂബ ഡൈവർ എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ഡൈവിംഗ് ടീം. ഇവരെന്നല്ല 50 അടി 60 അടി 70 അടി 80 അടി വരെ ഡെപ്ത്തിൽ മുങ്ങിയിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരു ടീമിനെ നേവി ഒന്ന് പണ്ടൊക്കെ വിളിക്കാറ്, പക്ഷെ ഒരു ടീമിനും വിളിക്കാൻ നമ്മൾ തന്നെയാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത്. തിരുവനന്തപുരം ആമേഴഞ്ചാം തോളിൽ വന്ന് നേവി ഇറങ്ങാൻ പറ്റിയില്ല. ആ വേസ്റ്റിൽ നമ്മളാണ് മുങ്ങിയത്, ഫോറൻസിക് ടീമാണ് ഇറങ്ങിയത്. അപ്പൊ അതേപോലെ നമ്മൾ പകലും രാത്രിയും ഒക്കെ മുങ്ങുന്ന ടീമാണ്.
1: സെപ്പറേറ്റ് വിങ് ആണോ ഈ സ്കൂബ ടീം?
2: അല്ല, നമ്മുടെ ടീമിൽ തന്നെ വരുന്നത്. നമ്മുടെ ഫോറൻസിക് ടീമിൽ തന്നെ അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്
1: കൊടുക്കും.
2: നമുക്കൊരു വാട്ടർ സ്കൂ ട്രെയിനിങ് അക്കാഡമി പോർട്ട് കൊച്ചി എറണാകുളത്ത്. ഏകദേശം 2 മാസം ട്രെയിനിങ് ഉണ്ട് അവർ, അത് കൊടുത്തിട്ടാണ് അങ്ങനെ ആക്കുക. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ഉള്ള ദിവസം. പിന്നെ നമുക്ക് റോപ്പ് റെസ്ക്യൂ മോണിറ്ററിംഗ് ടീമുണ്ട്, റെസ്ക്യൂ ടീം. അത് ഏകദേശം 100 പേര് ചേരിലുണ്ട്. അതിപ്പോ നമ്മള മലമ്പുഴ ബാബുവിന്റെ കേസ് പോലെ കുന്നിന്റെ മേലിലോ അല്ലെങ്കിൽ താഴ്ചയിലോ ഒക്കെ ആളുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പാറക്കെട്ടിൽ കയറിയ ആളെ അല്ലെങ്കിൽ വയനാട് ചുരം പോലെ സ്ഥലങ്ങളിൽ വീഴുന്ന ആൾക്കാർ, അതൊക്കെ നമ്മുടെ റെസ്ക്യൂ ടീമാണ്.
1: ഒരുപക്ഷെ ഈ സാഹസികമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് മുതിരുന്ന ഒരാള് ഇത് അങ്ങനെ ശ്രമം നടത്തുന്നതിന് മുന്നേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം, അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ?
2: അങ്ങനെ നിയമമൊന്നുമില്ല, പക്ഷെ നിയമം ഒരുത്തോ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ കയറാൻ പാടില്ല, സ്ഥലം കയറാൻ പാടില്ല. അങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ പോയി ചെയ്യേണ്ട ചില ട്രക്കിങ്ങിനുള്ള സൗകര്യങ്ങൾക്ക് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോവാം. പക്ഷെ അങ്ങനെ അല്ലാത്ത കാടിലുള്ള പാറയിലൊക്കെ കയറി പോയിട്ടാണ് പെട്ടുപോകുന്നത്, തിരിച്ചിറങ്ങാൻ പറ്റാതെ വരും. അപ്പൊ അത് നിയമവിരുദ്ധമായ കാര്യമാണ്, ഫോറസ്റ്റിനെ അറിയിക്കേണ്ടതാണ്. പലപ്പോഴും ഫോറസ്റ്റിന്റെ ഏരിയയിലുള്ളതാണ് അവരെ അറിയുന്നത്.
1: അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി, അതായത് നമ്മുടെ ഈ ഫയർ എഞ്ചിൻ ആണെന്നുള്ള നമ്മൾ പറയാം, അപ്പൊ ഇതിൽ വെള്ളം നിറയ്ക്കുക, വെള്ളം തീർന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക, അതൊക്കെ വലിയ രീതിയിലൊരു ടാസ്ക് ആണല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് കവിച്ചു വെക്കുന്നത്?
2: ഓക്കെ, നമ്മുടെ പറഞ്ഞ സാധാരണ നമുക്ക് കുറെ ടൈം 500 ടാങ്ക് ഉള്ളതുണ്ട്, ഏറ്റവും ചെറുതുണ്ട്, 1500 ഉണ്ട്, 4500, പിന്നെ 12000 വലിയ ടാങ്ക് ഉള്ളത്. ഇതിലൊക്കെ നമ്മുടെ സ്റ്റേഷനിൽ തന്നെ വെള്ളം നിറയ്ക്കാൻ സൗകര്യമുണ്ട്. ഒരു വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ ദൂരെയാണെങ്കിൽ അതിന് അടുത്തുള്ള വാട്ടർ സോഴ്സ് തന്നെ അവിടെ നിറയ്ക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിറയ്ക്കും. ഒരിക്കലും വണ്ടി നമ്മൾ വെള്ളമില്ലാതെ കാലിയായിട്ട് ഇടാറില്ല, എപ്പോഴും വണ്ടിയിൽ ഫുള്ളായിരിക്കും. ഒരു വണ്ടി ഫയർ ഫൈറ്റിംഗ് ഒരു വർക്ക് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീട് നിറയ്ക്കുന്ന
1: 24 മണിക്കൂറും
2: വണ്ടി ഫുള്ളായിരിക്കും. പിന്നെ ചെയ്യുന്ന ഒരു വർക്ക് ഇപ്പൊ വലിയ ഫയർ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 3 മിനിറ്റൊക്കെ വെള്ളം തീർന്നു പോകും. അത്ര ഹൈറ്റിലേക്കൊക്കെ നമുക്ക് അടിക്കും, എത്ര പ്രഷർ കൂട്ടി പവറിൽ അടിക്കേണ്ടത്. അപ്പൊ 2-3 മിനിറ്റൊക്കെ വെള്ളം തീർന്നു എന്ന അവസ്ഥ വരും, അപ്പോഴാണ് ഈ വെള്ളം ഇല്ലെന്ന് ആൾക്കാർ പറയാം. പിന്നെ അടുത്ത വെള്ളം എടുക്കാനുള്ള ചെറിയ ഗ്യാപ്പ് ചിലപ്പം വരാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഫയർ ഹൈഡൻ സിസ്റ്റം സ്ഥാപിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. തളിപ്പറമ്പ് ഇപ്പൊ നമുക്ക് ഓർഡർ ആയിട്ടുണ്ട് ഫയർ ഹൈഡൻ സംവിധാനം. സിറ്റി തന്നെ ഒരു വാട്ടർ ടാങ്കും ഒരു ഹൈഡൻ പോയിന്റും, എന്നുവെച്ചാൽ ആ തുറന്നു കഴിഞ്ഞാൽ നല്ല പ്രഷറിൽ വെള്ളം കിട്ടും.
1: നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ
2: ഫയറിന് മാത്രം വർക്ക് നടന്നുകൊണ്ടിരിക്കും.
1: കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ്,
2: തളിപ്പറമ്പിലാണ് ഇപ്പൊ നമുക്കത് കിട്ടിയത്.
1: അപ്പൊ ഇങ്ങനെ മുങ്ങിമരണം ഉണ്ടാവുന്നു, തീപിടുത്തം ഉണ്ടാകുന്നു, റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പൊ സാറിന് എന്താണ് ജനങ്ങളോട് എന്താണ് പറയാൻ?
2: ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മൾ കയറാൻ പാടില്ല സ്ഥലങ്ങളിൽ കയറാതിരിക്കും, നിരോധിച്ച സ്ഥലങ്ങളിൽ പോകാതിരിക്കുക, നമ്മുടെ പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കുക. മഴക്കാലത്തായാലും ആൾക്കാർ ചെയ്യുന്നത് ഇപ്പം പുഴയിൽ കുളിക്കാൻ പോവുക, ഒഴുക്കുള്ള സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ കൊട്ടവഞ്ചി തുഴഞ്ഞു പോവുക, മീൻ പിടിക്കാൻ പോവുക, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഈ കുന്നിൻ ചെരുവുകൾ, മലയോര മേഖലയിലുള്ള യാത്രകൾ, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഈ വെള്ളക്കെട്ടിക്കൂടെ നടന്നു പോവുക, വണ്ടി ഓടിച്ചു പോവുക, വണ്ടി പലപ്പോഴും ഒഴുകി പോകുന്ന അവസ്ഥ ഉണ്ട് വെള്ളത്തിൽപ്പെട്ട്, അപ്പൊ അതൊക്കെ പരമാവധി ഒഴിവാക്കും. പിന്നെ നമ്മൾ LPG സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴും എല്ലാം കൃത്യമായിട്ട് അതിന്റെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ ഉപയോഗിക്കും. അപ്പൊ അതിനുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ ട്രെയിനിങ് ഫയർ റെസ്ക്യൂ ട്രെയിനിങ് കൊടുക്കുന്നു പബ്ലിക്. അതായത് ഫസ്റ്റ് എയ്ഡ് TPR ട്രെയിനിങ് അങ്ങനെ ട്രെയിനിങ് ഒക്കെ പഠിച്ചിരിക്കുക. ഒരു ചെറിയ കുട്ടി ഇപ്പൊ തൊണ്ടയിൽ കുടുങ്ങി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബോധം കെട്ട് വേണം എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ പബ്ലിക് അറിഞ്ഞിരിക്കാന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും
0: ഈ വകുപ്പിന്റെ സേവനം തികച്ചും സൗജന്യമാണ്. അപകടം നടന്ന സ്ഥലത്തെത്താനുള്ള വഴിയും വിലാസവും ഉൾപ്പെടെ വിശദമായ വിവരങ്ങൾ ഉടനടി പൊതുജനങ്ങൾ അഗ്നിരക്ഷാസേനയുടെ ടോൾ ഫ്രീ നമ്പർ 101 വിളിച്ച് അറിയിക്കേണ്ടതാണ്. മറക്കാതിരിക്കുക, ആദ്യത്തെ ഏതാനും നിമിഷങ്ങൾ വിലപ്പെട്ടതാണ്.
2: അപ്പൊ എന്ത് എമർജൻസി ഉണ്ടാലും, എന്ത് അടിയന്തര സഹായം ഉണ്ടാലും, ഇപ്പൊ ദൈവത്തിന് തുല്യമായിട്ടാണ് ഫയർ റെസ്ക്യൂ ടീം. ജീവൻ രക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ. 101 എന്നുള്ള നമ്പർ വെറും നമ്പർ മാത്രമല്ലാതെ ദൈവത്തിന്റെ ഒരു ഫോൺ നമ്പർ എന്ന് പറയാൻ നമുക്ക്. കാരണം ഏതൊരാപത്തിലും നിങ്ങളെ രക്ഷിക്കാൻ ഫയർ റെസ്ക്യൂ ടീം ഉണ്ടാവും.
1: എന്തായാലും നമ്മുടെ ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴിക്കുകയും ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്നാലും നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: ഓക്കെ.
0: സേവനത്തിന്റെ സൈറൺ. അഗ്നിരക്ഷാ സേന കണ്ണൂർ ജില്ലാ ഓഫീസർ ശ്രീ അരുൺ ഭാസ്കറുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അദ്ദേഹവുമായി സംസാരിച്ചത് KO ശശിധരൻ. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ ജ്യോതി രാജ്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതം, എക്കണോമിക്സ്, ഫിസിക്സ്, മലയാളം എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 29 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിലെത്തണം. ഫോൺ നമ്പർ 94-97-45-48-76. കാഞ്ഞങ്ങാട് GRF THS-4 ഗേൾസിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കാഷ്വൽ സ്വീപ്പർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 11 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 83-04-83-69-46. ജില്ലയിൽ ഒഴിവുള്ളതും പുതുതായി അനുവദിച്ചതുമായ 59 അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് സംരംഭകരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള OMR പരീക്ഷ ഈ മാസം 17 നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-71-256-0311. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയുടെ 2-ാം ഘട്ട അഭിമുഖം 14-15 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 04-99-2-30-102. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ അഭിമുഖം നടത്തുന്നു. യോഗ്യത MBBS, സൈക്യാട്രിയിൽ മുൻ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. താൽപര്യമുള്ളവർ ഈ മാസം 11 രാവിലെ 10 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ ഹാജരാകണം. ഫോൺ നമ്പർ 04-97-27-3-4-3-4-3. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-37-40.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ
3: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ടിവികെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
4: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് ടിവികെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ടിവികെയ്ക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ടിവികെ നേതാക്കൾ രണ്ടു തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള IUML വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ വിസികെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് വിസികെ MLA വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക MLA പിന്തുണ പ്രഖ്യാപിച്ച് AMMK നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ ടിവികെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 സഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും CPIM CPI ടിവികെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട MLA പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CIE സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: യുഎൻ സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. യുഎൻ പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ US സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ യുഎൻ അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ US ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. 2nd ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം 350 മില്യൺ ഡോളറിൽ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
6: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
3: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 ഗോളുകൾക്ക് സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5-ന് ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാവ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാർഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി.

0: മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യു എൻ സുരക്ഷാ കൌൺസിലിൽ യു എസ് പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എല്ലിൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ഐ എസ് എല്ലിൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

1959 പുറത്തിറങ്ങിയ മനോരമ എന്ന തെലുങ്ക് ചിത്രത്തിൽ തലത് മെഹമൂദും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. എൻ ടി രാമറാവുവും അഞ്ജലി ദേവിയും മുഖ്യവേഷങ്ങളിലെത്തിയ ഈ സിനിമയിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് രമേശ് നായിഡു.

0: നിങ്ങൾക്കറിയാമോ, റാണി ഗൈഡിൻ ലിയു ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിൽ സമരം നയിച്ച വനിതയായിരുന്നു റാണി ഗൈഡിൻ ലിയു. മണിപ്പൂർ സ്വദേശിനിയായ ഗൈഡിൻ ലിയു 13-ാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കാളിയായി. 1932 ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ഗൈഡിൻ ലിയു 1947 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമാണ് ജയിൽ മോചിതയായത്. റാണി ഗൈഡിൻ ലിയുവിനോടുള്ള ആദരസൂചകമായി ഭാരത സർക്കാർ നാണയവും പോസ്റ്റൽ സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സ്പോർട്സ് ടൈം.
0: ഗോൾ വലയത്തിന്റെ കവലാളായി ആരംഭിച്ച യാത്ര. ഇന്ന് കേരള ഹോക്കിയുടെ മുന്നേറ്റത്തിന് ദിശാനിർദ്ദേശം നൽകുന്ന നേത്രസ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് കെ നിയാസ്. കണ്ണൂർ കൂത്തുപറമ്പ് പാതിരിയാട് സ്വദേശിയും കേരള ഹോക്കി അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമായ അദ്ദേഹം ഇന്ന് സ്പോർട്സ് ടൈമിൽ തന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നു.
4: സ്പോർട്സിലുള്ള തുടക്കം എന്ന് പറയുമ്പോൾ പാതിരിയാട് വളാങ്കിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് എൽ പി സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എന്റെ വീടിനടുത്തുള്ള വോളിബോൾ ഗ്രൗണ്ട് പോയിട്ട് കളി കാണാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എനിക്കൊരു സ്പോർട്സിലേക്ക് ഒരു പ്രചോദനം കിട്ടിയത്. സ്പോർട്സിനോട് താല്പര്യമുണ്ട്, പാതിരാട് സ്കൂളിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാതിരാട് സ്കൂളിൽ സ്പോർട്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ് ഞാൻ. ഫുട്ബോളും വോളിബോളും ഒക്കെ നന്നായിട്ട് ടീമുള്ള ഒരു സ്കൂളായിരുന്നു പാതിരിയാട് കോട്ടയം റയൽസ് ഹൈസ്കൂൾ. അവിടുത്തെ കായിക അധ്യാപകൻ സിദര മാഷാണ് എന്നെ സ്പോർട്സിലേക്ക് കൊണ്ടുവരുന്നത്. 1994 വോളിബോളിന്റെ ക്യാമ്പ് വെച്ചു ഓണം വെക്കേഷന്. അപ്പോൾ ഞാൻ ഒഴികെ മറ്റാരും വന്നില്ല. ഫുട്ബോളെല്ലാം കളിക്കുമെന്ന് കണ്ടോട് മാഷ് പറഞ്ഞു, നിയാസ് ഒരു കാര്യം ചെയ്യും, ഫുട്ബോൾ ടീമിൽ കളിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഫുട്ബോളിലെത്തി. ആ വർഷം തന്നെ എനിക്ക് ഗ്രാമീണ കായിക മേളയിൽ ജില്ലാ ടീമിലെ ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടി. പാലക്കാട് കളിച്ചു. നെക്സ്റ്റ് ഇയറിൽ 7-ാം ക്ലാസ്സിൽ നിന്ന് എറണാകുളത്ത് വെച്ച് നടന്ന ഗ്രാമീണ കായിക മേളയിലും ജില്ലാ ടീമിനെ പ്രതിനിധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 8-ാം ക്ലാസ്സിലേക്ക് പോകുന്ന ആ കാലഘട്ടത്തിലാണ് ആദ്യത്തെ വർഷം, അതായത് 1995 ഹോക്കി സബ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഒരു ഗോൾ കീപ്പറെ ഒഴിവ് എങ്ങനെ നികത്തുന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഫുട്ബോൾ പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മാഷിനെ നിയാസിനെ പിടിച്ച് ചേർക്കാൻ നമുക്ക് ഗോൾ കീപ്പർ ആക്കിയാലോ എന്നുള്ളത്. ഒരു 1.5 മണിക്കൂർ എനിക്ക് ഗോൾ കീപ്പിങ്ങിന്റെ പ്രാക്ടീസ് അന്ന്, കാരണം ഹോക്കി തുടങ്ങിയ പോലെ നമ്മൾ സബ് ജില്ലാ ചാമ്പ്യന്മാരായിട്ടില്ല, ഫൈനൽ പോലും എത്തിയിട്ടില്ല. എല്ലാ വർഷം വിൻ ചെയ്യുന്ന ടീമായിരുന്നു ആ കാലഘട്ടത്തിൽ തലശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂള്. അപ്പോൾ ആ വർഷം പാതിരാട് സ്കൂൾ ആദ്യമായിട്ട് സബ് ജില്ലയിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെലൂടെയാണ് എനിക്ക് ഹോക്കിയിൽ ഒരു ഗ്രിപ്പ് കിട്ടിയത്. അങ്ങനെ ആ വർഷം തന്നെ എനിക്ക് കണ്ണൂർ റവന്യൂ ജില്ലയിൽ മത്സരിക്കാൻ അവസരം കിട്ടി. സംസ്ഥാന സെലക്ഷനിൽ ജീവരാജ പോകാൻ വേണ്ടി സെലക്ഷൻ കിട്ടി. പക്ഷേ ജീവരാജ എത്തി മുഴുവൻ കിറ്റില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് എനിക്കന്ന് സംസ്ഥാന ടീം കിട്ടിയില്ല. തിരിച്ച് വന്നു. അങ്ങനെ ഹോക്കി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സീരം മാഷ ആവശ്യപ്പെട്ടു. അങ്ങനെ ഫുട്ബോളും വോളിബോളും മാറ്റി പിന്നെ ഹോക്കിയിലേക്ക് വന്നു. അങ്ങനെയാണ് നെക്സ്റ്റ് ഇയർ സബ് ജൂനിയർ കേരള സ്കൂൾസ് ടീമിലും കേരള സബ് ജൂനിയർ ടീമിലൊക്കെ എനിക്ക് സെലക്ഷൻ കിട്ടി. സബ് ജൂനിയർ പ്രായത്തിൽ തന്നെ എനിക്ക് കേരള സീനിയർ ടീമിലും കളിക്കാൻ അവസരം കിട്ടി. ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് എനിക്ക് ഇന്ത്യൻ ക്യാമ്പിലേക്ക് ദർശനം കിട്ടുന്നു. അങ്ങനെ ഒരു 4 ക്യാമ്പ് ജൂനിയർ ഇന്ത്യൻ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു. 5-ാമത്തെ ഒരു ക്യാമ്പ് എന്നാണ് എനിക്ക് ഇന്ത്യൻ ടീമിലേക്ക് കിട്ടുന്നത്. 2001 മലേഷ്യയിൽ വെച്ച് നടന്ന മത്സരത്തിൽ നമ്മൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 10 രാജ്യങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടി. അതിനുശേഷം 3-4 ക്യാമ്പിലൊക്കെ പങ്കെടുത്തു. 2004 സീനിയർ ക്യാമ്പിലുണ്ടായിരുന്നു.
0: ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടിയ യാത്രകളിൽ കൂടെയുണ്ടായിരുന്ന കോച്ചുകളുടെയും കൂട്ടായ്മകളുടെയും മറക്കാനാകാത്ത ഓർമ്മകൾ നിയാസ് പങ്കുവെക്കുന്നു.
4: 1999 കൊല്ലം സായിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. ആ വർഷം അവിടെ ജോയിൻ ചെയ്തു. 2000 എനിക്ക് ഇന്ത്യൻ ക്യാമ്പിലേക്ക് കിട്ടുന്നത്. ഒളിമ്പ്യൻ രജീന്ദ്ര സാറാണ്, പിന്നെ എൻ എസ് സോദി സാറുണ്ട്, അതുപോലെ ബ്രയൻ സാർ, ഇവരായിരുന്നു.

0: ആദ്യത്തെ എൻ്റെ ഇന്ത്യൻ കോച്ചസ്. പിന്നെ ശേഷം ഉള്ള ക്യാമ്പിൽ ഒരുപാട് കോച്ചസ്മാർ വന്നിട്ടുണ്ട്. അരീന്ദർ സാറുണ്ടായിരുന്നു, ലോബോ സാറ്, പട്ടാണിയ സാർ, ഇങ്ങനെ ഒരുപാട് കോച്ചസ്. ഇന്ത്യൻ ക്യാമ്പിൽ എത്തിയ ശേഷമാണ് പേഴ്സണലി തുടങ്ങിയത്. അതുവരെ എൻ്റെ കോച്ച് പ്രിയപ്പെട്ട അലിസാർ, അലിസാറാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനോടുള്ള പ്രാക്ടീസ് നമ്മളെ നല്ലൊരു മനുഷ്യനാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതിലുപരി അതാണ് ഏറ്റവും പ്രധാനം. മോഡേൺ ഹോക്കി തന്നെയാണ് അദ്ദേഹം നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ ആ ഒരു മുന്നോട്ട് പോയപ്പോൾ ആ റിസൾട്ട് കിട്ടി. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. നമ്മുടെ തൻ്റെ പിള്ളേ തന്നെ സ്റ്റാർട്ടിങ്ങിൽ അവരൊക്കെ ഇന്ത്യൻ ടീം കളിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ സാബു വർക്കി, അദ്ദേഹം ഒരു മലയാളിയാണ്, പക്ഷേ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ദിനേശ് നായിക്, അദ്ദേഹം നമ്മുടെ കേരളത്തിനോട് ഒരുപാട് കളിച്ചതാണ്. അദ്ദേഹം ഒളിമ്പ്യനാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ ഗോൾ കീപ്പേഴ്സ് ആശിഷ് ബല്ലാൽ, ഇവരൊക്കെയായിരുന്നു നമ്മൾ കളിക്കുന്ന സമയത്ത് ഉണ്ടായത്. അവരൊക്കെ ക്യാമ്പെന്ന് എനിക്ക് അവരെ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ സാജു ജോസഫ് സാറാണ്. കുറേ മലയാളി ആയതുകൊണ്ടും സ്നേഹത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെന്നാലിൽ അദ്ദേഹം എനിക്ക് ഒരുപാട് അഡ്വൈസ് തന്നിട്ടുണ്ട്. പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്നെ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള. സ്പെഷ്യലായിട്ട് എനിക്ക് കോച്ചിങ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ തരാറുണ്ടായിരുന്നു. ഇന്ത്യക്ക് കളിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. ജുരാജ് സിംഗ് ആയിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ. കേരള ഗവൺമെന്റിൽ ജോലി കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2006 വരെ സജീവമായിട്ട് കേരള ടീമിലൊക്കെ കളിച്ചു. പിന്നെ പുതിയ തലമുറക്ക് അവസരം വേണമെന്ന രീതിയിൽ ഞാൻ മാറി നിൽക്കുകയായിരുന്നു. 2007 മുതൽ 2014 വരെ നാഷണൽ അമ്പയർ ആയിരുന്നു. ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നമുക്ക് ഏറ്റവും ബ്രാഞ്ച് എന്ന ടൂർ നടക്കുന്നത് ബംഗാളിലാണ്, കൽക്കട്ട ബെറ്റിംഗ് കപ്പ്. അത് 2012-2011 കാലഘട്ടത്തിൽ അമ്പയർ ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് മാസ്റ്റേഴ്സ് കളിക്കാൻ സാധിച്ചു. ചെന്നൈയിൽ വെച്ച് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഇന്ത്യൻ മാസ്റ്റേഴ്സ് ടീമിൽ ഇടം കിട്ടി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ നവംബറിൽ ഹോങ്കോങ്ങിൽ വെച്ച് നടന്ന മത്സരത്തിൽ നമ്മൾ വീണ്ടും ചാമ്പ്യന്മാരായി. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാ അപ്ഡേറ്റ്സും പുതിയ പുതിയ സ്കില്ലുകളായാലും പിന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നു.
1: കായിക പരിശീലനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന പാതിരിയാട് സ്കൂൾ സംഭാവന ചെയ്തത് നിരവധി താരങ്ങളെയാണ്.
0: അന്നത്തെ ഹെഡ് മാസ്റ്റർ കോട്ടയംകാരനാണ് അദ്ദേഹം. വർഗീസാറിന്റെ ഒരു താല്പര്യപ്രകാരമായിരുന്നു നമ്മുടെ പാതിരാട് സ്കൂളിൽ ഹോക്കി സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സീതരമാഷന്ന് സ്വന്തം ചിലര് സ്റ്റിക്കൊക്കെ വാങ്ങി. അപ്പൊ അങ്ങനെ 91 അവിടെ ഹോക്കി സ്റ്റാർട്ട് ചെയ്തത് സ്കൂളിലെ. അന്ന് സീതരമാഷക്ക് ഹോക്കി അങ്ങനെ വലിയൊരു റൂൾസ് ആൻഡ് റൂൾസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മൾ വയനാട്ടിലൊരു കോച്ചായിരുന്നു, സതീശൻ കോച്ചായിരുന്നു നമുക്ക് ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ കോച്ച് എന്ന രീതിയിൽ വന്നത്. അതിനുശേഷം പിന്നെ ഒരുപാട് ആളുകൾ, കാരണം ഹോക്കി നല്ല രീതിയിൽ വന്നപ്പോഴ് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് നമുക്ക് കോച്ചിനെ കിട്ടിയിരുന്നു. ഷാജി സാറുണ്ടായിരുന്നു, രവി വർമ്മ ഉണ്ടായിരുന്നു, അതുപോലെ മാർട്ടിൻ സാറുണ്ടായിരുന്നു, ശശി സാറുണ്ടായിരുന്നു, ആന്റണി സാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളവിടെയുള്ള സീനിയർ പ്ലേയേഴ്സ് തന്നെയാണ് അവിടെ കോച്ച്. 4 പേര് എൻ എസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ. 1975 മുമ്പ് കേരളമായിരുന്നു വനിതകളുടെ ഏറ്റവും ടോപ്പ്, ഇന്ത്യയിലെ നമ്പർ വൺ ടീംസ്. കാരണം ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റീസും നാഷണൽസും സീനിയേഴ്സ് ഒക്കെ നന്ന് കേരള ടീം വിമൻസ് ആയിരുന്നു ചാമ്പ്യന്മാരായത്. അപ്പോൾ അതിലുള്ള സ്കൂൾ നമുക്കറിയാം, അവിടെ മുമ്പ് കളിച്ച ഒരുപാട് നാഷണൽ പ്ലേയേഴ്സ് ഉണ്ട്. നിശാന്ത് ഇപ്പോൾ ഹോക്കി കളിച്ച് നാഷണൽ കളിച്ചു, അതുപോലെ ഇന്ത്യൻ ടൈസിലെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ആയിട്ട് ഇപ്പോൾ കണ്ണൂർ വർക്ക് ചെയ്യുന്നുണ്ട്. മുജീബ് റഹ്മാൻ, അദ്ദേഹം പി ടി ആണ്, അദ്ദേഹം നല്ലൊരു സ്റ്റേറ്റ് ഹോക്കി താരമാണ്. ഒരുപാട് ആൾക്കാർ കേരള പോലീസിലുണ്ട്, ഇന്ത്യൻ ആർമിയിലുണ്ട്. ക്യാമ്പിലെത്തിയ ആര്യുണ്ട്, ശ്യാമുണ്ട്, സ്രിജിലുണ്ട്, ഇവരൊക്കെ സ്റ്റേറ്റ് താരങ്ങളാണ്. ഇന്ത്യൻ ക്യാമ്പിലെത്തിയ വിന്നയുണ്ട്, റഷ്മാനുണ്ട്, സരിനുണ്ട്. ഹോക്കി കളിച്ചുകൊണ്ട് ഒരുപാട് കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. സ്പോർട്സ് നല്ല സപ്പോർട്ടാണ് പാതിരാട്. അതുകൊണ്ട് തന്നെയാണ് പാതിരാട് ഈ മിനി പഞ്ചാബ് എന്ന് വിളിക്കാൻ കാരണം. ഹോക്കിയിൽ
1: ഹോക്കിയെ അടുത്തറിയാൻ അതിന്റെ നിയമവശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിഞ്ഞെങ്കിൽ നമുക്ക് ശരിക്കും ഹോക്കി ആസ്വദിക്കാൻ സാധിക്കും. റൂൾ അറിഞ്ഞുകൊണ്ട് കാണുകയാണെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗെയിം വരെ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഹോക്കിയിലെ ഫോളോ നമുക്കറിയാം, സ്റ്റിക്കിന്റെ പിറകു വശത്ത് തട്ടിയാൽ മതി, അപ്പോൾ ഫോളോ ആയിരിക്കും. നമ്മുടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഫോളോ ത്രൂ സ്റ്റിക്ക് പോകുന്നത് എന്തെല്ലാണോ ഡേഞ്ചർസ് സിറ്റുവേഷൻ, അതൊക്കെ നമ്മൾ ഫോളോ കളിക്കും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കാണികൾക്ക് ചിലപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് റൂൾസ് അറിയാൻ ശ്രമിച്ചെങ്കിൽ നമ്മൾ ഹോക്കി ആസ്വദിക്കുക ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗെയിമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബോൾ ഫോളോ ആയി കഴിഞ്ഞാൽ ആ ബോൾ ഒരാൾ തട്ടി മറ്റേ കൊടുത്തെങ്കിൽ മാത്രമേ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പം അങ്ങനെ ഇപ്പോൾ സെൽഫ് ഷോട്ടാണ്. ഒരു ഫോളോ ആയി കഴിഞ്ഞാൽ ബോൾ ആരാണോ ആ സ്ഥലത്തുള്ളത് അയാൾക്ക് അനുകൂലമായിട്ട് ഫോളോ കിട്ടിയെങ്കിൽ അയാൾക്ക് അപ്പം തന്നെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മുമ്പ് അങ്ങനെയല്ല, വേറെ ആൾക്ക് ബോൾ തട്ടിക്കൊടുക്കണം, ഇപ്പം അതില്ല. അങ്ങനെ ഒരുപാട് റൂളുകൾ മാറിയിട്ടുണ്ട്. പെനാൾട്ടി കൗണ്ടറിലും റൂളുകൾ മാറിയിട്ടുണ്ട്, ടൈമിംഗ് വന്നിട്ടുണ്ട്. അപ്പം ഇത്തരം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ റൂൾ കൂടി കുറച്ച് മാറിയപ്പോൾ ഭയങ്കര ഫാസ്റ്റാണ്. 15 മിനിറ്റിന് 4 ഒരു മണിക്കൂറാണ് ഇപ്പോൾ ഗെയിമിൻ്റെ ടൈം എന്ന് പറയുന്നത്. മുമ്പ് 2.5 ആയിരുന്നു, 35-35, 15-15, മറ്റേ 4 ഇതാണ് മത്സരത്തിൻ്റെ രീതി.
1: വർഷങ്ങളോളം ഗോൾ കീപ്പറായി നിന്ന അനുഭവങ്ങളിൽ വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും ഏറെ ഉണ്ടായിട്ടുണ്ട്. തുറന്നു പറയുകയാണ് നിയാസ്.
0: ഗോൾ കീപ്പർക്കാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് കേരളം വീക്കാണ്. അപ്പോൾ ഗോൾ സ്കോറിംഗ് കൂടുതൽ നമുക്ക് വരും. ഈ സമയത്ത് ബോൾ വരുന്ന സമയത്ത് ഒരുപാട് നമ്മൾ റെഡിയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് സ്കില്ല് കാണിക്കാൻ പറ്റും. ഒരു 11 ഏറ്റവും ലാസ്റ്റ് എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഗോൾ കീപ്പർ. ഏറ്റവും അവസാനം ബോൾ തടുക്കേണ്ട ഒരാൾ. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഗോൾ കീപ്പർക്കുണ്ട്. ഗോൾ കീപ്പർ വിചാരിച്ച ഒരു ടീമിനെ തോൽപ്പിക്കാൻ പറ്റും, ജയിപ്പിക്കാൻ പറ്റും. മൈക്രോ സെക്കൻഡിലാണ് ബോൾ വരിക. ആ ബോള് വരുമ്പോൾ തന്നെ കൈ അവിടെ എത്ര അല്ലെ കാലെത്ര എന്നുള്ളൊരു ഇത് കിട്ടണം. നമുക്ക് സ്പീഡ് ബോഡി ആ രീതിയിൽ കൊണ്ടുവരണം, സ്പീഡ് കൊണ്ടുവരണം, സ്ട്രെങ്ത് വേണം, പവർ വേണം. അപ്പൊ ഇത്തരം ഒരുപാട് ട്രെയിനിങ് മെത്തേഡ്സ് പഠിക്കും. പിന്നെ തിങ്കിങ് മൈൻഡ്, പ്ലെയർ നമ്മളടുത്തേക്ക് ബോൾ കൊണ്ടുവരുമ്പോൾ അവൻ അവിടെ നിന്ന് അടിക്കുമോ അല്ലെ കോശം മുന്നോട്ട് വന്ന് അടിക്കും, ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കഴിവ്. ഇന്ന് മോഡേൺ നോക്കിയത് അറിയാം, ഡി ടോപ്പിലത്തേക്കിന് അപ്പം തന്നെ നമ്മുടെ ഒപ്പണന്റ് ഹിറ്റ് ചെയ്യും. ആ മൈക്രോ സെക്കൻഡിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഡി ആയിരിക്കണം. നമ്മുടെ ബോഡി, നമ്മുടെ കാല്, നമ്മുടെ മൈൻഡ് എല്ലാം റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് ബോൾ സേവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ബോൾ പോസ്റ്റിലേക്ക് പോകും. അപ്പോൾ അത്ര മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു പോസ്റ്റാണ്. പക്ഷേങ്കിൽ നമുക്കതറിയാം, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഈസിയാണ്.
1: കേരള ഹോക്കിയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളാണ് അസോസിയേഷൻ ഭാരവാഹിയായ നിയാസിന്റെ വാക്കുകളിൽ നിറയുന്നത്.
0: ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിമാണെങ്കിലും നമ്മുടെ കേരളത്തിൽ അത് അത്രമാത്രം പച്ചപിടിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. കേരളത്തിൽ 1987 നാഷണൽ ഗെയിംസ് വരുന്ന സമയത്ത് ഹോക്കി സ്റ്റേഡിയം ഇവിടെ അനുവദിച്ചതാണ്. പക്ഷേങ്കിൽ അന്ന് നമുക്ക് ആസ്ട്രോടർഫ് മൈതാനം സ്ഥാപിക്കാൻ സാധിച്ചില്ല. കേരളത്തിന് 2015 നാഷണൽ ഗെയിംസിലാണ് കൊല്ലത്ത് ആദ്യമായിട്ടൊരു ആസ്ട്രോടർഫ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സ്ഥാപിച്ചത്. ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ കേരളത്തിൽ വന്നത്. അപ്പോൾ കേരളത്തിലെ ഹോക്കി കുറച്ച് മെച്ചപ്പെടണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ വേണം. ഇപ്പോൾ പോലീസിലായാലും സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ടീമുകളുണ്ട്. പക്ഷേ കേരളത്തിൽ അതില്ല. അതുകൊണ്ട് തന്നെ കളിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നുള്ള ഒരു പ്രയാസം കൊണ്ടാണ് കുട്ടികൾ കൂടുതലായിട്ട് ഇതിൽ ആകർഷിക്കാത്തത്. അപ്പോൾ അപകടങ്ങളില്ല, കാരണം നമുക്ക് ബോൾ പൊങ്ങാതെ വളരെ സ്പീഡോടുകൂടി അടിച്ച് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ പൊങ്ങാൻ പാടില്ല, പൊങ്ങിക്കാൻ നമുക്കറിയാം ഡേഞ്ചറാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതലങ്ങളുള്ള ഗ്രൗണ്ടുകൾ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. അതാണ് ഹോക്കി വിറകോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വോളിബോളും ഫുട്ബോളും പോലെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ പറ്റിയ ഗെയിമാണ് ഹോക്കി. കണ്ണൂർ ജില്ലയിലെ നല്ലൊരു ടീമാണുള്ളത്. യു ടി എസ് സിന്ന് ഒരു പ്രസിഡന്റ് ഉണ്ട് യാഷിർ, അതുപോലെ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തൽക്കാലിക ചുമതലയുള്ളത് ആണ് കെ വി ഗോകുൽദാസ്, ട്രഷറർ തഫ്രീം മണിയാട്ട്, പിന്നെ സുധീർ കക്കരക്കൽ. അപ്പോൾ ഇത്തരം ആളുകൾ നല്ല രീതിയിലുള്ളൊരു എഫേർട്ട് ഹോക്കിക്കൊണ്ട് ജില്ലയിൽ എടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഇപ്പോൾ നല്ലൊരു ടീമാണ് വന്നിരിക്കുന്നത്. അരുൺ അയ്യപ്പൻ അയ്യത്തനാണ് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, ട്രഷറായിട്ട് സായോ വി എസ് ആണ്. സുനിൽ സാർ, അതായത് ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റും കേരള ഹോക്കിയുടെ പ്രസിഡന്റായിരുന്നു. കേരളത്തിൽ ഇത്രയധികം ഹോക്കി ക്ലബുകളായാലും യൂണിറ്റുകളായാലും കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഒരു 5000 സ്റ്റിക്ക് കേരളത്തിലുടനീളം സപ്ലൈ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കേണ്ട ഒരു കാര്യം മാത്രമേ നമുക്കുള്ളൂ. അതിനുവേണ്ടി നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജേഷ് സംസ്ഥാന ഹോക്കി അസോസിയേഷനായിട്ട് അദ്ദേഹം പല കാര്യങ്ങളും നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
1: താഴെ തട്ടിൽ നിന്ന് പ്രതിഭകളെ കണ്ടെത്തി ഹോക്കി വളർത്താനുള്ള പദ്ധതികളും സജീവമായിട്ടുണ്ട്.
0: ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വളർച്ചയാണ് ഹോക്കിയിലുള്ളത്. നമുക്കറിയാം മലപ്പുറമൊക്കെ റീസെന്റ് ആയിട്ട് ഒരു 10 വർഷമായിട്ടുള്ളൂ, അവർ സ്റ്റേറ്റ് ചാമ്പ്യന്മാരാണ്. ഹോക്കി കേരളത്തിലെ പ്രചാരത്തിലേക്ക് വരുത്താൻ വേണ്ടി ഒരു കേരള ഹോക്കി അസോസിയേഷൻ സ്റ്റേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനമായിട്ടും ഓരോ ജില്ലയിലും മിനിമം ഒരു 25 സ്കൂളിലെങ്കിലും യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. പല സ്കൂളിലും ഹോക്കിക്ക് അനുയോജ്യമായിട്ടുള്ള ഗ്രൗണ്ട് ഇല്ല. സർക്കാർ വിദ്യാലയങ്ങൾ വെച്ച് ബാക്കിയുള്ള സ്കൂളൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ 28 സ്കൂളുകളിൽ നമ്മൾ ജില്ലയിൽ തന്നെ ടീമുകൾ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് 20 സ്റ്റിക്കും ബോളും കൊടുത്താണ് ഹോക്കി പ്രചാരത്തിലേക്ക് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് 5000 സ്റ്റിക്കുകളാണ് കേരളത്തിലുടനീളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും അത് തുടരും. ആസ്ട്രോ ടർഫോ അല്ലെങ്കിൽ നല്ല ഗ്രാസോ ഹോക്കി കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാർഡ് കോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും അന്തർദേശീയ താരങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. പല സ്കൂളുകളിലും കായിക അധ്യാപകരുടെ കുറവുണ്ട്. കായിക അധ്യാപകരുടെ കുറവ് കാരണം നമുക്ക് ഹോക്കി കളി നിർത്തേണ്ട ഒരു ഘട്ടം വന്നിട്ടുണ്ട്. അതായത് കായിക അധ്യാപകരെല്ലാം കൂടി നമ്മൾ ക്യാഷ് കൊടുത്ത് അല്ലെ പുറത്തുനിന്ന് ഇപ്പോൾ പി ടിയുടെ ഒക്കെ ഫണ്ട് എടുത്തിട്ടാണ് പല സ്കൂളുകളിലും ഹോക്കി കളി പഠിപ്പിക്കുന്നത്. ഏത് സ്പോർട്സ്മാൻ്റെയും തുടക്കം എന്ന് പറയുന്നത് സ്കൂളാണ്. സ്കൂളില്ലെങ്കിൽ നമുക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കായിക അധ്യാപകരുടെ നിയമനം നിർബന്ധമായിട്ടും നമ്മൾ സ്കൂളിൽ വരികയും ചെയ്യണം. അപ്പോൾ എല്ലാ ഗെയിമും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഗെയിമുകൾ അവിടെ കൊണ്ടുവരികയും അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ സ്കൂളും നമ്മളിപ്പോൾ വോളിബോൾ ഫുട്ബോൾ ഒക്കെ ഉള്ള സ്കൂളിൽ തന്നെ ഹോക്കിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാ ഗെയിമും കുട്ടികൾ പഠിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം. തലശ്ശേരി നോക്കിക്കഴിഞ്ഞാൽ യു ടി എസ് സി, ബിയാട്രിസ്, ഗൾഫ് മേഖലകളിൽ അടക്കം യു ടി എസ് സി, യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബ് വന്നിട്ടുണ്ട്. കേരളത്തിലുടനീളം ഹോക്കി കളിച്ച ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു. 10-250 പേർക്ക് ഗൾഫ് മേഖലകളിൽ ജോലിയായി കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റ് സഹായങ്ങൾ, സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ, അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള പല രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമ്മുടെ ക്ലബ്ബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യമായ ഒരു മെമ്പറും കൂടിയാണ് ഞാനിപ്പോൾ. 1000 പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 150 കുട്ടികൾ അവിടെ ഹോക്കി പഠിക്കുന്നുണ്ട് പാതിരാട്. അവിടെ സ്പോർട്സ് സെറ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു എക്സ്റ്റൻഷൻ സ്കീമടക്കം ഉണ്ട്. അപ്പോൾ എല്ലാ വർഷം അവർക്ക് വേണ്ടുന്ന കിറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തുകൊണ്ടാണ് ഒരു പ്രോജക്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോക്കി വളരെയധികം നല്ല രീതിയിൽ പോകുന്നുണ്ട്. തലശ്ശേരിയും കണ്ണൂരിലെ ഭരണശേരിയായിരുന്നു ഹോക്കിയുടെ ഇറ്റിലം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. പണ്ട് ബ്രിട്ടീഷുകാർ കണ്ണൂരിലുള്ള സമയത്ത് തന്നെ ഹോക്കി അവിടെ നിന്ന് കളിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇപ്പോഴും ഹോക്കി സ്റ്റേഡിയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് മലയോര മേഖലയിലും ഹോക്കി നന്നായിട്ട് പച്ചപിടിക്കുന്നുണ്ട്. കിളിയന്തര ഉണ്ട്, കരിക്കോട്ടക്കരി സ്കൂളുണ്ട്, മണത്തണ ഉണ്ട്, പിന്നെ മട്ടന്നൂർ സൈഡ്. അപ്പോൾ അങ്ങനെയുള്ള പല മേഖലകളിലും ഹോക്കി കളി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൂത്തുപറമ്പ് സ്കൂള്, 2 വർഷം കൊണ്ട് നമുക്ക് കണ്ണൂരിൽ നല്ലൊരു മികച്ച ടീമുകൾ ആയി വരാൻ സാധ്യതയുള്ള മേഖലകളാണ് ഇതൊക്കെ. ഹോക്കിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ഈ മുഴുവൻ യാത്രയ്ക്കും പൂർണ്ണ പിന്തുണയുമായി കൂടെ തന്നെയുണ്ട് കുടുംബം.
0: ഉപ്പയുടെ പേര് മമ്മൂട്ടി എന്നാണ്. അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോൾ മുഴപ്പിലങ്ങാടാണ് വീട്. എൻ്റെ ഉമ്മയുടെ നാടാണ് പാതിരാട്. ഉമ്മ ഇപ്പോൾ 10-70 വയസ്സായി. സഫിയ എന്നാണ് പേര്. പിന്നെ രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട്. രണ്ടുപേരും ബിസിനസ്സാണ്. പനൂരാണ് കല്യാണം കഴിച്ചത്. ഭാര്യയുടെ പേര് നുസ്രത്ത് എന്നാണ്. പിന്നെ 3 മക്കളാണ്, നദാഷ സൈനബ്, തഹാനി സൈനബ്, ഐറ സൈനബ്.
1: കളിക്കാരനിൽ നിന്ന് ഭരണകർത്താവായി മാറിയ നിയാസിന്റെ ഈ യാത്ര കേരള ഹോക്കിയുടെ ശോഭനമായ ഭാവിക്ക് പുതിയ ദിശകൾ തുറക്കട്ടെ. കേരള ഹോക്കി അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കെ നിയാസ് ആണ് ഇതുവരെ സംസാരിച്ചത്. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:66:10 ബാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 11 മിനിറ്റും 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2:09 മിനിറ്റും 2:28:51 സാന്ദ്രഗച്ചി മാംഗ്ലൂർ വിവേക് എക്സ്പ്രസ് 3:05 മിനിറ്റും വൈകിയോടുന്നു.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
10: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
7: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
10: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
7: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
10: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
7: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
10: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
7: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
10: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
7: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
11: ഒരു നല്ല തുടക്കം മികച്ചൊരു ശാസ്ത്രജ്ഞനിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ്. കണ്ണൂർ തളാപ്പിലെ സയൻസ് സെന്റർ, ഫിസിക്സ് പഠനത്തിലെ മികവിന്റെ കേന്ദ്രം. CBSE, ICSE സ്റ്റേറ്റ് സിലബസുകൾക്ക് ആശയ വ്യക്തതയും പ്രായോഗിക പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ കോച്ചിംഗ് May 11 ക്ലാസുകൾ ആരംഭിക്കും. സയൻസ് സെന്റർ, യശോറാം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9544142367 ഓർ 9400232367.
12: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
13: എന്റെ ടീച്ചറെ,
14: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
15: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
16: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
13: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
16: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
13: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
17: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി വാർത്തകൾ ഡൽഹിയിലെ.
18: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं फरहत नाज. और अब मुख्य समाचार. शुभेंदु अधिकारी आज सुबह पश्चिम बंगाल के पहले भाजपा मुख्यमंत्री के रूप में शपथ लेंगे. प्रधानमंत्री नरेंद्र मोदी और गृहमंत्री अमित शाह शपथ ग्रहण समारोह में शामिल होंगे. तमिलनाडु में सरकार गठन को लेकर अनिश्चितता बरकरार. लेफ्टिनेंट जनरल NS राजा सुब्रमणि भारत के नए प्रमुख रक्षा अध्यक्ष नियुक्त. अगले दो दिन में केरलम, दक्षिण कर्नाटक, तमिलनाडु और पुदुचेरी में तेज बारिश का पूर्वानुमान. और फुटबॉल में भारत ने AFC Under-17 महिला एशिया कप के क्वार्टर फाइनल में पहली बार प्रवेश कर इतिहास रचा. अब समाचार विस्तार से. शुभेंदु अधिकारी आज पश्चिम बंगाल के मुख्यमंत्री के रूप में शपथ लेंगे. हमारे संवाददाता ने बताया है कि शपथ ग्रहण समारोह कोलकाता के ब्रिगेड परेड ग्राउंड में होगा.
19: राज्य के राजनीतिक इतिहास में पहली बार भारतीय जनता पार्टी के नेतृत्व वाली सरकार औपचारिक रूप से पदभार ग्रहण करेगी. शपथ ग्रहण समारोह सुबह 10 बजे शुरू होने वाला है और इसमें लाखों पार्टी समर्थकों, राजनीतिक नेताओं और देशभर से आए गणमान्य व्यक्तियों के शामिल होने का उम्मीद है. प्रधानमंत्री नरेंद्र मोदी, केंद्रीय गृह मंत्री अमित शाह, रक्षा मंत्री राजनाथ सिंह सहित कई केंद्रीय मंत्री और भाजपा शासित राज्य का मुख्यमंत्री इस कार्यक्रम में उपस्थित रहेंगे. राज्यपाल RN रवि मुख्यमंत्री और नए मंत्रिमंडल के सदस्यों को पद और गोपनीयता का शपथ दिलाएंगे. नवनिर्वाचित संसदीय दल के नेता शुभेंदु अधिकारी ने घोषणा की है कि एक सेवानिवृत्त न्यायाधीश के अध्यक्षता में आयोग राज्य में संस्थानगत भ्रष्टाचार की जांच करेगा. संदीप अंदाज गुप्ता, आकाशवाणी न्यूज, कोलकाता.
18: इससे पहले कल श्री शुभेंदु अधिकारी को राज्य भाजपा विधायक दल का नेता चुना गया. विधायक दल की बैठक कोलकाता में गृहमंत्री अमित शाह की अध्यक्षता में हुई. केंद्रीय गृहमंत्री अमित शाह ने कहा है कि पश्चिम बंगाल में भाजपा सरकार देश की सीमाओं को सुरक्षित करेगी और राष्ट्रीय सुरक्षा की सबसे बड़ी कमी को दूर करेगी. कोलकाता में कल नव निर्वाचित भाजपा विधायकों को संबोधित करते हुए श्री अमित शाह ने कहा कि भारतीय जनता पार्टी की जीत संगठन के विस्तार या विचारधारा की पुष्टि के लिए नहीं है, बल्कि देश सुरक्षा को मजबूत करने के लिए है.
20: घुसपैठिया मुक्त बंगाल, सुरक्षित महिला और सुरक्षित जनता, ये हमारा वादा है. हमने बंगाल के आर्ष दृष्टाओं ने जो सोनार बांग्ला का संकल्प और स्वप्न देखा है, हम सब की जिम्मेदारी है कि हम सोनार बांग्ला को जमीन पर उतारने के लिए अपना सबसे अच्छा परफॉर्मेंस बंगाल की जनता को दें.
18: गृहमंत्री अमित शाह ने कहा है कि लंबे समय से ठप पड़ी विकास योजनाओं को भाजपा सरकार फिर से शुरू करके पश्चिम बंगाल की जनता की सभी आकांक्षाओं को पूरा करने का काम करेगी.
20: आधुनिक खेती बंगाल तक पहुंची ही नहीं है, इंडस्ट्रीज बंगाल से भाग गई है, इंफ्रास्ट्रक्चर डेवलप करने का विजन ही नहीं है और महिला सुरक्षा और नागरिक सुरक्षा पाताल तक नीचे पहुंच गई. ये सारे मुद्दे भारतीय जनता पार्टी ने अपने संकल्प पत्र के अंदर लिए हैं और मुझे विश्वास है कि भाजपा सरकार मोदी जी के नेतृत्व में ये डबल इंजन की सरकार बनकर दिन दूनी रात चौगुनी बंगाल को प्रगति की दिशा में ले जाए.
18: तमिलनाडु में तमिलगा वेत्री कड़गम टीवी के प्रमुख सी जोसेफ विजय के नेतृत्व में सरकार गठन को लेकर अनिश्चितता बनी हुई है. IUML ने TVK को सरकार बनाने में समर्थन देने वाली खबरों का खंडन किया है. खबरों के अनुसार आज शपथ ग्रहण समारोह नहीं होगा. इससे पहले TVK ने दावा किया था कि विजय सरकार बनाने के लिए पूरी तरह तैयार है. प्रोफेसर खादर मोहिदीन के नेतृत्व वाली इंडियन यूनियन मुस्लिम लीग ने कहा है कि उनकी पार्टी ने तमिलगा वेत्री कड़गम को समर्थन पत्र नहीं दिया है. एएमएम के पार्टी के नेता टीटीवी दिनाकरन ने राज्यपाल से संपर्क किया और मुन्ना रुकई से निर्वाचित एकमात्र विधायक एस कामराज का समर्थन पत्र प्रस्तुत किया। इसमें एआईएडीएमके के महासचिव एडप्पडी पलनीसामी को मुख्यमंत्री बनाने की मांग की गई थी। उधर केरल में भी नई सरकार के गठन को लेकर चर्चाएं हो रही हैं। यूडीएफ की प्रमुख पार्टी कांग्रेस रविवार तक नेता की घोषणा कर सकती है। कांग्रेस सूत्रों ने बताया कि विधायक दल के नेता के बारे में राज्य में पार्टी पर्यवेक्षकों की रिपोर्ट के आधार पर राष्ट्रीय नेतृत्व निर्णय लेगा। वहीं असम में भाजपा के नेतृत्व में राष्ट्रीय जनतांत्रिक गठबंधन लगातार तीसरी बार सरकार बनाने जा रहा है। शपथ ग्रहण समारोह मंगलवार को होगा। पार्टी विधायक दल की बैठक कल होगी। सरकार ने लेफ्टिनेंट जनरल एनएस राजा सुब्रमण्य को अगला प्रमुख रक्षा अध्यक्ष सीडीएस नियुक्त किया है। वे जनरल अनिल चौहान का स्थान लेंगे जिनका कार्यकाल 30 मई को समाप्त हो रहा है। रक्षा मंत्रालय ने बताया कि पदभार ग्रहण करने की तिथि से वे सैन्य मामलों के विभाग के सचिव के रूप में भी कार्य करेंगे। लेफ्टिनेंट जनरल सुब्रमण्य वर्तमान में राष्ट्रीय सुरक्षा परिषद सचिवालय में सैन्य सलाहकार के रूप में कार्यरत हैं। इससे पहले वे सेना के उप प्रमुख और केंद्रीय कमान के जनरल ऑफिसर कमांडिंग इन चीफ के रूप में कार्य कर चुके हैं। सरकार ने वाइस एडमिरल कृष्णा स्वामीनाथन को नौसेना प्रमुख नियुक्त किया है। रक्षा मंत्रालय ने बताया कि वाइस एडमिरल स्वामीनाथन वर्तमान में पश्चिमी नौसेना कमान के फ्लैग ऑफिसर कमांडिंग इन चीफ के पद पर कार्यरत हैं। उन्हें भारतीय नौसेना में लगभग 4 दशकों की विशिष्ट सेवा का अनुभव है। वे एडमिरल दिनेश कुमार त्रिपाठी का स्थान लेंगे जो 31 मई को सेवानिवृत्त हो रहे हैं। वाणिज्य और उद्योग मंत्री पीयूष गोयल ने नई दिल्ली में एलवीएमएच मोइट हेनेसी लुई विटो एसीई के अंतर्राष्ट्रीय संबंध निदेशक विसेंट स्टॉक से मुलाकात की। सोशल मीडिया पोस्ट में श्री गोयल ने बताया कि चर्चा का मुख्य विषय निर्यात बढ़ाने के लिए भारत में विनिर्माण को मजबूत करना, स्थानीय प्रतिभाओं में निवेश करना, भविष्य के सहयोगों के माध्यम से भारतीय संस्कृति को बढ़ावा देना और संतुलित तथा पारस्परिक रूप से लाभकारी व्यापार साझेदारी को आगे बढ़ाना था। वित्त मंत्री निर्मला सीतारमन ने 16वें भारत यूरोपीय संघ शिखर सम्मेलन के परिणामों की सराहना करते हुए इसे रणनीतिक साझेदारी के लिए एक निर्णायक मोड़ बताया है। वित्त मंत्री कल नई दिल्ली में यूरोप दिवस समारोह को संबोधित कर रही थी। इस अवसर पर उन्होंने कहा कि शिखर सम्मेलन के परिणाम दोनों देशों के संबंधों में परिवर्तनकारी चरण का संकेत देते हैं। ये समाचार आकाशवाणी से प्रसारित किए जा रहे हैं। ताजा समाचार जानने के लिए आप हमारे सोशल मीडिया हैंडल एक्स @AIRNewsHindi को फॉलो कर सकते हैं।
0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
21: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
22: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
18: समाचार प्रभात में आपका फिर स्वागत है। अमेरिका के राष्ट्रपति डोनाल्ड ट्रंप ने रूस और यूक्रेन के बीच 3 दिन के युद्ध विराम की घोषणा की है। युद्ध विराम आज से 11 मई तक रहेगा। राष्ट्रपति ट्रंप ने बताया कि यह प्रस्ताव उन्होंने स्वयं रखा था और इसमें दोनों पक्षों के 1,000 कैदियों का आदान प्रदान भी शामिल होगा। ये युद्ध विराम रूस के विजय दिवस के मौके पर हो रहा है जो हर साल 9 मई को मनाया जाता है। ये दिन द्वितीय विश्व युद्ध में नाजी जर्मनी पर सोवियत संघ की जीत के उपलक्ष्य में मनाया जाता है। ईरान ने संयुक्त राष्ट्र सुरक्षा परिषद में अमेरिका द्वारा समर्थित मसौदा प्रस्ताव को त्रुटिपूर्ण और राजनीतिक रूप से प्रेरित बताते हुए खंडन कर दिया है। यह प्रस्ताव होर्मुज जलडमरू मध्य में जहाजों की सुरक्षा से संबंधित था। एक रिपोर्ट।
23: ईरान ने इसे अपने आंतरिक मामलों में हस्तक्षेप और अमरीकी हितों को साधने वाला कदम करार दिया है। ईरान ने संयुक्त राष्ट्र की सदस्य देशों से प्रस्तावित प्रस्ताव का समर्थन न करने की अपील की है। अमरीका, बहरीन, सऊदी अरब, यूएई, कुवैत और कतर द्वारा समर्थित इस मसौदा प्रस्ताव का उद्देश्य होर्मुज जलडमरू मध्य से आवागमन सुगम बनाना है। अमरीका ने ईरान पर वाणिज्यिक जलमार्ग को रोकने और समुद्री यातायात को अस्थिर करने का आरोप लगाया है। इस बीच ईरान की सेना ने कहा है कि अमरीकी रक्षा बलों ने यूएई के फुजरेह बंदरगाह के पास एक ईरानी तेल टैंकर और एक अन्य जहाज को निशाना बनाया। पश्चिमी तेहरान के ऊपर ईरानी वायु रक्षा प्रणालियां भी सक्रिय थीं। वहीं अमरीकी सेना ने कहा कि होर्मुज जलडमरू मध्य में उसकी नौसेना को ईरानी बलों द्वारा मिसाइल, ड्रोन और तेज नावों से हमलों का सामना करना पड़ रहा है। दुबई से विनोद कुमार की रिपोर्ट के साथ समाचार कक्ष से आनंद पाठक।
18: अमेरिका ने 10 व्यक्तियों और कंपनियों पर प्रतिबंध लगाए हैं, जिनमें चीन और हांगकांग की कंपनियां भी शामिल हैं। अमेरिका का आरोप है कि ये लोग और कंपनियां ईरान को हथियार बनाने और ड्रोन तथा बैलिस्टिक मिसाइल के लिए आवश्यक सामान जुटाने में मदद कर रही थीं। ये समाचार हमारी वेबसाइट www.newsonair.gov.in और हमारे न्यूज ऑन एआईआर मोबाइल ऐप पर भी उपलब्ध हैं। सोमनाथ अमृत पर्व का आधिकारिक रूप से कल से शुभारंभ हो गया है, जो मंदिर के पुनर्निर्माण की 75वीं वर्षगांठ का प्रतीक है। 5 दिवसीय इस उत्सव ने मंदिर परिसर को वैदिक मंत्रों और दिव्य ऊर्जा के केंद्र में बदल दिया है, जो देश भर से श्रद्धालुओं को आकर्षित कर रहा है। ब्यौरा हमारे संवाददाता से।
1: सोमनाथ अमृत पर्व के पावन अवसर पर कल से पाठात्मक अतिरुद्र का विधिवत प्रारंभ किया गया, जिसमें अगले 5 दिनों तक निरंतर रुद्र पाठ किया जाएगा। मंदिर में आज से 3 दिवसीय होमात्मक महारुद्र यज्ञ का भी आयोजन होगा, जिसमें लगभग 1.25 लाख आहुतियां अर्पित की जाएगी। इस महायज्ञ का मूल उद्देश्य वर्तमान वैश्विक परिस्थितियों में शांति की स्थापना और मानव कल्याण सुनिश्चित करना है। अमृत पर्व का मुख्य आकर्षण 11 मई को होगा, जब मंदिर के शिखर पर 11 पवित्र तीर्थों के जल से कुंभाभिषेक किया जाएगा। इसे ऐतिहासिक क्षण का साक्षी बनने के लिए देश के कोने कोने से श्रद्धालुओं का सैलाब सोमनाथ उमड़ पड़ा है। अपर्णा खुंट, आकाशवाणी समाचार, अहमदाबाद।
18: आकाशवाणी समाचार के विशेष कार्यक्रम पीपल्स पद्म के अंतर्गत अगली कड़ी में हम भारत में रेडियो प्रसारण के क्षेत्र में अग्रणी रहे डॉक्टर राममूर्ति श्रीधर से बातचीत करेंगे। उन्हें प्रतिष्ठित पद्मश्री पुरस्कार से सम्मानित किया जाएगा।
2: In 1991 to 1993, exactly 35 years back, which I conceived and designed and did it, called Manavka Vikas or Human Evolution, which was 144 episodes broadcast from 200 radio stations. Today, following that model example, 550 radio stations are functioning in this country. Content writers, script writers, creative people, AI is going to help you.
18: ये कार्यक्रम आज सुबह 9:10 पर आकाशवाणी गोल पर प्रसारित किया जाएगा। राष्ट्रीय विधि सेवा प्राधिकरण आज देशभर में इस वर्ष की दूसरी राष्ट्रीय लोक अदालत का आयोजन करेगा। आकाशवाणी समाचार से बातचीत में प्राधिकरण के सदस्य सचिव संजीव पांडे ने बताया कि इस पहल का उद्देश्य सहभागी और जन केंद्रित तंत्रों के माध्यम से विवादों का सौहार्दपूर्ण निपटारा करना और अदालतों पर बोझ कम करना है। मौसम विभाग ने अगले 2 दिन के लिए केरला, माहे, लक्षद्वीप, दक्षिण कर्नाटक, तमिलनाडु, पुदुचेरी और कराईकल में तेज वर्षा की संभावना व्यक्त की है। इस बीच बिहार में बिजली गिरने और तूफान से संबंधित अलग अलग घटनाओं में 7 लोगों की मृत्यु हो गई। खेलों में भारत की महिला फुटबॉल टीम एएफसी अंडर 17 एशिया कप के क्वार्टर फाइनल में पहुंच गई है। भारत ने 2005 के बाद इस टूर्नामेंट में अपनी पहली जीत दर्ज की। वहीं आईपीएल क्रिकेट में कोलकाता नाइट राइडर्स ने कल रात दिल्ली कैपिटल्स को 8 विकेट से हरा दिया। प्रतियोगिता में आज राजस्थान रॉयल्स का मुकाबला गुजरात टाइटन्स से होगा। ये मैच जयपुर में शाम 7:30 बजे से खेला जाएगा। और अब आज के समाचार पत्रों की सुर्खियों के साथ है मुकेश कुमार बल।
3: धन्यवाद फरहत। सभी समाचार पत्रों ने आज पश्चिम बंगाल में शुभेंदु अधिकारी के भाजपा के विधायक दल का नेता चुने जाने की खबर प्रकाशित की है। दैनिक जागरण लिखता है, बंगाल में सत्ता के शुभेंदु अधिकारी, नए अध्याय की शुरुआत, भाजपा के पहले मुख्यमंत्री के रूप में आज लेंगे शपथ। लोकसत्ता ने तमिलनाडु में सत्ता का संग्राम नहीं थमने पर खबर प्रकाशित की है। विजय के शपथ ग्रहण पर फिर लगा ग्रहण, राज्य में सरकार पर फिर सस्पेंस, सियासत बदली। कांग्रेस के शीर्ष कमान पर अब केरलम के अगले मुख्यमंत्री को चुनने की जिम्मेदारी, राज्य में सरकार गठन को लेकर तैयारियां तेज, पर्यवेक्षक ने खड़गे को सौंपी रिपोर्ट, दिल्ली में होगा फैसला, देशबंधु की सुर्खी है। गर्म होते हिमालय में ऊंचाई पर आवास बना रहे जानवर, हिंदुस्तान की खबर है। पत्र लिखता है, जलवायु परिवर्तन की वजह से निचले इलाकों में रहने वाला हिमालयन बीजल पहली बार 3,500 मीटर की ऊंचाई पर नजर आया। अमर उजाला ने अपने संपादकीय पन्ने पर एआई समय शीर्षक से लेख प्रकाशित किया है। पत्र लिखता है, चैटबॉट हैं नई पीढ़ी के असली दोस्त। बेशक एआई चैटबॉट्स ने युवाओं की अभिव्यक्तियों का नया मंच दिया है, लेकिन इसके कुछ गंभीर खतरे सामने आने लगे हैं। जान जमा पूंजी छीन रहा गेमिंग ऐप का जुनून। ऑनलाइन गेमिंग में 2025 में लोगों ने 20,000 करोड़ रूपये गंवाए, हिन्दुस्तान की खबर है। नवभारत टाइम्स सहित सभी समाचार पत्रों ने सोमनाथ मंदिर के पुनरुत्थान होने का समाचार भी प्रकाशित किया है। नमामि गंगे की डॉल्फिन एम्बुलेंस ने 4 महीने में 8 डॉल्फिन को बचाया, जनसत्ता ने अभियान शीर्षक से एक खबर प्रकाशित की है।
18: धन्यवाद मुकेश। और अंत में मुख्य समाचार एक बार फिर। शुभेंदु अधिकारी आज सुबह पश्चिम बंगाल के पहले भाजपा मुख्यमंत्री के रूप में शपथ लेंगे। प्रधानमंत्री नरेंद्र मोदी और गृहमंत्री अमित शाह शपथ ग्रहण समारोह में शामिल होंगे। तमिलनाडु में सरकार गठन को लेकर अनिश्चितता बरकरार। लेफ्टिनेंट जनरल एनएस राजा सुब्रमणि भारत के नए प्रमुख रक्षा अध्यक्ष नियुक्त। अगले 2 दिन में केरलम, दक्षिण कर्नाटक, तमिलनाडु और पुदुचेरी में तेज बारिश का पूर्वानुमान। और फुटबॉल में भारत ने एएफसी अंडर 17 महिला एशियाई कप के क्वार्टर फाइनल में पहली बार प्रवेश कर इतिहास रचा। इसके साथ ही समाचार प्रभात का ये अंक समाप्त हुआ। नमस्कार।

0: आकाशवाणी प्रेजेंट्स मॉर्निंग न्यूज। गुड मॉर्निंग, आई एम शगुन चोपड़ा। द हेडलाइंस। सुवेंदु अधिकारी टू टेक ओथ एज फर्स्ट बीजेपी चीफ मिनिस्टर ऑफ वेस्ट बंगाल दिस मॉर्निंग। प्राइम मिनिस्टर नरेंद्र मोदी एंड होम मिनिस्टर अमित शाह टू अटेंड द स्वेयरिंग इन सेरेमनी। Uncertainty continues over government formation in Tamil Nadu. Lieutenant General N.S. Raja Subramani appointed new Chief of Defence Staff. IMD forecasts heavy rainfall over Keralam, South Interior Karnataka, Tamil Nadu and Puducherry during next 2 days. And in football, India scripts history by qualifying for AFC Under-17 Women's Asian Cup quarter-finals for the first time. Suvendu Adhikari will take oath as first BJP Chief Minister of West Bengal this morning. The oath-taking ceremony will be held at the Brigade Parade Ground in Kolkata. We have more details on this from our correspondent.
1: Within few hours from now, senior BJP leader Suvendu Adhikari, who was elected leader of the BJP Legislature Party, is set to take oath as the new Chief Minister of West Bengal. The state is set to witness the historical moment of swearing in of its new government at the iconic Brigade Parade Ground in Kolkata. For the first time in the state's political history, a Bharatiya Janata Party-led government will formally assume office after securing a decisive mandate in the recently concluded assembly elections. The oath-taking ceremony is scheduled to begin at 10 a.m. and is expected to draw lakhs of party supporters, political leaders and dignitaries from across the country. Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh, along with several union ministers and chief ministers from BJP-ruled states will attend the event. Governor R.N. Ravi will administer the oath of office and secrecy to the chief minister and members of the new cabinet. Newly elected parliamentary party leader Suvendu Adhikari announced that a commission led by a retired judge will investigate institutional corruption in the state. He added that inquiries will also be launched into incidents at R.G. Kaur Hospital and Sandeshkhali. Adhikari vowed that all pledges in the party's manifesto will be fulfilled on time, dedicating the victory to the collective efforts of BJP workers. The ceremony coincides with the 25th Boishakh, the birth anniversary of Rabindranath Tagore, giving the event added cultural and symbolic significance. Elaborate security arrangements have been put in place across central Kolkata, with thousands of police personnel deployed to ensure smooth conduct of the program. Traffic restrictions and diversions have also been announced in and around the brigade area. Political observers say the swearing-in marks the beginning of a new chapter in Bengal's political landscape, ending over a decade of Trinamool Congress rule and ushering in a new administrative era in the state. Sandipan Dashgupta, Akashvani News, Kolkata.
0: Union Home Minister Amit Shah has said that the BJP government in West Bengal will secure India's borders and plug biggest hole in national security. In his address to newly elected West Bengal BJP MLAs in Kolkata yesterday, Mr. Shah said the BJP's victory is not about the expansion of our organization or validation of ideology. It is about fixing the biggest hole in the country's national security. He said that with BJP governments in Assam, Tripura and now West Bengal, we will turn the border into an impregnable fortress.
2: We now have a government in Tripura. We have a government in Assam. We have a government in Bengal too. Infiltration will be impossible. Cow smuggling will be impossible. And with determination, the Bengal government and the government of India will transform this border into an impenetrable fortress of national security.
0: In Tamil Nadu, the uncertainty of a formation of government under TVK Chief C. Joseph Vijay continues. The new test came as IUML has rejected the reports of its support to TVK to form the government. In another development, reports are also coming that the swearing-in ceremony, which was to take place today, will not be held. IUML, headed by Professor Kadir Muhyiddin, has said that his party has not given a letter of support to TVK. In another surprise move, AMMK party leader TTV Dinakaran approached the governor and submitted a letter of support from S. Kamaraj, the lone MLA elected from Manarkdui, to make AIADMK General Secretary Edappadi Palaniswamy as the Chief Minister. More from our correspondent.
3: Tamil Nadu, which had the highest mandate of more than 85%, is yet to see a new government and a chief minister. The formation of a new government has been delayed further, with the single largest party, TVK, still struggling to reach the magic number of 118. With only one more letter of support from VCK, the next move is likely to be calculated and definite, since the party has two MLAs by which it will be 118. Till then, it is a day of wait and watch. Joy, Akashwani reporting from Chennai.
0: The government has appointed Lieutenant General N.S. Raja Subramani as the next Chief of Defence Staff, or CDS. Ministry of Defence said that Lieutenant General Subramani will also serve as Secretary, Department of Military Affairs, with effect from the date of assumption of charge and until further orders. He will assume office after General Anil Chauhan completes its tenure on the 30th of May. Lieutenant General Subramani is a highly decorated officer with over four decades of distinguished service. He is currently serving as military advisor at the National Security Council Secretariat since September 2025. He earlier served as Vice Chief of the Army Staff and General Officer Commanding in Chief, Central Command, besides commanding key operational formations along the Western and Northern Fronts. The government has also appointed Vice Admiral Krishnaswamy Nathan as the next Chief of the Naval Staff. Ministry of Defence said that Vice Admiral Swamy Nathan is currently serving as Flag Officer Commanding-in-Chief of the Western Naval Command. The Admiral brings nearly four decades of distinguished service with extensive operational, strategic and personal management experience across key appointments in the Indian Navy. He will succeed Admiral Dinesh Kumar Tripathi, who retires on 31st of May. National Legal Services Authority will organise the second National Lok Adalat of 2026 across the country today. Talking to Akashwani News, Member Secretary, National Legal Services Authority, Sanjeev Pandey said that the initiative aims to provide amicable settlement of disputes and reduce the burden on courts through participatory and people-centric mechanisms. He said that a wide range of disputes are taken up during the Lok Adalat, including criminal compoundable cases, check dishonor matters, and bank recovery disputes. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. The Somnath Amrit Parv 2026 has officially commenced yesterday, marking the 75th anniversary of the temple's reconstruction. The five-day celebration has transformed the temple precincts into a hub of Vedic chants and divine energy, attracting devotees from across the nation. We have a report from our correspondent.
4: The sacred shores of Somnath are resonating with devotion as the Somnath Amrit Parva kicked off yesterday with Pathatmak Atirudra. The three-day Homatmak Maharudra Yagya will also begin today, during which nearly 1.25 lakhs oblation will be offered into the holy fire, seeking global peace and well-being of humanity amid the current international conflict. The festivities will culminate on May 11th with a grand Kumbhabhishek at the temple spire, using water from 11 sacred shrines. Currently, the temple is adorned with magnificent decorations and a steady stream of pilgrims from various states is arriving to seek the blessings of Lord Somnath during this historic milestone. Aparna Khunt, Akashwani News, Ahmedabad.
0: As part of our series People's Padmon Akashwani, in our upcoming episode, we speak to Dr. Ramamurthy Sridhar, a pioneer in radio broadcasting in India. He will be honored with the prestigious Padma Shri.
5: In 1991 to 1993, exactly 35 years back, which I conceived and designed and did it, called Manavka Vikas or Human Evolution, which was 144 episodes broadcast from 200 radio stations. Today, following that model, example, 550 radio stations are functioning in this country. Content writers, script writers, creative people, AI is going to help you.
0: To listen to the conversation, tune into 100.1 Akashwani Gold this morning at 9:10 a.m. You can also listen to it on News on AIR app and News on AIR official YouTube channel. The standoff over the Strait of Hormuz has intensified after Iran rejected a US-backed draft resolution at the United Nations Security Council, calling it flawed and politically motivated. Tehran argued that the proposal will legitimize unlawful actions rather than help resolve the conflict. Iran said the only path towards stability is ending the war, lifting the US maritime blockade on Iranian ports and restoring normal shipping through the Strait of Hormuz. Tehran has also appealed to UN member states not to support the proposed resolution. The draft resolution, backed by the United States along with Bahrain, Saudi Arabia, UAE, Kuwait and Qatar, seeks to protect freedom of navigation in one of the world's most critical energy corridors. Washington has accused Iran of threatening commercial shipping and destabilizing maritime traffic. Now, we go over to our West Asia correspondent for updates on escalating maritime conflict in the region.
6: Adding to the human cost of the escalating maritime conflict, India's mission in Dubai expressed grief over the death of an Indian crew member aboard a vessel, describing it as an unfortunate incident at the sea. Separately, Iran seized a tanker in the Gulf of Oman, while Washington said it had disabled two vessels on the same day. The developments highlight the growing volatility of the maritime front in the conflict, with commercial shipping, energy supplies, and the safety of international crew increasingly caught in crossfire between two sides, even as diplomatic efforts continue for a negotiated pause in tensions. Vinod Kumar for Akashvani News from Dubai.
0: The India Meteorological Department has forecast heavy rainfall over Kerala, Mahi, Lakshadweep, South Interior Karnataka, Tamil Nadu, Puducherry and Karaikal for the next 2 days. According to the IMD, Bihar, Chhattisgarh, Gangetic, West Bengal, Jharkhand and Vidarbha are likely to experience thundersquall with wind speeds reaching beyond 50 km per hour today. Meanwhile, heat wave conditions are expected to prevail over Gujarat and West Rajasthan till Thursday. IMD has further predicted gradual rise in maximum temperature by 2 to 5 degrees Celsius over western and northwestern parts of the country till tomorrow. On to sports now. In football, India scripted history by qualifying for the quarterfinals of the AFC Under-17 Women's Asian Cup for the first time with a commanding 4-0 victory over Lebanon in their final Group B fixture at Suzhou in China yesterday. For India, Pritika Barman, Alva Devi St. Jam and Joya scored goals. Reaching the semi-finals of this tournament would guarantee India a spot in the 2026 FIFA Under-17 Women's World Cup. In IPL cricket, Kolkata Knight Riders defeated Delhi Capitals by 8 wickets at Arun Jaitley Stadium in Delhi last night. Today, Rajasthan Royals will face Gujarat Titans at Sawai Man Singh Stadium in Jaipur. The match will begin at 7:30 p.m. And now, for a look at today's newspapers, it's over to Tanvi Khurana.
7: Thank you, Shagun. All the newspapers cover the nation's political fervor. Dada to replace Didi in West Bengal. Vijay meets governor again. Left on hold is the headline in Hindustan Times. While the Times of India writes, Bengal's Adhikari Suvendu to be state's first BJP CM. Uncertainty continues in Tamil Nadu government formation, cites the Hindu. The Indian Express quotes Rajnath Singh describing Operation Sindoor as short duration, deep penetration and high impact operation. Under the headline, Operation Sindoor showcased our capabilities, ethos. China admits backing Pakistan during conflict with India, writes the Pioneer. SC raps Punjab police for letting off drug sharks, cites the Tribune. US awaits Iran response to peace proposal as Gulf fighting flares up, reports the Indian Express. The Asian Age in an exclusive title for both US and Iran, peace the only choice, writes that the reality of the war is that the two major combatants need peace and it is up to the US to rein in Israel and its action in Lebanon. The only hope is negotiations will begin in earnest during another 30-day ceasefire as envisaged in the latest peace plan. And finally, Google explores major AI infra investments in India, notes Financial Express. Elaborating, tech giant Google is exploring investment opportunities in India across AI as well as of servers and drones. And with that, it's back to you, Shagun.
0: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Suvendu Adhikari to take oath as first BJP Chief Minister of West Bengal this morning. Prime Minister Narendra Modi and Home Minister Amit Shah to attend the swearing-in ceremony. Uncertainty continues over government formation in Tamil Nadu. Lieutenant General N.S. Rajasubramani appointed new Chief of Defence Staff. IMD forecasts heavy rainfall over Keralam, South Interior Karnataka, Tamil Nadu and Puducherry during next 2 days. And in football, India scripts history by qualifying for AFC Under 17 Women's Asian Cup quarterfinals for the first time. And with that, we end the morning news. Have a nice day.
8: ആകാശവാണി കണ്ണൂർ, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
9: ഹെൽത്ത് കഫേ പ്രായോജകർ സുരിത ഫേണിച്ചർ കണ്ണൂർ. ഫർണിച്ചർ വ്യാപാര വിപണന രംഗത്ത് 41 വർഷത്തെ ജനവിശ്വാസമാർജ്ജിച്ച സ്ഥാപനം.
10: കിഡിലൻ ഫേണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ. ഇനി ഫേണിച്ചറുകൾ മറ്റെവിടെയും കിട്ടാത്ത വിലയിൽ വാങ്ങാം. കൂടാതെ ഫ്രീ ഡെലിവറി സൗകര്യവും. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, മാട്രസ് എന്നിങ്ങനെ എല്ലാ തരം ഫേണിച്ചറുകളും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും ലഭിക്കും.
11: ഫേണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് KTDC ലൂംലാൻഡ് ഹോട്ടൽ, നിയർ ആശീർവാദ് ഹോസ്പിറ്റൽ.
12: ഹെൽത്ത് കഫേയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഹെൽത്ത് കഫേയിൽ ഇന്ന് പ്രമേഹം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഫാമിലി ഫിസിഷ്യനും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ജിതിൻ ജോർജുമായി അജയ്കുമാർ കരിവെള്ളൂർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
13: നമസ്കാരം, ഹെൽത്ത് കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹെൽത്ത് കഫേയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗവും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് കണ്ണൂർ ജില്ലാശുപത്രിയിലെ ഫാമിലി ഫിസിഷ്യനും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ജിതിൻ ജോർജ് ആണ് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ പ്രമേഹം ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതലുള്ള തലസ്ഥാനം എന്ന് പോലും വിശേഷിപ്പിക്കുന്ന കേരളത്തെയാണ്. അല്ലേ സർ?
14: അതെ അതെ.
13: രണ്ടു തരത്തിലുള്ള പ്രമേഹമുണ്ട് നമുക്കൊക്കെ അറിയാം. കുട്ടികൾ പോലും പ്രമേഹ ബാധ വരുന്ന റിപ്പോർട്ടുകളാണുള്ളത്. ഈ വിഷയത്തെ കുറിച്ച് സാർ ഒന്ന് ആമുഖമായി പറഞ്ഞാൽ.
14: വേൾഡ് പോപ്പുലേഷൻ എടുത്താൽ ഇന്ത്യയിലെ വേൾഡ് പോപ്പുലേഷന്റെ 10% ഡയബറ്റിസ്, അതായത് പ്രമേഹം, ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ കേരളത്തില് ഇന്ത്യയിലെ 10% കേരളത്തിലാണ്. 4 പേര് കേരളത്തിലെടുത്ത ഒരാൾക്ക് ഡയബറ്റിസ് പ്രമേഹം ഉണ്ടെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം ഏറുന്നു. ഞാൻ പറയും, ഏറ്റവും ഡേഞ്ചറസ് അസുഖം ഉള്ളതിൽ, നമ്മുടെ നാട്ടിലുള്ളതിൽ ഡയബറ്റിസ് ആണ്. പക്ഷേ ഏറ്റവും ലാഘവത്തോടെ കാണുന്ന ഒരു അസുഖമാണ് പ്രമേഹം. മനുഷ്യനെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖമാണ് പ്രമേഹം. പ്രമേഹം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് നിയന്ത്രണത്തിൽ നിൽക്കേണ്ട അവസ്ഥയിലും കൂടുതൽ, അതായത് ഒരു കട്ട് ഓഫ് വാല്യൂവിൽ കൂടുതൽ ഷുഗർ കൂടി നിൽക്കുമ്പോൾ അത് നമ്മുടെ അവയവങ്ങളെ കാലക്രമേണ ഡാമേജ് ആക്കുന്നു, അതായത് കേടുപാടുകൾ ഉണ്ടാക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ സാധാരണ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ ഷുഗറിന്റെ അളവ് ഒരു പീക്ക്, അതായത് കൂടി വരും. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന ഒരു ഗ്രന്ഥിയിൽ നിന്നും, ബീറ്റ കോശങ്ങളിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഈ ഇൻസുലിന്റെ ധർമ്മം തന്നെ ഷുഗർ കുറച്ചു നിർത്തുക എന്നുള്ളതാണ്. എന്നാൽ ചില അവസ്ഥകളിൽ, അതായത് മെയിൻലി Type 1, Type 2, ഇങ്ങനെ രണ്ടായി ഷുഗർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ വേറെ പല ടൈപ്സ് ഓഫ് ഷുഗർ ഉണ്ടെങ്കിലും ഈ 2 ടൈപ്പുകളാണ് നമ്മൾ പ്രധാനമായി പറയാറ്. ഇതിനകത്ത് Type 1 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചെറുപ്പം കാലം മുതൽക്കേ ഇൻസുലിന്റെ ഉൽപാദനം കുറഞ്ഞു നിൽക്കുക. പ്രധാനമായും 2 തരം ഷുഗറാണ് നമ്മൾ പറയുന്നത്, Type 1 and Type 2 ഡയബറ്റിസ്. എന്നാൽ ഗർഭിണികളിൽ വരുന്ന ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഗർഭിണികളിൽ ഉണ്ടാവുന്ന ഡയബറ്റിസ്, Type 1 എന്നാൽ ജന്മന നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് പുറമേ നിന്ന് ഇൻസുലിൻ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ളവർക്ക് ഗുളിക, ഷുഗറിനുള്ള ഗുളിക കഴിക്കുന്നത് വഴി ഷുഗർ നിയന്ത്രണാതീതമാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ Type 2 എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണ രീതിയും അല്ലെങ്കിൽ അമിതമായ വണ്ണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് വരുന്ന ഷുഗർ, അതായത് ഇൻസുലിന് ആക്ട് ചെയ്യാം, ഇൻസുലിൻ ഒരു അതെങ്ങനെ നമുക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ, ഒരു താക്കോൽ തുറക്കാനായിട്ട് കീ ഉപയോഗിക്കുന്നത് പോലെ. എന്നാല് ഈ കീ ഇല്ലാത്തപ്പോൾ നമുക്ക് അത് തുറക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഇൻസുലിൻ വന്ന് നമുക്ക് ഇൻസുലിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് കീ ഇടാനുള്ള താക്കോൽ ദ്വാരം ഇല്ലാത്ത അവസ്ഥ, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് Type 2 ഡയബറ്റിസ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണമല്ല, മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയും, പല കാരണങ്ങൾ കൊണ്ട് വരാം.
13: പ്രമേഹം എന്താണെന്ന് സാർ വിശദമാക്കി തന്നു. പക്ഷെ പ്രമേഹം ക്രമാതീതമായി നമ്മുടെ വർദ്ധിക്കുന്നു. അതിന് പ്രധാന കാരണം ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് ചോറ്, പോളിഷ് ചെയ്ത അരിയൊക്കെ കഴിക്കുന്നത്, കൂടുതൽ ചോറ് കഴിക്കുന്ന നമ്മൾ മലയാളികൾ ശീലമുള്ളവരാണ്. ജങ്ക് ഫുഡുകളുടെ അമിത ഉപയോഗം, വ്യായാമക്കുറവ്, ശരീര അധ്വാനമില്ലായ്മയൊക്കെ ഒരു പുതിയ കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. ഇതൊക്കെ തന്നെയാണോ പ്രമേഹ രോഗബാധ കൂടാനുള്ള കാരണം?
14: പ്രമേഹത്തിന്റെ കാരണങ്ങൾ മൾട്ടി ഫാക്ടോറിയൽ ആണ്. ഞാൻ പറഞ്ഞല്ലോ, പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ജീവിതശൈലി. ജീവിതശൈലി എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കണ അനുസരിച്ച് ഇപ്പൊ നെൽപ്പാടങ്ങളിലും ഇങ്ങനെയൊക്കെ ഒരുപാട്

0: അത് നിയന്ത്രിക്കാത്ത വെയിറ്റ്, അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, അതായത് ഇത്ര ഹൈറ്റിന് ഇത്ര വെയിറ്റ് എന്നുള്ള കണക്കുണ്ട്. ആ കണക്ക് പലർക്കും അറിയത്തില്ല. അത് നമുക്ക് ഹൈറ്റും വെയിറ്റും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഈവൻ ഇപ്പം നമുക്ക് നെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലഘട്ടമാണ്, BMI ചാർട്ട് എന്ന് അടിച്ചാൽ ഇമേജസ് വരും. അതിനകത്ത് നമ്മുടെ ഹൈറ്റും വെയിറ്റും വെച്ച് നമുക്ക് ജസ്റ്റ് പ്ലോട്ട് ചെയ്താൽ തന്നെ നമുക്ക് എത്ര വെയിറ്റ് ആണ് വേണ്ടതെന്നുള്ള ധാരണ അതിനകത്ത് കിട്ടും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ ചിലരിൽ ജനിതകപരമായി തന്നെ ഫാമിലിയില് ഹിസ്റ്ററി വൈസ് തന്നെ വണ്ണമുള്ള കൂട്ടത്തിലുണ്ട്, അങ്ങനെയുള്ളവർക്ക് വണ്ണം കൂടിയത് കൊണ്ടുള്ള പ്രശ്നങ്ങള്, ഡയബറ്റീസ്, മുട്ട് തേയ്മാനം, വെയിറ്റ് കൂടിയതുണ്ട്, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വരാം. അപ്പോൾ ചിലത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടും വരും, എൻഡോക്രൈൻ. അപ്പൊ അതിന് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നതിൽ, വണ്ണം കുറക്കുന്നതിൽ കുറച്ച് സാധാരണ എക്സസൈസിലും അത്രത്തോളം എഫക്റ്റീവ് ആവാൻ സാധ്യതയില്ല. ചിലപ്പോൾ മരുന്ന് അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്ത് അതിന്റെ കാരണം കണ്ടുപിടിക്കേണ്ടതുണ്ടാവാം. പക്ഷെ മെജോറിറ്റി ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിൽ മെയിൻ ഡയബറ്റീസ് ആയാലും പ്രഷർ ആയാലും കൊളസ്ട്രോൾ ആയാലും ഭക്ഷണ രീതി നിയന്ത്രിക്കുകയും എക്സസൈസ് കൂട്ടുക, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ കഴിക്കുന്ന വഴി കാർബോഹൈഡ്രേറ്റിന്റെ അളവ്, ഇന്ന അരി ഭക്ഷണം അല്ലെങ്കിൽ ഗോതമ്പ്.
1: സാർ, അവിടെ ഒരു സംശയം, നമ്മൾ പലപ്പോഴും ചോറ് കൂടുതൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ചപ്പാത്തി കഴിച്ചതുകൊണ്ട് രാത്രി ചോറ് കഴിക്കാൻ പാടില്ല, ഇതൊക്കെ വളരെ സംശയമുള്ള ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ചാലും.
0: ഭക്ഷണക്രമം വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ അളവാണ് പ്രധാനം. ചപ്പാത്തി ആയാലും അരി ആയാലും രണ്ടും കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ പെടുന്നതാണ്. ഇതിന്റെ അളവാണ് പ്രധാനം. പൊതുവേ ഉള്ള ധാരണ അരി ഭക്ഷണം കുറച്ചാല് ഷുഗർ കുറയാന്നുള്ളതാണ്. എന്നാൽ അരിയായാലും ഗോതമ്പായാലും കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് രണ്ടും. അപ്പൊ നമ്മൾ വയറിന്റെ 80% മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും പിന്നെ എക്സസൈസിലും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന ഭക്ഷണം എന്നുള്ളതല്ല, അളവാണ് പ്രധാനം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പഴുത്ത ഭക്ഷണ സാധനം, പഴുത്ത മാങ്ങ, പഴുത്ത ചക്ക, ഇങ്ങനെയുള്ളതൊക്കെ ഷുഗർ ഭയങ്കരമായിട്ട് കൂട്ടാം. അതിനാൽ ഒന്നും കഴിക്കേണ്ട, ഒന്നും മാറ്റി വെക്കണം എന്നൊന്നും പറയുന്നില്ല. എല്ലാം കഴിക്കാം, പക്ഷെ മിതത്വം പാലിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം.
1: സർ, ലക്ഷണങ്ങൾ, പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അമിതമായ ദാഹവും വിശപ്പും, ഭാരം കുറയുക, മുറി ഉണങ്ങാൻ പറ്റാത്ത അവസ്ഥ, അപ്പം പ്രമേഹ രോഗബാധ തടയുന്ന ലക്ഷണങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുക, ചികിത്സയിലേക്ക് പോവുക, ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചാൽ.
0: പല ലക്ഷണങ്ങൾ ഷുഗറുമായി ബന്ധപ്പെട്ട് പലരും വ്യത്യസ്തമായിരിക്കാം. ഈ പറഞ്ഞ പോലെ വിശപ്പില്ലായ്മ, ചിലരിൽ വിശപ്പ് കൂടുക, ചിലരിൽ മൂത്രം അധികമായി പോവുക, ദാഹം അധികം, കാലക്രമേണയുള്ള ഷുഗറിൽ കാഴ്ച മങ്ങാം, അത് തിമിരം കൊണ്ടാവാം, ചിലവൊക്കെ റെറ്റിന എന്ന് പറഞ്ഞ പാടയിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാവാം, ചിലവർക്ക് ഗ്ലോക്കോമ വരാ, ഷുഗർ ഉള്ളവർക്ക് ഷുഗർ തൊടാത്ത അവയവങ്ങളില്ല, കാലിൽ മുറിവ് ഉണങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഏതൊരു ബാക്ടീരിയക്കും നമ്മൾ വളം വെച്ചു കൊടുക്കുന്ന പോലെയാണ് ഷുഗർ. അതായത് ഇതൊരു കൾച്ചർ മീഡിയം,
1: മറ്റ് രോഗാവസ്ഥകൾ കൂടി പ്രമേഹബാധ വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ അവയവങ്ങളുടെയും രോഗാവസ്ഥയ്ക്ക് കാരണമാണ്.
0: കാരണം രക്തക്കുഴലിലൂടെ ഷുഗർ എല്ലാ അവയവങ്ങളിലും എത്തുക വഴി ഈ ഷുഗറിന്റെ എക്സസ് അളവ് എല്ലാ അവയവങ്ങളെയും ഡാമേജിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഷുഗർ നിയന്ത്രണത്തിൽ വെക്കേണ്ടത് വളരെ അത്യാവശ്യം.
1: പ്രമേഹ രോഗബാധ തടയുന്നതിന് ശ്രോതാക്കളുമായി എന്താണ് പങ്കുവെക്കാനുള്ളത്?
0: പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഷുഗർ നിയന്ത്രണത്തിലാക്കാം. അതിനകത്ത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതി മിതത്വം പാലിക്കുക, സമയത്തിന് കഴിക്കുക, മിതത്വം പാലിക്കുക, അളവാണ് പ്രധാനം. രണ്ടാമത്തെ കാര്യം എക്സസൈസ്, എല്ലാ ദിവസവും വ്യായാമം ശീലിക്കുക, രാവിലെ വൈകുന്നേരം വ്യായാമം ശീലിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച 5-10 മിനിറ്റ് നടക്കുക, ഇത് ശീലിക്കുക. മൂന്ന്, മെഡിസിൻസ്, മെഡിസിന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കുക, അത് കൃത്യമായി ഡോക്ടർ പറയുന്ന പോലെ കഴിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഷുഗർ നിയന്ത്രണത്തിലാക്കാൻ തീർച്ചയായും സാധിക്കും, ഒരു സംശയമില്ല.
1: ഇതുവരെ നമ്മോട് സംസാരിച്ചത് പ്രമേഹ രോഗബാധയും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെ കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഫാമിലി ഫിസിഷ്യനും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ജിതിൻ ജോർജ് അവർകളാണ് ഹെൽത്ത് കഫേയിൽ അതിഥിയായി എത്തി ശ്രോതാക്കളുമായി വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
2: പ്രമേഹം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഫാമിലി ഫിസിഷ്യനും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ജിതിൻ ജോർജുമായി അജയ്കുമാർ കരിവള്ളൂർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്.
3: ഹെൽത്ത് കഫേ പ്രായോജകർ സുനിത ഫേണിച്ചർ കണ്ണൂർ. ഫർണിച്ചർ വ്യാപാര വിപണന രംഗത്ത് 41 വർഷത്തെ ജനവിശ്വാസം ആർജിച്ച സ്ഥാപനം.
4: കിടിലൻ ഫേണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ. ഇനി ഫേണിച്ചറുകൾ മറ്റെവിടെയും കിട്ടാത്ത വിലയിൽ വാങ്ങാം. കൂടാതെ ഫ്രീ ഡെലിവറി സൗകര്യവും. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, മാട്രസ് എന്നിങ്ങനെ എല്ലാ തരം ഫേണിച്ചറുകളും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും ലഭിക്കും.
5: ഫേണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് KTDC ലൂംലാൻഡ് ഹോട്ടൽ, നിയർ ആശീർവാദ് ഹോസ്പിറ്റൽ.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സംഗീതമാധുരി. സംഗീതമാധുരിയിൽ ഇന്ന് ലളിതഗാനങ്ങൾ. ശ്രാവണത്തിന് ശ്രീപകരന്ന് വിരിഞ്ഞുലഞ്ഞ സരോജമേ, വേണുഗോപാൽ പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന ലക്ഷ്മി ദേവി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
0: അമ്മേ ജഗദംബികെ എന്നാരംഭിക്കുന്ന ഗാനം മാലിനി രവി വർമ്മ പാടിയത്. വേങ്ങാട് മുകുന്ദന്റെ രചനയാണ്. വിജയൻ കോട്ടകൽ ഈണം പകർന്നത്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: ബി അരുന്ധതി പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന VS ശർമ്മ, സംഗീതം MG രാധാകൃഷ്ണൻ. ഗുരുപവന പുരാദേശം ഭാവയാമി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 9 മണിക്ക് കാത്തതും കാതോർത്തതും, 9:15 ചലച്ചിത്രഗാനങ്ങൾ, 10 മണിക്ക് നേർവഴി, കാഴ്ചപരിമിതി നേരിടുന്നവർക്കായുള്ള പ്രത്യേക പരിപാടി, 10:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് പ്രിയം പ്രിയതരം, ടി വി ജയകൃഷ്ണൻ, ആര്യശ്രീ എന്നിവർ പങ്കെടുക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
1: ആകാശവാണി കാത്തതും കാതോർത്തതും.

0: ദേശീയ തലത്തിൽ ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘനാളത്തെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംസാരിക്കുന്നു കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ എഴുത്തുകാരൻ യു കെ കുമാരൻ.
1: കോഴിക്കോട് ജില്ലയിലെ തച്ചൻകുന്ന് അങ്ങാടിയിൽ ആദ്യമായി റേഡിയോ വന്ന ഒരു ദൃശ്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. 1969 എന്ന് തോന്നുന്നു. അന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവിടെ വള്ളത്തോൾ ആർട്സ് ക്ലബ്ബ് എന്നുള്ള ഒരു ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആ റേഡിയോ സ്ഥാപിച്ചിട്ടുള്ളത്. ആ റേഡിയോവിൻ്റെ പ്രത്യേകത, അത് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാമീണ മേഖലകളിൽ സൗജന്യമായി കൊടുക്കുന്ന റേഡിയോ ആണത്. കണ്ടാലത് റേഡിയോ ആണെന്ന് തോന്നുന്നില്ല, ഒരു പെട്ടി പോലുള്ള സാധനം. അത് അന്ന് വന്നപ്പോൾ വളരെയേറെ അത്ഭുതത്തോടു കൂടിയാണ് നാട്ടുകാരെ ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. വൈകിട്ട് അതിൻ്റെ പ്രക്ഷേപണം നടന്നപ്പോൾ തച്ചങ്കുന്നങ്ങാടിയിൽ അതിന് ശ്രോതാക്കളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അക്കാലത്ത് പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റേഡിയോയിൽ വന്നിരുന്നത്. പിന്നെ വാർത്തകൾ വരും, ഞങ്ങൾ അതെല്ലാം തന്നെ മുടങ്ങാതെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു വാർത്താ മാധ്യമമായിരുന്നു റേഡിയോ. ആ റേഡിയോയിൽ ആദ്യമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ ഇടവന്നത് ഞാൻ ഇന്ന് കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ യുവവാണിയിൽ ഒരു കഥ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ഷണം എനിക്ക് ലഭിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണി കാണുന്നത്. പലപ്പോഴും അവിടെ പ്രമുഖരായ ഒരുപാട് എഴുത്തുകാർ ഉണ്ട് എന്നുള്ളതല്ലാതെ ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല, കണ്ട അനുഭവമില്ല. ഞാൻ ആകാശവാണിയിൽ എത്തുന്നപ്പോൾ ഞാൻ ആദ്യമായി കാണാൻ ശ്രമിച്ചത് പ്രമുഖരായ എഴുത്തുകാരിയാണ്. നേരിട്ട് കാണാനല്ല, ഒന്ന് ദൂരെ നിന്ന് കണ്ടെങ്കിലും തൃപ്തി അടയുവാൻ. അവരെ കണ്ടതിന് ശേഷം അന്ന് യുവവാണിയുടെ ചുമതല വഹിക്കുന്ന മെഹറലിയാണ് കഥയുടെ ചുമതല നോക്കിയിരുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ ഉദ്ദേശവും തന്നാണ് കഥ വായിക്കാൻ എന്നെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചത്. ആ സ്റ്റുഡിയോ അന്ന് ഞാൻ ആദ്യമായി കാണുകയാണ്. അത് എന്നെ അമ്പരിപ്പിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് തപ്പിയും തടഞ്ഞും ഞാൻ ആ കഥ വായിച്ചു തീർത്തു. അതിനുശേഷം അവിടെ നിന്ന് പ്രതിഫലമായി കിട്ടിയ ഒരു ചെക്കും കൊണ്ടാണ് ഞാനവിടെ മടങ്ങിയത്. കഥ വായിച്ചു ലഭിക്കുന്ന ആദ്യത്തെ പ്രതിഫലമായിരുന്നു അത്. അത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയുണ്ടായി. കാരണം ആ സമയത്ത് ഞാൻ വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ കടന്നു പോവുകയായിരുന്നു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടായൊരു അനുഭവം, ആ കഥ സംപ്രേഷണം ചെയ്യുന്ന ദിവസം നേരിട്ട് ആദ്യം എന്നെ അറിയിച്ചിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടുകാരെ മുഴുവൻ ഏറെക്കുറെ തച്ചൻകുന്ന് അങ്ങാടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആദ്യമായിട്ട് 7:30 ആകാശവാണിയിൽ എൻ്റെ ശബ്ദം കടന്നു വരികയാണ്. കഥ വായിക്കുന്നത് യു കെ കുമാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുകയുണ്ടായി. ആ കഥ ഞാൻ തന്നെയാണോ വായിച്ചത് എന്നുപോലും തോന്നലും എനിക്കുണ്ടായി. കാരണം അത്രമാത്രം വ്യക്തമായിരുന്നു എൻ്റെ ശബ്ദം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എന്നെ ആദ്യത്തെ അനുഭവം വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിലും ആകാശവാണിയിൽ കഥ വായിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതിനും പുറമേ പല സന്ദർഭങ്ങളിലും നാടകങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും മെഹർലിയുടെ സ്നേഹപൂർണമായ നിർബന്ധം കാരണമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാടകം എഴുതിക്കൂടാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും അത് മനസ്സിലായിരുന്നില്ല. കാരണം എങ്ങനെയാണ് ഒരു റേഡിയോ നാടകം എഴുതുക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. എങ്കിൽ പോലും വളരെ പണിപ്പെട്ട് ഞാൻ ഒരു റേഡിയോ നാടകം എഴുതുകയും അത് മെഹർലിക്ക് കൊടുക്കുകയും ചെയ്തു. ആ നാടകം, ഒരു അരമണിക്കൂർ നാടകം റേഡിയോയിൽ അവതരിപ്പിച്ചപ്പോഴും എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ടാകുകയും, കാരണം ഒരു നാടകം എഴുതാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആകാശവാണിയിലെ ആദ്യത്തെ നാടക എഴുത്തായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് പലപ്പോഴും ആകാശവാണിയിലൂടെ എൻ്റെ നാടകങ്ങൾ വരികയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി എന്നുള്ളത് എൻ്റെ സാംസ്കാരിക ജീവിതത്തിലെ അതിപ്രധാനമായ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് ആകാശവാണിയിലെ പ്രമുഖരായ എഴുത്തുകാരെയൊക്കെ തന്നെ പരിചയപ്പെടുവാൻ സാധിച്ചു. തിക്കോടിയൻ, യു എ ഖാദർ, കെ എ കൊടുങ്ങല്ലൂർ, ധാരാളം പേരുണ്ടായിരുന്നു. പിന്നെ യുവകവിയായ ശ്രീധരനുണ്ണി ഒക്കെ എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അത്രയും ആളുകളുമായിട്ടുള്ള സൗഹൃദം വളർത്തുവാനും അവരുമായിട്ട് ഇടപഴകുവാനും എനിക്കുള്ള അവസരം ലഭിച്ചത് ആകാശവാണിയിലൂടെയാണ്. ഞാൻ പലപ്പോഴും ആകാശവാണിയെ കാണുന്നത് എൻ്റെ വളർച്ചയുടെ പടവുകളിൽ വളരെയധികം സംഭാവനകൾ ചെയ്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ്. നാട്ടിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ എനിക്കൊരു പരിവേഷം ഉണ്ടാക്കിയതും ആകാശവാണിയിലെ എൻ്റെ നാടകങ്ങളും ചെറുകഥകളും തന്നെയാണ്. അതൊക്കെ വരുമ്പോൾ നാട്ടുകാർ അതെല്ലാം വളരെയേറെ ശ്രദ്ധയോടെ അവർ കേട്ടിരുന്നു. ഇന്നത്തെ കാലം പോലെയല്ല, ആ കാലഘട്ടത്തിൽ റേഡിയോവിന് വളരെയധികം സ്വാധീനമുള്ള ഒരു കാലമായിരുന്നത്. എല്ലാ വീട്ടിലും റേഡിയോ ഉണ്ടായിരിക്കും. റേഡിയോയിലൂടെ എൻ്റെ കഥകളും നാടകങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആ നാട്ടിലെ ഒരു എഴുത്തുകാരനായി പതുക്കെ പതുക്കെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമുണ്ടാക്കുന്ന ഒരു ഘടകമായിരുന്നു. കാരണം അത്ര സാമ്പത്തിക പരാധീയത ഇല്ലെങ്കിൽ പോലും എനിക്ക് പഠനത്തിന് വേണ്ട സഹായം വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആകാശവാണിയിൽ നിന്ന് ലഭിച്ചിരുന്ന പ്രതിഫലത്തുക അക്കാലത്ത് എൻ്റെ പുസ്തകങ്ങൾ വാങ്ങുന്നതിനൊക്കെ തന്നെ വളരെയേറെ ഉപകരിച്ചു എന്ന് കൂടി പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു ഘടകം എന്നുള്ള നിലയിലാണ് ഞാൻ പ്രധാനമായും ആകാശവാണിയെ കാണുന്നത്. കാരണം ആകാശവാണിക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെയേറെ സ്വാധീനമുണ്ടായിരുന്നു. കാരണം ഏതൊരു കാര്യത്തിനും ആകാശവാണിയെ ആശ്രയിക്കുന്ന ഒരു ജീവിതമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുവാൻ പലപ്പോഴും ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലെ കർഷകർ ആകാശവാണിയെയാണ് ആശ്രയിച്ചിരുന്നത്. കാരണം ആകാശവാണിയിലെ കാർഷിക രംഗം കൈകാര്യം ചെയ്യുന്നവർ അവയൊക്കെ തന്നെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഉപകാരമാണ് ആ കാലഘട്ടത്തിൽ ആകാശവാണി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വാർത്താ സംവിധാനം, ഇന്നത്തെ പോലെ വാർത്താ സംവിധാനം ഇത്രയൊന്നും വ്യാപകമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആകാശവാണിയിലെ വാർത്താ സംവിധാനം ജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ വളരെയേറെ ഉപകരിച്ചു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആകാശവാണിയിലെ വാർത്താ അവതാരകരെ വളരെയധികം ആദരവോടെയാണ് എല്ലാവരും അക്കാലത്ത് കണ്ടിരുന്നത്. അവരെ കാണുവാനും അവർ ശബ്ദം കേൾക്കുവാനുമൊക്കെ തന്നെ എത്രയോ പേർ ഇങ്ങനെ ഒത്തുകൂടിയിരുന്ന ഒരു കാലം ഞാൻ ഓർമ്മിക്കുകയാണ്. ആ രീതിയിൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ആകാശവാണി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു കർമ്മ മേഖലയാണ് എന്നുകൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ ആകാശവാണി കൂടെയൊരു സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഈയൊരു മേഖല, സർഗാത്മക മേഖല, ഇത്രമാത്രം ചൈതന്യമാകുമായിരുന്നു എന്നെനിക്ക് അറിയുമായിരുന്നില്ല. കാരണം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ, എൻ്റെ സർഗാത്മകതയത്തെ വികസിപ്പിക്കുവാനും വളർത്തുവാനും ആകാശവാണിക്ക് വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. ആ ഒരു ഓർമ്മയോടെയാണ് ഞാനിപ്പോഴും ആകാശവാണിയിലേക്ക് വരുന്നത്. എന്നാൽ ആകാശവാണി ഇന്ന് എത്രത്തോളം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വാർത്താമാധ്യമമായിട്ട് ഒരിക്കൽ പോലും നമുക്ക് ആകാശവാണിയെ കാണാൻ കഴിയില്ല. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ വളരെയേറെ സജീവമാക്കിയ ഒരു മണ്ഡലമാണത്. ആ മണ്ഡലത്തെ നിലനിർത്തുക എന്നുള്ളത് ഒരു തലമുറകളുടെ ആവശ്യമാണ്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതും കൂടി അനിവാര്യമാണ്. ഇന്നിപ്പോഴ് പലപ്പോഴും ഞാൻ കാണുന്ന പ്രത്യേകത, നഗരങ്ങളിലേക്കാൾ ഏറെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാണ് ആകാശവാണി കൂടുതൽ കൂടുതൽ ശ്രോതാക്കൾ ഉള്ളത് എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും എനിക്കറിയില്ലെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ പല പരിപാടികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാറുള്ളത് ഗ്രാമീണ മേഖലയിലാണ്. പലപ്പോഴും ആകാശവാണിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന കത്തുകൾ പോലും വരുന്നത് ഗ്രാമീണ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ആകാശവാണിയെ കുറേ കൂടി സജീവമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ ചിത്രവും ചൈതന്യമാക്കിയ ഒരു മാധ്യമമാണ്. അത്തരം ഒന്ന് അതിൻ്റെ സ്വാധീനം ഇല്ലാതാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയെ ഈ വാർത്താ മാധ്യമവുമായിട്ട് കൂടുതൽ ബന്ധിപ്പിക്കുവാനുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ.
0: കാത്തതും കാതോർത്തതും എന്ന പരമ്പരയിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘകാലത്തെ അനുഭവങ്ങൾ ഓർത്തെടുത്തത് എഴുത്തുകാരൻ യു കെ കുമാരൻ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
3: MG ശ്രീകുമാറും സുജാതയും ചേർന്നു പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കാണാ കിനാവ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, രഘുകുമാറിന്റെ ഈണം.

മാട്ടൊടി മുത്തുകുരുത്തൊരു കരിവള താളം ഇണക്കുമ്പോൾ കെസ്സുകൾ അസല് കിസ്സകൾ വെല്ലിപ്പുത്തരി കുത്തിയ പത്തിരിയും പൂങ്കോയി വിടയ്ക്കണ ബിരിയാണിയും വില ഭുജോറാക്കണ പെരുന്നാൾ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: മുരളി, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം ഭൂമിഗീതം. ONV കുറിപ്പും പി ഭാസ്കരനുമാണ് വരികൾ. സംഗീതം ഔസേപ്പച്ചൻ.
4: പറയൂ നീ ഹൃദയമേ.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ദൈവനാമത്തിൽ ഈ ചിത്രത്തിലെ ഗാനം മഞ്ജരി പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ജയചന്ദ്രനും കെ ജെ ജീമോനും സംഘവും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സച്ചിദാനന്ദൻ, സംഗീതം വിദ്യാസാഗർ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ശരത് ഈണം പകർന്ന് ശരത്തും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം മേഘതീർത്ഥം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: പി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും ലതികയും ചേർന്നു പാടിയ ഗാനം, ചിത്രം വെങ്കലം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ May 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത നാവികസേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കെന്ന ഒരാഴ്ചത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കെന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ അതിഥിയാകും. കരീബിയൻ രാഷ്ട്രസന്ദർശനത്തിന്റെ അവസാനപാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ജയശങ്കർ പറഞ്ഞു. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ
1: നേർവഴി.

0: ഇന്ന് നേർവഴിയിൽ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജഗാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ജെയ്സൺ തോമസ് സാറാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. സ്ക്രീൻ റീഡർ എന്ന് നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, പക്ഷേ ഇത് എന്താണെന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാവോ സർ?
2: തീർച്ചയായിട്ടും. കാഴ്ച പരിമിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു എഴുതാനും വായിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത്. ലൂയി ബ്രെയിൽ ബ്രെയിൽ കണ്ടുപിടിച്ചതോടെ അതിന് ഒരു പരിഹാരമായെങ്കിലും അതിന് കുറെ പരിമിതികളുണ്ടായിരുന്നു. ബ്രെയിൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ബ്രെയിലിനോടൊപ്പം തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികളെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് സ്ക്രീൻ റീഡറുകൾ.
1: അതിന് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത്?
2: ഇപ്പൊ സ്ക്രീൻ റീഡറുകൾ പല രീതിയിലുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭ്യമാകുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അപ്പം വിൻഡോസ് കമ്പ്യൂട്ടറിൽ സാധാരണ നറേറ്റർ എന്ന സ്ക്രീൻ റീഡർ ലഭ്യമാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജാസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ജാസ് എന്ന് പറഞ്ഞാൽ ജോബ് ആക്സസ് വിത്ത് സ്പീച്ച്, അതായത് ഫ്രീഡം സയന്റിഫിക് പുറത്ത് ഇറക്കിയിരിക്കുന്ന ഒരു സ്ക്രീൻ റീഡറാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ തന്നെയാണ് ഈ ജാസ് എന്ന് പറയുന്ന സ്ക്രീൻ റീഡർ. അതുകൂടാതെ എൻ വി ആക്സസ് പുറത്തിറക്കിയിരിക്കുന്ന നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയുന്ന എൻ വി ഡി എന്ന ഒരു സോഫ്റ്റ്വെയറും വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജാസ് എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. എൻ വി ഡി സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് എൻ വി ആക്സസിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: ഇതില് നേരത്തെ പറഞ്ഞ നറേറ്റർ അല്ലെ, അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിമിതികളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്?
2: ഇപ്പോഴ് നറേറ്റർ 90% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോഴ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറിന് രണ്ട് പാർട്ടാണുള്ളത്. കമ്പ്യൂട്ടറിലെ ഡേറ്റാസിനെ ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. ടെക്സ്റ്റാക്കി മാറ്റിയ കാര്യത്തെ സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ അത് കേൾക്കാവുന്ന രീതിയിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു ഭാഗം. കീബോർഡ് ഉപയോഗിച്ചാണ് കാഴ്ചയില്ലാത്ത ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ, അത് ഐക്കോണാണ് അല്ലെങ്കിൽ ഫോൾഡറുകളാവാം എന്തെങ്കിലും ടെക്സ്റ്റുകളാവാം, ഇതെന്താണേലും ഇതിനെ ഈ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ അതിന്റെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റും. ആ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയതിനെ സൗണ്ട് സിന്തസൈസർ എന്ന് പറയുന്ന സ്ക്രീൻ റീഡറിന്റെ മറ്റൊരു പാർട്ട്, ടി ടി എസ് എന്ന് പറയും, ടെക്സ്റ്റ് ടു സ്പീച്ച്, ആ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് കാഴ്ചയില്ലാത്ത ഒരാൾ അത് കേട്ട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കീബോർഡിലൂടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്.
1: സാർ, അത് ഏതെങ്കിലും ഒരു ഉദാഹരണം വെച്ച്?
2: ഇപ്പൊ നമ്മൾ സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യണമെന്ന് വെക്കാം. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. വേർഡ് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട്കട്ട് കീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ച് പോകാം. അതായത് എം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എം ഉള്ള എല്ലാ ഫയലുകളിലേക്ക് പോകും. അവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള നിർദ്ദേശം നമുക്ക് സ്ക്രീൻ റീഡർ തരും. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് അവിടെ കീബോർഡ് ഉപയോഗിച്ച് നമ്മുടെ മാറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്ക്രീൻ റീഡറിന് സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു സംവിധാനം മാത്രമല്ല ഉള്ളത്, ബ്രെയിൽ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഔട്ട്പുട്ടും കൂടി ലഭ്യമാക്കുന്നുണ്ട്. പല സ്ക്രീൻ റീഡറുകൾക്കും അങ്ങനെ രണ്ട് രീതിയിലും ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നുണ്ട്. സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൽ ഡിസ്പ്ലേ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ സഹായത്തോടെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെ ബ്രെയിൽ ഡിസ്പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ ആ ബ്രെയിൽ വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇതിനൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ ബ്രെയിൽ ഡിസ്പ്ലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഒരു 40,000 രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ തുക വരുന്നത്. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പലരും അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ട്, വലിയ വലിയ കമ്പനികളിലും ഒന്നിച്ചിരുന്ന് വലിയ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ബ്രെയിൽ ഡിസ്പ്ലേ ഔട്ട്പുട്ട് കിട്ടുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് സൗണ്ട് സിന്തസിസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ക്രീൻ റീഡറാണ് ഉപയോഗിക്കുന്നത്.
1: നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ടൈപ്പ് ചെയ്തത് ഇപ്പൊ മലയാളം അല്ലെങ്കിൽ അവിടെ ഒരു വേർഡ് തെറ്റിപ്പോയി, അപ്പൊ അതെല്ലാം അത് നമ്മൾക്ക് പറഞ്ഞു തരുമോ തിരിച്ച്? ആ ടൈപ്പ് ചെയ്ത വേർഡ് അല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്?
2: നമ്മൾ ടൈപ്പ് ചെയ്ത് എന്താണോ അത് നമുക്ക് വായിച്ചു കേൾപ്പിക്കും. നമ്മളൊരു സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് അവിടെ പറയും. ഒരു വാക്ക് എഴുതിയതിനു ശേഷം നമ്മൾ സ്പേസ് വിടുമ്പോൾ ആ വാക്ക് അവിടെ അനൗൺസ് ചെയ്യും. ഓരോ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ അല്ലെങ്കിൽ വരികളായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തമായിട്ടോ നമുക്ക് വായിപ്പിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് എറർ എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് എറർ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരുന്നില്ല.
1: അപ്പൊ മലയാളവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ റീഡേഴ്സ് ഏതൊക്കെയാണുള്ളത്?
2: വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടി ഒപ്പം വരുന്ന ഈ നറേറ്റർ പോലുള്ള സ്ക്രീൻ റീഡറിലാണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റ് ജാസ് ആണെങ്കിലും NVDA ആണെങ്കിലും അതിനകത്തൊക്കെ തന്നെ മലയാളം TTS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സൗണ്ട് ഔട്ട്പുട്ട് തരുന്നത് TTS ആണല്ലോ. മലയാളം സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് TTSകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്ക്രീൻ റീഡറിൽ നമുക്ക് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു കേൾക്കാനും മലയാളം എഴുതാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ഭാഷ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോക്താക്കൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് കാര്യമായ
1: ഗവേഷണം
2: അത് നടക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പ്രൊണൗൺസിയേഷൻ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ തരത്തിലൊരു മാറ്റം ആവശ്യമാണ്. കാരണം ഒരു സ്ക്രീൻ റീഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വായിച്ചു തരുന്ന ഒരു സിന്തസൈസർ നമുക്ക് ലഭ്യമാകണം. ഇപ്പൊ ഗൂഗിൾ സ്പീക്ക് ആണെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ സ്പീച്ച് ആണെങ്കിലും ഒക്കെ തന്നെ മലയാളം നല്ല രീതിയിൽ വായിച്ചു തരുന്നുണ്ട്.
1: കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻ ഇതിലും വരും കരുതാ അല്ലേ?
2: ലാംഗ്വേജിന്റെ
1: ആ ലിമിറ്റേഷൻസ് മാറി. ഇപ്പൊ ഒരുപാട് പേർക്ക് സ്ക്രീൻ റീഡർ വന്നതിന് ശേഷം മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ.
2: തീർച്ചയായിട്ടും കമ്പ്യൂട്ടറുകൾ നല്ല രീതിയിൽ കാഴ്ച ഉള്ള ഒരാള് ഉപയോഗിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരെക്കാൾ മെച്ചമായിട്ട് സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കാഴ്ച പരിമിതരായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതോടെ ഇന്ന് പല പ്രധാനപ്പെട്ട തൊഴിലുകളിലും സിവിൽ സർവീസിലടക്കം ധാരാളം കാഴ്ചയില്ലാത്ത വ്യക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടും പ്രോഗ്രാമേഴ്സ് ആയിട്ടും ഒക്കെ തന്നെ പല കമ്പനികളിലും ഇന്ന് കാഴ്ച പരിമിതരായ ആളുകളെ അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്.
1: ഇപ്പോ കൂടുതലും പേര് മൊബൈലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീൻ റീഡറിനെ മൊബൈലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ്?
2: മൊബൈലിലും ഇന്ന് സ്ക്രീൻ റീഡർ ലഭ്യമാണ്. നോക്കിയോ ഫോണുകളായിരുന്നല്ലോ ആദ്യം സ്മാർട്ട് ഫോൺ രംഗത്തിലേക്ക് വന്നത്. അപ്പൊ അന്ന് സിബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയോ ഫോണിൽ ഇറങ്ങിയിരുന്നത്. അതിൽ തന്നെ ടോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ റീഡർ ലഭ്യമായിരുന്നു. ആ ടോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോണുകൾ ഉപയോഗിക്കാൻ അന്നേ തന്നെ കാഴ്ച പരിമിതർക്ക് സാധിച്ചിരുന്നു. ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിളിന്റെ തന്നെ സ്ക്രീൻ റീഡർ ആയിട്ടുള്ള ടോക്ക് ബാക്ക് ലഭ്യമാണ്. ഈ ടോക്ക് ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് മൊബൈല് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ മൊബൈലിലുള്ള സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുള്ള പല പ്രവർത്തനങ്ങളുമാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, കളർ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, യാത്ര പോകുമ്പോൾ മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൊബൈൽ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ മൊബൈലിലൂടെ നമുക്ക് ഇന്ന് കാഴ്ച പരിമിതരായ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ മൊബൈൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ടാണ്.
1: എങ്ങനെയാണ് ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് കോൺടാക്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്?
2: അത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ എല്ലാ ഫോണിലും ഈ സൗകര്യം ലഭ്യമാണ്. ആദ്യം അത് എനേബിൾ ചെയ്യുന്നത് ഫോണിന്റെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് ഉണ്ട്. അതിനകത്താണ് ഈ ടോക്ക് ബാക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അവിടെ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന്റെ മോഡ് അല്പം മാറ്റം വരും. അത് നമ്മൾ സാധാരണ സിംഗിൾ ക്ലിക്ക് ആണല്ലോ മൊബൈൽ ചെയ്യുന്നത്. പക്ഷേ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിന് പകരം ഡബിൾ ക്ലിക്ക് ആവും. ഒറ്റ വിരൽ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിരൽ ഉപയോഗിച്ച് വേണം സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത്, അറിയാതെ ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ രീതിയിൽ നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയും ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി അത് ഓഫ് ആക്കാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് പോലെ തന്നെ മൊബൈലിൽ നമ്മൾ ടച്ച് സ്ക്രീൻ ആണല്ലോ. അപ്പോൾ ടച്ച് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് അത് അനൗൺസ് ചെയ്യും. അപ്പൊ അത് കേട്ട് നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഫോണിൽ കോൺടാക്ട്സ് എന്നുള്ള ആ ഒരു ഐക്കോൺ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാൽ ബുദ്ധിമുട്ടാവും. എന്നാലും പൊതുവെ നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാകുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. സ്ക്രീനിലൂടെ നമ്മൾ കൈ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ കോൺടാക്ട്സ് എന്ന് കേട്ട് കഴിയുമ്പോൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കോൺടാക്ട്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ മേളത്തിൽ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാർ എന്ന് കേട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ സെർച്ച് ബാർ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരുന്ന കീബോർഡില് അപ്പൊ എല്ലായിട്ട് ഒന്ന് രണ്ട് അക്ഷരങ്ങൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺടാക്ട്സുകൾ കാണിക്കും. താഴോട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് അതിൽ കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ പ്രവർത്തനങ്ങളും മൊബൈൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാവിഗേഷനിലൂടെയും സ്ക്രീൻ റീഡേഴ്സിന്റെ ചില ജെസ്റ്റേഴ്സ് ഉണ്ട്, അത്തരം ജെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോൺ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും.
1: പുസ്തകം വായിക്കുന്നതിനും ഇതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ടായിരിക്കുന്ന ഓഡിയോ ബുക്സ് വരുന്നതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോവുമായിരിക്കും.
2: അതെ, ഇപ്പം പല ഓഡിയോ ലൈബ്രറികളും ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സാധാരണ വായിച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിപ്പോ സ്ക്രീൻ റീഡർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചില ഓഡിയോ ലൈബ്രറികളിൽ നിന്നുള്ള കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ റീഡർ ഉള്ളപ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്തിട്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഇൻസ്റ്റാ റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇന്ന് ലഭ്യമാണ്. അപ്പൊ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഡോക്യുമെന്റ്സ് വായിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു PDF ഫയലുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട്
1: അതും
2: വായിച്ചു കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മലയാളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും ചില പരിമിതികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിലുള്ള TTSന്റെ ലഭ്യത കുറവ്, വെബ്സൈറ്റുകളിലൊക്കെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ചില വെബ്സൈറ്റിലൊക്കെ സ്ക്രീൻ റീഡർ സപ്പോർട്ട് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ക്യാപ്ചാ കോഡുകളൊക്കെ പലപ്പോഴും റീഡ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പൊ ഈ AI അതായത്
1: ആർട്ടിഫിഷ്യൽ
2: ഇന്റലിജൻസിന്റെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സ്ക്രീൻ റീഡറിൽ കൂടുതൽ ഇത്തരം നിർമ്മിത ബുദ്ധിയുടെ സപ്പോർട്ടും കൂടി ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കാഴ്ച ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കാഴ്ച ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വളരെ സഹായകമായി തീരും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചതോടെ ഇപ്പം 10th class 12th class പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പഠനത്തിൽ കൂടുതൽ അറിവ് ആർജിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ തന്നെ, അതായത് ഇപ്പം മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ സ്ക്രീൻ റീഡർ ലഭ്യമാണ്, അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളൊക്കെ ഉണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ATM മെഷീനുകൾ, ചില ബാങ്കുകളിലൊക്കെ ATM മെഷീനിലൊക്കെ സ്ക്രീൻ റീഡറുകൾ ലഭ്യമാണ്, പക്ഷെ അത് പലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മിക്കവാറും ATM മെഷീനിൽ കാണാറില്ല. അപ്പൊ അതൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പൊ അത്തരം ഇൻസ്ട്രുമെന്റിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സ്ക്രീൻ റീഡർ ലഭ്യമാക്കിയാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പത്രത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്.
1: സ്ക്രീൻ റീഡേഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയാം, എന്നിരുന്നാലും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കരുതുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലേക്ക് കാഴ്ച പരിമിതിയുള്ളവരെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിലും വരട്ടെ. എന്തായാലും ഈ മാറ്റങ്ങൾ എല്ലാം വന്ന് വീണ്ടും ടെക്നോളജി കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരെയും ഒരേ ഒരു സാമൂഹ്യ കൂട്ടായ്മയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യട്ടെ എന്നെല്ലാം പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

ഇന്ന് 11 മണിക്ക് പ്രിയം പ്രിയതരം പല്ലവി അനുപല്ലവി വിജയികളായ ടി വി ജയകൃഷ്ണൻ, ആര്യശ്രീ എന്നിവർ പങ്കെടുക്കുന്നു. പന്ത്രണ്ട് 15 നാടൻ പാട്ട് പി കെ സുബ്രനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, വേനൽക്കാല രോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. പടമക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അഞ്ജലിയുമായുള്ള അഭിമുഖം, രണ്ടാം ഭാഗം. 1 മണിക്ക് ഓർമ്മയിലൊരു ഗാനം. പ്രധാന വാർത്തകൾ 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിലെ ഇണങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. വാണി ജയറാം പാടിയ ഗാനം ആദ്യം. ചിത്രം ആലയദീപം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: പി സുശീല പാടിയ ഗാനം, ചിത്രം ഉയർന്ന ഉള്ളം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഹരിഹരൻ, കൃഷ്ണരാജ് എന്നിവർ പാടിയ ഗാനം. ചിത്രം ആനന്ദ പൂങ്കാറ്റ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം ആനന്ദരാഗം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ
0: തരംഗം.

0: സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. എസ് ജാനകിയും എസ് പി ബാലസുബ്രഹ്മണ്യവും ചേർന്ന് പാടിയത് ചിത്രം ശലങ്കേ ഒലി.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോറെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസനം, സുരക്ഷ, മെച്ചപ്പെട്ട ഭരണം എന്നിവയ്ക്കായി പുതിയ പ്രതീക്ഷയോടെയാണ് ബിജെപി ഭരണം തുടക്കം കുറിക്കുന്നതെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബംഗാളിൽ പുതിയൊരു പ്രഭാതത്തിന്റെ തുടക്കമാണിതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ബിജെപി നേതാക്കളും കൊൽക്കത്തയിലെത്തി. ബംഗാളിന് മാത്രമല്ല രാജ്യത്തിനാകെയും പ്രധാനപ്പെട്ട ദിവസമാണിന്ന് എന്ന് രാജ്യസഭാംഗം ഹർഷവർദ്ധൻ ശൃംഗ്ല പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഗയാന ആരോഗ്യമന്ത്രി ഡോ ഫ്രാങ്ക് ആന്റണിയുമായി ഇന്ത്യ ഗയാന ആരോഗ്യബന്ധത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഡോ എസ് ജയശങ്കർ കരീബിയൻ ദ്വീപുകളിലെ 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം, പ്രിയതരം. പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥികളായി എത്തുന്നത് ആകാശവാണി സ്റ്റുഡിയോയിൽ വെച്ച് നടന്ന പല്ലവി അനുപല്ലവി പരിപാടിയിൽ വിജയികളായ TV ജയകൃഷ്ണൻ, ആര്യശ്രീ.
2: പല്ലവി അനുപല്ലവി വിജയികളായ TV ജയകൃഷ്ണൻ സാറിനും ആര്യശ്രീക്കും പ്രിയം പ്രിയതരം എന്ന ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
3: താങ്ക് യു. താങ്ക് യു.
2: പല്ലവി അനുപല്ലവിയിൽ പങ്കെടുക്കാനായിട്ട് ആകാശവാണി സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ജയകൃഷ്ണൻ സാറാണെങ്കിൽ ഒരു കോളേജിലെ പ്രൊഫസറാണ്, ആര്യശ്രീ സാറിന്റെ സ്റ്റുഡന്റും. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളൊരു ടീമായിട്ട് ആകാശവാണിയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മളും അറിയില്ല എത്രയേറെ പാട്ടുകൾ നമുക്ക് അറിയാം എന്നുള്ളൊരു പരിശോധനയാണല്ലോ ഈ പല്ലവി അനുപല്ലവി. അതല്ലാതെ എപ്പോഴും ഇഷ്ടമുള്ള ഗാനങ്ങൾ മാത്രം കേൾക്കുന്നവർക്ക് ഈ പല്ലവി അനുപല്ലവിയിൽ വിജയിച്ചു വരാൻ പറ്റൂല. അപ്പൊ എല്ലാതരം പാട്ടുകളും എല്ലാ സ്റ്റൈലിലുള്ള പാട്ടുകളും അതുപോലെ എല്ലാ കാലത്തും ഇറങ്ങിയ പാട്ടുകളും നിങ്ങൾ രണ്ടുപേരും, അതായത് നല്ലൊരു കോംബോ ആയിരുന്നു. എന്ന് വെച്ചാല് കുറച്ച് പഴയ
4: പാട്ട്
3: ശേഷമുള്ള
2: പാട്ടുകൾ ആര്യശ്രീ കേൾക്കുന്നു. ആ
4: രീതിയിൽ
2: ഇതുവരെ ആർക്കും കിട്ടാത്ത 100 പോയിന്റ് കിട്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്. അപ്പൊ ജയകൃഷ്ണ മാഷ്ടെ, ആദ്യത്തെ ഇഷ്ടഗാനം ഏതാണ് പറയുന്നത്?
4: ഏതായാലും നമ്മള് പല്ലവി അനുപല്ലവി എന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് വിജയിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുപല്ലവി എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായിട്ടുള്ള ഗാനമാണ് ഞാൻ ആദ്യത്തെ ഗാനമായിട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അനുപല്ലവി എന്ന ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഒരേപോലെ ഹിറ്റാണ്. ഇപ്പൊ 1000 മാതളപ്പൂക്കളായാലും അല്ലെങ്കിൽ ഒരേ രാഗ പല്ലവി നമ്മൾ നിലപാട്ടായാലും ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പാട്ടെല്ലാം ഒരേപോലെ ഹിറ്റാണ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ KJ ജോയ് സാറാണ്. ഇപ്പോൾ അതുവരെ മലയാള സംഗീതത്തിൽ ഇപ്പോൾ നമ്മളൊരു 60-കളിലും 70-കളിലുള്ള ക്ലാസിക് ഗാനങ്ങൾ, ദേവരാജൻ മാസ്റ്ററിന്റെ അല്ലെങ്കിൽ ദക്ഷിണമൂർത്തി സ്വാമികള്, ബാബുരാജ്, ഇവരെന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാന രീതിയായിരുന്നു KJ ജോയ് സാറിൻ്റെ. ഒരു പക്ഷേ അദ്ദേഹം ഒരു കാലത്തിന് മുമ്പേ നടന്ന ആളാണ്. നമ്മളിപ്പോഴും കേൾക്കുമ്പോൾ വളരെ ഫ്രഷ്നെസ് തോന്നുന്ന ഗാനങ്ങളാണ് KJ ജോയുടെ. ഒരുപാട് ഗാനങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരുപാട് അക്കോർഡിയൻ ഒക്കെ ആയിട്ട് ഒരുപാട് സംഗീത സംവിധായകരെ അക്കമ്പനി ചെയ്തിട്ടാണ് അദ്ദേഹം ഉള്ളത്. ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം അക്കമ്പനി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു ഗാനം വളരെ വിഷാദാർദ്രമായ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്. അതിന്റെ ഇൻട്രോ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഗൂസ് ബംസ് ആണ്. അപ്പൊ അതിന്റെ എന്താ പറയാ, നമ്മളെ കരളുകൾ ഉരുക്കുന്ന ഒരു ഗാനമാണ് അത്. അതിന്റെ വരികൾ തന്നെ എങ്ങനെയാണ്, ബിച്ചു തിരുമല അതിമനോഹരമായ വരികളാണ്.

0: എന്താ രസല്ലേ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമാണ്. ആ നമ്മൾ കേട്ട് ശീലിച്ച ആ ഒരു ഇനങ്ങളിൽ തന്നെ വ്യത്യസ്തമായി ഒരേ സമയം ഈ ശ്യാം, കെ ജെ ജോയ്, അതുപോലെ എ ടി ഉമർ ഇവരൊക്കെ
1: വരുന്നത് അവസാനമാണ് ഇവരുടെ പ്രവേശം.
0: അപ്പൊ അതിലേക്ക് ശരിക്കും മലയാളികൾ പെട്ടെന്ന് ആകർഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗാനം പല്ലവി അനുപല്ലവി അന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ വളരെയധികം ടെൻഷൻ അടിച്ച് ഇരുന്ന രണ്ടാൾക്കാരാണ്. ആ ഒരു ഓർമ്മയിൽ ഈ ഗാനം ഓക്കെ കേൾക്കാം.

0: പല്ലവി.
1: അടുത്തത് പറയുന്നത് ഹരിശ്രീയാണ്.
2: എനിക്ക് പറയാനുള്ളത് അമ്മക്കിളിക്കൂട് എന്ന് പറഞ്ഞ സിനിമയിലെ രവീന്ദ്രൻ മാഷ് മ്യൂസിക് ചെയ്ത
3: വിണ്ണക്കൾ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും.

0: വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് അമ്മക്കിളിക്കൂടിലെ ഗാനമാണ്. ഇഷ്ടഗാനങ്ങളുടേതിൽ തന്നെ ആദ്യമായിട്ടാണ് ഇപ്പം വെണ്ണക്കൽ കൊട്ടാരം പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ?
1: ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ റാൻഡമായിട്ട് കേട്ടൊരു പാട്ടാണ്. അതിനൊരു കഥകളൊന്നും പറയാനില്ല. പക്ഷെ ചെറിയ പ്രായത്തിൽ ഒരു 7-8 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റേഡിയോ വെക്കുന്ന, പണ്ടേ വീട്ടിലെല്ലാവർക്കും റേഡിയോ വെക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അതിലിങ്ങനെയോ കേട്ട, എങ്ങനെയാണെന്നൊന്നും ഓർമ്മ അങ്ങനെ കൃത്യമായിട്ടൊരു ഓർമ്മയില്ല. പക്ഷെ കേട്ട് ആ ഒരു ചെറിയ പ്രായത്തിൽ എന്തുകൊണ്ട് ഇഷ്ടമായി എന്നറിയില്ല. ഒരു ഹംസാനന്ദി രാഗ, ഹംസാനന്ദി രാഗത്തിൽ വന്ന ആ ഒരു പാട്ടാണ്. അപ്പോ എന്തുകൊണ്ട് എന്നറിയില്ല, പക്ഷെ എങ്ങനെയോ ആ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിൽ, ഇപ്പോഴും എന്റെ മനസ്സിൽ അത് ഉണ്ട് എന്ന് പറയുന്നത്.
0: വീട്ടില് റേഡിയോ കേൾക്കുന്നു പറഞ്ഞു, ആരാണ് ഏറ്റവും കൂടുതൽ റേഡിയോ കേൾക്കുന്നത്?
1: അച്ഛൻ തന്നെയാണ്. രാവിലെ അച്ഛൻ ഇപ്പൊ റിട്ടയറായി, ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോ രാവിലെ 6:30 ന്യൂസ് വെച്ച് തുടങ്ങും, പിന്നെ ഓഫാക്കൂല, പിന്നെ ഉച്ചവരെ ഇത് തന്നെയുണ്ടാവും.
0: റേഡിയോ എന്ന് പറയുമ്പം ചിലപ്പം അച്ഛനെയാണ് കൂടുതൽ,
1: അച്ഛനെയാണ് കൂടുതൽ. അച്ഛനൊരു നിർബന്ധം തന്നെയാണ്, റേഡിയോ രാവിലെ എണീച്ചാ റേഡിയോ കേട്ടിട്ട് എണീക്കും. ചെറുപ്പം തൊട്ടേ ഇതൊരു ശീലമാണ്.
0: അമ്മയ്ക്ക് ജോലിയുണ്ടോ?
1: അമ്മക്ക് ജോലിയുണ്ട്, അമ്മ പഞ്ചായത്ത് ഓഫീസിലാണ്.
0: ഓക്കെ. സിബ്ലിങ്സ്?
1: സിബ്ലിങ്സ് ആരും ഇല്ല.
0: ഇല്ല, ഒറ്റമോളാണ്.
1: ഒറ്റമോളാണ്.
0: ഓക്കെ. അപ്പൊ ഈ ഒരു മനോഹരമായ ഗാനം വെണ്ണക്കൽ കൊട്ടാരവാതിൽ കേൾക്കാം.

0: അടുത്ത ഒരു എന്റെ ഒരു ഇഷ്ടഗാനം, ഒരുപാട് ഇഷ്ടഗാനങ്ങൾ ഉണ്ട്, നമുക്ക് നാലോ അഞ്ചോ പാട്ടിൽ ഒതുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ സലീൽ ചൗധരിയാണ്. അപ്പൊ അദ്ദേഹം മലയാളത്തിൽ 20-25 താഴെ സിനിമകളെ ചെയ്തിട്ടുള്ളൂ, ഒരു 75 ഗാനങ്ങൾ, അതെല്ലാം തന്നെ ഒരേ സമയത്ത് പോപ്പുലർ ആണ്. അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും മലയാളികൾ നെഞ്ചേറ്റിയ ഗാനം,
1: അതൊരു പ്രത്യേകതയാണ് അല്ലേ. എല്ലാ സിനിമയിലെയും
0: എല്ലാ ഗാനങ്ങളും ഒരേപോലെ ഹിറ്റ് ആയിട്ടുള്ള സോങ്ങുകളാണ്. അതും ഒരു പക്ഷെ അദ്ദേഹം കേരളത്തിലേക്ക് കൊണ്ടുവന്ന അതേ വെസ്റ്റേൺ ഓർക്കസ്ട്രേഷൻ, അദ്ദേഹത്തിന്റെ ഒരു കോമ്പോസിഷന്റെ സ്റ്റൈലൊക്കെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഉണ്ടാക്കുന്ന ട്യൂണുകൾ ഒരേ ട്യൂൺ തന്നെ അദ്ദേഹം എല്ലാ ഭാഷകളിലും, ബംഗാളിയിലായിക്കോട്ടെ, ഹിന്ദിയിലായിക്കോട്ടെ, മറ്റു ഭാഷകളിലെല്ലാം ഒരേ ട്യൂൺ വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം പാട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ മാനസമൈന എന്നുള്ള ഗാനത്തിന് അതേ ട്യൂൺ തന്നെ അദ്ദേഹം ബംഗാളിയിൽ നാമുശകുന്തലത എന്നുള്ള പാട്ട് ചെയ്തിട്ടുണ്ട്.
1: പക്ഷെ അവിടെ അദ്ദേഹം ആ ഒരു ബംഗാളിയിലോ ഇതിനേക്കാളും ഹിറ്റ് ആയത് എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഈ ട്യൂണൊക്കെ, പ്രത്യേകിച്ചും ചെമ്മീൻ എന്നുള്ള സിനിമ വളരെയധികം
0: മലയാളത്തിലേക്ക് വരുന്നത്.
1: അപ്പൊ അതിലേക്ക് വന്നപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അതിന് പ്രസിദ്ധി കിട്ടി എന്നാണ് തോന്നുന്നത്.
0: അവിടെ പാടിയിരിക്കുന്നത്.

0: പിന്നെ യേശുദാസാണ് പാടിയിരിക്കുന്നത്. ബംഗാളിൽ ഇവിടെ മന്നാടിയാണ് പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും ഒരുപക്ഷെ ആകാശവാണിയിൽ ശ്രോതാക്കൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇത്രയധികം ആളുകൾ ആകാശവാണിയിൽ വരാത്തൊരു വന്നിട്ടുണ്ടാകാം. എന്നാലും പ്രിയപ്പെട്ട ഗാനമായിട്ട് അവതരിപ്പിക്കപ്പെടാത്ത ഒരു ഗാനമാണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിൽ 75 വന്ന നീലപ്പൊന്മാൻ എന്ന് പറഞ്ഞൊരു ചിത്രത്തിലെ ഗാനങ്ങൾ, അതിലെ ഗാനങ്ങളെല്ലാം ഹിറ്റാണ്, ഒരുപക്ഷെ എല്ലാവർക്കും പരിചയമാണ്. ഇപ്പം കാട് കറുത്ത കാട്, അതുപോലെ പൂവേവ, പൂവിന്റെ മക്കളവ എല്ലാം ഹിറ്റ് ഗാനങ്ങളാണ്. അതിനകത്ത് ജാനകിയമ്മ പാടിയ അത് ഒരു കാടിന്റെ സംഗീതം അതിനകത്തുണ്ട്. പക്ഷികളുടെയൊക്കെ ശബ്ദമായിട്ട് അതിന്റെ ഒരു അതിമനോഹരമായിട്ടുള്ള ഗാനമാണ്.
1: പൂമാല പൂങ്കുഴലിൽ പൂമ്പുലരിൽ നീരാട്ടിന് പോരുനി,
0: അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷികളൊക്കെ ഒരു ശബ്ദമാണ്, മനസ്സ് ഒരു കുളിർക്കും ശരിക്കും.
1: കിലു കിലും കിലു കിലും കിലു കിളി
0: ഈ പാട്ടാണ് അടുത്ത ഗാനമായിട്ട് അവതരിപ്പിക്കുന്നത്.
2: അതല്ല, മാഷ് സുവോളജി പഠിപ്പിക്കുന്ന ഒരു സാറാണ്, ബ്രണ്ണിൻ കോളേജില് പഠിപ്പിക്കുന്നു. ഇപ്പൊ എല്ലാ ഓഫീസിലും തന്നെ കമ്പാരറ്റീവ്ലി നല്ല വർക്ക് ലോഡ് ആണ്, പ്രത്യേകിച്ചും കോളേജിലെ സാറന്മാർക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്
0: സമയം കണ്ടെത്തുന്നതാണ്.
2: എങ്ങനെയാണ് ഇത്രയധികം ഒരു ഇൻട്രസ്റ്റ് ഈ പാട്ടിന്റെ?
0: നമ്മള് ഈ പറഞ്ഞ പോലെ ആരിസ്ത്രീ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതലേ നമ്മൾ ആകാശവാണി അതുപോലെ തന്നെ ടൈപ്പ് റെക്കോർഡർ ഉള്ള കാലം തൊട്ട് ടൈപ്പ് റെക്കോർഡറിലും ഈ ഗാനങ്ങളെല്ലാം സ്ഥിരമായിട്ട് കേട്ട് കേട്ട് മനസ്സിലങ്ങ് പതിഞ്ഞു പോയതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സലീം ദായോടുള്ള ഒരു ഇഷ്ടം കൂടെ ഇതിന് കൂടെ വരും. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും ഏറെക്കുറെ ഹൃദയസ്ഥമാണ്. അല്ലെങ്കിൽ കേട്ടാൽ തന്നെ അതിന്റെ ഒരു ബിറ്റ് കേട്ടാൽ തന്നെ, അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കേട്ടാൽ തന്നെ നമുക്ക് ആ പാട്ട് നമുക്ക് മനസ്സിൽ കൂടി വരും. ഒരു പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഒരുപാട് ആകാശവാണി കേൾക്കുന്നില്ല. 80s, 90s കേട്ടതിന്റെ ഓർമ്മകളാണ് മുഴുവൻ വരുന്നത്. അതുകൊണ്ടാണ് 70s, 80s ഗാനങ്ങൾ തന്നെ കൂടുതൽ കൂടുതൽ
2: ഇഷ്ടകാലങ്ങൾ
0: പഠിച്ച കാലഘട്ടമൊക്കെ എന്നോട് വരും. എന്നത് കൂടുതൽ പറയുന്നില്ല.
2: എന്നിരുന്നാലും ഈ ഇപ്പൊ നമ്മളിപ്പം സലിൽ ചൗധരി മാത്രം പറഞ്ഞു, ഇപ്പൊ ഓരോ പാട്ടിനെയും ഓരോ സംഗീത സംവിധാനത്തിനെ വെച്ചിട്ട് ഇങ്ങനെ വേർതിരിക്കാൻ, രചയിതാവിന്റെ ഉപയോഗിക്കുന്ന വാക്കുകളെ വെച്ച് കണ്ടുപിടിക്കാനും അതൊക്കെ എല്ലാവർക്കും പറ്റില്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത്.
0: അതിനോടൊരു ഇഷ്ടം നേരത്തെ തന്നെ ഉണ്ട്. ഒരു പക്ഷെ ഞാൻ വഴിമാറിയിട്ട് സയൻസിലേക്ക് പോയതായിരിക്കും, ടീച്ചിങ്ങിലേക്ക് പോയതായിരിക്കും.
3: ടീച്ചിങ്ങിന്റെ ഒപ്പം പാട്ടും ഉണ്ട്. ബ്രണ്ണൻ കോളേജിലെ മെയിൻ സിംഗർ ആണ്. എന്താവശ്യത്തിനും സാറാണ് മെയിൻ ആയിട്ട് പാടുന്നത്.
2: ക്ലാസ് എടുക്കുമ്പോഴോ?
3: ക്ലാസ് എടുക്കുമ്പോ ക്ലാസ്സിൽ ഇത് തന്നെ
2: സീരിയസ്
3: ആണ്.
2: അപ്പൊ സലിൽ ചൗധരി ഒന്നും
3: ഇല്ല, അപ്പൊ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ പാടുന്ന. പിന്നെ യാദർശികമായിട്ട് ഇപ്പൊ പി ജി ക്ലാസ്സിൽ ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയത് പി ജി ക്ലാസ്സിലായിരുന്നു. അപ്പോ നമ്മൾ പൊതുവെ അങ്ങനെ പി ജി ആകുമ്പോ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അധികം പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. അപ്പൊ ഞാനിപ്പോ പാട്ട് പാടാൻ, ഇപ്പൊ കോളേജിലേക്ക് എല്ലാം പാട്ട് പാടാൻ പോകുന്നുണ്ടെങ്കിലും ആരും അറിയില്ല. ഞാൻ പ്രോഗ്രാമിന് പാടും, ആരെങ്കിലും ഒപ്പം പാടേണ്ടി
0: വരും.
3: സാറിന് അറിയില്ലായിരുന്നു, കഴിഞ്ഞിട്ടാണ് സാർ അറിഞ്ഞത്. അതേപോലെ സാറ് എവിടെയോ പ്രോഗ്രാമിന് പാടുന്നത് സാർ പാടുവോ എന്ന് പറയുന്ന ആ സമയത്തായിരുന്നു ഞാൻ കണ്ടത്.
2: അപ്പൊ അങ്ങനെയൊക്കെയാണ് പാട്ടും പഠനവും. റിസർച്ച് ചെയ്തത് എന്ത് സബ്ജക്റ്റിലായിരുന്നു?
0: റിസർച്ച് ചെയ്തത് എക്കറോളജി എന്ന് പറഞ്ഞൊരു ഫീൽഡാണ്. എന്റെ കോളേജ് ഒരു മൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിധം ഒരു വിഭാഗം ജീവികളുണ്ട്. അപ്പോ തേയിലേനെ ബാധിക്കുന്ന മൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു പഠനം വരുന്നുണ്ട്, ഗവേഷണ വിഷയം. ഇപ്പൊ വയനാട് അറിഞ്ഞൊരു സ്റ്റഡി ഏരിയ.
2: ഓക്കെ.
0: തെങ്ങിന്റെ മണ്ടരിയൊക്കെ ഉണ്ടാക്കുന്ന മൈറ്റ്സ് ആണ്. അപ്പൊ മൈറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരുന്നു.
2: സ്കൂളുകളിലൊക്കെ എവിടെയൊക്കെയാണ് പഠിച്ചത്?
0: സ്കൂളില് പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചത് കണ്ണപുരം ഈസ്റ്റ് യു സ്കൂൾ, ഒരു എയ്ഡഡ് പ്രൈമറി സ്കൂളാണ്. ഹൈസ്കൂളിൽ ടാഗോർ വിദ്യാനികേതൻ തളിപ്പറമ്പ്. പിന്നെ ഡിഗ്രി ഡിഗ്രി എല്ലാം പൈനൂർ കോളേജ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്.
2: ഈ കാലത്തിലൊക്കെയും തന്നെ ഇതേപോലെ കുറെ ആൾക്കാരൊപ്പം കെ ജെ ജോയി, ഇളയരാജി
0: അവരെല്ലാം കൂടെ ആ സമയത്തൊക്കെ കയറി വന്നതാണ്.
2: അതിനനുസരിച്ച് പിന്നെ ഇതേപോലെ ജോൺസൺ, രവീന്ദ്രൻ,
0: വിദ്യാസാഗർ,
2: അതിലൊക്കെ ചിലപ്പോൾ നിന്നിട്ടുണ്ടാകുമോന്നൊരു സംശയം.
0: ഏകദേശം ജയചന്ദ്രന്റെ കാലത്തൊക്കെ എന്നാലും കേൾക്കാറുണ്ട്, ഞാൻ പുതിയ പാട്ടുകളും കേൾക്കാറുണ്ട്, കേൾക്കാതിരിക്കാറില്ല. എന്നാലും ഒരുപാട് അങ്ങനെ ഓർമ്മയിൽ നിൽക്കാറില്ല ഈ പാട്ടുകൾ.
2: ശരി.

0: അടുത്തതായിട്ട് പാട്ട് ഇത്രമേൽ എന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ
1: നോവൽ
0: നോവൽ സിനിമയിലെ എം ജയചന്ദ്രൻ മ്യൂസിക് കൊടുത്ത പാട്ടാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരി പാടാന്ന് വിചാരിക്കുന്നു. സ്വന്തം

0: നല്ലൊരു ഗാനം ആകാശവാണിയിലൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ഇടുന്ന പാട്ടാണ്. അപ്പൊ ആര്യയ്ക്ക് അതിനെ പ്രത്യേകം എന്തെങ്കിലും ഒരു കണക്ട് ചെയ്ത് പറയാനുണ്ടോ?
1: ഈ പാട്ട് ഓർമ്മിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ അനിയത്തിന് ഏറ്റവും കൂടുതൽ ഓർമ്മ വരും, അളിയമ്മയുടെ. അപ്പോ ചെറുപ്പത്തിൽ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കരണ്ട് പോകും. കരണ്ട് പോകുമ്പോൾ അവിടെ നമുക്ക് മാമനൊക്കെ കൊണ്ടുവന്ന ഒരു എന്താ പറയുക ബാറ്ററി വെച്ചിട്ട് പ്ലേ ചെയ്യുന്ന റേഡിയോ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോ അതില് ഓൾറെഡി റെക്കോർഡഡ് ആണോ ആകാശവാണി കേൾക്കുന്നതാണോ എങ്ങനെയാണെന്ന് അറിയില്ല, ആ ഒരു ചെറിയ പ്രായത്തിൽ കേട്ട ഓർമ്മയുള്ളൂ ഇതും. എപ്പോഴും ഇത് വെക്കും. അപ്പൊ നമ്മള് ഈ ഇടി ഉണ്ടാവുന്ന സമയത്ത് ആ വീട്ടിൽ ഞാനും അമ്മയും അമ്മമ്മയും അമ്മയുടെ അനിയത്തിയായിരുന്നു. അപ്പൊ ഈ ഇടിയും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കെല്ലാം ഒരു ശീലമുണ്ട്, ഈ കട്ടിലിൽ കയറി എല്ലാരും കൂടി ഇരുന്ന് ഇരുട്ടത്തിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഈ പാട്ട് വെക്കും, എല്ലാരും കിടന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയും. ഒരു സമയം എത്തുമ്പോ പാട്ട് മാത്രമാവും, എല്ലാരും നിശബ്ദമായിട്ട് ഇങ്ങനെ ഇത് മാത്രം കേട്ടിരിക്കും. ആ സമയത്തും പ്രണയം എന്താ വിരഹം എന്താ ഇതൊന്നും അറിയാത്തൊരു സമയത്തും ഈ ഒരു പാട്ട് ഭയങ്കര വേദനയുള്ള ഒരു പാട്ടല്ലേ, ഒരു എന്താ പറയാ രണ്ടുപേര് തമ്മിൽ ഇങ്ങനെ പിരിയാൻ വേണ്ടി നിൽക്കുന്ന ഒരു പാട്ടാണ്. എന്തുകൊണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നു അറിയില്ല. ഈ പാട്ടിന്റെ എസെൻസ് എനിക്ക് അന്നേരം മനസ്സിലായിട്ടുണ്ടായിരുന്നു. എപ്പോഴും അമ്മയുടെ അനിയത്തി വെച്ച് കേട്ടൊരു പാട്ടാണ്. അമ്മയുടെ അനിയത്തിക്ക് തന്നെ ഇത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല.
2: അവരെവിടെയാണ്
0: ഇപ്പൊ ഇവിടെ ഇല്ല, സ്വിറ്റ്സർലാൻഡിലാണ്. ഇപ്പൊ അവരവിടെ സെറ്റിൽഡാണ്. ഇപ്പൊ അതിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ പറയും പോയേ ഞാനിപ്പോ ഇത് കേട്ടു എന്ന് വരെ ചിലപ്പോ പറഞ്ഞേക്കാം. അപ്പൊ ഇതൊന്നും ഞാൻ സെലക്ട് ചെയ്തൊന്നും അവർക്കൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചിലപ്പോ
2: ചോദിച്ചിട്ടുണ്ട്.
0: മാഷ ക്ലാസ് എന്ന് പലതും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ മാഷ് മറന്നു. പക്ഷെ ആര്യശ്രീക്ക്
2: ഓർമ്മ
0: പിന്നെ അങ്ങനെയാണ് പൊതുവെ. ഓക്കെ, നമുക്ക് പറഞ്ഞ കാര്യത്തെക്കാൾ കൂടുതല് കേട്ട കാര്യങ്ങളായിരിക്കും നമ്മളെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മളെ ആരെങ്കിലും വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ വേദനിപ്പിച്ചവർക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ വേദനിച്ച നമുക്കത് നല്ലോണം ഓർമ്മ. അതുകൊണ്ടാണത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഈ നോവലിലെ എല്ലാ പാട്ടുകളാണോ അതോ ഈ ഒരു പാട്ട് മാത്രമാണോ കേൾക്കുന്നത്?
1: ഈ ഒരു പാട്ടാണ്
0: ചിലപ്പോ ഒരുപക്ഷെ എല്ലാ അതിലെ എല്ലാ ഗാനങ്ങളും കേട്ടിട്ടുണ്ടാവാം,
1: പക്ഷെ എന്തോ ഈ ഒരു പാട്ട് അതിന്റെ ഒരു വരികളാണെന്ന് തോന്നുന്നു. അതിലെ ഓരോ വാക്കുകൾ,
2: ഇത്
0: ഇതിന്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു. നിനക്കായി തോഴാ പുനർജനിക്കാം ഇനിയും ജന്മങ്ങളൊന്നും ചേരും. ബാലഭാസ്കറാണ് അത് കമ്പോസ് ചെയ്തത്.

0: ഓർമ്മക്കായി എന്നൊക്കെ പറഞ്ഞു,
1: ആ ഓർമ്മക്കായി എന്നൊക്കെയുള്ള ആൽബങ്ങൾ ഉണ്ടായിരുന്നു ഈ ടു വെസ്റ്റ് വിജയൻ ഇറക്കിയിട്ടില്ല. അപ്പൊ അതിലൊരു സോങ് ആയിരുന്നു അത്. നോവലിലേക്ക് ആ പാട്ട് എടുത്തപ്പം അതിന്റെ ട്യൂണ് മാറ്റി എം ജെ ചന്ദ്രൻ കമ്പോസ് ചെയ്ത് അത് ഈ രീതിയിലേക്ക് വന്നു. വരികളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓക്കെ. ഏതായാലും നല്ലൊരു ഗാനം കേൾക്കാം.

0: പല്ലവി അനുപല്ലവി വിജയികളായ പി വി ജയകൃഷ്ണനും ആര്യശ്രീയും അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്ത എൻ്റെ ഒരു ഇഷ്ടഗാനമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് 83 വന്ന പരസ്പരം എന്ന ചിത്രത്തിലെ ജാനകിയമ്മ പാടിയൊരു പാട്ടാണ്. ഒ എൻ വി കുറുപ്പുസാർ രചിച്ചിട്ട് MBS സംഗീതം നിർവഹിച്ച ഒരു ഗാനമാണ്. MB ശ്രീനിവാസൻ അദ്ദേഹം ഇതേപോലെ ഒരു അന്യഭാഷാ സംഗീത സംവിധായകരാണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. ഈ ഒരു പാട്ട് വളരെയധികം ഒരു വിരഹം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു നഷ്ടബോധം ഉണ്ടാക്കുന്നത്, എന്തോ നമുക്ക് ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു പാട്ടായത്. ഈ പാട്ട് ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെറുപ്പത്തിൽ ഒരുപാട് കേട്ടിട്ടില്ല. ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന കാലം മുതലാണ് സുഹൃത്തുക്കൾ പാടിയിട്ട് ഈ പാട്ട് അന്ന് കൂടെ കൂടിയതാണ് ഈ പാട്ട്, പിന്നെ പോയിട്ടില്ല. അത്രയും നമ്മളൊരു എന്താ പറയാ, ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരു ഗാനമാണിത്. ഒരു നമ്മളൊരു ഭ്രാന്ത് പിടിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പാട്ടാണിത്. അപ്പൊ അതിന്റെ എന്റെ കൂടെ ഒന്ന് പാടാൻ സഹായിക്കണം.

0: ഒരു വല്ലാത്തൊരു ട്യൂണാണ്
1: ഈ ഒരു പാട്ടിന്. വരികളും അതുപോലെ തന്നെ
0: എം പി ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരുപാട് പാട്ടുകൾ
1: ഉണ്ട്. നമ്മളെ ഉൾക്കടലുണ്ട്, യവനികയുണ്ട്, എല്ലാം പിന്നെ ഒരേപോലെ നല്ല കാര്യങ്ങൾ, ചില്ലിലെ പാട്ടുകൾ എല്ലാം തന്നെ
0: മനസ്സിന് വല്ലാതൊരു കൊളുത്തു വരിക്കുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ
1: തീർച്ചയായിട്ടും മൂവിയും അങ്ങനെ തന്നെയാണ്. സരീന വഹാബൊക്കെ അഭിനയിച്ചിരിക്കുന്നു തോന്നുന്നു, വേണുനാഗപ്പള്ളി സരീന വഹാബൊക്കെയാണ് തോന്നി പരസ്പരത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ്.

0: ദേവദൂതനിലെ
1: മറ്റു രണ്ട് പാട്ടുകൾ വളരെ പോപ്പുലർ ആയിരുന്നു.
0: കരളിൽ നിൻ കൈപിടിച്ച,
1: അതുപോലെ തന്നെ
0: പൂവേ പൂവേ. എനിക്ക് തോന്നുന്നു അന്ന് ഏറ്റവും ഹിറ്റ് ആയത് കരളിൽ നിൻ കൈപിടിച്ചായിരുന്നു. പൂവേ പൂവേയും ഹിറ്റ് ആയിരുന്നെങ്കിലും ഒരുപാട് ഹിറ്റ് ചെയ്ത്
1: റീൽസിലൂടെയൊക്കെ ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ ആളുകൾ പാടി.
0: നല്ല നല്ല ഗായകന്മാർക്ക് മാത്രം പാടാൻ പറ്റുന്ന പാട്ടാണ്.
2: അതിലെ ഒരു പാട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നല്ല പാട്ടുകളാണ് അതിലുള്ളത്. ഈ ഒരു ഇങ്ങനത്തെ പാട്ട് എന്റെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാല് 2000 ശേഷമുള്ള പാട്ടുകളിൽ ഇങ്ങനത്തെ പാട്ടായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഒരു വിഷമം തോന്നിക്കുന്ന ഒരു സങ്കടം ഇതാ എന്നോട് എല്ലാരും പറയും ഇങ്ങനെ സങ്കടമുള്ള പാട്ട് കേട്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണോ അതിനുള്ള കാരണം അറിയില്ല. പക്ഷെ ഇത് കേട്ടിട്ട് ഞാൻ ഇരിക്കും, ചിലപ്പം കണക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ സമാധാനം. ഇത്ര വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ ഇത്ര ചെറിയ പ്രായത്തിൽ ഒന്ന് ഇത്ര വിഷമം എന്നൊക്കെ തോന്നാം. പക്ഷെ എന്തായാലും എന്നോട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പം പറയുന്നതാണ് ഇങ്ങനെ, ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ ഇതും കേട്ട് ഇയർഫോൺ വെച്ചിട്ട് കേൾക്കും, അപ്പൊ ഇടയ്ക്ക് ഇവള് ഈ ഇയർഫോൺ അങ്ങ് ഊരും, അപ്പൊ ഈ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവല്ലോ, ഈ പാട്ടും കേട്ടിട്ട് ഇങ്ങനെ കിടക്കുന്ന
1: ഹോസ്റ്റലിൽ
2: വെച്ചിട്ട്. അപ്പൊ അടുത്തിരിക്കുന്ന ആള്
0: ഇപ്പൊ ആരും എന്താ ചെയ്യുന്ന,
2: ഞാനിപ്പം ബി എഡ് കഴിഞ്ഞ് എക്സാം എഴുതി റിസൾട്ടിന് വെയിറ്റിംഗ് ആണ്.
0: പി ജിക്ക് പഠിക്കുമ്പോ
2: സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ബി എഡ് മാനന്തവാടി ബി എഡ് സെന്ററിൽ. അപ്പോ രണ്ട്, അതായത് പി ജിക്ക് പഠിക്കുന്ന സമയത്തായാലും ബി എഡിന് പഠിക്കുമ്പോയാലും എന്റെ റൂംമേറ്റ് ഒരാളായിരുന്നു. അപ്പോ അവൾ തന്നെ എന്റെ പി ജിക്ക് ഉണ്ടായിരുന്നു, ബി എഡിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് അറിയാം എന്റെ എല്ലാ ഇതും അറിയാം. അവൾക്ക് ഇങ്ങനെ എന്താ പറയാ, നമ്മളെല്ലാം ഒരു ജെൻസി കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിലെ എസ്തെറ്റിക് സോങ്സ് അതായിരുന്നു കൂടുതൽ നമുക്കെല്ലാം നമ്മൾ കേൾക്കുന്നത്, എന്റെ പ്ലേലിസ്റ്റിലും ഉണ്ട്. പക്ഷെ അതിലും കൂടുതൽ പഴയ പാട്ടാണ് എനിക്ക് കൂടുതൽ എന്റെ ഇതിൽ കണക്ഷനിൽ ഉള്ളത്. സ്റ്റിൽ അതിൽ ഏറ്റവും വിഷമമുള്ള പാട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഈ എന്താ പൂജാബിംബം എഴുതുറന്നു അങ്ങനത്തെ കുറെ പാട്ടുകൾ
0: കേൾക്കാം.

0: അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഗാനം ഇളയരാജ സാറിന്റെ ഒരു ഗാനമാണ്. എല്ലാം അന്യഭാഷ സംവിധായകരായി പോകുന്നു തോന്നുന്നു. ഇളയരാജ സാറിന്റെ ആരാത്രി എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ആരാത്രിയിലെ ഒരു ഗാനം ഇപ്പൊ വളരെ പോപ്പുലർ ആണ് കേരളത്തിലെ മുഴുവൻ. ഈ ലോക എന്ന് പറഞ്ഞ സിനിമയിൽ വന്നോടുകൂടിയിട്ട് അത് വളരെ പോപ്പുലർ ആണ്. എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും അറിയുന്ന പാട്ടുകളാണ്. പൂച്ചൽ ഖാദറിന്റെ വരികളാണ്. ഇതേ ചിത്രത്തിലെ തന്നെ മറ്റൊരു അതിമനോഹരമായിട്ടുള്ള ഗാനമുണ്ട്. ഇളയരാജ സാറിന്റെ പാട്ടുകളെല്ലാം ഇപ്പോഴും അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പിന്നെ കിളിയ എന്നുള്ള പാട്ട് ഇപ്പോഴും ഈ കാലത്ത് വന്നിട്ട് പോലും ജനങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുന്നത്. അതിലെ രണ്ടാമത്തെ യേശുദാസ് സാറും അതുപോലെ തന്നെ ജാനകിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡ്യുവറ്റ് ആണ് ഈ നീലിമ തൻ എന്നുള്ളൊരു പാട്ട്.
1: ഈ നീലിമ തൻ ചാറുതൻ

0: അടുത്ത പാട്ട് സാർ എന്നെ ആദ്യമായിട്ട് പാടി കേട്ടിട്ടുള്ള ഒരു പാട്ട് ഇതാണ്. ഞാൻ കോളേജിലേക്ക്, ബ്രണ്ണൻ കോളേജില്, ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് ആരും അറിയാണ്ട് ഞാൻ പോയി പ്രോഗ്രാം ചെയ്യും, ഇങ്ങ് വരും, അതൊന്നും അറിയാത്ത പോലെ വരും. അപ്പൊ സാർ അതിൽ ഇരുന്നിട്ടാണോ അതോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണോ കണ്ടേന്ന് അറിയില്ല,
1: സ്റ്റാറ്റസ്
0: ഇട്ടപ്പോഴാണ് കണ്ടേത്. അപ്പൊ അന്ന് സാർ ചോദിച്ചു നീ പാടുമായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ആദ്യമായിട്ട് റെക്കഗ്നീഷൻ, നമ്മള് ടീച്ചർ എടുക്കുന്ന റെക്കഗ്നീഷൻ കിട്ടാന്നറിയില്ലേ, അങ്ങനെ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ പാടാം, ഞാൻ പാടാം.

0: மசலப சுப நிமிஷம் இனி ஒரு ஹரிதரு இழுகிய ஸ்ருதி பகரு ஹிமகிரி சிகரிகளே கருணை குளிர் அளவணிதுதரு.
1: ഇതൊരു ഡ്യുവറ്റ് സോങ്
2: ഡ്യുവറ്റ് സോങ് ആണ്. ഡ്യുവറ്റ് ആയിരുന്നു പാടിയത്.
1: ഒറ്റയ്ക്കാണ് പാടിയത്.
2: അല്ലല്ല, ഡ്യുവറ്റ് തന്നെയായിരുന്നു. ഇംഗ്ലീഷിൽ പി ജി പഠിക്കുന്ന ഷിബിൻ എന്നൊരു കുട്ടിയുണ്ട്, അവന്റെ പേരും പാടിയിട്ടുണ്ടായിരുന്നു.
3: പ്രത്യേകത അറിയോ? ഇത്
2: മലയാളത്തിലെ ഫസ്റ്റ്
1: ആദ്യം. ശരിക്കും റോജയൊക്കെ വന്ന അതേ സെയിം പീരീഡിലാണ് ഈ പാട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനെ കുറിച്ചും അദ്ദേഹത്തിന്
2: അതിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. ഈ ഒരു ഇതിന്റെ
3: ഒരു പുതുമയുണ്ട്. ആ സമയത്ത് യോദ്ധയിലെ വന്നപ്പോ അതിലെ മറ്റു പാട്ടുകളും മാമ്പൂവേ ഒരു പാട്ട്. പിന്നെ പടകാളി ചണ്ടി ചണ്ടി.
1: അപ്പോ അങ്ങനെ ജയകൃഷ്ണ മാഷെ
3: പ്ലേലിസ്റ്റിലേക്ക് വന്നു,
2: പ്രോഗ്രാമിൽ എത്താൻ വേണ്ടി ഇതായിരിക്കും കാണാതെ.
1: അതുകൊണ്ട് അങ്ങനെയായിരിക്കും, അങ്ങനെ ആകാശവാണിൽ എത്താൻ
3: വേണ്ടിയായിരിക്കും.
2: അനുപല്ലവിൽ എത്താൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതായിരിക്കാം.
1: ഓക്കെ, ഗാനം കേൾക്കാം.

0: അടുത്തതായിട്ട് പിന്നെ എന്റെ ഒരു ഇഷ്ടഗാനമായിട്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു തരതമേന പുതിയ പാട്ടാണ്. 2001 വന്ന മേഘമൽഹാർ എന്ന ചിത്രത്തിലെ അതിമനോഹരമായിട്ടുള്ള ഗാനമാണ്. അതിലെല്ലാ പാട്ടുകളും ഒരേപോലെ മനോഹരമാണ്. രമേശ് നാരായണന്റെ സംഗീതം ആണ്, വൈൻവിക്കുറുപ്പ് സാറിന്റെ വരികളാണ്. അതിലെ ആ ഒരു കഥയായിട്ട് ഭയങ്കരമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു ക്ലൈമാക്സിനോട് തൊട്ടുമ്പാണ് തോന്നി ഒരു പാട്ട് വരുന്നത്. പൊന്നുഷസ് എന്നും തുടങ്ങുന്ന ഒരു ഗാനം, അത് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവും.
1: എല്ലാവരും ഒരു ദിവസം തന്നെ വേണമെങ്കിൽ
0: പാടും. അത്രയും മനോഹരമായിട്ടുള്ള വരികള്, പിന്നെ നമ്മുടെ ഭാവഗായകനും ചിത്രചേച്ചിയും കൂടെ അതിമനോഹരമായിട്ട് ആലപിച്ചിരിക്കുന്ന ഒരു പാട്ട്. രണ്ടുപേരും പാടാൻ ശ്രമിക്കാം.
2: തീരെ തടിയും ശങ്ക

0: ലോകത്തിലെത്തുന്നു ഈ ഒരു പാട്ട്, അതിനെ മുഴുവൻ വരികളും അതിമനോഹരം.
1: അതിൽ ആ രണ്ട് പാട്ടും അത് ശരിക്കും രമേശ് നാരായൺ എന്ന സംഗീത
0: സംവിധായകനായ അതല്ല ഉദ്ദേശം, രണ്ട് പാട്ടുകളും ഒരേപോലെ മനോഹരമാണ്.
1: എനിക്ക് തോന്നുന്നു വേറൊരു പാട്ടിന് ഇങ്ങനെ ഒരു അനുഭവം കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഗാനം കേൾക്കാം.

0: ദിവസം.
1: അടുത്തത് ഇതൊരു ഡെഡിക്കേഷൻ സോങ് ആയിട്ട് വേണം പറയാം. ഞാന് ഇങ്ങനെ ഇപ്പോ വീട് അവിടെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വെക്കേറ്റ് ചെയ്യാന്ന് പോകുന്നതിന് തലേ ദിവസം ഞാൻ ഇങ്ങനെ വെറുതെ ചായ പിടിക്കാൻ ഇറങ്ങിയതാ.
0: അവിടെ കോളേജിന്റെ ഹോസ്റ്റൽ ഉണ്ടോ?
1: കോളേജിന്റെ പേയിങ് സ്റ്റേറ്റ് താമസിച്ചു. അപ്പോ അവിടെ പി എച്ച് ഡി ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് എന്റെ കൂടെ. ഐ മീൻ എനിക്കറിയാം ഈ സുവോളജിയിൽ തന്നെയായിരുന്നു ഇവൻ പി ജി ചെയ്തിട്ടുള്ളത്. അവളുടെ പേര് സൂര്യമാനസ് എന്നാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പല്ലവി അനുപല്ലവി എന്ന് പറഞ്ഞൊരു ഷോയിൽ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഓഡിയോ ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവനത് കേട്ടു. അപ്പൊ ഇനി എന്താ ഇതിന് പ്രൈസ് ഉണ്ടോന്ന് ചോദിച്ചു. നമ്മുടെ ഇതാണ് പ്രൈസ്, പ്രിയം പ്രിയത എന്ന് പറഞ്ഞ ഷോയിലെ പോകുന്നുണ്ട്, ഇനി ഇതിന് ഡെഡിക്കേറ്റ് ആണെങ്കിൽ ചെയ്യാം, നിനക്ക് എന്തെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പാട്ട് പറയാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞത് പാട്ടായത്. അപ്പൊ അവൻ അവന്റെ അമ്മ ഇത് പാടിക്കൊടുത്ത് ചെറുപ്പത്തിൽ ഓർക്കുന്ന ആ ഒരു കണക്ഷൻ അവൻ ആ പാട്ടിനോടുണ്ട്. അതുകൊണ്ട് അവിടെ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു സൂര്യമാനസ്. അപ്പോ അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ് ഈ പാട്ടായിട്ട്. എനിക്ക് ഭയങ്കര, ഞാൻ അധികം കേൾക്കുന്ന പാട്ടല്ല, സ്റ്റിൽ ഞാൻ ആ ഒരു രണ്ടുപേര് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.

0: അതിലെ ആ ഒരു എന്താ പറയാ കാവ്യ മാധവനും ഇന്ദ്രജിത്തും അവർക്ക് നമുക്ക് വല്ലാതെ മനസ്സിലായി. അവരെ കണ്ണടയും
1: ആ കണ്ണട
0: പൊട്ടിയ കണ്ണട മനസ്സിലേക്ക് വരും.
1: അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഇങ്ങനെ ഫീൽ
0: ചെയ്യും. ശരിക്കും
1: ഒരു ട്രോമാറ്റിക് സിനിമയാണെന്ന് വേണമെങ്കിൽ
0: പറയാം. ഓക്കെ, ആ ഒരു മനോഹരമായ ഗാനം. അപ്പൊ ഇത് രവീന്ദ്രന്റെ സംഗീതമാണ്, വയലാർ ചരചന്ദ്ര വർമ്മയുടെ രചനയാണ്. നല്ലൊരു ഗാനം കേൾക്കാം.

0: ഗാനങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ജയേഷ്ണ മാഷ് ഫാമിലിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
1: ഫാമിലി, ഭാര്യ, രണ്ട് മക്കള്. ഭാര്യ രണ്ട് പേര് ശ്രീവിദ്യ, തളിപ്പറമ്പ് സർസൈ ഇൻസ്റ്റിറ്റ്യൂട്ടില് എക്കണോമിക്സ് വിഭാഗ അധ്യാപികയാണ്. മക്കൾ ഒരാളിപ്പം പ്ലസ് ടു കഴിഞ്ഞു, രണ്ടാമത്തെ മകൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: ജനിച്ചു വളർന്നത് എവിടെയാണ്?
1: കണ്ണപുരത്ത്.
0: കണ്ണപുരം
1: തന്നെ.
0: പാരന്റ്സ് ഒക്കെ
1: കണ്ണപുരം തന്നെ. അച്ഛൻ മരിച്ചുപോയി, നേരത്തെ മരിച്ചുപോയി. അമ്മ ഇപ്പൊ ഉണ്ട്, കൂടിയുണ്ട്. ഒരു സിസ്റ്റർ ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്.
0: മൂന്ന് മക്കളാണ് നിങ്ങൾ? അപ്പൊ അങ്ങനെയൊക്കെയാണ്.
2: ഞാനും ശരിക്കും സാറിന്റെ നെയ്ബറായിട്ട് വരും. എന്റെ അമ്മ വീട് ചെറുകുന്നാണ്. ഇപ്പൊ കണ്ണപുരത്തിന്റെ അടുത്ത് അഡ്മിഷൻ വരുന്ന സമയത്ത് സാറ് കണ്ണപുരോ, നമ്മള് ചെറുകുന്നാന്ന് പറഞ്ഞിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു.
0: ചെറുകുന്നാന്ന് പറയുന്നതിനേക്കാൾ ഞാനൊരു ഗായികയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കുറച്ച്

0: അറിഞ്ഞില്ല.
1: ഈ പറഞ്ഞ പോലെ കോളേജിലൊക്കെ പാടിയതാണ് സ്റ്റാറ്റസ് വെച്ചിട്ട് കണ്ടത്.
0: അങ്ങനെയൊക്കെ നമുക്ക് ചില ഒത്തുചേരലുകൾ അങ്ങനെ ഉണ്ടാകും അല്ലേ.
2: കോളേജ് കഴിഞ്ഞ് എന്താ പറയാ, കണക്ഷൻ വിട്ടുപോകാൻ പറ്റുന്ന ഒരു, ഇപ്പൊ ടീച്ചർ സ്റ്റുഡൻസ് എല്ലാവരുമായിട്ടും അങ്ങനെ കണക്ഷൻ ഇല്ല. സാറുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, കണക്ട് ചെയ്യുന്നതൊക്കെ സാറുമായിട്ട് തന്നെയാണ്. അതിനുള്ള കാരണം സംഗീതം തന്നെ
0: ആയിരിക്കും. ഓക്കെ, ഇനി എന്തായാലും ഈ കണക്ഷൻ പോവേയില്ല. ഓക്കെ, അപ്പോ നല്ല ഗാനങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. നിങ്ങളുടെ ഒരു അനുഭവം എന്താണ്, ഇങ്ങനെ ഇഷ്ട ഗാനങ്ങൾ പറയാൻ പറ്റിയതിലുള്ള ഒരു അനുഭവം?
1: തീർച്ചയായും പല്ലവി അനുപല്ലവിക്ക് വന്നപ്പോ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം അതൊരു മത്സരമാണല്ലോ, അതുകൊണ്ട് തന്നെ പേടിച്ചു വരച്ചിട്ട് ശബ്ദം പോലും
2: രണ്ടു പാട്ടെങ്കിലും ഉത്തരം പറയാന്ന് പറഞ്ഞു വന്നിട്ട് രണ്ടു പാട്ട് പോലും വേറെ പറയാൻ
1: വിടാതെ പിന്നെ സമാധാനായിരുന്നു.
2: പിന്നെ ഇങ്ങനെ സ്കോറിംഗ് ആയിരുന്നു സാറ്. ഞാനേ ഞാൻ വണ്ടർ അടിച്ചിരിക്കുന്നു സൈഡിൽ, എനിക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു മൂന്ന് പാട്ടും പണി തഴപ്പൊടിയും തട്ടി ഞാൻ പോയി.
1: അല്ല, ഒരു പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചു നമ്മളത് പറയാൻ പറ്റി. വേറെ ദിവസമാണ് ചിലപ്പോ ഉത്തരങ്ങൾ അങ്ങനെ അത്രയും കിട്ടണമെന്നില്ല. ഇത്ര കേൾക്കുന്നവരും ചിലപ്പോ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റീകളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല പാട്ട്.
0: അപ്പൊ
1: അതുകൊണ്ട് ഇപ്പൊ രണ്ടാമത്തെ വരവ് ഭയങ്കര
0: ഒരുപാട്
1: ഇഷ്ടഗാനങ്ങൾ. എന്നാലും കുറച്ചെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയാൽ വളരെ സന്തോഷം.
0: ഒരുപാട് ശരിക്കും പറഞ്ഞാൽ തീരൂല അല്ലെ, നിങ്ങളെ പോലെയുള്ളവരൊക്കെ ഇഷ്ട ഗാനങ്ങൾ പറയാൻ സത്യം പറഞ്ഞ ഏത്
1: പറയും.
2: പിന്നെ ഈ പല്ലവി അനുപല്ലവി പ്രോഗ്രാം കുറെ പേര് കേട്ടിട്ട് ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യണം, എനിക്ക് കുറേയാളും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എന്റെ അപ്പുറം പഠിച്ച കുട്ടികൾ, പണ്ടൊക്കെ പഠിച്ച കുട്ടികളുടെ അമ്മമാര് ഉച്ചക്ക് എന്താ പറയാ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇത് കേട്ടിട്ട് അപ്പാടനെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ പ്രൗഡ് ഫീൽ ആയിരുന്നു.
1: പെട്ടെന്ന് ഫോൺ കോളുകൾ വന്നു.
0: ആരെയും ശരിക്കും ഐഡന്റിഫൈയിൽ പ്രയാസമാണ്, പക്ഷെ അവർ
1: ഐഡന്റിഫൈ ചെയ്തു.
2: ആൾക്കാർ ഇതന്നെയാണോന്ന് അവളെ വിളിച്ചു ചോദിച്ചു. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു. രണ്ടു മിനിറ്റ് കഴിയുമ്പോ അവളെ അമ്മ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ഇപ്പും ചോദിക്കും, ഇനി പ്രിയപ്രീതത്തിൽ എപ്പാ പോകുന്ന, എയർ ചെയ്യുന്ന സമയം പറയണേ, ഞാൻ റെഡി ആയിട്ട് നിൽക്കാന്ന്. എന്റെ അമ്മക്കോല് ഇത്രയും
0: റേഡിയോനെ സ്നേഹിക്കുന്നവർ അങ്ങനെയാണ്.
3: ആകാശവാണി സ്റ്റുഡിയോയിൽ വെച്ച് നടന്ന പല്ലവി അനുപല്ലവി പരിപാടിയിൽ വിജയികളായ ടി വി ജയകൃഷ്ണൻ, ആര്യശ്രീ എന്നിവർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
5: എന്റെ ടീച്ചറെ,
6: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
7: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
8: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ശ്രോതകളെ, ഇന്ന് 12-15 നാടൻ പാട്ട് അവതരണം പി കെ സുബ്രനും സംഘവും. 12:40 ആരോഗ്യദീപ്തിയിൽ വേനൽക്കാല രോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അഞ്ജലിയുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം.

800 മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. നിങ്ങൾക്കും ഓർമ്മകൾ പങ്കുവയ്ക്കാം. വിളിക്കുക ഇന്ന് 1 മണി മുതൽ 1:40 വരെ. രണ്ട് 15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഇനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് സംസ്കൃതം പാഠം, 5:15 പൂരക്കളി അവതരണം എ എൻ കൊടക്കാടും സംഘവും. 5:30 രാത്രി 8 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:15 ജില്ലാ വൃത്താന്തം കോഴിക്കോട്, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ പാണിയിൽ മുക്കേരി ബെസ്റ്റ് വല്യായിലുള്ള റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡോക്ടർ കെ വത്സലൻ മാസ്റ്ററുടെ കാർഷിക അനുഭവം. 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണിയിൽ നിർമ്മലഗിരി കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികളായ ദേവിക വിജയൻ, അവന്തിക, അർച്ചന, വിഷ്ണുപ്രിയ കെ എന്നിവർ ചേർന്ന് മലയാള സിനിമാ ലോകത്തിലെ പ്രതിഭ ശ്രീനിവാസിനെ അനുസ്മരിക്കുന്നു. 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

2 3 0 1 0 2 0 4 9 9 4 2 3 0 1 0 2 മൃഗസംരക്ഷണ വകുപ്പിന്റെ മുണ്ടയാട് മേഖലാ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ചിക് സെക്സർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും BHSCയിൽ പ്രത്യേക വിഷയമായി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് വിത്ത് പൌൾട്രി, ചിക് സെക്സിംഗ് ആൻഡ് ഹാച്ചറി മാനേജ്മെന്റ് കോഴ്സ് എന്നിവ പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം 11-ാം തീയതി രാവിലെ 11 മണിക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് വെറ്ററിനറി ക്യാമ്പസിൽ എത്തണം. ഫോൺ നമ്പർ 0 4 9 7 2 7 0 0 2 6 7 0 4 9 7 2 7 0 0 2 6 7 സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇന്ന് ഒരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ, ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് ഒരു മണി മുതൽ 1:40 വരെ. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ ഇന്ന് ഒരു മണി മുതൽ 1:40 വരെ. രണ്ടു 30 കേൾക്കാം നാട്ടുവഴിയിലീണങ്ങൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടൻ പാട്ട് കേൾക്കാം. അവതരണം ടി കെ സുബ്രനും സംഘവും.

കിഴക്കം കണ്ടം ചെറു കണ്ടം ചെറുനീലി കൊയ്യാനും പോവണെന്ന്, കിഴക്കം കണ്ടം ചെറു കണ്ടം ചെറുനീലി.

0: പി കെ സുബ്രനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച വൈകിട്ട്. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും നിയുക്ത MLA മാരും മുതിർന്ന നേതാക്കളുമായ രമേശ് ചെന്നിത്തലയും VD സതീശനും അവകാശവാദം ഉന്നയിച്ചതോടെ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുന്നു. മൂന്ന് നേതാക്കളുമായും ചർച്ച നടത്തി ഇതിലൊരാളെ വൈകാതെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമെന്നാണ് കരുതുന്നത്. വൈകിട്ട് 4 മണിയോടെയാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവരുമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വെവ്വേറെ ചർച്ച നടത്തുകയെന്ന് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും കോൺഗ്രസ് പ്രവർത്തകർ VD സതീശന് വേണ്ടി പരസ്യപ്രകടനങ്ങൾ നടത്തി. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും അനുകൂലമായി പ്രതികരിക്കുന്നവരും കുറവല്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ MLA മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. UDFന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മുഖ്യമന്ത്രി പദവിക്ക് വാദമുന്നയിക്കാൻ VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡ് ഒരാളെ മുഖ്യമന്ത്രി

മുഖ്യമന്ത്രിയായി അന്തിമമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ പിന്നെ ഒരു അപശബ്ദവും ഉയരില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ അപക്വമാണെന്ന് നിയുക്ത MLA ചാണ്ടിയുമ്മൻ പറഞ്ഞു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾക്ക് കഴിയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കായി എല്ലാവരും കാത്തിരിക്കണമെന്നും പാർട്ടിക്ക് ഒരു നടപടിക്രമമുണ്ടെന്നും അത് പാലിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗമാണ് സുവേന്ദു അധികാരിയെ നേതാവായി തെരഞ്ഞെടുത്തത്. അധികാരിയുടെ ജന്മനാടായ പൂർവ മേദിനിപൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ BJPക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് അമിത്ഷാ പറഞ്ഞു. പുതുച്ചേരിയിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി N. രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA മാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. സഖ്യകക്ഷി നേതാക്കളും രംഗസ്വാമിയോടൊപ്പം ഗവർണറെ കണ്ടു. നേരത്തെ NDA സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തമിഴ്ക വെട്ടിക്കഴകം നേതാവ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് അംഗസംഖ്യ തികയാത്തതിനാൽ ഗവൺമെന്റ് രൂപീകരണ നടപടികൾ വൈകുകയാണ്. TVKയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് TVK ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ 2ാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. അസമിൽ പുതിയ ഗവൺമെന്റ് ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് BJP നാളെ യോഗം ചേരും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ 165-ാം ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ May 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. പുതിയ ചുമതലയ്ക്കൊപ്പം സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി പദവിയും ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യ നിർവഹിക്കും. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സുത്യർഹ സൈനിക സേവന പാരമ്പര്യമുണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യയ്ക്ക്. 2025 സെപ്റ്റംബർ മുതൽ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയേറ്റിൽ മിലിറ്ററി അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഇതിനു മുൻപ് കരസേനാ വൈസ് ചീഫ്, സെൻട്രൽ കമാൻഡ് GOC ഇൻസി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ നിർണായക സൈനിക നീക്കങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നാണ് രാജസുബ്രഹ്മണ്യ സൈനിക ജീവിതം ആരംഭിച്ചത്. 1985 ഡിസംബറിൽ ഗർവാൾ റൈഫിൾസിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്തു. രാജ്യത്തിന് നൽകിയ മികച്ച സേവനങ്ങൾക്ക് പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നീ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത സൈനിക സേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ ഒഴിവിലേക്കാണ് നിയമനം. രാജ്യത്തെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങാനാവുന്ന നിരക്കിൽ ഇൻഷുറൻസ് പെൻഷൻ നിരക്കുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇതുവരെ PMJJBY 27 കോടിയിലധികം പേരും PMSBY 57 കോടിയിലധികം പേരും അടൽ പെൻഷൻ യോജനയിൽ 9 കോടി പേരും എൻറോൾ ചെയ്തതായി ധനമന്ത്രി അറിയിച്ചു.
എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി.

0: വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 എണ്ണം ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത MLA കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പരിമിതമായ യാത്രക്കാരുമായാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ April 30 തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള 2 ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
0: സ്വർണ്ണ വില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയായി. ഗ്രാമിന് 13,965 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മണിക്കാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച വൈകിട്ട്. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.
3: ആരോഗ്യദീപ്തി. വേനൽക്കാല നേത്രരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. ഈ വിഷയത്തിൽ പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR അഞ്ജലിയുമായുള്ള അഭിമുഖം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
4: ഈ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്താണ് ഡോക്ടറെ, അതെന്തുകൊണ്ടായിരിക്കും?
5: അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്നാൽ ഇവിടെ രോഗാണുക്കളല്ല യഥാർത്ഥത്തിൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കുന്നത്, മറിച്ച് അലർജനുകളാണ്. അലർജൻ എന്ന് പറഞ്ഞാല് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളാവാം, അല്ലെങ്കിൽ പോളൻ അഥവാ പൂമ്പൊടികളാവാം, അത് പുല്ലിന്റെയോ മരത്തിന്റെയോ ഒക്കെ പൂക്കുമ്പോഴുണ്ടാവുന്ന പൂമ്പൊടികളാവാം. ഇവയെല്ലാം കണ്ണിലെ കൺജങ്ക്റ്റൈവയിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു. ഈ അലർജിക് റിയാക്ഷന്റെ ഭാഗമായി കണ്ണിലുണ്ടാവുന്ന നീർക്കെട്ടിനെയാണ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബാക്ടീരിയോ വൈറസോ ഒന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല, നേരിട്ട് കൺജങ്ക്റ്റൈവയുടെ അലർജിക് റിയാക്ഷനാണ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്.
4: ചില ആളുകൾ ഈ അലർജി മൂലം കണ്ണിന് ചൊറിച്ചിൽ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്, അതെന്തായിരിക്കും?
5: അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ പ്രധാന ലക്ഷണം ചൊറിച്ചിൽ തന്നെയാണ്, കണ്ണിനുള്ളിൽ ഉണ്ടാവുന്ന ചൊറിച്ചിലാണ്. അതായത് കൺജങ്ക്റ്റൈവ യഥാർത്ഥത്തിൽ സ്കിന്നിനെ അപേക്ഷിച്ച് 10 ഇരട്ടി സെൻസിറ്റീവ് ആണ് അലർജനുകളോട്. അപ്പൊ സ്കിന്നിൽ സാധാരണ അലർജി ഉള്ളവരിൽ തന്നെ കൺജങ്ക്റ്റൈവയിൽ അത് നേരത്തെ തന്നെ തുടങ്ങും. അപ്പൊ കണ്ണിനുണ്ടാവുന്ന ചൊറിച്ചിലാണ് ആദ്യ ലക്ഷണം. ഒപ്പം കണ്ണിൽ നിന്ന് ചെറിയ വെള്ളം വരാം, അല്ലെങ്കിൽ കൊഴുത്ത ദ്രാവകം വരാം. പഴുപ്പില്ല, പകരം കൊഴുത്ത ദ്രാവകമാണ് കൂടുതലായി കണ്ടുവരുന്നത്.
4: അത് പ്രതിരോധിക്കാനായിട്ട് എന്താണ് ചെയ്യാനാവുക?
5: പ്രതിരോധിക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അലർജനെ ഇല്ലാതാക്കുക എന്നാണ്. അതായത് അലർജൻ എന്താണെന്ന് തിരിച്ചറിയുക. അതെ അതെ, അലർജൻ എന്താണെന്ന് തിരിച്ചറിയുക, എന്നിട്ട് അതിനെ കഴിവതും ഒഴിവാക്കാൻ നോക്കുക. ഇപ്പൊ ദൂരയാത്ര ചെയ്യുമ്പോൾ പൊടി അലർജി ഉള്ളവരാണെങ്കിൽ കഴിവതും മാസ്ക് വയ്ക്കാം. പോളൻ അലർജി ഉള്ളവരാണെങ്കിൽ ആ ഏരിയയിൽ നിന്ന് മാറി താമസിക്കുക. അങ്ങനെ എന്താണോ അലർജിക്ക് കാരണം, അതായത് അലർജനുകളെ നമുക്ക് 2 തരത്തിൽ തിരിക്കാം. ഒന്ന് സീസണൽ അലർജൻസ് ഉണ്ട്, അതായത് ഒരു പ്രത്യേക സീസണിൽ അതിൽ വരുന്നതാണ് ഈ പൂമ്പൊടികളെല്ലാം, അതൊക്കെ ഒരു പ്രത്യേക സീസണിൽ മാത്രം കണ്ടുവരുന്നതാണ്. പിന്നൊന്ന് പെരിനിയൽ അലർജൻ എന്ന് പറയും. പെരിനിയൽ അലർജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനുള്ളിൽ തന്നെയുള്ള, അതായത് വളർത്തുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള ചെറിയ ജീവികൾ, ദേഹത്തുണ്ടാവുന്ന ചെറിയ ജീവികൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ ഉണങ്ങിയ ചർമ്മം, വീടിനുള്ളിലുള്ള ചെറിയ കീടാണുക്കൾ, ഇതെല്ലാം പെരിനിയൽ

0: അലർജൻസ് ആണ്. അപ്പൊ ഈ രണ്ട് അലർജൻസും അലർജി ഉണ്ടാക്കാവുന്നതുകൊണ്ട് തന്നെ ഏതാണ് അലർജൻ എന്ന് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് കഴിവതും മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കൺജങ്ക്റ്റിവൈറ്റിസിൽ പറഞ്ഞ, അതായത് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസിലോ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസിലോ ഒക്കെ പറഞ്ഞ പോലെ നേത്രസേകം ചെയ്യുന്നതും കണ്ണുകളിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്നതും എല്ലാം ഇവിടെയും ചെയ്യാം. ഒപ്പം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനുള്ള മരുന്നുകൾ കൂടെ ഉള്ളിലേക്ക് കഴിക്കുക.
1: അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം?
0: അലർജി കൺജങ്ക്റ്റിവൈറ്റിസിൽ അലർജനുമായി കണ്ണ് കോൺടാക്ട് വരുന്ന സമയത്ത് തന്നെ കണ്ണിനുള്ളിൽ അതിശക്തമായി ചൊറിച്ചിലുണ്ടാകും. അതായത് അലർജൻസ് രണ്ടു തരം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ സീസണൽ അലർജിയാണ് കുറച്ചുകൂടി ശക്തമായ ലക്ഷണം കാണിക്കുന്നത്. അതായത് അലർജൻ കണ്ണിനുള്ളിൽ കിടക്കുന്ന ഉടനെ അല്ലെങ്കിൽ അലർജനുമായി കോൺടാക്ട് വരുന്ന ഉടനെ തന്നെ കണ്ണിനുള്ളിൽ അതിശക്തമായ ചുവപ്പും ചൊറിച്ചിലും അനുഭവപ്പെടുന്നു. ഇതുപോലെ തന്നെ പുകച്ചിലും ഉണ്ടാവാം. കണ്ണിന് പുറമെ നീരും രൂപപ്പെടും. കണ്ണിനുള്ളിൽ കൺപോളയ്ക്കുള്ളിലായി ചെറിയ ചെറിയ ചുവന്ന കുരുക്കളും രൂപപ്പെടും. അപ്പൊ ഇതെല്ലാം കൊണ്ട് രോഗിക്ക് പ്രകാശം നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം പെരിനിയൽ അലർജൻ ആണെങ്കിൽ, അത് വീടിനുള്ളിനുള്ള അലർജൻസ് തന്നെയാണെങ്കിൽ കണ്ണിലുണ്ടാവുന്ന ലക്ഷണങ്ങൾ വളരെ നേരിയതായിരിക്കും. തുടർച്ചയായി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങളായിരിക്കാം, പക്ഷെ നേരിയ അളവിലുള്ള ലക്ഷണങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതായത് അലർജി കൺജങ്ക്റ്റിവൈറ്റിസിൽ ഇപ്പറഞ്ഞതെല്ലാം ഒരു സിമ്പിൾ അലർജി കൺജങ്ക്റ്റിവൈറ്റിസായി കണക്കാക്കാം. ഇതിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായ അവസ്ഥയാണ് വെർണൽ കെരറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന ഒരവസ്ഥ. അത് സാധാരണ 4-നും 20-നും വയസ്സിനിടയിലുള്ള ആൺകുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അവസ്ഥയാണ്. ഇവിടെയും അലർജൻ തന്നെയാണ് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കുന്നത്, പക്ഷേ ലക്ഷണങ്ങൾ അല്പം കൂടി ഗുരുതരമായതാണ്. അതായത് അസഹ്യമായ ചൊറിച്ചിലും പുകച്ചിലും ആയിരിക്കും ഈ രോഗികൾ കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് പ്രകാശം നോക്കാനുള്ള ബുദ്ധിമുട്ടും വളരെ ഏറെയായിരിക്കും. കാരണം സാധാരണ കൺജങ്ക്റ്റിവൈറ്റിസിലോ അല്ലെങ്കിൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസിലോ കൃഷ്ണമണിയെ ബാധിക്കുന്നത് വളരെ കുറവാണ്. അതായത് കണ്ണിലെ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ വെളുപ്പും കറുപ്പും രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിലെ കറുത്ത ഭാഗത്തിനാണ് നമ്മൾ കോർണിയ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ന് പറയാം. ഇപ്പൊ കോർണിയെ VKC-യിലെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷൻസിലും കോർണിയെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ പ്രകാശം നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഈ രോഗികളിൽ കൂടുതലായിരിക്കും. ഒപ്പം ഈ രോഗം വന്നു പോയാൽ തന്നെയും കാഴ്ചയ്ക്ക് ചെറിയ മങ്ങൽ പേഷ്യന്റിന് അനുഭവപ്പെടാം. അപ്പൊ ഇവിടെ ചികിത്സ ചെയ്യുമ്പോൾ, അതായത് രോഗം കുറച്ചേറെ നാൾ നീണ്ടു നിൽക്കും, കണ്ണിനുള്ളിൽ നമ്മൾ അലർജി കൺജങ്ക്റ്റിവൈറ്റിസിൽ പറഞ്ഞ പോലെ തന്നെ ചുവന്ന ചെറിയ കുരുക്കൾ ഉണ്ടാവും, ഒപ്പം കുറച്ച് വലുപ്പമുള്ള കുരുക്കളും, അതായത് മുകൾ ഭാഗം പരന്നിരിക്കുന്ന വെള്ള നിറത്തിലോ ചുവന്ന നിറത്തിലുള്ള വലിയ കുരുക്കൾ കൺപോളയ്ക്കകത്തും അതുപോലെ തന്നെ കറുപ്പും വെളുപ്പും ചേരുന്ന ലിംബസ് എന്ന് പറഞ്ഞ ഭാഗത്തും രൂപപ്പെടും. അപ്പോൾ ഇത് മാറാൻ ബുദ്ധിമുട്ടാണ്. ഒപ്പം രോഗിക്ക് അസഹ്യമായ ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുകയും ചെയ്യും.
1: ഇപ്പോൾ ഈ ഡ്രൈ ഐ എന്ന് പറയുന്നത് എന്താണ്? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? അതിനെന്താണ് ഒരു പ്രതിവിധി? അല്ലേ, കണ്ണ് ഡ്രൈ ആകുന്നെന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്.
0: അതും ഈ ചൂടുകാലത്ത് കൂടുതലായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡ്രൈ ഐ അല്ലെങ്കിൽ കണ്ണുകളിലെ വരൾച്ച എന്ന് പറയുന്നത്. അതായത് കണ്ണിനുള്ളിലുള്ള കണ്ണുനീര് വളരെ പെട്ടെന്ന് തന്നെ ബാഷ്പീകരിച്ചു പോകുന്ന അവസ്ഥയാണ് കണ്ണിലെ വരൾച്ച അല്ലെങ്കിൽ ഡ്രൈ ഐ എന്ന് പറയുന്നത്.
1: അപ്പൊ ഈ കമ്പ്യൂട്ടർ മൊബൈൽ ഒക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്?
0: ഡ്രൈ ഐയെ പ്രധാനമായും കാരണം അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, കണ്ണുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീരിന്റെ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന ഡ്രൈ ഐ. മറ്റൊന്ന്, കണ്ണിലുള്ള കണ്ണുനീര് വളരെ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്നത് കൊണ്ടുണ്ടാവുന്ന ഡ്രൈ ഐ. ഇതിൽ രണ്ടാമത്തേതാണ് ഈ വേനൽക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്നത്, അതായത് ഇവോപറേറ്റീവ് ഡ്രൈ ഐ എന്ന് പറയും. അപ്പൊ ഇതിനുള്ള പ്രധാന കാരണങ്ങൾ, ഒന്ന്, അന്തരീക്ഷത്തിലെ ഉയർന്ന താപനില തന്നെയാണ്. ഒപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടായ ഈ അടുത്തുണ്ടായ മാറ്റം, അതായത് കൂടുതലായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം, ഇതുമൂലം കണ്ണിന്റെ ബ്ലിങ്കിംഗ് റേറ്റ് അഥവാ കണ്ണടച്ചു തുറക്കുന്ന അളവ് കുറയുന്നു. അപ്പൊ ഈ ഒരു ബ്ലിങ്കിംഗ് റേറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണുനീര് കണ്ണിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരുപോലെ വ്യാപിക്കുന്നില്ല. ഇത് കണ്ണുനീര് പെട്ടെന്ന് വറ്റിപ്പോകുന്നതിന് കാരണമാകുന്നു.
1: ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മുന്നത് അതിനൊരു പ്രതിവിധിയാണെന്ന് കേട്ടിട്ടുണ്ട്.
0: അതെ അതെ, അതായത് കണ്ണ് സ്വാഭാവികമായും ഒരു മിനിറ്റിൽ തന്നെ 12 മുതൽ 16 തവണ വരെ കണ്ണ് അടച്ചു തുറക്കുന്നുണ്ട് നമ്മൾ അറിയാതെ. ഈ റേറ്റ് കുറയുന്നതാണ് കണ്ണ് ഡ്രൈ ആവുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ റേറ്റ് കുറയുന്നത് സാധാരണ നമ്മൾ കൂടുതൽ നേരം മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സിസ്റ്റം കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്ന നേരത്ത് നമ്മുടെ ബ്ലിങ്കിംഗ് റേറ്റ് കുറഞ്ഞു പോകുന്നു. ഇത് ഡ്രൈ ആയിക്ക് ഒരു പ്രധാന കാരണമാണ്. ഇത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ചില അസുഖങ്ങൾക്ക് നമ്മൾ തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ തുടർച്ചയായി ACയുടെ ഉപയോഗം, പിന്നെ പ്രിസേവറ്റീവ്സ് ചേർന്ന ചില തുള്ളി മരുന്നുകൾ, ഇതെല്ലാം കണ്ണിലെ ഡ്രൈ ആയി ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്.
1: ഇപ്പൊ ഈ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ നിരന്തരമായി ഉപയോഗിക്കേണ്ടി വരുന്നവര് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് തുടങ്ങിയവ സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വരുന്നവർക്ക് ചെയ്യാവുന്ന ഒന്നാണ് 20-20-20 റൂൾ. അതായത് 20 മിനിറ്റ് ഗ്യാപ്പിൽ 20 ഫീറ്റ് ദൂരത്തേക്ക്, 20 അടി ദൂരത്തേക്ക് 20 സെക്കൻഡ് നോക്കി നിൽക്കുക. ഇത് മസിലുകളെ റിലാക്സ് ചെയ്യുന്നതിനൊപ്പം കണ്ണുനീര് എല്ലായിടത്തും വ്യാപിക്കുന്നതിനും സഹായകരമാണ്. അതുകൊണ്ട് തന്നെ കണ്ണിലെ ഡ്രൈനസിന് ഒരു പരിധിവരെ റെസിസ്റ്റ് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റും. പിന്നെ കണ്ണുകൾക്ക് ചെറിയ മസാജ് കൊടുക്കുന്ന, അതായത് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾക്ക് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുന്ന വഴി കണ്ണുനീരിനെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ഐ മസാജ് അടക്കി ചെയ്യുന്നതും ഒരു പരിധിവരെ ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ്. ഒപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗ്ലാസുകൾ, ഇപ്പം പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിലും ആന്റി ഗ്ലെയർ ആയിട്ടുള്ള ഗ്ലാസുകൾ യൂസ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ ഒരു അവസ്ഥയെ ചെറുത്ത് നിൽക്കാൻ നല്ലതാണ്.
1: തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ എഴുന്നേറ്റൊന്ന് ദൂരെയൊക്കെ നോക്കുന്നതും ഒക്കെ നന്നായിരിക്കും.
0: അതെ, കണ്ണിനൊരു ബ്രേക്ക് കൊടുക്കുക.
2: വേനൽക്കാല നേത്രരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. ഈ വിഷയത്തിൽ പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അഞ്ജലിയുമായുള്ള അഭിമുഖം തുടരും തിങ്കളാഴ്ച ആരോഗ്യദീപ്തിയിൽ.

ഇന്നൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് ഒരു മണി മുതൽ 1:40 വരെ. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: आकाशवाणी നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
0: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ എഐസിസി നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. ടി വി കെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ. നിയുക്ത എംഎൽഎമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സിഐഐ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന 2 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. എം വി ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള രണ്ട് ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും പിഎം സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിലധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും MPമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരുരാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
5: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. നാം കടന്നു വന്ന വഴികളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മിൽ ഓർമ്മകളായി വന്നു നിറയുന്നു. ചില പാട്ടുകൾ കാതുകളിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂളിപ്പോകുമ്പോൾ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഇന്നലകളിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295607 എന്ന നമ്പറിലേക്ക്. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 0497295607. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദസന്ദേശമായി അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344, 8281311344.
1: ഒരു ഗാനം ഹൃദയരാഗം.
2: ഹലോ.
3: ഹലോ.
2: ആരാണ്?
3: അനുഗ്രഹ.
2: അനുഗ്രഹ, എവിടെ നിന്നാണ് വിളിക്കുന്നേ?
3: ചമ്പ്രകാനം, ചീമേനി.
2: ചീമേനി, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
3: ഏഴിലേക്കായി.
2: ഏഴിലേക്കായി. 11 വയസ്സാണ്. അപ്പൊ ഈ 11 വർഷം ജീവിച്ചു, ആദ്യത്തെ കുറച്ച് വർഷങ്ങളൊന്നും ഓർമ്മയിലുണ്ടാവൂല. അതിനുശേഷമാണ് നമുക്ക് ഓർമ്മകളൊക്കെ വരുന്നുണ്ടാവും അല്ലേ? അതിനുശേഷമുള്ള വർഷങ്ങളിലെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മയിലുണ്ടാവുക. മോളിപ്പോ ഏത് കാലത്തെ ഓർമ്മയാണ് പറയുന്നേ?
3: ആറാം ക്ലാസ്സിലെ ഓർമ്മയല്ലേ?
2: ഓ,
3: അത് മാസായിലെ സ്കൂള് കൂട്ടിയിട്ട്. അപ്പൊ കൂട്ടുകാരെല്ലാം കളിക്കുമ്പോ ഈ പാട്ട് പാടലുണ്ട്.
2: ആ, ഈ പാട്ട് പാടലുണ്ട്. ഏത് പാട്ടാ പാടുന്നേ?
3: മുല്ലപ്പൂ കവിളിലോ കുട്ടി കവിളിലോ.

0: tire malanggula wai.
1: കളിക്കുമ്പോ ഈ പാട്ടാണോ പാടുന്നേ? ഇതാർക്കാ ആദ്യം അറിയുന്നത്? നിങ്ങളൊക്കെ പുതിയ പുതിയ കൊറേ പാട്ടുണ്ടല്ലോ, അതൊന്നുമല്ല പാടുന്നത്. സ്കൂളില് പാടലുണ്ട്. ആരാ ഈ പാട്ടെല്ലാം പഠിപ്പിച്ചിരുന്നത്? അമ്മ പഠിപ്പിക്കുന്ന ആ പാട്ട്. അവിടെ കുട്ടികളെല്ലാം നിങ്ങളെല്ലാം കൂടി കളിക്കുന്ന സമയത്ത് മോള് ഇടയ്ക്ക് ഒരു പാട്ട് വരട്ടെ എന്നൊക്കെ പറയുമ്പോ ഇത് പാടും അല്ലേ? എന്തൊക്കെ കളികളെ കളിക്കുന്നു കേക്കട്ടെ. എന്ത് കളി?
0: കോട്ട വരച്ചിട്ടില്ലേ കളി.
1: പല പല കളികളുണ്ട് അല്ലേ?
0: കൊത്തങ്കല്ല്.
1: അതിന്റെ ഇടയിൽ പാട്ടും ഉണ്ടാവും. എത്ര കൂട്ടുകാരാണ് കളിക്കാനൊക്കെ ഉണ്ടാവുക? എല്ലാരും കൂടിയാണോ അതോ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണോ?
0: ശിവകാമി, ദേവു, മോനുട്ടൻ, ഞാൻ, കുഞ്ഞാറ്റ,
1: ഇവരൊക്കെയാണ് അല്ലേ? അപ്പൊ ഈ നിങ്ങൾ കൊറേ പേര് ഇങ്ങനെ കൂടുമ്പോഴുള്ള ആ സന്തോഷം ഒന്നും ഇപ്പം കിട്ടുന്നില്ല അല്ലെ? ഇനിയിപ്പം സ്കൂള് തുറക്കണം, വീണ്ടും അതെല്ലാം തുടങ്ങും. അപ്പോഴത്തേനും മഴയാവും. എന്നിരുന്നാലും ഇടയ്ക്ക് ഗ്യാപ്പ് വരുമ്പോ കളിക്കും അല്ലേ? അപ്പൊ അത് വീട്ടിലാരേ ഉള്ളത് മോൾക്ക് അനുഗ്രഹയ്ക്ക്? അമ്മ, അച്ഛൻ, ഏട്ടൻ, അനുഗ്രഹ. അച്ഛൻ എന്താ ജോലി? ആണോ? അമ്മ പോകുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അപ്പോ ഏട്ടനായിട്ട് കൊറേ കളികളൊക്കെ കളിക്കാലോ അല്ലേ? ആ ഏട്ടൻ എത്രയല്ലോ പഠിക്കുന്നേ? ഇത്ര വലിയ ഏട്ടനോ? എത്ര വയസ്സിന് മൂത്തതാണ് ഏട്ടൻ?
0: 14 വയസ്സിന്
1: മൂത്തതാണ്. അപ്പൊ അവിടെ ഒന്നും അധികം കളിക്കാനൊന്നും പോവാൻ പറ്റൂല അല്ലേ?
0: വീട്
1: നന്നാലും എന്തെങ്കിലും കളിക്കും. ഏട്ടൻ ചെറിയൊരു കുട്ടിയാവും അല്ലേ മോളടുത്ത് വരുമ്പോ? അപ്പോ ഏട്ടന് പക്ഷെ പകലൊന്നും കൂടെ ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല. അപ്പൊ എന്തൊക്കെയോ ഇങ്ങനെ അല്ലേ കൊറേ കളികളോ എല്ലാം കഴിച്ച് ഓർമ്മയിൽ അങ്ങനെ മോളിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോ. ഓക്കെ, എന്നാൽ ആ മുല്ലപ്പൂവും പല്ലിലോ എന്നുള്ള പാട്ട് ഓർമ്മയിലെ ഗാനമായിട്ട് കൊടുക്കാം. ഓക്കേ.

0: ഹലോ
1: ഹലോ
0: ആരാണ്?
1: ഞാൻ പ്രദീപൻ, വേങ്ങാട് ഉർപ്പള്ളിയാണ്.
0: ശരി. ആ എന്താ ചെയ്യുന്നേ?
1: ആശാരിപ്പണി.
0: ആശാരിപ്പണിയാണ്. ആ ഇപ്പൊ എവിടെ പണിയെടുക്കുന്നത്?
1: പണിയെടുക്കുന്നത് നാട്ടിൽ തന്നെ. ഞാൻ ബാംഗ്ലൂരിൽ നാട്ടിലാണ്.
0: അവിടെയെല്ലാം കുറെ കാലം താമസിച്ച് കുറെ പണിയെടുത്ത് ഇടയ്ക്ക് നാട്ടിൽ വരും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഓർമ്മയിലെ ഗാനം ഏതാണ്?
1: ഓർമ്മയില്ല ഗാനമെന്ന് പറഞ്ഞാല് നമ്മുടെ അമ്മ മരണപ്പെട്ടിട്ടുള്ള അമ്മേന്റെ ഓരോ ഓർമ്മത്തോണ്ടിയ പാട്ടാണ്.
0: ശരി, ഏതാ ഗാനം?
1: അമ്മേ നീ ഒന്നുകൂടി പിറന്നീടമ്മേ എന്നൊരു പാട്ടില്ല. അതൊരു പാട്ടൊരു ഒരു ഓർമ്മ എന്ന് വെച്ചാല് പിന്നെ 1991 May 21 അമ്മ മരണപ്പെട്ടിയാ. ആ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരണപ്പെട്ടു. അപ്പൊ അവിടെ നിന്നുള്ള അനുഭവം എല്ലാം കുറച്ച് അനുഭവം ഞാൻ അവിടെ നിന്ന് അനുഭവിച്ചു. എന്നുവെച്ചാൽ അമ്മ അവിടെ ബോധമില്ലാണ്ട് കിടന്നിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ അനുഭവപ്പെട്ടു. അമ്മ 21
0: മരണപ്പെട്ടു. അമ്മേ നീ ഒന്നുകൂടി പിറന്നിടമ്മേ എന്നുള്ള ഗാനം അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്.

സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓർമ്മകൾക്കുമുണ്ടാകും പൊട്ടിച്ചിരിയുടെ കിലുക്കവും കണ്ണീരിന്റെ നനവും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295607 എന്ന നമ്പറിൽ. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായും അയയ്ക്കാം. വാട്സ്ആപ്പ് നമ്പർ 8281311344.

0: ഹലോ
1: ഹലോ,
0: ആരാണ്?
1: പേര് ലക്ഷ്മി.
0: ലക്ഷ്മി, ആ എവിടുന്നാ വിളിക്കുന്നേ?
1: വെള്ളാട്.
0: വെള്ളാട്,
1: കരിവഞ്ചാൽ വെള്ളാട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഏതാണ് ഓർമ്മയിലെ ഗാനം?
1: ഓർമ്മയിലെ ഗാനം എന്ന് പറഞ്ഞാൽ ഞാൻ, എനിക്കൊരു 10-25 വയസ്സുള്ള ആളാണ്. അപ്പൊ ഒരു 10-20-22 വയസ്സുള്ളപ്പോഴുള്ള ഒരു ഓർമ്മയാണ്. ഓർമ്മ എന്ന് പറഞ്ഞാല്, ഞാൻ വളരെ സാമ്പത്തികമായിട്ട് കുറച്ച് താഴ്ന്ന കുടുംബത്തിലായിരുന്നു ജനിച്ചതും വളർന്നതും അല്ല. അങ്ങനെ എനിക്കൊരു 14 വയസ്സായപ്പം നല്ലൊരു വിവാഹം, അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ, ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു. 14 വയസ്സുള്ളപ്പോ എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പം അത് എന്റെ അച്ഛനാണേലും അങ്ങനെ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു, അത് മദ്യപിക്കും അങ്ങനെയൊന്നും ചെയ്യാത്തൊരു മനുഷ്യനായിരുന്നു. അപ്പൊ എന്നെ കല്യാണം കഴിച്ചത് അന്നത്തെ കാലത്ത് എന്നെ കണ്ട വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു നല്ല കുട്ടിയായിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ടു, കല്യാണം ആലോചിച്ചു, അങ്ങനെ ഒന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്യാണം ആലോചിച്ചു. കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പം ആ മനുഷ്യന് ഇന്നത്തെ പോലെ അന്നും ഉണ്ടായിരുന്നു ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ. ബിസൻസുകാരനായിരുന്നു, ബിസൻസിന്റെ മറവില് കഞ്ചാവ് ചാരായം വിൽക്കുന്ന ഒരാളാണെന്ന് ഞങ്ങൾ കല്യാണം ഞെട്ടിക്കുന്ന വിവരമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ എല്ലാരും ഷോക്കായിപ്പോയി. അങ്ങനെ അവിടുന്ന് ആ വിവാഹബന്ധം ഞാൻ ഒരു വർഷം കത്തിച്ച് ആ കൂടെ താമസിച്ചു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങനെ അവിടെ ജീവിക്കാനാവില്ല, ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പൊ മോളെ അതൊരു മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊറേ നീ ഒന്ന് ക്ഷണിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞു. എന്തായാലും വിവാഹബന്ധം വേർപെടുത്തി വീട്ടിലങ്ങനെ നിന്ന് 10-22 വയസ്സ് വരെ വീട്ടിൽ നിൽക്കുക എന്ന് പറയാം. അങ്ങനെ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പം കണ്ണൂര് പള്ളിക്കുന്ന് തന്നെയുള്ള ഒരാളാണ്, അദ്ദേഹത്തിന്റെ രണ്ട് കൂട്ടുകാരിവിടെ ജോലിക്ക് വന്നു. അവര് പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു. അപ്പൊ അന്ന് എന്റെയൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു അവര്. അപ്പൊ അവിടെ വന്ന് പണിയൊക്കെ എടുത്ത് അവര് ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കുകയായിരുന്നു എന്റെ വീടിന്റെ അടുത്ത്. അച്ഛനുമായിട്ടൊക്കെ വളരെ സൗഹൃദമായി, അങ്ങനെ അച്ഛനെ കാണാൻ അവര് വീട്ടിൽ വരികയൊക്കെ ചെയ്തു. അങ്ങനെ കഴിഞ്ഞപ്പോ അപ്പൊ അവരുടെ ഒരു കൂട്ടുകാരൻ ഒരാള് പള്ളിക്കുന്നിലുണ്ട്. അത് അവര് വലിയ ധനാഢ്യന്മാരാണ് അന്നത്തെ കാലത്ത്. അപ്പൊ അയാള് സിനിമാ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത ആളായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ആ കുട്ടികളുടെ കൂടെ ഇവിടെ വന്നു, എന്റെ വീടിനടുത്ത് വന്നു, അത് താമസിക്കുന്നതിന്റെ അടുത്ത്. അപ്പൊ എന്നെ കാണാനിടയായി കഴിഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ ആ കുട്ടികളോട് പറഞ്ഞു, ശിവരാമൻ ഒരാളുടെ പേര്, ശിവരാമൻ നീ അവരുടെ അച്ഛനോട് ചോദിച്ചു നോക്കണം, ആ കുട്ടീനെ കല്യാണം കഴിച്ചു തരുമോന്ന്. ഈ വിവാഹബന്ധത്തോട് കൂടി എനിക്ക് കല്യാണം വേണ്ടാന്ന് നിർബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വന്ന് കണ്ടൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് ഒരു പ്രത്യേകത തോന്നി. എന്തായാലും ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്കത് പറ്റിയതല്ല, നമ്മള് ഞാൻ അദ്ദേഹമാണെന്ന് തോന്നുന്നു ആ വീട്ടിലെ ഏറ്റവും മൂത്തയാണ്. അപ്പൊ അതിൽ 6 പേരും വലിയ ധനാധ്യ സ്ഥാനത്ത് നിന്ന് വരുമ്പോ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന ഞാൻ മാത്രം ഒന്നും ഇല്ലാത്തൊരു വീട്ടിൽ തന്നെ അത് ശരിയാവില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ല. അദ്ദേഹം കത്തൊക്കെ അയച്ചു ഒരു ദിവസം, ഞങ്ങളുടെ ലക്ഷ്മിക്ക് ഇഷ്ടമില്ലാത്ത, ഞാൻ ഗ്രാമീണ സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് അന്ന് അദ്ദേഹത്തിന് പ്രായമുണ്ട്, 10-15 വയസ്സെങ്കിലും കാണും. അച്ഛനും അല്ല ആലോചിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ വേണമെങ്കിൽ നടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഒരു വിവാഹത്തോടുകൂടി എനിക്ക് അത് മടുത്തുപോയി. അന്ന് ചെറിയ കുട്ടിയല്ലേ, 14 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ലല്ലോ. അപ്പം അവൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ നല്ല സാരിയൊക്കെ ഇടുക, ആഭരണമൊക്കെ ഇടുക, എന്നിട്ട് ഇങ്ങനെ നടക്കാം എന്നുള്ള ഒരു തോന്നൽ മാത്രം അന്ന് ഉണ്ടായിരുന്നു. പിന്നെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതിന് അദ്ദേഹം ചെന്നൈയിലൊക്കെ ഇങ്ങനെ സിനിമാ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞ് കുറെ കാലം കൂടി കഴിഞ്ഞപ്പോ ഈ കുട്ടികൾ അവിടെ തന്നെ പണിയുന്നുണ്ട്. അവിടെ ഒരു വലിയ മുതലാളിക്ക് പറയും മാറി മാറി പെയിന്റിങ്ങിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് വീണ്ടും ഇദ്ദേഹം വന്നു. അപ്പൊ ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പം ഞാനും എന്റെ കൂട്ടുകാരത്തി അമ്പലത്തിൽ പോവായി. അപ്പൊ ആ കൂട്ടുകാരത്തി അവരുടെ കൂടെ പണിയെടുക്കുന്നയാളാ. അവര് പറഞ്ഞു ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോവാ എന്ന് പറഞ്ഞു പോണം. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പം അപ്പൊ ഈ ദേഹം ആ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അന്നേരം അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞപ്പോ ഞങ്ങള് റെഡിയായി. അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്ന, ഒരു കുറച്ച് കേറ്റത്തിലെ ഒരു ശിവപാർവതി ക്ഷേത്രമാണ്. അങ്ങനെ അവിടെ പോയി തൊഴുതിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങി വരുമ്പം അപ്പൊ ഞങ്ങൾ ചെല്ലപ്പോ അവരും അമ്പലത്തിൽ വന്നു. ഞങ്ങളും നിങ്ങൾ ഇവിടുത്തെ നാട്ടിലെ അമ്പലത്തിൽ തൊഴാൻ വന്നതാന്നൊക്കെ പറഞ്ഞ് തൊഴുതിട്ടൊക്കെ ഞങ്ങള് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അദ്ദേഹം ആ ഇറങ്ങി വരുന്ന വഴിക്ക് അദ്ദേഹം എന്റെ പുറകിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പാടി, കുന്നത്തൊരു കാവുണ്ട്, കാവിനകത്തൊരു മരമുണ്ട്, ആ പാട്ട് ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ വരുമ്പം ആ ഓർമ്മ എനിക്ക്. പക്ഷെ അങ്ങനെ പല പ്രാവശ്യം വന്നൊക്കെ കണ്ടു കഴിഞ്ഞ് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞ് മനസ്സാലെ ഒരു ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷെ എന്നാലും അതിനെ കുറിച്ച് ഇന്ന് ചിന്തിച്ചില്ല ഞാൻ. പിന്നെ ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് ഇങ്ങനെ അദ്ദേഹം നന്നായിട്ട് പാടുന്നാളാ. ഞങ്ങളുടെ വാക്കിൽ നിന്ന് ഇങ്ങനെ പാടി ഞാനത് കേട്ടു. പക്ഷെ ആ പാട്ട് ഞാൻ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ്. അതാണ് എന്റെ ഓർമ്മയിലെ ഗാനം. ഇതിങ്ങനെ ഈ പാട്ടിപ്പോ റേഡിയോയിൽ കേട്ടപ്പോ ഞാൻ വിളിച്ചു എന്ന് മാത്രം.
0: റേഡിയോയിൽ ഈ പാട്ട് കേട്ടതുകൊണ്ടാണ് കുറേയേറെ സംഭവങ്ങള് മനസ്സിലേക്ക് വന്നത് അല്ലേ?
1: അതെ അതെ. അത് കഴിഞ്ഞ് എനിക്കൊരു 28 വയസ്സ് 29 വയസ്സായപ്പോ വേറെ കല്യാണം കഴിച്ചു. അതിലൊരു മോളുണ്ട്, മോള് വലുതായി, അവളെ കല്യാണം കഴിച്ചു. ഒരു കുട്ടിയേ ഉള്ളൂ. പിന്നെ അവളുടെ മക്കൾ ഇപ്പൊ കല്യാണം കഴിക്കാറായി, പുറത്തൊക്കെ പോയിരിക്കാണ്. ജീവിച്ച രണ്ട് പെൺകുട്ടികൾ. അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുമ്പം ഇല്ല, മരിച്ചു പോയിട്ട് വളരെ കഥ. എന്റെ മോള് 9ാം ക്ലാസ് പഠിക്കുമ്പം മരിച്ചുപോയി. അതേപോലെ ഹോമിയോ ഡോക്ടർ ആയിരുന്നു, അതും മമിത മദ്യപാനിയായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതും പോയി. അപ്പൊ അങ്ങനെ ഒരു അനുഭവം വളരെ മോശമായ രീതിയിലുള്ള ഒരാളാണ് ഞാൻ. പിന്നെ എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. പിന്നെ ഞാൻ അച്ഛനെ പോലെ വളരെ വായിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ, വിദ്യാഭ്യാസം വളരെ
0: കുറവാണ്.
1: അങ്ങനെയാണ് എന്റെ അനുഭവം. അതുകൊണ്ട് എനിക്ക് ആ പാട്ടൊന്ന് വെച്ച് തന്നാൽ വളരെ സന്തോഷം.
0: ആദ്യത്തെ ഒരു വിവാഹം, അതും വളരെ ചെറിയൊരു പ്രായത്തില്. അപ്പൊ എന്നാലും ഹസ്ബൻഡ് ഇങ്ങനെ ഒരാളാണ്, ഇഷ്ടമല്ലാത്ത ഒരു ജോലി ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഇട്ടുപോരാനുള്ള ഒരു ധൈര്യം അല്ലേ? അപ്പൊ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്ന് പിന്നെ കൊറേ കാലം കഴിഞ്ഞ് വീണ്ടും വിവാഹിതയായി. രണ്ടാമത്തെ കല്യാണം കഴിച്ച അദ്ദേഹവും പിന്നെ ചേച്ചിയുടെ ഒരു സങ്കല്പത്തിലെ ഒരാളായിരുന്നില്ല അല്ലേ? മദ്യപാനിയൊക്കെ ആയിരുന്നു, കൊറേ വായിക്കുന്നത് കൊണ്ടും പിന്നെ കുട്ടികളൊക്കെ. അങ്ങനെ നമുക്ക് കുറച്ച് സന്തോഷങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, ആശ്വസിക്കാം. ശരി.

പാട്ടുകൾ നമ്മെ എന്തിനെയൊക്കെയോ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകളെ, ചിലത് ജീവിതാനുഭവങ്ങളെ, മറ്റു ചിലത് കാലഘട്ടങ്ങളെ. പാട്ടുകൾ ഉണർത്തുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്ക് വിളിക്കാം 0497295607. 0497295607 എന്ന നമ്പറിൽ, വാട്സപ്പ് നമ്പർ 8281311344.

പേര് ശ്രീനന്ദ ടി വി. എൻ്റെ അമ്മമ്മയുടെ വീട് തളിപ്പറമ്പ് കുറ്റേരിയാണ്. ഇപ്പോൾ ഞാൻ വെക്കേഷന് അമ്മമ്മയുടെ വീട്ടിൽ വന്നിട്ടാണുള്ളത്. ഓർമ്മയിൽ ഒരു ഗാനം ഞാൻ ആവശ്യപ്പെടുന്നത് സാന്ത്വനം എന്ന സിനിമയിലെ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ എന്ന ഗാനമാണ്. ഇതിൻ്റെ തുടർന്ന വരികളായ നീലപ്പീലി കണ്ണും പൂട്ടി എന്ന വരികൾ എൻ്റെ അമ്മമ്മ പാടിത്തരുമ്പോഴേക്കും ഞാൻ ഉറങ്ങും. എന്നെയും ഏട്ടനെയും ഈ പാട്ട് പാടിയാണ് അമ്മമ്മ ഉറക്കാറുള്ളത്.

0: ഹലോ
1: ഹലോ
0: ആരാണ്?
1: സുരേഷ്.
0: കക്കറയിൽ നിന്ന് സുരേഷ്. ആ, എന്തിനാപ്പൊ വിളിച്ചത്?
1: എന്തോ
0: കാര്യമായിട്ടുണ്ടല്ലോ. ഏത്? ഒരു രാജമല്ലി വിടരുന്ന പോലെ, അനിയത്തി പ്രാവിലെ ഗാനം.
1: അമ്പലത്തിലേ പരിപാടി ഉണ്ട്, അന്നേരം ഞാനൊരു ഗാനം പാടിയതാണ്.
0: അതെയോ? ഇപ്പൊ പാടുന്ന ഒന്നുകൂടി.
1: ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മണ്ണിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ പരമരുളി എന്നിലൊരു സുഖം, കറുക നാമ്പിലും മധുകണം കവിത എന്നിലും നിറകുടം അറിയുകില്ല നീ ആരാരും. ഫ്ലോട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്.
0: അന്നേരം പാടിയതാണ്. ഫ്ലൂട്ടാണ് കൂടുതല്, അതിലാണ് കൂടുതല് പ്രഗത്ഭ. അങ്ങനെ ഫ്ലൂട്ടില് ഈ പാട്ട് വായിക്കോ? ഇങ്ങനത്തെ പാട്ടുകൾ വായിക്കോ? കരോക്കെ വെച്ചിട്ട്
1: വായിക്കാറുണ്ട്.
0: ഓക്കെ, അന്ന് പാട്ട് പാടിയിട്ട് എന്തായിരുന്നു അതിനുള്ള പ്രതികരണം കേട്ടിരിക്കുന്നവരുടെ ഇടയിൽ നിന്നും?
1: നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു.
0: സപ്പോർട്ട് ഉണ്ടായിരുന്നു.
1: ഫ്ലോട്ടില് കുറച്ച് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് സ്റ്റേജിൽ തന്നെ. നമ്മളെ ഇവിടുത്തെ നാട്ടിൽ മാത്രമേ,
0: നാട്ടിൽ
1: സ്കൂളിലും അവിടെയൊക്കെ.
0: ശരി, ഓക്കെ എന്നാ. ഓക്കെ.

പുറത്തിറങ്ങും. അന്ന് പറയും, നീ വലുതായിട്ടേ ഞാൻ ഇനിയൊരു സിനിമ കാണൂ എന്ന്. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ ഇരിട്ടി കൊമ്പൻ പാറയിലെത്തി. വലുതായ ഞാൻ പപ്പായെ ഒരു സിനിമ കാണിച്ചു. സിനിമ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കൊമ്പൻപാറ എ കെ സന്തോഷ്കുമാറിന് ഇഷ്ടപ്പെട്ട ആ ഗാനം അന്തരിച്ച എന്റെ പപ്പായ്ക്ക് വേണ്ടി വെച്ചു തരണം. കൌരവർ എന്ന ചിത്രത്തിലെ മുത്തുമണി തൂവൽ തരാം.

0: ഹലോ
1: ഹലോ
0: ആരാണ്?
1: കണ്ണാടി ജലജ കണ്ണാടി ഉത്സവം.
0: ആ ശരി, ഏതാണ് ഓർമ്മയിലെ ഗാനം?
1: പലനാൾ നിന്റെ വരവും കാത്ത് ഞാൻ നിന്നു.
0: ആ ആരാ നിന്നത്?
1: നിന്നത് എന്ന് പറഞ്ഞ് നമ്മള് മൂന്ന് പേര് ഒന്നിച്ച് ദിനേശ് പോന്നെയാ.
0: ആരൊക്കെയാ മൂന്ന് പേര്?
1: പത്മിനി, അജിത, ഞാൻ. എന്നാലും നമ്മളിങ്ങനെ വൈകുന്നേരം പണിയും കയറി വരുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് പാട്ട് പാടുന്ന.
0: ആരെയാണ് ഉദ്ദേശിച്ചത് ഈ മൂന്നാളില്?
1: നോക്കുമ്പോ ചെറിയൊരു മഴ പാറി. ആ സമയത്ത് മഴ പാറിയാരെ ഈ പത്മിനി അന്നേരം പണ്ടെല്ലാം രണ്ടു മടക്കുള്ള കൊടിയാന്നല്ലോ, അത് സ്വിച്ച് ഇട്ടപ്പാടന്നെ പകുതി റോഡുമ പോയടെ ഇന്ന് പിടി മാത്രം കഴിഞ്ഞില്. നമ്മളാകെ നാണിച്ചു. ആയൊരു ഓർമ്മ എപ്പോഴും ഇങ്ങനെ.
0: ഒരു കൊടയും മൂന്ന് പേരുമായിരുന്നോ?
1: അല്ല, ഞങ്ങളെ കയ്യിലും ഉണ്ട്, പക്ഷെങ്കില് പത്മിനി പെട്ടെന്ന് സ്വിച്ചം കഴിഞ്ഞാൽ പിടിക്കാണ്ടങ്ങ് ഇതാക്കി തുറന്ന്. അന്നേരം കൊടവ് പോയിട്ട് റോഡിനിങ്ങനെ ഇന്ന് പിടി മാത്രം കയ്യില്. അന്നേരം ഈ ബാല്യക്കാരെ കണ്ടിട്ട് നോക്കുമ്പോ നമ്മള് നാണിച്ച് ഇന്ന കൊടിയെടുത്തിട്ട് പോക്കും.
0: അങ്ങനെ ഓക്കെ. ഗാനം പറഞ്ഞത് പലനാൾ നിന്റെ വരവും നോക്കി അല്ലേ? പലനാൾ നിന്റെ വരവും നോക്കി ഞാൻ നിന്നു. ആ പാട്ടാണോ? ചൊല്ലി മധുരം കോരി ഞാൻ തന്നു. രാജീവം വിടരും നിൻമിഴികൾ അല്ലെ? രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം മുതിരും നിൻ ചുടികൾ.
1: കുട്ടികളെപ്പോലെ നാണിച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയല്ലേ,
0: ആരെയും കണ്ടാ മതിയാവും അല്ലെ?
1: പോയിട്ട് നമ്മള് മൂന്നാൾ ഒന്നിച്ചിട്ട് പോവുകയും വരികയും ചെയ്യാം.
0: ഇപ്പൊ അവരൊക്കെ എവിടെയാ? ഇപ്പൊ അവരൊക്കെ എവിടെയാണ്?
1: അവരൊക്കെ കുന്നിരിക്കാന്ന് പറയും.
0: കല്യാണം
1: ഓടക്കാട്
0: കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പ്.
1: കല്യാണം കഴിഞ്ഞ് വീടെടുത്ത് നിൽക്കുന്നത് കണ്ണാടി കളിച്ചു.
0: ഇപ്പൊ ഏത് ദിനേശ് പീടിയിലാ പോകുന്നത്?
1: ദിനേശ് പീടിയിലല്ലേ, ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ കുറച്ചും തിരക്കലാണ്.
0: തിരക്കാണ്. അങ്ങനെയൊക്കെ. അപ്പൊ പഴയ കാലങ്ങളൊക്കെ ഓർമ്മിക്കും, ഈ പാട്ട് ഓർമ്മിക്കും, വരവ് നോക്കി നിന്നതും അല്ലേ? ശരി,
1: നമ്മളെല്ലാരും മൂന്നാളും മൂന്ന് ഭാഗത്തായി.
0: ആ ഇപ്പൊ ആരൊക്കെയാ ഉള്ളത് വീട്ടില്?
1: വീട്ടില് ഞാനും ഭർത്താവും മൂന്ന് മക്കളും മക്കളെ
0: ഭാര്യമാരും മൂന്നാളുണ്ട് അല്ലേ? പിന്നെ ഓർമ്മകളുമുണ്ട്.
1: സ്കൂള് കൂട്ടിയവക ഈ വീട്ടിലേക്ക് പോയിട്ടാ ഉള്ളത്. ഇപ്പൊ ഞാനും ഭർത്താവും മാത്രമേ ഇടയുള്ളൂ.
0: ശരി എന്നാ. ഓക്കേ.

രാജീവം വിടരും നിന്നിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. രാജീവം വിടരും നിൻ മിഴികൾ, കാശ്മീരം ഉതിരും.

ായി പ്രണയപദം ഞാൻ പാടുന്നു, ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം കുതിരും

0: காஷ்மீரம் புதிரும் நின் சொடிகள் என்னில் பூகும்போ ஹிருதயமை நீ கேட்கானாய் பிரணயபதம் ஞான் பாடுன்னு ஹிருதயமை நீ கேட்கானாய் பிரணயபதம் ஞான் பாடுன்னு ஒரு ஸ்வரமாய் ஒரு லயமா அருகில் வர அனுமதி அருளூராஜீவம் விடரும் நின் விழிகள் காஷ்மீரம் புதிரும் நின் சொடிகள் என்னில் பூகும்
1: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
2: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്. സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നരത്ത്.
3: ഓർമ്മയിലൊരു ഗാനം ഹൃദയരാഗം
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
8: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം,
7: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
8: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
7: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
8: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
7: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
8: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ,
7: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
8: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
7: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
12: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
13: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
14: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
13: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
14: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
13: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
14: ഏറ്റവും പുതിയ റിലീസുകൾ,
13: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ,
14: നമുക്ക് ആസ്വദിക്കാം.
15: കണ്ണൂർ ടാക്കീസിലൂടെ.
16: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
17: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
18: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
19: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
20: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
21: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
22: എന്റെ ടീച്ചറെ,
23: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
24: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
25: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
21: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
24: എന്റെ ടീച്ചറെ,
23: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
24: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
25: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
26: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
27: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സംഘടനയുടെ ധ്യാൻ മന്ദിർ ഉദ്ഘാടനം ചെയ്യും. ഹൈദരാബാദിൽ 9,400 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. ബാറംഗലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. തമിഴ്നാട്ടിലെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം MLA കാമരാജിന്റേത് എന്ന പേരിൽ TVK നേതാവ് വിജയ് ഗവർണർക്ക് കൈമാറിയ കത്ത് വ്യാജമെന്ന് AMMK ജനറൽ സെക്രട്ടറി TPV ദിനകരൻ. വിജയയെ ഒരിക്കൽ പോലും കാമരാജ് നേരിൽ കണ്ടിട്ടില്ലെന്നും ദിനകരൻ ചെന്നൈയിൽ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഗവർണർ വൈകിക്കൽ തന്ത്രം സ്വീകരിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒറ്റകക്ഷിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിക്കുന്നതിന് പകരം TVK നേതാവ് വിജയയെ ഗവർണർ മടക്കി അയക്കുകയാണെന്ന് ബേബി ചെന്നൈയിൽ കുറ്റപ്പെടുത്തി. KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് KSRTC ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങൾ ഉണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മീഡിയ ന്യൂസ് ഡൽഹിയിലെ.
28: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. I am Anuja Kumar with the Midday News. The headlines. Subhendu Adhikari becomes the first BJP Chief Minister of West Bengal. Takes oath along with 5 cabinet ministers. Political stalemate continues for government formation in Tamil Nadu as TVK yet to reach the majority mark. National Legal Services Authority organizes National Lok Adalat across the country to provide amicable settlement of disputes. External Affairs Minister Dr. S. Jayashankar meets Prime Minister of Trinidad and Tobago to strengthen bilateral cooperation. And in IPL cricket, Rajasthan Royals to face Gujarat Titans in Jaipur this evening. And now the news in detail. BJP Legislature Party leader Subendu Adhikari took oath as the Chief Minister of West Bengal today, heading the first BJP government in the state. Governor R. N. Ravi administered the oath of office and secrecy to Mr. Adhikari at a grand ceremony held at the Brigade Parade Ground in Kolkata.
0: Ami Subendu Adhikari Ishwarer name shopot koritechi je bidhi dara sthapito Bharater Sangbidhaner proti আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
28: Five cabinet ministers also took oath along with the chief minister. The cabinet ministers are Dilip Ghosh, Agnimitra Paul, Ashok Kirtania, Nishit Pramanik and Khudiram Tudu.
1: Today is Pochishe Boishak, an auspicious day, birth anniversary of Kobi Guru Rabindranath Thakur, which is celebrated across the state. This day has been selected for the swearing-in ceremony of the new BJP government in West Bengal. Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh, Chief Ministers of other NDA and BJP-ruled states, BJP President Nitin Nobin, and other leaders of the Bharatiya Janata Party present in the swearing-in ceremony. The program started with floral tribute to Kobi Guru Rabindranath Thakur. Prime Minister Narendra Modi and Chief Minister Subendu Adhikari and other dignitaries paid respect to Kobi Guru. Kollan Laha reporting from Kolkata.
28: Prime Minister Narendra Modi took the blessing of 97-year-old Makhan Lal Sarkar, one of the senior most state leaders during the BJP's initial days, at the swearing-in ceremony. In a grand gesture, PM Modi hugged and touched his feet. Sarkar was the aide of Shyama Prasad Mukherjee, the founder of Bharatiya Jansangh. BJP has won 207 seats in the 2026 West Bengal Assembly elections, while Trinamool Congress secured 80 seats after ruling the state for 15 years. Speaking to media after taking oath as the Chief Minister, Subendu Adhikari said that political party based on the ideals of Dr. Shyama Prasad Mukherjee doesn't need any certification. He added that those who are still discussing the results, may they be guided by wisdom. He further said that West Bengal has been damaged a lot in education, culture, and there is a huge responsibility on the BJP to rebuild it.
2: Today is a very important day for the country and for Bengal. It was the wish of the Prime Minister that the new government should begin its tenure on the occasion of Ravindra Jayanti. Therefore, under the leadership of Prime Minister, we pay tribute to Kavi Guru and took the oath today while upholding the constitution.
28: Meanwhile, Prime Minister Narendra Modi today congratulated Subendu Adhikari on taking oath as the Chief Minister of West Bengal. In a social media post, Prime Minister Modi said that Mr. Adhikari has made a mark as a leader who has remained deeply connected to the people and understood their aspirations from close quarters. Mr. Modi expressed his wishes to Mr. Adhikari for a fruitful tenure ahead. The Prime Minister also extended his congratulations to Dilip Ghosh, Agnimitra Paul, Ashok Kirtania, Khudiram Tudu and Nishit Pramanik on taking oath as ministers in the government of West Bengal. Rabindra Jayanti is being celebrated today on Pochisho Baishak, marking the 165th birth anniversary of Rabindranath Thakur. Cultural functions are held globally with major celebrations at Shanti Niketan, Vishwa Bharati University and throughout West Bengal and Bangladesh featuring Rabindra Sangeet, poetry, dance and drama. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have offered tributes to Gurudev Rabindranath Thakur on the occasion of Pochishe Baishak. The Prime Minister Tagore enriched the society with new thought, creative energy and cultural confidence. Defence Minister Rajnath Singh, Union Home Minister Mr. Amit Shah, along with other ministers, offered tributes to Gurudev Rabindranath. In Tamil Nadu, the formation of a new government is further delayed for want of support to form a majority. The National General Secretary of CPIM, Baby, has said that it was the duty of the governor to invite the single largest party to form the government. Speaking to media in Chennai, he accused the governor of using delay tactics, depending on the commands from Delhi. He also said that the BJP is taking efforts to make AIADMK rule the state by delaying the democratic process. In a related political development, AMMK chief TTV Dinakaran is demanding action by the governor on the forged letter of support from his party MLA to TVK. The VCK will announce today by 4 p.m. in a formal meeting with TVK. The AIADMK MLAs have reached Chennai from the Puducherry resort to meet the party general secretary Idappadi Palaniswamy. National Legal Services Authority, NALSA, is organizing the second National Lok Adalat of 2026 across the country today. Talking to Akashwani News Member Secretary, NALSA, Sanjeev Pandey said that the initiative aims to provide amicable settlement of disputes and reduce the burden on courts through participatory and people-centric mechanisms. He said that a wide range of disputes are taken up during the Lok Adalat, including criminal compoundable cases, check dishonor matters, and bank recovery disputes. He further added that between 2023 to 2025, 12 national Lok Adalats were organized, in which 26 crore cases were disposed of.
3: Today, the National Lok Adalat is being organized simultaneously across the entire country. Its primary objective is to reduce the burden of pending cases in court and to resolve disputes that are pending in courts, as well as the pre-litigation stage through mutual settlement and compromise.
28: Prime Minister Narendra Modi will visit Karnataka and Telangana tomorrow. At around 11 a.m., the Prime Minister will participate in the 45th anniversary celebrations of the Art of Living in Bengaluru and also inaugurate the newly constructed Dhyan Mandir at the Art of Living International Center. The Prime Minister will also address the gathering during the program. Thereafter, Prime Minister Narendra Modi will travel to Hyderabad and he will lay the foundation stone and inaugurate the multiple development projects worth around 9,400 crore rupees in Hyderabad. He will lay the foundation stone for the four-laning of National Highway 167 from Gudebellur to Mehboob Nagar on the Hyderabad-Panaji Economic Corridor at a total project cost of over 3,175 crore rupees. The government has appointed Lieutenant General N.S. Raja Subramani as the next Chief of Defence Staff. Ministry of Defence said that Lieutenant General Subramani will also serve as Secretary, Department of Military Affairs, with effect from the date of assumption of charge and until further orders. He will assume office after General Anil Chauhan completes his tenure on the 30th of May. Lieutenant General Subramani is a highly decorated officer with over four decades of distinguished service. He is currently serving as Military Advisor at the National Security Council Secretariat since September 2025. The government has appointed Vice Admiral Krishna Swaminathan as the next chief of the naval staff. Ministry of Defence said that Vice Admiral Swaminathan is currently serving as Flag Officer Commanding-in-Chief of the Western Naval Command. The admiral brings nearly four decades of distinguished service with extensive operational, strategic and personal management experience across key appointments in the Indian Navy. He will succeed Admiral Dinesh Kumar Tripathi, who retires on the 31st of May. This is Akashwani giving you the news. For quick news updates around the clock, follow us on our X handle at AIR News Alerts. And for details of these stories and more, log on to our website www.newsonair.gov.in and download the News on AIR app. External Affairs Minister Dr. S. Jayashankar today lauded the traditional relationship between India and Trinidad and Tobago. On his visit, Dr. Jayashankar addressed the flag-raising ceremony at the Ministry of Foreign and CARICOM Affairs of Trinidad and Tobago. The minister highlighted the deep cultural ties and historical bonds shared by the two countries. Dr. Jayashankar further emphasized the cultural similarities between the two countries, including clothing, sports and tradition. Dr. Jayashankar also met Prime Minister of Trinidad and Tobago, Kamala Prasad Bisesar, and explored new ideas and initiatives to further strengthen the bilateral cooperation.
4: India has traditionally had very warm and friendly relations with Trinidad and Tobago, and these ties have been underpinned by shared history, our struggle against colonialism, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
28: Pradhan Mantri Suraksha Bima Yojana, Pradhan Mantri Jeevan Jyoti Bima Yojana and Atal Pension Yojana have completed 11 years of providing social security cover to citizens across the country. Ministry of Finance said these schemes were envisioned to extend affordable financial protection to all, particularly the underserved and vulnerable sections of society. These flagship schemes aim to broaden the insurance and pension landscape by shielding citizens against life's uncertainties and fostering long-term financial resilience. Speaking about the schemes, Union Finance Minister Nirmala Sitharaman said that over 27 crore enrollments have been done under PM Jeevan Jyoti Bima Yojana, 58 crore in PM Suraksha Bima Yojana and 9 crore enrollments under Atal Pension Yojana. The two-day Indian Ocean Dialogue IOD10 with the theme of the Indian Ocean region in a transforming world concluded yesterday in New Delhi. In a statement, the Ministry of External Affairs said that the dialogue brought together senior officials, policymakers, scholars and experts from Indian Ocean Rim Association states and dialogue partners to deliberate on key regional developments and emerging challenges in the Indian Ocean region. The Ministry of External Affairs organized the dialogue in collaboration with the Indian Council of World Affairs and the Indian Ocean Rim Association Secretariat. The Somnath Amrit Parv 2026 is being celebrated to mark the 75th anniversary of the reconstruction of Somnath Temple. The five-day celebration highlights the historic significance of the temple and celebrates its enduring legacy. To commemorate this event, Prime Minister Modi is visiting the Somnath Temple on Monday.
5: The celebration honors the enduring legacy of the Somnath Temple. It marks 1,000 years since the first recorded attack on the Somnath Temple in 1026. Somnath Temple holds a sacred place as the first among the 12 Adi Jyotirlingas of Lord Shiva. Somnath Temple has been repeatedly ravaged and plundered by invaders over centuries. Every time, devotees and rulers have rebuilt it and restored its lost glory. Somnath Temple, therefore, stands as a testimony to India's unshattered faith that has risen victorious over repeated assault over centuries. The festivities will culminate on 11th of this month with a grand Kumbh Abhishek at the temple spire using water from 11 sacred shrines. Akshit Vaidyan, Akashwani News, Delhi.
28: On to sports. In IPL cricket, Rajasthan Royals will face Gujarat Titans in Jaipur. The match will start at 7:30 p.m. Earlier, Kolkata Knight Riders defeated Delhi Capitals by 8 wickets at Delhi last night. Chasing the victory target of 143 runs, Kolkata Knight Riders made 147 for the loss of 2 wickets in 14.2 overs. Finn Allen delivered a jaw-dropping batting masterclass to power Kolkata Knight Riders to a commanding 8-wicket victory over Delhi Capitals. Two new suspected cases of hantavirus were reported yesterday, one in Spain and the other on the remote South Atlantic island of Tristan da Cunha, as experts raced to contain an outbreak that began on a luxury cruise ship. And now, before we end the bulletin, the headlines once again. Subhendu Adhikari becomes the first BJP Chief Minister of West Bengal, takes oath along with 5 cabinet ministers. Political stalemate continues for government formation in Tamil Nadu as TVK yet to reach the majority mark. National Legal Services Authority organizes National Lok Adalat across the country to provide amicable settlement of disputes. External Affairs Minister Dr. S. Jayashankar meets Prime Minister of Trinidad and Tobago to strengthen bilateral cooperation. And in IPL cricket, Rajasthan Royals to face Gujarat Titans in Jaipur this evening. For details of these stories and more, log on to our website www.newsoneir.gov.in and News on EIR app. And with that, we end the midday news.
6: Agashavani.
7: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 15-ാം ഭാഗം.
6: നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ. സംവിധാനം പി എ ബിജു.
8: വസ്ത്രം മാറിയാൽ മനസ്സിലെ രക്തക്കറ മറയ്ക്കാനാവുമോ? ഇരട്ടക്കൊലപാതകം ചെയ്തതിന്റെ വിഭ്രാന്തിയിലിടറുകയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവ് കുറ്റക്കാരനാണെന്നറിയാതെ സഹായിക്കാനെത്തുന്നു സുഹൃത്ത് റസുംഹീൻ. വിലപേശി വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളുമായാണ് റസുംഹീൻ വരുന്നത്. പണക്കാർ ഉപയോഗിച്ച് വിൽക്കുന്ന പഴയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് പുതുവസ്ത്രങ്ങളായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ റഷ്യയിൽ. ഷർട്ടും പാൻസും മാറിയാൽ നിക്കോവിന്റെ അസുഖം മാറുമെന്ന് സുഹൃത്ത് റസുംഹീൻ വിശ്വസിച്ചു. നിക്കോവിനെ ചികിത്സിക്കാൻ ഡോക്ടർ സോസിമോവിനെയും കൂട്ടി റസുംഹീൻ വന്നപ്പോഴൊക്കെ നിക്കോവ് ഉറക്കത്തിലായിരുന്നു. പുതിയ അതിഥി ഡോക്ടർ സോസിമോവ് ഇന്ന് രംഗപ്രവേശം ചെയ്യുകയാണ്. ഞെട്ടിക്കുന്ന പുതിയ വാർത്തകൾ നിക്കോവിനെ കാത്തിരിക്കുന്നുവോ?
9: നിക്കോ, എടാ ഞാൻ എത്തി. നോക്ക്, ഡോക്ടർ സോസിമോവും ഉണ്ട്.
10: സ്നേഹിത, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ രണ്ടു പ്രാവശ്യം വന്നിരുന്നു.
9: എടാ ഞാനും ഉണ്ടായിരുന്നു. നീ അതിനെ അറിഞ്ഞിട്ട് വേണ്ടേ?
10: ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊന്ന് പരിശോധിക്കട്ടെ.
9: ഇവൻ ഇപ്പോഴും ഉന്മേഷവാനല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവന്റെ ഉടുപ്പെല്ലാം മാറ്റി. ഇവന്റെ ഒരു കരച്ചിലിന്റെ വക്കത്തായിരുന്നു.
10: അത് സ്വാഭാവികം. വേഗത്തിലുള്ള ഈ നാടിമിടിപ്പ് ശക്തിയായ ക്ഷീണത്തിന്റെ ലക്ഷണമാണ്. എന്താ, നിങ്ങൾക്ക് ഇപ്പോഴും തലവേദനയുണ്ടോ? നാക്കൊന്ന് നീട്ടു. കുഴപ്പമില്ല. സുഖം തോന്നുന്നുണ്ടോ?
11: എനിക്കിപ്പോൾ സുഖമാണ് ഡോക്ടർ, നല്ല സുഖം തോന്നുന്നു.
10: വളരെ നല്ലത്. ശരിയാണ്, നിങ്ങളുടെ അസുഖം പാതി കുറഞ്ഞു. എല്ലാം ശരിയാവും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ?
9: ഡോക്ടർ, എന്തൊക്കെ കഴിക്കാം? ഇവനൊന്നും കഴിക്കുന്നില്ല.
10: എന്തും കൊടുക്കാം. സൂപ്പ്, ചായ, ആവശ്യമുള്ളതെല്ലാം കൊടുക്കാം. കൂണ് വെള്ളരിക്ക ഇതൊന്നും കൊടുക്കണ്ട. ഈ അവസ്ഥയിൽ ഇറച്ചിയും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്.
9: അപ്പോ വേറെ മരുന്നൊന്നും വേണ്ടേ?
10: വേണ്ട. ഞാൻ നാളെ വീണ്ടും വന്ന് ഇയാളെ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും വരാം.
9: നാളെ രാവിലെ അവന് ഞാനൊന്ന് നടക്കാനായി പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളത് കറങ്ങിയിട്ട് വരും.
10: അത് നല്ലതാ. ഒരേ കിടപ്പ് വേണ്ട.
9: ഇന്ന് രാത്രി പാർട്ടിയുണ്ട്, എന്റെ പുതിയ വീട്ടിലെ ഗൃഹപ്രവേശനം. ഡോക്ടർ നിശ്ചയമായി എത്തണം, മറന്നിട്ടില്ലല്ലോ.
10: ഇല്ല. ആരൊക്കെ കാണും?
9: പ്രധാനികളെല്ലാരും ഉണ്ട്.
10: ആ, നിങ്ങളുടെ പോലീസ് സുഹൃത്തുക്കളെല്ലാം കാണുമല്ലോ.
9: ഇല്ല, ഒരാൾ ഒഴിച്ച് മറ്റാരുമില്ല.
10: എനിക്ക് മനസ്സിലായി. സമറ്റോവ്?
9: അതെ, സമറ്റോവ്.
10: നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്ര ബന്ധം?
9: പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരാൾ അപൂർവമാണ് സർ.
11: മനുഷ്യനായാൽ ഒരാദർശത്തിന് വേണ്ടിയാവണം ജീവിക്കേണ്ടത്.
10: ഹാ, നിക്കോ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണോ? നിങ്ങളൊരു പ്രത്യേകതരം മനുഷ്യൻ തന്നെ. ആദർശങ്ങൾ, നിങ്ങൾ ആദർശങ്ങൾ അനുസരിച്ചേ പ്രവർത്തിക്കൂ. അവ യാന്ത്രികമായ സ്പ്രിങ്ങുകൾ പോലെ ആയിരുന്നിട്ടും നിങ്ങൾ സ്വന്തം ഇഷ്ടാനുസരണം ഒന്ന് തിരിയാൻ പോലും ശ്രമിക്കുന്നില്ല. മനുഷ്യൻ നല്ലവനാണോ എന്ന് മാത്രമാണ് എന്റെ അന്വേഷണം. സമറ്റോവ് രസികനായ ഒരു മനുഷ്യനാണ് അല്ലേ റസുമഹീൻ?
9: നല്ല മനുഷ്യൻ തന്നെ, സംശയം എന്താ?
10: അയാൾ കൈക്കൂലിപ്പാവിയാണെന്നൊരു സംസാരമുണ്ട്.
9: ഏയ്, ഞാനത് കണക്കാക്കുന്നില്ല. എനിക്കിഷ്ടമാണ് അയാളെ. പാപം, ചിലപ്പോൾ സമറ്റോ ഒരു കുട്ടിയെ പോലെയാണ്. എനിക്ക് അയാളുടെ തലമുടി പിടിച്ച് വലിക്കാം. നിങ്ങൾ അയാളെ ചേർത്ത് നിർത്തണം. തിരിച്ചോടിക്കുകയല്ല വേണ്ടത്. വെറുപ്പിച്ചുകൊണ്ട് ഒരാൾ നിങ്ങൾക്ക് ശരിയായ വഴിയിലേക്ക് നയിക്കാനാവില്ല.
10: നിങ്ങൾ പുരോഗമനവാദികളായ മന്ദബുദ്ധികൾ. നിങ്ങൾക്ക് ഒരു കാര്യവും അറിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനമില്ല. പുറം ലോകത്ത് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല.
9: എന്താണ് എന്താണ് സംഭവിച്ചത്?
10: പാവം, ആ പെയിന്റർ കുടുങ്ങി. അവനെ രക്ഷിക്കണം.
9: എന്ത് പെയിന്റർ?
10: ആ പലിശക്കാരി വൃദ്ധയുടെ കൊലപാതകമേ. ആ പെയിന്റർ അതിൽപ്പെട്ടു, ആകെ കുഴഞ്ഞു കിടക്കുകയാണ്.
9: ഞാൻ ആ കൊലപാതകത്തെ പറ്റി കേട്ടിരുന്നു. എനിക്കിതറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പത്രത്തിലും വായിച്ചു. ഡെനിക്കോ, നീ ഇതറിഞ്ഞില്ലേ?
12: പത്രം കണ്ടില്ല.
9: അപ്പൊ നീ അറിഞ്ഞില്ലേ? നീ പണയം വെക്കാൻ പോകുന്നിടത്ത് ആ തള്ളയെ ആരോ കൊന്നു. ലിസവെറ്റയെയും ആരോ കൊല ചെയ്തു.
12: ലിസവെറ്റ, പഴയ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിറ്റിരുന്ന ലിസവെറ്റ.
10: എന്നാൽ ആ പെയിന്റർക്ക് എന്തു പറ്റി?
9: അവരയാളെ സംശയിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കും.
10: അതിനെന്ത് തെളിവാണുള്ളത്?
9: അവർക്ക് തെളിവുകൾ വേണ്ട.
10: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. അതല്ലേ ഇവിടുത്തെ പോലീസ്.
9: നിക്കോ, നീ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിനക്ക് സുഖമില്ലാതാകുന്നതിന് മുമ്പാണ് അത് നടന്നത്. അതിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ സംസാരിക്കവേയാണ് നീ ബോധം കെട്ട് വീണത്. സൊമറ്റോ എല്ലാം പറഞ്ഞു.
10: നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ റസുമിഹിൻ? നിങ്ങൾക്ക് മേൽ എനിക്കൊരു കണ്ണുണ്ട്. നിങ്ങളൊരു തിരക്ക് പിടിച്ച മനുഷ്യനല്ലേ?
9: ചതിക്കല്ലേ ഡോക്ടർ.
10: എന്തായാലും അവനെ എങ്ങനെങ്കിലും പുറത്തിറക്കണം. നുണ എപ്പോഴും മാപ്പ് കൊടുക്കാവുന്ന കാര്യമാണ്, കാരണം അത് സത്യത്തിലേക്ക് നയിക്കും.
9: സത്യത്തിലേക്ക് നുണ നയിക്കുമെന്നോ? കൊള്ളാമല്ലോ തത്വം.
10: സത്യത്തിൽ ഇവിടെ കണ്ടത് അതല്ലേ? വാതിലടച്ചിരിക്കുന്നു. അവർ കാവൽക്കാരനുമായി തിരിച്ചെത്തിയപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് പെയിന്ററാണത് ചെയ്തത്. അതാണ് അവരുടെ യുക്തിവാദം.
9: ഓ, നിങ്ങൾ വികാരം കൊള്ളാതെ ഡോക്ടർ. അവർ പെയിന്റർമാരെ സംശയിക്കുന്നതേ ഉള്ളൂ. അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ.
12: ആരെയും അറസ്റ്റ് ചെയ്തില്ലേ?
9: നിക്കോ, ഡാ, നീ വിശ്രമിക്ക്. അറസ്റ്റ് ഉടനെ നടക്കും.
12: എങ്കിൽ എനിക്കതിലൊരു താല്പര്യമില്ല.
9: ഇപ്പൊ എല്ലായിടവും ചർച്ച ഇതിനെ പറ്റിയാ, ഇരട്ട കൊലപാതകത്തെ പറ്റി.
10: ഞാനെപ്പോഴും നിരപരാധിയുടെ കൂടെയാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അല്ലേ നിക്കോ?
9: ഞാനും ഡോക്ടറുടെ പക്ഷത്താണ്. ഒരു പുതിയ സമ്പ്രദായത്തിലൂടെ ആയിരിക്കാം ഇതിന്റെ അന്വേഷണം. മനഃശാസ്ത്രപരമായ വിശകലനത്തിലൂടെ കൊലയാളിയെ കണ്ടെത്തുക. അതിന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പെട്രോവിച്ച് ചാർജ് എടുത്തിട്ടുണ്ട്.
10: എന്തായാലും പെയിന്ററെ പറ്റിയാണ് എനിക്ക് ഉത്കണ്ഠ.
9: കൊലപാതകം കഴിഞ്ഞ് മൂന്നാം ദിവസം രാവിലെ പെയിന്ററുടെ പിന്നാലെ ചുറ്റിപ്പിണഞ്ഞു നടക്കുന്ന അവസരത്തിൽ ആ കെട്ടിടത്തിന് മുന്നിൽ മദ്യശാല നടത്തുന്നില്ലേ ദുഷ്കൻ, അയാൾ സ്വർണക്കമ്മലുകൾ സൂക്ഷിച്ചിട്ടുള്ള ആഭരണപ്പെട്ടിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടൊരു നീണ്ട കഥ പറഞ്ഞു. അത് അവിടെ കൊടുത്തിട്ട് മൂക്കറ്റം കുടിച്ചെന്ന്.
10: പെയിന്ററോ നിക്കോളയോ?
9: അല്ലാതെ പിന്നെ അയാളും കൂട്ടുകാരനും കൂടി. പെയിന്റർക്ക് ആ കമ്മലുകൾ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന്. സംശയം വരത്തില്ലേ?
10: കഥ കേട്ടിട്ട് എനിക്കും സംശയം തോന്നുന്നു.
9: അല്പം കൂടി ക്ഷമിക്കൂ, എല്ലാം ശരിയായി കണ്ടെത്താം. ഇപ്പോ അവരെ ചോദ്യം ചെയ്യുകയാവും.

0: നിനക്കത്ര വയസ്സായടാ?
1: 22.
0: പേര്?
1: നിക്കോളെ.
0: ജോലി?
1: പെയിന്റിംഗ്.
0: ചിത്രരചനയോ?
1: അല്ല, ചുവരിൽ പെയിന്റ് അടി.
0: നീ ഡിമിട്രിയോടൊപ്പം ജോലി ചെയ്യുമ്പോ 6 മണിക്ക് കോണിപ്പടിയിൽ ആരെയും കണ്ടില്ലേ?
1: ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കാം, പക്ഷേ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല സാറേ.
0: നീ അവിടെ ഒരു ശബ്ദവും കേട്ടില്ലേ?
1: ഞാൻ പ്രത്യേകിച്ചൊരു ശബ്ദവും കേട്ടില്ല.
0: ആ ദിവസം ആ വിധവയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടതറിഞ്ഞില്ലേ?
1: ഞാൻ അതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ല.
0: അവരുടെ സകല സ്വത്തുക്കളും കവർച്ച ചെയ്തതും അറിഞ്ഞില്ലേ?
1: ഇല്ല, എനിക്കതൊന്നും അറിയില്ല സാറേ.
0: കമ്മൽ നിനക്ക് എവിടെ നിന്ന് കിട്ടി?
1: അത് തെരുവിൽ നിന്ന്.
0: പിന്നെ അന്ന് നീ ഡിമിട്രിയോടൊപ്പം ജോലിക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട്?
1: അത് സാറേ, അതിന്
0: പറയടാ.
1: അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാറേ, ഞാനന്ന് പോയില്ല.
0: അതിന് കാരണമാ ചോദിച്ചത്?
1: സാറേ, അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ.
0: എവിടെ നിന്നാണ് നീ കുടിച്ചത്?
1: അത് 7 നമ്പർ മദ്യശാലയിൽ നിന്ന്.
0: നീ എന്തിനാണ് ദുഷ്കിന്റെ അടുത്ത് നിന്ന് ഓടിക്കളഞ്ഞത്?
1: ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു സാറേ.
0: എന്തിനാണ് നീ പേടിക്കുന്നത്?
1: ഞാനാണത് ചെയ്തതെന്ന് അവർ വിചാരിച്ചെന്ന് ഓർത്തിട്ട്.
0: നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തിനു ഭയക്കുന്നത്? ഇവനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ലോക്കപ്പിലേക്ക് മാറ്റിവനെ.
2: ശരി സാറേ.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 15-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, സെമറ്റോവ്, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, നിക്കോള, പ്രവീൺ രാജ് കിളിമാനൂർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
4: റീഗൽ ജ്വല്ലേഴ്സ്.

ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 പൂരക്കളി അവതരണം, എൻ കൊടക്കാടും സംഘവും, 5:30 രാത്രി 8 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാവൃത്താന്തം കോഴിക്കോട്, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻവാണിയിൽ മുക്കേരി ബെസ്റ്റ് വള്ളിയായിയിലുള്ള റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീ കെ വത്സലൻ മാസ്റ്ററുടെ കാർഷിക അനുഭവങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണിയിൽ നിർമ്മലഗിരി കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികളായ ദേവിക വിജയൻ, അവന്തിക അർച്ചന എം, വിഷ്ണുപ്രിയ കെ എന്നിവർ ചേർന്ന് മലയാള സിനിമാ ലോകത്തിലെ പ്രതിഭ ശ്രീനിവാസിനെ അനുസ്മരിക്കുന്നു. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് ചർച്ച.

0: ആകാശവാണി കണ്ണൂർ.
1: നാട്ടുവഴിയിൽ ഇണങ്ങൽ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ,

ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന കുടിൽ വ്യവസായമാണ് കൈത്തറി. ഏതാണ്ട് 70% സ്ത്രീ തൊഴിലാളികളുള്ള ഈ മേഖല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. പാരമ്പര്യവും കലയും കൂടിച്ചേരുന്ന ഈ വ്യവസായം ഉയർന്ന കയറ്റുമതി സാധ്യത ഉള്ളതാണെങ്കിലും പവർലൂമുകളുടെ കടന്നുകയറ്റം, കുറഞ്ഞ വേതനം, അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്ന് പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലിനങ്ങൾ പെരളശ്ശേരി KKS വീവേഴ്സിലാണ് എത്തി നിൽക്കുന്നത്.

0: ദാ കൂടെ ഒരു ചേച്ചി ഉണ്ട്. ചേച്ചി എന്തോ നെയ്തെടുക്കുകയാണ്. ചേച്ചി പേര് പറയും.
1: എന്റെ പേര് രാധ.
0: രാധ ചേച്ചി എന്താണ് ഈ നെയ്തെടുക്കുന്നത്?
1: ഞാൻ ഇപ്പൊ ബെഡ്ഷീറ്റ്.
0: എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? കൈകൊണ്ട്, പരമ്പരാഗതമായ രീതിയിലാണ് അല്ലെ കൈകൾ കൊണ്ട് ചെയ്യാണ്. ഇതിനെന്താണ് പറയുന്നത്?
1: ഇതിന് മഗ്ഗം.
0: മഗ്ഗം എന്ന് പറയും.
1: മഗത്തിലൊരു ബാവ് കയറ്റി പിരിച്ച് അങ്ങനെ.
0: ചേച്ചി എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു?
1: ഞാനിപ്പോ ഒരു 10 വർഷമായി.
0: വീട് ഇവിടെ അടുത്ത് തന്നെയാണ്?
1: ഇവിടെ മാവിലായി.
0: ഇപ്പം ബെഡ്ഷീറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? രണ്ടു മൂന്ന് കളറ് മിക്സ് ആയിട്ട് ചെയ്യുന്നതാണ്.
1: മൂന്ന് ഓടോട്ട് നെയ്യുന്നത്.
0: മൂന്ന് ഓടത്തിൽ മൂന്ന് തരം കളർ അല്ലേ? ഇവിടെ വന്നതിന് ശേഷമാണോ ഇതൊക്കെ പഠിച്ചത്?
1: ഇവിടെ വന്ന് പഠിച്ചു.
0: രാവിലെ എത്ര മണിക്ക് എത്തും?
1: രാവിലെ 9 മണിയാണ് സമയം. 8:30 ഇവിടെ എത്തും.
0: ആകാശവാണിയുടെ പരിപാടികൾ കേൾക്കാറുണ്ടോ?
1: ഇവിടെ
0: റേഡിയോ ഉണ്ടോ നിങ്ങൾക്ക്?
1: ഇവിടെ ഓർഡർ കൊണ്ടുവരുന്നുണ്ട്.
0: വീട്ടിൽ കൊണ്ടുവരും?
1: ഇന്ന് കൊണ്ടുവന്നിട്ടില്ല, അതാ നമ്മള് പറയുന്നത്.
0: ഇവിടെ എല്ലാരും ബെഡ്ഷീറ്റ് തന്നെയാണോ ചെയ്യുന്നത്?
1: കൊറേ ആള് യൂണിഫോം, സ്കൂൾ യൂണിഫോം, കൊറേ ആള് ലുങ്കി കാവി, പിന്നെ ലുങ്കി നെയ്യുന്നുണ്ട്, മുണ്ടുണ്ട്.
0: എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എങ്ങനെയാണ്?
1: നമുക്ക് ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്, പൈസ കിട്ടുന്നില്ല, അതന്നെ ഉള്ളു. നമ്മളിങ്ങനെ വരും, രാവിലെ വരും, വൈകുന്നേരം അങ്ങ് പോകും.
0: കൈത്തറി തന്നെ, എല്ലാം പരമ്പരാഗതമായ രീതി തന്നെയാണ് അല്ലെ? പവർലൂം അല്ല?
1: അല്ല, കൈത്തറി തന്നെ.
0: ഇവിടെ കൊറേ ചേച്ചിമാര് മറ്റു പല ജോലികളും ഏർപ്പെടുന്നുണ്ട്, നല്ല ചുറ്റുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്?
1: നല്ല ചുറ്റും തന്നെ.
0: നല്ല ചുറ്റം. നല്ല ചുറ്റെന്ന് പറയുമ്പോ ഈ കളറ് മുക്കിയത് നൂലുകൾ അല്ലേ?
1: ഊടേന്റെ നൂല് ചുറ്റുക.
0: അപ്പൊ ഒരു വസ്ത്രമായി വരുന്നതിന് മുന്നേ പല പ്രോസസ്സും ഉണ്ടല്ലോ, അതെന്തൊക്കെയാ?
1: നൂല് നല്ലി ചുറ്റി, എന്നിട്ട് അത് പാവാക്കി, എന്നിട്ട് അത് ഇവന് പാവ് കയറ്റി, എന്നിട്ട് നമ്മള് നെയ്തെടുക്കുക.
0: ഈ ഒരു ബെഡ്ഷീറ്റ് ചേച്ചി നെയ്തെടുക്കുമ്പം എത്ര ദിവസം വേണ്ടിവരും?
1: അതിപ്പൊ ഈ നൂല് പൊട്ടുന്നത് കൊണ്ട് 2 മീറ്റർ അല്ലേ ഒരു ദിവസം വന്നിട്ടാകുന്നുള്ളൂ. പിന്നെ മകത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഇന്ന് നെയ്ത പോലെ നാളെ നമുക്ക് നെയ്യാൻ പറ്റൂല.
0: ബെഡ്ഷീറ്റ് മാത്രമാണോ ചേച്ചി ചെയ്യുന്നത്?
1: ഞാൻ സ്കൂൾ യൂണിഫോം, പാന്റ് നെയ്യുന്നുണ്ട്, ഷർട്ടായാലും നെയ്യുന്നുണ്ട്, എല്ലാം
0: തുണിത്തരങ്ങൾ
1: എല്ലാത്തിൻ്റെ.
0: അപ്പൊ ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങളാണ്. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയോ.
1: എല്ലാ പാട്ടും ഇഷ്ടം തന്നെയാണ്. ആകാശദൂതിലെ പാട്ട് പറയും.
0: ആകാശദൂതിലെ ഏതെങ്കിലും ഒരു പാട്ട് അല്ലേ? അതിൽ ഏത് പാട്ട് വേണം എന്നുണ്ടോ?
1: അതേ രാപ്പാടി.
0: മാവിലായാണ് സ്വദേശം. എന്തായാലും രാധ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: ആയിപ്പോയി. ഞാൻ ചെറുപ്പത്തിൽ ഈ കുറെ ഉള്ളി ഒരു അവസരം ഉണ്ടായിരുന്നു വിദേശ മാർക്കറ്റിലെ. അന്നേരം പഠിച്ചതായിരുന്നു, അന്ന് കുറച്ച് കാലമായി പണിയെടുത്തിട്ടുള്ളൂ. അധികം എല്ലാം കൂടി പോയി പോയിന് മാർക്കറ്റ് അതിൻ്റെ പോയി പോയതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗം ചിന്തിച്ചിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ പല ജോലിയിൽ വീടിപ്പണിയിലേർപ്പെട്ട് പിന്നെ കുറേ വാർപ്പിൻ്റെ പണിക്ക് പോയി. പിന്നെ വാർപ്പിൻ്റെ പണിക്ക് പോയാലേ പിന്നെ ശരിയാകുന്നില്ല, വേലൊന്നും കൊള്ളി പ്രയാസമായതുകൊണ്ട് ആദ്യം പഠിച്ച പണി വീട്ടും ഇതിലേക്ക് വന്നതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യൂണിഫോം ഉണ്ട്, യൂണിഫോം ഉള്ളത് കൊണ്ടാണ് വന്നത്. സൊസൈറ്റിൻ്റെ സ്വന്തമായ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളായി കാണുന്നതല്ലോ ഈ വെൽഷീറ്റും ഇതെല്ലാം. മറ്റേ ഇതെല്ലാം കാണുന്നതെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെയാണ്. ഈ യൂണിഫോമിൻ്റെ പണിയുള്ളത് കൊണ്ടാണ് ഇപ്പം കുറേ കാലം ഇവിടുന്ന് ഇങ്ങനെ ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്നത്.
1: ഇവിടെ ഇപ്പം എത്ര തൊഴിലാളികൾ ഉണ്ട് നിങ്ങൾ?
0: മുമ്പേ 10-37 ആളുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ 6-7 ആൾ കൊഴിഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 30-ന് അടുക്കിയ ആളുള്ളൂ. പിന്നെ ഈ വ്യവസായത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കൂലിയുള്ള ഒരു മേഖലയായത്. ഇന്നത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ 200-300 റുപ്യേൻ്റെ പണിയെടുത്തുകൊണ്ടൊന്നും ഇന്നത്തെ ഒരു കുടുംബം പോയിട്ടാൽ അന്നും കയ്യൊന്നുമില്ല. ഇന്ന് കുറഞ്ഞത് ഒരു 500 റുപ്യെങ്കിലും കിട്ടണോ, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോയിട്ട് ഇതാക്കാനൊന്നും സാധിക്കില്ല. ഒരു വ്യവസായം എന്നുള്ള നിലക്ക് ഏറ്റവും കുറഞ്ഞ കൂലി ശരിക്കും പറഞ്ഞാൽ ഈ വ്യവസായത്തിലാണ്. ഇന്ന് തൊഴിലുറപ്പ് മേഖലയിൽ 300-400 റുപ്യെല്ലാം അവരെ കിട്ടുന്നുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടുന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ 4-5 മീറ്റർ നെയ്യുക. 5 മീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 300 റുപ്യക്ക് അടുത്താ കിട്ടുക, 300 റുപ്യ തികയൂലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്.
1: ഏറെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അപ്പം കൈത്തറി മേഖല കടന്നു പോകുന്നത്.
0: കൈത്തറി മേഖല പൊതുവെ പ്രതിസന്ധി ഘട്ടം തന്നെയുള്ളത്. ഒരിക്കലും അതിനൊരു ജീവൻ കിട്ടുന്നില്ല. പണ്ടേ അങ്ങനെയാണ്, ഇപ്പോൾ ആ നിലയിൽ തന്നെയാണ് കൈത്തറി മേഖലയുള്ളത്.
1: ഈ കൈത്തറി മേഖലയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എന്തെങ്കിലും മനസ്സിൽ കാണുന്നുണ്ടോ ചേട്ടൻ, ഇത്രയും വർഷത്തെ അനുഭവം വെച്ചിട്ട്?
0: ഈ ഒരു വ്യവസായത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ കുറഞ്ഞ കൂലിയാണ്, അതുകൊണ്ട് തന്നെ ഈ വ്യവസായത്തിൽ ആൾ വരൂല, വരാതെ അവസ്ഥയുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവിടെ കുറേ സ്ത്രീകൾ വന്നു, അത് തന്നെ ആ വന്ന കൂട്ടത്തിൽ കുറേ ആൾ ഒഴിഞ്ഞു പോയി. അവരൊക്കെ പിടിച്ച് നിൽക്കാൻ കഴിയാതെ കൊണ്ട് അവർ വ്യവസായത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി. അതുകൊണ്ട് പുതിയ ആളുകൾ ഈ മേഖലയിൽ വരൂല, തീർച്ചയായിട്ടും വരൂല. ആ സാഹചര്യത്തിലുള്ള
1: മറ്റേതെങ്കിലും ഒരു തൊഴിലിടത്തിലാണെങ്കിൽ കുറച്ചും കൂടി കൂലി കൂടുതൽ ഉണ്ടാവാം അല്ലേ. എന്നാൽ പരമ്പരാഗതമായി തുടർന്നു പോരുന്ന ഈ കൈത്തറി മേഖല അവിടെ കുറഞ്ഞ കൂലിയാണ് ആളുകൾ ഇതിലേക്ക് വരാതിരിക്കാൻ കാരണം. സ്ഥിരമായി ചെയ്യുന്ന പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ തുടർന്നു കൊണ്ടുപോകുന്നു എന്ന് മാത്രം അല്ലേ.
0: ഇത്രയുള്ളൂ. നമ്മൾ ഇവിടുന്ന് സൊസൈറ്റി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ചെലവാകണം. ചെലവാകുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ ഈ വ്യവസായത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പം ചെലവാകുന്നതെന്ന് പറഞ്ഞാൽ ഓണവും വിഷുവും റംസാൻ ഇങ്ങനെയുള്ള ഘട്ടത്തിലാണ് കണ്ണൂർ പ്രദർശന മേഖല.
1: അതാണ് നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു
0: മാർഗം. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റോർ റൂം ഉണ്ട്, അതിനൊന്നും എപ്പെങ്കിലായിട്ട് ആള് വന്ന് സാധനം മേടിക്കും. കൈത്തറി എന്ന് പറഞ്ഞാൽ കോട്ടന്റെ നൂലുകളാണ്. മറ്റേ നമ്മൾ പൊളിസ്റ്ററിന്റെ നൂലുകൾ ഉണ്ടല്ലോ, ആ പൊളിസ്റ്റാർ നമ്മളെ ശരീരത്തിൽ പിന്നെ തട്ടുമ്പം തന്നെ ചിലകൂട്ടർ കലറിച്ചാവും. ചിലകൂട്ടർക്കുന്ന ആ ഒട്ടാകെ ഇരുവരി കിട്ടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ സാധനം ഉപയോഗിച്ചാൽ. പക്ഷേ ഇതങ്ങനെ സംഭവിക്കൂല. ഇത് ശരിക്കും വേർപ്പ് തന്നെ നമ്മളെ വേർത്താൽ തന്നെ അത് കുടിച്ചോളൂ.
1: ഓക്കെ, ഒരുപാട് വിശേഷങ്ങളാണ് പങ്കുവെച്ചത്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങളാണ്. റേഡിയോ കേൾക്കാറുണ്ടോ?
0: ഇവിടെ കൊണ്ടുവരുത്തുണ്ടേനു, അന്നേരം കേൾക്കലുണ്ട്.
1: ഈ പരിപാടിയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം. പാട്ട് പാടുവോ?
0: ഇല്ല, പാട്ട് പാടില്ലപ്പ. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപം ഒരുങ്ങി,
1: ആ പാട്ടാണ് വേണ്ടത്.
0: അത് വെച്ചോ.
1: എന്നാലും നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ശരി.

0: കമലേശി അല്ലേ, എവിടെയാണ് വീട് ചേച്ചി?
1: പെരളശ്ശേരി അമ്പലനടയാൽ.
0: പെരളശ്ശേരി അമ്പലത്തിന്റെ തൊട്ടടുത്താണ് അല്ലേ?
1: ഓ, അമ്പലനടയെ തന്നെ അടുത്ത് തന്നെ. എന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ അമ്പലത്തിന്റെ നട തന്നെയാ കാണുക.
0: ചേച്ചി ഇവിടെ കൈത്തറിയിൽ എത്ര വർഷമായി ജോലി ചെയ്യുന്നു?
1: ഞാനിപ്പോ 8 വർഷമായി.
0: എങ്ങനെ പോകുന്നു?
1: അങ്ങനെ. നമ്മള് ചെറുപ്പം മുതലേ എടുക്കുന്ന തൊഴിലായതുകൊണ്ട് വേറൊരു തൊഴിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഇതിൽ നിങ്ങനെ പോവാ. ഞാൻ ചെറുതിൽ മുതലേ നമ്മൾ എടുക്കുന്ന കൈ തൊഴിലായത്. അതിൽ നെയ്യും പാവ് വിരിക്കും, അതിനുള്ള എല്ലാ പണിയും എടുക്കും. അപ്പൊ അതിൽ നിന്നിങ്ങനെ അതുകൊണ്ട് ഇപ്പം പിന്നെ പ്രായമായി, വേറെ ഇനി പോകാനും പറ്റൂല. അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്നതിനെ കൊണ്ട് അങ്ങനെ പോവാ മാത്രം.
0: വെറുതെ ഇരിക്കണ്ടല്ലോ അല്ലേ, എന്തെങ്കിലും ഒരു ജോലി കൈത്തൊഴിൽ കയ്യിലുണ്ട്.
1: ആ, നമുക്കല്ലെങ്കിൽ ജീവിക്കണ്ടേ? വെറുതെ ഇരുന്നാലാവൂലല്ലോ.
0: എന്ത് ചെറിയൊരു വരുമാനമായാലും സ്വന്തം വരുമാനം സ്ത്രീകൾക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ചേച്ചി എന്താണ് അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: നൂലിയിട്ട്.
0: അതായത് നെല്ലിച്ചുറ്റാണ്?
1: ആ, നെല്ലിയിട്ട്.
0: അതെങ്ങനെയാണ് അതിന്റെ ഒരു രീതി, എങ്ങനെയാന്ന് പറയൂ.
1: ആദ്യം ചായ മുക്കണം, എന്നിട്ട് പിന്നെ നമ്മളത് പിന്നെ കഞ്ഞി നൂല് പാവ് കഴിക്കേണ്ടതാണെങ്കിൽ അതിന് കഞ്ഞി മുക്കണം, എന്നിട്ട് ഉണക്കിച്ചിട്ടു. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നൂല് പിരി നൂലാണെങ്കിൽ നമുക്ക് കളർ നോക്കി കിട്ടിയാൽ അത് ഉണക്കി ചുറ്റാം.
0: ഈ ഉണക്കുക എന്ന് പറയുന്നത് നൂല് ഉണക്കുന്നതിന് വെയിൽ അത്യാവശ്യമാണ് അല്ലേ? മഴക്കാലത്ത് എന്ത് ചെയ്യും?
1: മഴക്കാലം നമ്മൾ തണ്ടലിട്ടിട്ട് അത് കുറച്ച് താമസമാണ് ഉണങ്ങി കിട്ടാതെ അങ്ങനെ ചെയ്യാം. നമ്മള് സാമർത്ഥ്യം പോലെ അത് ആക്കി എടുത്തോളാം.
0: വെയിൽ കാണുമ്പോ ഓടിപ്പോയി ഇടണം അല്ലെ, മഴ വരുമ്പോ ഓടി എടുക്കണം. ഇനി മഴക്കാലം വരുമ്പോ അതാണ് അല്ലെ പ്രധാന ഒരു പ്രശ്നങ്ങൾ. അപ്പൊ ഇവിടെ വെള്ള കളറുള്ള നൂല് കാണുന്നുണ്ട്.

0: അതുപോലെ
1: കളർ
0: മുക്കിയ നൂലുകൾ കാണുന്നുണ്ട്.
2: ഈ വെള്ള എന്തിനു വേണ്ടിയിട്ടുള്ള
3: യൂണിഫോം ആണ്.
0: യൂണിഫോം
3: ഇപ്പോഴത്തെ പിന്നെ സ്കൂൾ കുട്ടികളെ യൂണിഫോമിന്റെ കളർ നമ്മളെ സൊസൈറ്റിന്റെ സ്വന്തം ആണ്.
0: ഈ ചായം എന്ന് പറയുന്നത് സിന്തറ്റിക് കളറാണ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ കളറുകൾ?
3: നാച്ചുറലും ഉണ്ടാവും സിന്തറ്റിക്കും ഉണ്ടാവും.
0: നാച്ചുറൽ കളറാകുമ്പോൾ അത് കളറ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ
3: വലിയ വിലയുണ്ട്. കളറ് കിട്ടും, വലിയ വിലയാണ്. അതെല്ലാം കൊണ്ടാണ് നമ്മളെ പണിക്ക് ഇങ്ങനെ. പിന്നെ തുണി വെച്ചാല് കൈത്തറി തുണിയാകുമ്പോൾ വലിയ വില വേണം. തൊഴിലാളികളെ കൂലിയും അതെല്ലാം കഴിഞ്ഞ് അങ്ങനെയാകുമ്പോൾ വലിയ പൈസ ഉണ്ടാവും. അപ്പൊ തുണി എടുക്കാനും ആള് പിന്നോട്ടാകും. പിന്നെ അതിനനുസരിച്ചിട്ടുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. പിന്നെ വെച്ചാല് ഈ ചെറിയ ചെറിയ പൈസക്കെല്ലോ കുറച്ച് മാസം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോലെ ഇപ്പൊ ഈ ഒരു ബോയിൽ ചായ ഞാൻ എടുത്താല് ഞാൻ ഉപയോഗിക്കുന്ന ഒരു 10-15 കൊല്ലത്തിന് മേലെ ഞാൻ ഉപയോഗിക്കും. നേരെ മറിച്ച് ഇന്നൊരു 100 രൂപ കൊടുത്താൽ കാണാൻ നല്ല സ്റ്റൈലുള്ള സാരി കിട്ടും. എന്നെ സംബന്ധിച്ച് അത് ഞാൻ ഒരിക്കലും അത് ഉപയോഗിക്കില്ല.
0: എന്നും കൈത്തറി സാരിയാണ് ഉപയോഗിക്കുന്നത്.
3: കൈത്തറിന്നല്ല, ഇങ്ങനെ സാധാരണ പരുത്തി കോട്ടൻ തുണിയാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ.
0: അത് ശരീരത്തിന് അത് ഇടുമ്പോ നല്ല സുഖം കിട്ടും അല്ലേ? അതായത് ചൂടിനെ പ്രതിരോധിക്കും.
3: ഇതിനോണ്ട് മഴക്കാലായാലും വേനിക്കാലായാലും ഞാൻ അതേ ഉപയോഗിക്കുന്നു. അപ്പൊ എന്റെ ഈ ഒരു സാരിന്റെ പൈസക്ക് പോളിസ്റ്റർ സാരി 3 എണ്ണം കിട്ടും.
0: ഈ കുട്ടിക്കാലം മുതലേ ഈ കൈത്തറി കണ്ട് വളർന്ന് അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി?
3: വീട്ടിലിപ്പോ ഞാൻ, ഭർത്താവും, എന്റെ ഒരു മോനും, അവന്റെ ഭാര്യയും, കുട്ടിയും.
0: അപ്പൊ കുട്ടിക്കാലത്തെ ഓർമ്മകളിലുള്ള ഈ വീട്ടിൽ തന്നെ നല്ലി ചുറ്റുന്നതൊക്കെ ഉണ്ടാവും അല്ലേ? ഓടം എന്താണ് അതിന് പറയാ?
3: ഓടം തന്നെയാ പറയാ. നെയ്യുന്ന അച്ഛൻ വീട്ടിൽ നെയ്യലുണ്ടായിരുന്നു. അപ്പൊ ആടുന്ന മുതലേ ചെറുതിലെ അച്ഛൻ കാണാണ്ട് അച്ഛനടുക്കും പോകുന്ന സമയത്ത് കയറിയിരുന്ന് നെയ്തിട്ട് നെയ്ത്ത് പഠിച്ചു. ചെറുതിലേ പഠിച്ച് പിന്നെ കുറച്ച് വലുതായപ്പോ പിന്നെ നെയ്യാൻ തന്നെ തുടങ്ങി. ആടുന്ന് പിന്നെ ഓരോരോ സാഹചര്യത്തിൽ നിൽക്കുന്നിടക്കാന്ന് നെയ്യിനിടക്കാൻ നെയ്യു, നൂല് ചുറ്റാണെങ്കിൽ അത് നൂല് ചുറ്റും, അങ്ങനെയെല്ലാം ആവും.
0: അതൊക്കെ എല്ലാ വീട്ടിലും ഈ ഒരു തൊഴിൽ ചെയ്യുന്ന വീടുകളിലൊക്കെ ഈ നെല്ലി ചുറ്റുന്നതും നെയ്ത്തിന്റെ ഇതിനൊക്കെ എന്താ പറയാ, മക്കം എന്നാണ് പറയാ. മക്കമൊക്കെ വീടുകളിൽ തന്നെ ഉണ്ടാവും.
3: അച്ഛന്റെ വീട്ടിൽ അച്ഛൻ നെയ്യുന്ന മകമുണ്ട്. പിന്നെ നൂല് ചീറ്റാൻ നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ടുവരും. അങ്ങനെയെല്ലാം തന്നെ കഷ്ടപ്പെട്ട ജീവിതം തന്നെ അന്നും അതെ ഇന്നും അതെ.
0: ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്. റേഡിയോ ഒക്കെ കേൾക്കും?
3: റേഡിയോ കേൾക്കലുണ്ട്.
0: ചേച്ചിയാണ് വരുമ്പോ റേഡിയോ കൊണ്ടുവരുന്നത്?
3: ഞാനല്ല, നേരത്തെ ഇവിടെ ഇരുന്നില്ല. ഓറാ കൊണ്ടുവരും റേഡിയോ. ഞാൻ വീട്ടിലെത്തിയാ വീട്ടിൽ.
0: ഇതിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞോളൂ.
3: എനിക്ക് മലയാളം പാട്ടെല്ലാം ഇഷ്ടം, ഒന്നിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമില്ല.
0: രണ്ടുപേരും മൂളി നോക്കിയാൽ
3: രണ്ടുപേരും മൂള ഒരു പുഷ്പ

0: ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ ഒടുവിൽ നീ മറന്നുപോയി.
1: കമല ചേച്ചിക്ക് വരികൾ മറന്നുപോയി. എന്തായാലും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. എന്തായാലും ചേച്ചി നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ.

0: പ്രിയ ശ്രോതാക്കളെ, അങ്ങനെ ഇതാ നാട്ടുവഴിയിലെ ഇനങ്ങൾ പെരളശ്ശേരി KKS വീവേഴ്സ് എന്ന നെയ്ത്തുശാലയിലാണ് എത്തി നിൽക്കുന്നത്. വലിയൊരു വിശാലമായ ഹാളാണ്. കൂടെ ഒരു ചേട്ടനുണ്ട്, പേര് പറയും.
1: എന്റെ പേര് പുരുഷോത്തമൻ.
0: പുരുഷോത്തമൻ, ചേട്ടന്റെ സ്ഥലം എവിടെയാ, വീട് എവിടെയാ?
1: ഇവിടെ മൂന്നുപേരിയ,
0: തൊട്ടടുത്ത് തന്നെ. ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്?
1: ഇത് യൂണിഫോം നെയ്യുന്നതാ. യൂണിഫോം, ഇത് യൂണിഫോം ആയതുകൊണ്ട് ഇവിടെ നൂലെത്തുക ചെയ്യാം. മറ്റേ വെയില് നൂല് അത് ഇടുന്ന പാവ് ചുറ്റു.
0: അപ്പൊ അത് കുറെ ഇങ്ങനെ ഈ മകത്തിലേക്ക് കയറ്റുന്നതിന് മുന്നേ നൂലുകള് ഓടകളിൽ വെച്ച്
1: ഈ പാവ് മരം എന്ന് പറയും, ഈ കാണുന്ന
0: പാവ് മരമുണ്ട്.
1: ഇത് പല മരമുണ്ടോ? ഇപ്പൊ ഇരുള് മുതലും നല്ല മരാന്ന്.
0: നല്ല മരമായിരിക്കണല്ലോ, കാരണം ഇത് വർഷങ്ങളോളം നിലനിൽക്കേണ്ടതുണ്ട് അല്ലെ, ഉറപ്പുണ്ടാവണം. ഒരു പ്രത്യേക രീതിയിലാണ് അല്ലെ, ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വരുമോ?
1: ചരട് മെല്ലാതെ നിക്കുന്നേ, ചരട് കൂട്ടി പോകും, പിന്നെ മരയിലോരോന്ന് ചില സമയം വരും.
0: ചവിട്ടുന്നതിനനുസരിച്ച് ഇത് കൈകൊണ്ട് ഈ കയർ പിടിച്ച് വലിക്കേണ്ടതുണ്ട് അല്ലേ?
1: കാലി ചവിട്ടുമ്പോ പൊന്തു, രണ്ട് ഇത് വേറെ പൊന്തു.
0: കാലുകൊണ്ട് ചവിട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിനിങ്ങനെ കൈകൊണ്ട് അതല്ല, ഒരു പ്രത്യേക താളം അതിന് ഉണ്ട്. അത് കൃത്യമായി വർഷങ്ങളായി ചെയ്തു വരുന്ന ആളുകൾക്ക് ശീലമുള്ളതാണ്. എത്ര വർഷമായി ഇപ്പം ഈ കൈത്തറി മേഖലയിൽ?
1: കുറെ വർഷമായി, 10-30 വർഷം.
0: ഈ തൊഴിൽ പഠിച്ച് ഇതിലേക്ക് വന്നതാ? എന്തൊക്കെ കാര്യങ്ങളാ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയുണ്ട്?
1: നമുക്ക് കൃത്യമായിട്ട് പണി, യൂണിഫോം ഉള്ളതുകൊണ്ട് പണി കിട്ടുന്നുണ്ട്, പക്ഷെ കൂലി കിട്ടുന്നില്ല.
0: ജോലി ഉണ്ട് പക്ഷെ കൂലിയില്ല അല്ലേ, അതാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്.
1: കിട്ടുന്ന മാത്രമല്ല, ഒരു ദിവസം ഫുൾ മെനക്കെട്ടാലും ഒരു 100-300 രൂപേന്റെ പണി ആകുന്നില്ല. ഉണ്ണിച്ച് 260 എന്ന് പറയും ഇത് പാവ്, പിന്നെ കൂടാ 230 മറ്റേ ഒറ്റ.
0: ഇതിന്റെ മുകളിൽ തന്നെ ട്യൂബ് ലൈറ്റ് ഒക്കെ വെച്ച് കൃത്യമായ വെളിച്ചം നെയ്തെടുക്കുന്നതിന് ആവശ്യമുണ്ട്. നല്ല രീതിയിലുള്ള തഴക്കവും വഴക്കവും വന്നവർക്ക് മാത്രമേ ഇത് നല്ല രീതിയിൽ നെയ്തെടുക്കാൻ പറ്റൂ. കാരണം നൂല് ഇഴകള് ഒന്ന് മാറിപ്പോയാൽ മൊത്തം അഴിച്ചു മാറ്റേണ്ടി വരും അല്ലേ?
1: അല്ലെങ്കിൽ ആണ് ഇതുപോലെ ഉണ്ടാവും, പൊട്ടിയിട്ട് കെട്ടിയതാ.
0: ഇടയിൽ നിന്ന് ചെയ്യുമ്പോൾ നൂല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ അത് പൊട്ടിയ സ്ഥലത്ത് നിന്ന് അത് കട്ട് ചെയ്യണോ, എന്താണ് ചെയ്യുന്നത്?
1: അല്ല, അത് ജോയിന്റ് ആക്കിയിട്ട് വേറെ നൂല്.
0: സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. നല്ല ക്ഷമ ഇതിന് അത്യാവശ്യം തന്നെ
1: അല്ലേ? ക്ഷമയുടെ നെല്ലിപ്പടി,
0: ക്ഷമയുടെ നെല്ലിപ്പടി വേണം എന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങൾ എന്ന പരിപാടിയാണ്. പാട്ട് പാടുവോ രണ്ടുപേരി?
1: പാട്ട് വേണ്ട,
0: ഇഷ്ടപ്പെട്ട പാട്ട്
1: പറയും. പാമരം പഴുകുണ്ട് ഒരു പാട്ട് ഇഷ്ടപ്പെട്ട്,
0: ആ പാട്ടാണ് വേണ്ടത്. എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ശരി.

0: കൂടെയുള്ളത് കുഞ്ഞിരാമേട്ടൻ അല്ലെ, ഈ കമ്പനിയിലെ ഏറ്റവും പ്രായം കൂടിയ ഒരാളാണ് അല്ലെ,
1: 86-ാമത്തെ വയസ്സ്.
0: ഇപ്പോഴും നെയ്യോ?
1: നെയ്യുന്നുണ്ട്.
0: ആ, ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്റെ നെയ്യുന്ന മകം അവിടെയാണ് എന്നുള്ളത് അല്ലേ. ഈ ധരിച്ചിരിക്കുന്ന വേഷം കൈത്തറി വേഷമാണ്?
1: കൈത്തറി എഴുത്തതാണ്.
0: സ്വന്തമായി നെയ്തതാ?
1: ഇടുന്നതന്നെ വേറെ തൊഴിലാളി നെയ്തതാണ്.
0: എവിടെയാണ് കുഞ്ഞിരാമേട്ടന്റെ വീട്?
1: ഞാൻ എഴുത്തുകാരനാണ്, ഇപ്പൊ കൂടിയല്ല, പാച്ചപ്പയ്യ. അപ്പം അങ്ങ് പോയിട്ട് 50 കൊല്ലമായി. എപ്പം വരും, ഇടുന്ന ജോലിയും. ഇപ്പം ജോലിക്ക് വരുന്ന വീട്ടിലിരിക്കുന്നതിന് ബദലായിട്ട് ഇവിടെ വന്ന് നേരം കൂട്ടലാണ്. അങ്ങനെ ചെയ്യുന്ന
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് പിന്നെ മകന്റെ കൂടിയാ താമസം, 4 മക്കളുടെ 2 ആണും 2 പെണ്ണും. എല്ലാവരും അവരവരുടെ സ്വന്തം കാര്യത്തിലായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു.
0: കുഞ്ഞിരാമേട്ടൻ ഈ കൈത്തറി മേഖലയിലേക്ക് കടന്നു വന്നത് കുട്ടിക്കാലം മുതലേ ഇതിൽ വന്നോ?
1: ഞാനൊരു 18 വയസ്സില്.
0: അന്നത്തെ ആ സാഹചര്യം എന്തായിരുന്നു?
1: അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാല്, അന്നത്തെ സാഹചര്യം ഇന്നുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല. അന്ന് കൈത്തറി ഉൽപ്പാദിപ്പിക്കുന്നത് ഓർഡറാണ്, ഏജൻസി വന്നിട്ട് ഓർഡർ തരുത്താണ്, അത് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം. അത് ഏതാണ്ട് ക്രൈപ്പ് വരെ ഉണ്ടായിരുന്നു, ക്രൈപ്പ് തുണി അറിയാലോ. അതിനുശേഷം നിന്ന് പിന്നെ രണ്ടാമതും പിന്നെ ഏജൻസി തന്നെ വന്ന് 90-കളില്. അതും നല്ല നിലക്ക് പോയി, അതിനോട് പിന്നെ തീർന്നു. ഇപ്പം സൊസൈറ്റി തനതായിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും പിന്നെ 5-8 കൊല്ലമായിട്ട് കൈത്തറി യൂണിഫോം സ്കൂൾ കുട്ടികളെ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. അതാ കാര്യമായ ഉൽപ്പന്നം കൈത്തറി യൂണിഫോം എല്ലാ സൊസൈറ്റിയിലും. അത് നിന്നുപോയാൽ മിക്കവാറും സൊസൈറ്റി അടച്ചു പൂട്ടുന്നിടയ്ക്ക് എത്തും. സ്വന്തം പിന്നെ ആസ്തിയിൽ നിൽക്കാൻ കഴിയില്ല ഒരു സൊസൈറ്റിക്കും. സംഗതി ഉൽപ്പാദിപ്പിക്കാൻ മൂലധനം വേണം, അത് വിറ്റഴിക്കാനുള്ള മാർക്കറ്റ് വേണം. മാർക്കറ്റ് ചിലവായില്ലെങ്കിൽ പിന്നെ കൂലി കൊടുക്കാൻ കഴിയും, രണ്ടാമത് നൂല് വാങ്ങാൻ കഴിയും, ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വ്യവസായം എന്ന് പറഞ്ഞാൽ ഒരു അവസാനിക്കുന്നൊരിക്കാൻ ഇപ്പോഴത്തെ സ്ഥിതിയുള്ള അത് ഈ മേഖല മാത്രമല്ല, പരമ്പരാഗത മേഖല മുഴുവൻ ആ രൂപത്തിലാണ്. ഇപ്പം ആദിവാസികൾ ഉണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളും അതെല്ലാം അന്നന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ആ രൂപത്തിൽ ചിലപ്പോ ഒരു 4-ഓ 5-ഓ കൊല്ലം കൊണ്ട് എന്താവും എന്ന് പറയാൻ പറ്റില്ല.
0: പരമ്പരാഗതമായ തൊഴിൽ എല്ലാം പുതുതലമുറ അതിലേക്ക് കടന്നു വരുന്നില്ല. കടന്നു വരാതിരിക്കുന്നതിന് പ്രധാന കാരണം അതൊരു ഉപജീവനമായി മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്.
1: കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ കഴിയില്ല, അതുകൊണ്ടാണ്. മറ്റേ ഈ തൊഴിലോട് വെറുത്തിട്ടല്ല, നല്ല ജോലിയാ, പക്ഷെ ഒരു പുറത്തു പോയാലും 1000 റുപ്യ കിട്ടുന്ന അവസ്ഥയിൽ ഇവിടെ നമ്മള് 2-3 ദിവസം പണിയെടുത്താൽ ആ പൈസ കിട്ടും. ചിലപ്പോൾ 2 ദിവസം പണിയെടുത്താൽ കിട്ടും. അത് അത്രയധികം അതിനുവേണ്ടി ഉത്സാഹിക്കണം. അങ്ങനെ ഉത്സാഹിച്ചിരിക്കുന്നവർക്കെ ജീവിക്കാനും കഴിയും. ഇതിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീ തൊഴിലാളികളാണ്, അവരെ ഭർത്താക്കന്മാരുടെ മറ്റ് ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ആ കൂട്ടത്തില് അവര് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിന് ഇവിടെ വന്ന് ജോലി ചെയ്യും, അവർക്കൊരു സൗകര്യമാണ്. ആ നിലക്കാ ഇന്നിത് പോകുന്നത്. അതെല്ലാം പോകുന്നത് ഒരു പരിധി വരെ സ്കൂൾ യൂണിഫോമാണ്, അതിന്റെ കൂടെ കമ്പനീന്റെ തനതായിട്ട് കുറച്ച് ഉൽപ്പന്നം ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് കണ്ണൂര് പിന്നെ ഉത്സവ സീസണിൽ വന്നിട്ട് വിൽപ്പന നടത്തുന്നതും പ്രദർശിപ്പിക്കുന്നതല്ല. അതായതിന്റെ പൊതുസ്ഥിതി.
0: മറ്റെന്തൊക്കെ കാര്യങ്ങളാ കുഞ്ഞിരാമേട്ടന് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് നിൽക്കുന്നത് പെർളശ്ശേരിയിലാണ്. പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണോ?
1: ഈ സ്കൂളിൽ തന്നെ, പെർളശ്ശേരി തന്നെയാ പഠിച്ചിന്. 8-ാം ക്ലാസ് പഴയ ESLC അന്ന് 8-ാം ക്ലാസ് അതുവരെ പഠിച്ചിട്ടുള്ളൂ.
0: അന്ന് അതുവരെ പഠിച്ചു എന്ന് പറയുന്നത് വലിയൊരു നേട്ടല്ലേ അന്നത്തെ കാലത്ത്. അതെ, വലിയ വിദ്യാഭ്യാസം തന്നെയാണ്.
1: കഴിഞ്ഞാല് സ്കൂൾ ട്രെയിനിങ് TTC കഴിക്കാം.
0: അന്ന് എന്തുകൊണ്ട് TTC പോവാതിരുന്നത്?
1: ഒന്ന്, ESLC പാസ്സായില്ല, പിന്നെ പോകേണ്ടത് ഹൈസ്കൂളിലാണ് പോകേണ്ടത്. ഹൈസ്കൂളിൽ പോകണമെങ്കിൽ PC വേണം. അന്ന് ഇന്നുള്ള തലമുറക്ക് അത് അറിയില്ല. ഹൈസ്കൂളില് 57 PC ഒഴിവാകുന്നത് 10-ാം ക്ലാസ് വരെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം അന്ന് ആദ്യം തുടങ്ങുന്നത് 57 EMS ഗവൺമെന്റ് വന്നേരാന്ന്. അത് ഇന്നത്തെ തലമുറക്ക് അറിയില്ല. ഇപ്പം കോളേജ് വിദ്യാഭ്യാസം വരെ ആകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ PC കൊടുത്തിട്ട് പഠിക്കാൻ അന്ന് സാഹചര്യമില്ല. സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞാൽ സാഹചര്യം ഉണ്ട്, പക്ഷെ മറ്റൊരു തരത്തിലില്ല. അതുകൊണ്ടാണ് പിന്നെ ആ ഭാഗം പോവാൻ ഞാൻ.
0: അതുകൊണ്ട് പഠനം അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു അല്ലേ.
1: നിന്ന്
0: അന്ന് മുതൽ പിന്നെ ഈ നെയ്ത്ത് തൊഴിലേക്ക് വന്നു
1: തുടങ്ങിയില്ല. അന്ന് 10-15 വയസ്സല്ലേ ഉണ്ടാവും,
0: ചെറിയ പ്രായം.
1: അങ്ങനെ വെറുതെ നടന്ന് പിന്നെ അനാവശ്യമായിട്ടുള്ള നടത്തൊന്നുമില്ല. വീട്ടും കുറച്ച് അന്നും വീട്ടിൽ വലിയ കൃഷിയുള്ളതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ശീലമായി. ആ സ്വഭാവം ഇന്നും ഉണ്ട്, കൃഷിയിലുണ്ട്.
0: ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട് ഈ 86-ാമത്തെ വയസ്സിലും. അതിന്റെ ഒരു ചുറുചുറൊക്കെ ഈ മുഖത്ത് കാണാനുണ്ട്.
1: ഇപ്പം കഴിവിനനുസരിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ അധികവും വാഴക്കൃഷിയാണ്. മരച്ചീനി കഴിയാത്ത സ്ഥിതിയുണ്ട് പന്നിയന്റെ ശല്യം കൊണ്ട്. അങ്ങനെയല്ല ജീവിച്ചു പോകുന്നത്. ജീവിക്കാം, അനക്ക് എന്റെ ചെലവിനെ വേണ്ടു. 4 മക്കളും എല്ലാവരെയും ഞാൻ എത്തും. ഒരു മകന്റെ കൂടിയാണ് സ്ഥിരതാമസം. രാത്രി മകളെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി. മകളും മകളെ മകളും ഗൾഫുകാരാണ്, അതുകൊണ്ട് അവിടെ പോകും.
0: അതിന്റെ മക്കളൊക്കെ അടുത്തടുത്താണോ താമസം?
1: 3 പേര് അടുത്തടുത്താണ്. ഒരാള് ബംഗാളാണ്.
0: ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ കുഞ്ഞിരാമേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിരാമേട്ട, ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങൾ എന്ന പരിപാടിയാണ്. പേര് കേൾക്കുമ്പോൾ അറിയാലോ, ഒരു പാട്ടൊക്കെ വേണം. രണ്ടുപേരും പാടുവോ?
1: പാടാനറിയില്ല, അറിയില്ല. ഞാൻ പറയല്ലേ, 86 വയസ്സാണ്. യേശുദാസ് നിർത്തി, എന്റെ വയസ്സ് തന്നെയാ. ഞാൻ പാടലുണ്ട്, ഇപ്പൊ എനിക്ക് പാടാൻ കഴിയില്ല.
0: ഇഷ്ടപ്പെട്ട പാട്ട് ഏത് വേണമെന്ന് പറഞ്ഞോളൂ.
1: 1000 പാദസര കിലുങ്ങി, നദിയിലെ പാട്ട്, യേശുദാസിന്റെ.
0: ഓക്കെ, നമുക്ക് എന്നാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
1: എനിക്ക് പാടാൻ കഴിയാ രണ്ടുപേരെങ്കിലും, പക്ഷെ വിഷമമുണ്ട് പാടാൻ. അത് ഞാൻ ഇടുന്ന സ്ഥിരം പാടുന്നതാണ്.
0: പിന്നെന്താണ് പാടാൻ ഇത്ര വിഷമം?
1: പാടാത്ത 2-3 കൊല്ലമായി പാടാൻ കഴിയാത്തതുകൊണ്ട് പാടില്ല. അതാ അടുത്തുള്ള മക്കാർ അതാ അവരെല്ലാം പറഞ്ഞ് പാടലുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചാലും ഞാൻ 2-3 കൊല്ലമായിട്ട് പാടലില്ല.
0: ഓക്കെ, എന്തായാലും സന്തോഷമുണ്ട്. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, അങ്ങനെ പെർലശ്ശേരി കെ കെ എസ് വീവേഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. കൂടെ നന്നായിട്ട് പാട്ട് പാടുന്നു പറഞ്ഞിട്ട് ഒരു വാസുവേട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞ് തള്ളിവിട്ടിരിക്കുകയാണ്. ആ വാസുവേട്ടൻ പാടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ. ഇവിടെ എത്ര വർഷമായി ജോലി ചെയ്യുന്നു?
1: ഞാൻ കുറച്ച് കാലമായിരുന്നു, 4 കൊല്ലമായി.
0: അതിനു മുന്നേ വാസുചേട്ടൻ എന്താ ചെയ്തിരുന്നത്?
1: കുറെ കൊല്ലം മുമ്പ് 82 വരെ ഇവിടുന്ന് ജോലി ചെയ്തതാണ്. അതിനുശേഷം ഇവിടുന്ന് വിട്ടുപോയി, മറ്റു പല ജോലിയും ചെയ്ത് ഇപ്പം പിന്നെ മറ്റു ജോലി ചെയ്യാൻ പറ്റാ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു.
0: കുറച്ച് പ്രായമായപ്പോ വീണ്ടും മടങ്ങി കൈത്തറിയിൽ തന്നെ വന്നല്ലേ. അപ്പൊ വീട് ഇതിന്
1: തൊട്ടടുത്ത?
0: ഇതിനിടയിൽ 82 ശേഷം ഏതൊക്കെ ജോലിയിലേക്കാണ് പോയിരുന്നത്?
1: ചെങ്കൽ മേഖലയിലേക്കാണ് പോയത്.
0: കൊറേ വർഷം അതിൽ ജോലി ചെയ്തു.
1: 25 കൊല്ലം പോരാ ചെയ്തു.
0: ചെങ്കൽ എന്ന് പറയുമ്പോ അത് കുഴിച്ചെടുക്കുന്നതാണോ, പണയാണോ?
1: കൈക്കൊത്ത് എന്ന് പറയും. ആദ്യം അത് ചെയ്തു, അതിനുശേഷം പിന്നെ മിഷൻ പണയിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ പുതിയ മിഷൻ വന്നതോടുകൂടി നമ്മള് പുറത്തായി.
0: കൈത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു അല്ലേ.
1: അതിനുശേഷം പിന്നെ ഇതിലേക്ക് തിരിച്ചു വന്ന.
0: ഈ നെയ്ത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: നെയ്ത്തിനെ കുറച്ച് പറയാന്ന് പറഞ്ഞാല് ഇതിനെ കൊണ്ട് ജീവിക്കാൻ മതിയായിട്ടുള്ള വേതനം കിട്ടുന്നില്ല. ഒന്ന് അത് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. പഠിച്ചു കഴിഞ്ഞാല് നല്ല വലിയൊരു റിസ്ക് ഇല്ലാത്ത ജോലിയാണ്, പക്ഷേ മതിയായ വേതനം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്.
0: എല്ലാ തൊഴിലാളികൾക്കും പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് അത്. ജോലി ഉണ്ടെങ്കിലും കൂലി കൃത്യമായിട്ട് ഇല്ല അല്ലെ, വലിയൊരു വേതനം കിട്ടാനില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിൽ തന്നെ വിറ്റുപോകുവോ ബെഡ്ഷീറ്റുകളൊക്കെ?
1: യൂണിഫോം, സ്കൂൾ യൂണിഫോം ഗവൺമെന്റ് സർക്കാരിന് കൊടുക്കുന്നതാണ്. അപ്പൊ ബാക്കി വരുന്ന ബെഡ്ഷീറ്റ്, ഷർട്ട് ഇതെല്ലാം ലോക്കൽ മാർക്കറ്റിൽ പോകും.
0: മറ്റെന്തൊക്കെ കാര്യങ്ങളായി? കമ്പനിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് നിലവിൽ വന്നിട്ട് എത്ര വർഷമായി എന്നറിയോ?
1: കമ്പനി വന്നിട്ട് ഏകദേശം 10-75 കൊല്ലത്തെ തോന്നുന്നു. ആദ്യം ഇതൊരു പിന്നെ കെ കെ സുബ്രാവ് എന്ന് പറഞ്ഞയാള് ഉടമസ്ഥതയിലെ പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. അത് അയാൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ സൊസൈറ്റിക്ക് കൊടുത്തതാണ്. അയാളെ പേരാണ് ഈ സൊസൈറ്റിക്ക് ഇപ്പോഴും ഉള്ളത്.
0: അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് അല്ലേ. ഒരു 10-75 വർഷം പഴക്കമുണ്ട്.
1: 75 മതിയോ എന്ന് പറയാൻ കഴിയില്ല.
0: കൂടുതൽ പഴക്കമുണ്ട് അല്ലേ,
1: കമ്പനി പഴക്കമുണ്ട്.
0: പക്ഷെ നല്ല കമ്പനിയാണ് അല്ലെ. വിശാലമായ ഒരു വലിയ ഹാളാണ്, ധാരാളം ജനലുകളും കാറ്റും വെളിച്ചവും യഥേഷ്ടം കടന്നു വരുന്നുണ്ട്. ദിനേശ് കമ്പനിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും ഫാനുകൾ ഉണ്ടാവില്ല അല്ലേ.
1: ഇല്ല, അത് എന്താ വെച്ചാല് പൊടി പറഞ്ഞ ശ്വാസത്തിന് എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ടാണ് ഫാൻ ഉപയോഗിക്കാത്തത്.
0: നല്ല ചൂടല്ലേ, എങ്ങനെയാണ് ഈ ചൂടിന് നിങ്ങൾ ജോലി ചെയ്യുന്നത്?
1: സമയത്ത് കുറച്ചെല്ലാം വിശ്രമിക്കുക, അങ്ങനെ വെറുതെ ചെയ്യാൻ പറ്റില്ല.
0: ഊണൊക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്?
1: ഞാൻ ഒന്ന് ഹോട്ടലിൽ കഴിക്കാം.
0: മറ്റുള്ളവരൊക്കെ ഊണ് കൊണ്ടുവരും അല്ലെ, ഇവിടുന്ന് തന്നെ കഴിക്കാറുണ്ട്.
1: കൊണ്ടുവരും, പിന്നെ ഞാനൊക്കെ പിന്നെ അങ്ങനെ കൊണ്ടുവരാനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഹോട്ടലിൽ കഴിക്കും.
0: ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ച്. രണ്ടുപേര് പാട്ട് പാടി നോക്കിയാലേ നമുക്ക്? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ. ഈ പണ്ടുകാലത്ത് സിനിമകളൊക്കെ കാണാൻ എവിടെയാ പോയിരുന്നത്?
1: പണ്ടുകാലത്ത് കാര്യമായി ഇവിടെ പെർലശ്ശേരി ഒരു പഴയ ടാക്കീസ് ഉണ്ട്, ഏറ്റവും കൂടുതൽ സിനിമ കണ്ടത് അവിടുന്നാണ്.
0: പണ്ട് സിനിമ കാണുമ്പോ അന്ന് പഴയ ടാക്കീസ് എന്ന് പറയുമ്പോ ഓല മേഞ്ഞ ടാക്കീസ് ആയിരുന്നു.
1: പെർലശ്ശേരി ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു ഇവിടെ, അതിലും പിന്നെ പോയി.
0: അന്ന് സിനിമയ്ക്ക് പോകുമ്പോ ഏത് ആരെയായിരുന്നു ഏറ്റവും ഇഷ്ടം? അന്ന് നസീറും ഉമ്മറും ഇവരൊക്കെ ആയിരിക്കുമല്ലോ.
1: അതെ, പ്രേം നസീർ, സത്യ, പിന്നെ ഹിന്ദി സിനിമ കാണും. അങ്ങനെയല്ലോ അന്ന് അക്കാലത്ത് കാര്യമായി ഹിന്ദി തമിഴും സിനിമ കാണും. ചിലപ്പോ നല്ല ചില സിനിമ ഒന്നോ രണ്ടു പ്രാവശ്യം കണ്ടതെല്ലാം ഉണ്ട്.
0: അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സിനിമ ഏതാണ്?
1: ഹബ്ദും അവർവോ. പിന്നെ അത് കാര്യമായ ഷോലെ ഒന്ന് രണ്ട് സിനിമകള്
0: മനസ്സിനെ ഒരുപാട് ആകർഷിച്ച സിനിമകളായിരിക്കും.
1: അതെ, അങ്ങനെയുള്ള സിനിമകള് അന്ന് ടാക്കീസ് കണ്ടതുള്ളൂ.
0: ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. ഇതിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞോളൂ.
1: ഹരിശ്ചന്ദ്രയിലെ ആത്മവിദ്യാലയം.
0: ആത്മവിദ്യാലയമേ എന്നുള്ള അല്ലെ, ആ പാട്ടാണ് വേണ്ടത്.

0: പേരെന്താ?
1: സജിത.
0: ഇവിടെ നെയ്ത്തുശാലയിൽ ജോലി ചെയ്യാണല്ലേ? എത്ര വർഷമായി?
1: 21.
0: 21-ാമത്തെ വർഷമാണ്. എവിടെയാണ് വീട്?
1: എന്റെ വീട് മൂന്നുപേരിയ.
0: നടന്നു പോയി വരുവാണ്.
1: മൂന്നുപേരിയൊക്കെ കുറച്ചും കൂടി പോകണം.
0: ആരൊക്കെ എന്റെ വീട്ടില്?
1: രണ്ട് മക്കളും ഭർത്താവും.
0: കുട്ടികളെ? വലിയ കുട്ടികളാ?
1: ആ, രണ്ടാം കുട്ടികളാണ്. മൂത്തോന് 29 വയസ്സ് കഴിഞ്ഞു.
0: ചൂടുണ്ട്? ഇപ്പോഴും
1: ചൂടുണ്ട്, ഭയങ്കരം ചൂടാണ്.
0: ഇടമഴയൊക്കെ വന്നില്ലേ?
1: ആ, വന്ന്. എന്നിട്ടും ഇന്ന് ഭയങ്കര ചൂടാണ്.
0: മൂന്നുപേരിയ എവിടെയാണ് വീട് വരുന്നത്?
1: മൂന്നുപേരിയൊക്കെ പാറപ്പുറം റോഡ് ചെറുമാവിലായി സ്കൂളിന്റെ അപ്പുറം പോണം.
0: അവിടുന്ന് നടന്നു വരും. ദിവസവും രാവിലെയും വൈകുന്നേരമുള്ള നടത്തമായിരിക്കും ആരോഗ്യ രഹസ്യം.
1: ചില സമയത്ത് മോക്കൊണ്ടാക്കി തരും, രാവിലെ വൈകുന്നേരം സ്ഥിരം നടക്കും.
0: ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് നടക്കാൻ? എത്ര സമയം എടുക്കും? അരമണിക്കൂർ അധികമുണ്ടോ?
1: അരമണിക്കൂർ.
0: അരമണിക്കൂർ ശരിക്കും വ്യായാമം കിട്ടുമെന്നർത്ഥം.
1: അതെ.
0: ഊണൊക്കെ കൊണ്ടുവരുമോ?
1: ആ, കൊണ്ടുവരും. ഇപ്പൊ ഞമ്മള് ചൂട് കാലായോണ്ട് ഇവിടുന്ന് കഞ്ഞി വെക്കലുണ്ട്.
0: ശരി, കഞ്ഞിക്ക് എന്താണ് സൈഡ് ആയിട്ടുള്ളത്?
1: ഓരോരുത്തർ ഓരോ സാധനം കൊണ്ടുവരും, ചക്ക, ഒഴുക്ക്, സമ്മന്തി.
0: അത് ശരി. ഹെൽത്തിയായ ഭക്ഷണമാണ് അല്ലേ കഞ്ഞി ഇവിടുന്ന് വെക്കുന്നത്? അപ്പൊ ചായ ഒക്കെ ഇവിടെ വെക്കും?
1: കട്ടൻ ചായ വെക്കും.
0: ചേച്ചി പഠിച്ചതൊക്കെ എവിടെയാ?
1: പിണറായി. എന്റെ സ്വന്തം വീട് വേണ്ടിട്ടായിരുന്നു.
0: കല്യാണം കഴിച്ച് വന്നതാണ് മൂന്നുപേരിയ അല്ലേ? മാവിലായി, ചെറുമാവിലായി. ഈ കമ്പനിയിൽ വന്നിട്ട് ഇപ്പം
1: 21 വർഷമായി.
0: പരമ്പരാഗതമായിട്ട് ഈ തൊഴിൽ പഠിച്ചു വന്നതാണോ, അല്ലെങ്കിൽ ഒരു ജോലി തേടി വന്ന് ഈ കമ്പനിയിൽ നിന്ന് പഠിച്ചതാണോ, എങ്ങനെയാണ് ചേച്ചി?
1: ഇവിടെ വന്നിട്ട് പഠിച്ചാണ്. ഇപ്പത്തെ സെക്രട്ടറി ആദ്യം എന്റെ വീട്ടിന്റെ അപ്പുറത്തെ വീട്ടിലായിരുന്നു. ഓറ് ചോദിച്ചാണ് ഇങ്ങനെ കമ്പനിയിൽ പണിക്ക് വരുന്നോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വന്നെയാണ്. അതിൽ മുന്നേ ഞാൻ വീടിപ്പണി എടുത്ത.
0: വീടിപ്പണിയായിരുന്നു. അത് ഏത് കമ്പനിയിലാ ജോലി ചെയ്തത്?
1: പിടിയെ പോയിട്ട് വാങ്ങിയിട്ട്
0: തിരക്കുന്നത് അല്ലേ? ആ, അങ്ങനെ പണ്ടൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പല വീടുകളിലും അല്ലെ വീട്ടിൽ നിന്ന് തന്നെ വീട് തിരക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കമ്പനിയിൽ പോയിട്ടില്ല അല്ലേ?
1: ഇല്ല.
0: പിന്നീട് ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ടാണ് കൈത്തറിയിലേക്ക് കടന്നു വന്നത്. തുടക്കത്തിൽ കമ്പനിയിൽ എത്തിയപ്പം എന്ത് തോന്നി? അന്ന് ഇവിടെ കൊറേ ആളുകൾ ഉണ്ടായിരുന്നു.
1: അന്ന് കൊറേ ആളുകളുണ്ട്, എല്ലാ മതത്തിലും ആളുണ്ട്. നല്ലൊരു സന്തോഷമായിരുന്നു.
0: അത് ആദ്യമായിട്ട് പഠിക്കുമെന്താ തോന്നിയത്? മകമൊക്കെ ചവിട്ടണ്ടേ,
1: അതൊരു പേടിയായിരുന്നു.
0: പതുക്കെ പതുക്കെ പഠിച്ചെടുത്തു.
1: പഠിച്ചു.
0: ഇഷ്ടാണ് ഈ ജോലി ചെയ്യുന്നത്?
1: ആ, ജോലി ഇഷ്ടാണ്.
0: റേഡിയോ പരിപാടി കേൾക്കാറുണ്ടോ?
1: ആ, ഇവിടുന്ന് ഒരു തൊഴിലാളിയുടെ റേഡിയോ കൊണ്ടുവരും, അന്നേരം അത് നമ്മൾ പാട്ട് കേൾക്കും.
0: ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. രണ്ടുപേര് പാട്ട് മൂളി നോക്കിയാലോ.
1: പൂവിരിഞ്ഞല്ലോ ഇന്നെന്റെ മുറ്റത്തും, താളം വന്നല്ലോ ഇന്നൻ ജീവനിലും, ആരീരാരോ പാടിയുറക്കാം, കുഞ്ഞേ നീയുറങ്ങ് കൂട്ടിനിരിക്കാഞ്ഞ. പൂവിരിഞ്ഞല്ലോ ഇന്നെന്റെ മുറ്റത്തും, താളം വന്നല്ലോ ഇന്നൻ ജീവനിലും.
0: പഴയ പാട്ടുകളോടാണോ ഇഷ്ടം?
1: ആ, പഴയ പാട്ടുകൾ.
0: സിനിമകളൊക്കെ കാണുമ്പോ എങ്ങനെ? ഇപ്പോഴത്തെ സിനിമകളൊക്കെ കാണാൻ പോവോ?
1: ഇപ്പൊ സിനിമ അങ്ങനെ കാണാറില്ല, പണ്ട് ആഴ്ചക്ക്
0: പോവും. അന്ന് ഏത് തിയേറ്ററിലാ പോയിരുന്നത്?
1: പിണറായി.
0: പിണറായിലെ അന്നത്തെ തിയേറ്റർ ഇപ്പോഴുണ്ടോ?
1: ഇല്ല, ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ലല്ലോ, പിണറായി, തോട്ടുമ്മല് അങ്ങനെയെല്ലാം പോന്നിരുന്നു. ഇപ്പൊ
0: പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തിയേറ്റർ, ഓല കൊണ്ട് മേഞ്ഞ തിയേറ്ററുകളൊക്കെ ഉണ്ടാവുമായിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും പഴയ പാട്ടാണ്. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാൻ ചേച്ചി കേട്ടാ.

0: അങ്ങനെ പ്രിയ ശ്രോതാക്കളെ, പെരളശ്ശേരി നെയ്ത്തുശാലയിൽ ഇതാ കൂടെ ഒരു ചേച്ചിയുണ്ട്, ഉഷ ചേച്ചി. ഉഷ്ണമുണ്ടോ? വീശിക്കൊണ്ടിരിക്കുന്നുണ്ടോ?
1: അതേ ഉള്ളൂ,
0: ചൂട് മാത്രമേ ഉള്ളൂ. എവിടെയാ ചേച്ചി വീട്?
1: പെരളശ്ശേരി അമ്പലമുണ്ട്.
0: അമ്പലത്തിൽ പോവാറുണ്ടാവും എപ്പോഴും അല്ലേ? ചേച്ചി വലിയൊരു ഭക്തിയാണെന്ന് തോന്നുന്നു, ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് കാണുന്നുണ്ട്. ഇന്നും രാവിലെ അമ്പലത്തിൽ പോവോ?
1: എല്ലാ ദിവസവും അധികം പോകും, സമയം കിട്ടുമ്പോ പോകും.
0: ഇവിടെ നെയ്ത്തുശാലയിൽ എത്ര വർഷമായി ജോലി ചെയ്യുന്നു?
1: ഒരു 8 വർഷം.
0: 8 വർഷത്തിന് മുന്നേ ചേച്ചി എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ?
1: ഇല്ല, ഒന്നും ചെയ്തിരുന്നില്ല.
0: ആദ്യമായിട്ട് നെയ്ത്തുശാലയിലാണ് ജോലിക്ക് വരുന്നത്. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാ തുടക്കത്തിൽ പഠിച്ചെടുത്തത്?
1: തുടക്കം നമ്മൾ നെയ്ത്ത് പഠിച്ചിരുന്നു, അത് പറ്റിയില്ല. കാലിന് വേദന വന്നപ്പോ അത് ഒഴിവാക്കി നെല്ലി ചുറ്റാനായിരുന്നു.
0: ഇപ്പൊ നെല്ലി ചുറ്റലാണ് അല്ലേ? അതെങ്ങനെയാണ്, ഇരുന്നു കൊണ്ടാണ് ആ നെല്ലി ചുറ്റുന്നത് അല്ലേ?
1: ചർക്കണ്ണാണ് ആദ്യം പറയുന്നത്, നമ്മള് ചക്രണ പറയുന്നത്. ആരും മുന്നേ ഉള്ളത് ചർക്കണ പറയാം.
0: നെല്ലി ചുറ്റിയതിനു ശേഷം പാവാക്കുകയാണോ?
1: അതാണ്. അല്ലെ,
0: മറ്റെന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാറ്?
1: ടിവി കാണും, റേഡിയം വെക്കും. രാവിലെ വീട്ടിലുണ്ടാവുമ്പോ ഭക്തി ഗാനം കഴിക്കും. വീട്ടില് ഞായറാഴ്ച ദിവസമെങ്കില് മുഴുവൻ റേഡിയോ.
0: ആകാശവാണിയുടെ പരിപാടികളൊക്കെ വെക്കാറുണ്ട്?
1: വെക്കലുണ്ട്.
0: ഏതാ ഇഷ്ടപ്പെട്ട പരിപാടി?
1: പാട്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
0: പാട്ട് പാടാൻ ഇഷ്ടാണോ?
1: പാടാൻ ഇഷ്ടാണ്.
0: എന്നാ രണ്ടുപേരും പാടി നോക്ക്, നോക്കാലോ നമുക്ക്.
1: എഴിലും പാല പുത്തു പൂമരങ്ങൾ കുട പിടിച്ചു വെളിമലയിൽ, വെളിമലയിൽ.
0: ഓ, അത്രയും അറിയോ? നല്ല പാട്ടാണ്, നല്ല ഈണത്തിൽ പാടി വന്നിട്ടുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്?
1: ഞാനും എന്റെ ഭർത്താവും.
0: ഈ കമ്പനിയിൽ ചേച്ചിയെ കൂടാതെ കൊറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. എത്ര തൊഴിലാളികൾ ഇപ്പഴും ഇവിടെ ഉണ്ട്?
1: 10-25 പേരിലധികം. നല്ല ഹാപ്പി ആയി നടക്കും. കൂടുതലും ഇവിടെ നിൽക്കുന്ന ഇഷ്ടം. വീട്ടിലാകുമ്പോ ഒറ്റക്കാണ്, ഇടയാകുമ്പോ എല്ലാരും
0: പേരോട് മിണ്ടാനും പറയാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും കൂടെ ആളുണ്ടാവുന്നത് അല്ലെ? സന്തോഷമല്ലേ?
1: ഞാനും സന്തോഷം പറയാനും ഇവര് കൂടെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ട ആൾക്കാരോട് എല്ലാം മുഴുവനും പറയും, വീട്ടിൽ നടക്കുന്നതും പറയും.
0: ഓക്കെ ചേച്ചി, നല്ല മനോഹരമായിട്ട് പാട്ട് പാടി. എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: നാട്ടുവഴിയിലീണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080. ഇന്നത്തെ നാട്ടുവഴിയിലീണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിലീണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിലീണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി കണ്ണൂർ. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz FM ബാൻഡിലൂടെ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 5 മണിക്ക് സംസ്കൃത പാഠം.
1: ആകാശവാണി നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി. നമുക്ക് കേൾക്കാം.
2: ഇയം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഇതാനീം സംസ്കൃത കാര്യക്രമഃ ഭവതി. അദ്യതന സംസ്ഥാന കലോത്സവേ പ്രഥമ ശ്രേണി പ്രാപ്താഃ വിവിധ സ്പർദ്ധാഃ അവതാര്യന്തേ. പ്രഥമം വയം ഏകം സംസ്കൃത പദ്യപാരായണം ശൃണുമഃ. അത്ര കാളിദാസസ്യ കുമാരസംഭവേ പഞ്ചമ സർഗാത് ഉദ്ധൃതാഃ കേചന ശ്ലോകാഃ ആലപ്യന്തേ. പദ്യപാരായണം പ്രസ്തൗതി ഗൗരി വി എൽ.
3: നമസ്തേ.

0: സനിയമജം ക്ലവമുത്സസജ്ജ ക്ലേശ ഫലേനഹി പുനനവതാം വിധത്തേ ക്ലേശ ഫലേനഹി പുനനവതാം വിധത്തേ. ധന്യവാദഃ.
1: ഇദാനീം ഏകം പ്രഭാഷണം ശൃണുമഃ. സ്ത്രീ ശക്തീകരണം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി സാധന ആർ.
2: സർവേഭ്യഃ നമസ്കാരഃ. അദ്യതന വൈശ്വിക സന്ദർഭേ സ്ത്രീ ശക്തീകരണം ഇതി കേവലം ഘോഷവാക്യം ന, അപിതു ഏകഃ അനിവാര്യഃ സാമാജിക യജ്ഞഃ അസ്തി. ചിരകാലാത് വയം ശൃണ്വന്തഃ സ്മഃ യത് നാരി അബലാ അസ്തി, അഥവാ സാ കേവലം കസ്യാപി ഗൃഹസ്യ ശോഭ അസ്തി. കിന്തു അദ്യതന നാരി ഏതം വിചാരം പൂർണ്ണതഃ നിരാകരോതി. അത്ര ആധുനിക കവയത്രി കമലാദാസ് മഹോദയായാഃ പ്രസിദ്ധം വചനം സ്മരണീയം. സാ സ്വകീയേ ആൻ ഇൻട്രൊഡക്ഷൻ ഇതി കാവ്യേ അതീവ ഗംഭീരതയാ ലിഖതി. ഐ ടു കോൾ മൈസെൽഫ് ഐ, അഹമപി സ്വം അഹം ഇതി ഉദ്ഘോഷയാമി. അസ്യ താത്പര്യമസ്തി യത് നാരി ന കസ്യാപി ഛായ ന വാ കസ്യാപി ക്രീഡനകം, സാ സ്വകീയം അസ്മിതാം സ്വയം നിർണയതി. സാ ഏകഃ സ്വതന്ത്ര ആത്മാ, സാ പ്രജ്വലിത മേധാ അസ്തി. ഐതിഹാസിക പരിവർത്തനം ആധുനിക സാഫല്യം ച, വയം പുരാതന ശ്ലോകാനാം സീമാം വിലംഘ്യ പശ്യാമഃ ചേത് അദ്യതനീ നാരി നൂതന ഇതിഹാസം ലിഖതി. അത്ര ന കേവലം കരുണ അപിതു രണകൗശലം പ്രശാസനം വിജ്ഞാനം ച അന്തർഭവതി. സാവിത്രിബായ് ഫുലെ, യഥാ വയം സ്ത്രീ ശക്തീകരണം ചിന്തയാമഃ തദാ പ്രഥമം നാമ സാവിത്രിബായ് മഹോദയായാഃ ആഗച്ഛതി. സാ ക്രാന്തി ജ്യോതിഹി ആസീത്. സാ ഉക്തവതി ശിക്ഷാ ഏവ ബന്ധനമുക്തിഹ്. തസ്യാഃ സംഘർഷേണ ഏവ അദ്യ വയം മഹിളാനാം ബൗദ്ധികം സ്വാതന്ത്ര്യം പശ്യാമഃ. മഹാറാണി ലക്ഷ്മി സേഗൽ, കേരളസ്യ ഇയം വീരാംഗന ആസാദ് ഹിന്ദ് ഫൗജ് മധ്യേ ഝാൻസി റെജിമെന്റ് ഇത്യസ്യ നേതൃത്വം കൃതവതി. സാ സിദ്ധം കൃതവതി യത് നാരി രാഷ്ട്രസ്യ രക്ഷണേ പുരുഷവത് സമർത്ഥ. ടെസി തോമസ്, ഭാരതസ്യ അഗ്നിപുത്രി ഇതി ഖ്യാത ഇയം വൈജ്ഞാനികി അസ്മാകം രക്ഷാവിഭാഗേ ആധുനിക തന്ത്രജ്ഞാനസ്യ നേതൃത്വം കരോതി. വൈശ്വിക ചിന്തനം കാവ്യപ്രവാഹ ച, പ്രസിദ്ധ ആംഗലകവി ഷെല്ലി മഹോദയഃ ഏകദാ ഉക്തവാൻ, ക്യാൻ മാൻ ബി ഫ്രീ ഇഫ് വുമൻ ബി എ സ്ലേവ്, അസ്യൈവ ഭാവസ്യ സംസ്കൃത രൂപം ഭവതി, അർത്ഥം രാഷ്ട്രം യഥാ സുപ്തം തഥാ പൂർണ്ണ രാഷ്ട്രസ്യ പ്രബോധഃ കഥമപി ന സംഭവതി. അദ്യതന ശക്തീകരണസ്യ അർത്ഥഃ അസ്തി അസ്മിത ഐഡന്റിറ്റി. പ്രസിദ്ധ നാരീവാദിനി ചിന്തിക സിമോൻ ദ ബൊവ ഉക്തവതി, വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൻ. അസ്യ താത്പര്യമസ്തി യത് സമാജഃ നാരീം നിർബലാം കരോതി, കിന്തു സാ സ്വഭാവതഃ ഏവ സമർത്ഥാ അസ്തി. സാ കിമപി സോഢം ശക്നോതി കിമപി പ്രാപ്തും ശക്നോതി. ശക്തീകരണസ്യ നൂതനാഃ ആയാമാഃ. അദ്യതന പ്രഭാഷണേ വയം ത്രീണി മുഖ്യാനി തത്വാനി ചർച്ചയാമഃ. ഡിജിറ്റൽ സാക്ഷരത, അദ്യതന യുഗേ തന്ത്രാംശ ജ്ഞാനം ശക്തേഹ മൂലം യദാ ഏക ഗ്രാമീണ നാരി അപി അന്തർജാലസ്യ ഉപയോഗം കരോതി തദാ സാ വിശ്വേന സഹ ജുഡതി. സ്വായത്തത, സാ കിം പഠതു കദാ വിവാഹം കരോതു കിം കാര്യം കരോതു ഏതേ നിർണയാഃ തസ്യാഃ ഏവ ഭവേയുഃ. ഏഷഃ ഏവ വാസ്തവികഃ അധികാരഃ സഹ അസ്തിത്വം. ശക്തീകരണം നതു കസ്യാപി വിരുദ്ധം യുദ്ധം അപിതു സമാനതായാഃ ഏകഃ ഉത്സവഃ. നാരീ പുരുഷൌ രഥസ്യ ചക്രദ്വയമിവ സമം ചലതഃ. കേരളസ്യ യോഗദാനം സന്ദേശശ്ച, അസ്മാകം കേരള സംസ്ഥാനം വിശ്വസ്യ പുരതഃ ഏകം ആദർശം പ്രസ്തുതം കരോതി. അത്ര സ്ത്രീശക്തിഃ സർവത്ര ദൃശ്യതേ, ആരോഗ്യമണ്ഡലേ ശിക്ഷാമണ്ഡലേ സാമാജിക ന്യായേ ച. അത്രത്യാഃ കുടുംബശ്രീ സദൃശാഃ പ്രകൽപാഃ മഹിളാനാം ആത്മഗൗരവം വർദ്ധിതവന്തഃ. അന്തേ അഹം വദാമി യത് അദ്യതനീ നാരി നതു ദാസി നതു കേവലം മന്ത്രി ന വാ കസ്യാപി അധീന, സാതു സ്വയം പ്രഭ. സാ സ്വകീയേന പ്രകാശേന ജഗത് ആലോകയതി. കവിഹി രവീന്ദ്രനാഥ ടാഗോർ മഹോദയഃ പ്രാർത്ഥിതവാൻ, യത്ര മനഃ ഭയരഹിതം ഭവതി യത്ര മസ്തകം ഗൗരവേണ ഉന്നതം ഭവതി. വേർ ദ മൈൻഡ് ഇസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഇസ് ഹെൽഡ് ഹൈ, ഏഷാ പ്രാർത്ഥന അദ്യതന നാരീണാം കൃതേ അതീവ പ്രാസംഗികീ അസ്തി. വയം താദൃശം സമാജം നിർമാസ്യാമഃ യത്ര നാരി കേവലം മൂർത്തേഹ രൂപേണ ന അപിതു നിർണേത്ര്യാഃ രൂപേണ അർദ്രിയേത. യദാ നാരി സ്വകീയം പൂർണ്ണ സാമർഥ്യം പ്രാപ്നോതി തദൈവ ഭാരതസ്യ വാസ്തവികം ശക്തീകരണം ഭവിഷ്യതി. ധന്യവാദഃ.
1: ഇദാനീം കവിതാരചനാ പ്രതിയോഗിതായാം സുരചിതാം കേരള സൗന്ദര്യം ഇതി കവിതാം പ്രസ്തൗതി ഗൗരി ലക്ഷ്മി എ എസ്.
3: കേരള സൗന്ദര്യം. പുണ്യപുരാതന കേരള ദേശഃ കേരസമൃദ്ധഃ ദിവ്യപ്രദേശഃ. പുണ്യപുരാതന കേരള ദേശഃ കേരസമൃദ്ധഃ ദിവ്യപ്രദേശഃ. ഭാരതഭൂമേ ഏഷാ രമണീ, ഭാരതഭൂമേ ഏഷാ രമണീ, ലസതിഃ രമ്യ കേരള അവനീ. വൃക്ഷലതാദിഭിഃ അലംകൃതഭൂമിഃ ഹരിതസുവർണ മനോഹര തരുണീ. വൃക്ഷലതാദിഭിഃ അലംകൃതഭൂമിഃ ഹരിതസുവർണ മനോഹര തരുണീ. നാനാകലാനാം സംഗത ജന്മഭൂമിഃ, നാനാകലാനാം സംഗത ജന്മഭൂമിഃ. സുകൃതപ്രവാഹൈഃ പൂർണാഹി ധരണീ. അനഘമനോഹര സംസ്കൃതിധാരാ പ്രവഹതി കേരള ശിരാസുനിത്യം. അനഘമനോഹര സംസ്കൃതിധാരാ പ്രവഹതി കേരള ശിരാസുനിത്യം. ഓണമഹോത്സവ മംഗളതാര, ഓണമഹോത്സവ മംഗളതാര. ഭാരതലക്ഷ്മ്യാ സൗന്ദര്യസത്യം. പരസ്പരസ്നേഹ വിശ്വാസനിലയ ഐക്യഭാവസ്യ സംഗമസ്ഥാനം. പരസ്പരസ്നേഹ വിശ്വാസനിലയ ഐക്യഭാവസ്യ സംഗമസ്ഥാനം. ത്യാഗധൈര്യ ഗുണമംഗളാലയ, ത്യാഗധൈര്യ ഗുണമംഗളാലയ. മാമക കേരള പുണ്യവിധാനം. ലോഹിതമോഹിത സൂര്യപ്രഭയ ലസതിഃ കേരള പർവതമാല. ലോഹിതമോഹിത സൂര്യപ്രഭയ ലസതിഃ കേരള പർവതമാല. പമ്പാവാരിണി സൂര്യഛായയ, പമ്പാവാരിണി സൂര്യഛായയ. രാജദേ വിമല പുണ്യസുശാല. ധീരവീരയോധാന അതുലഗേഹം ശ്രമിക കൃഷകാണ സസ്യജാലം. ധീരവീരയോധാന അതുലഗേഹം ശ്രമിക കൃഷകാണ സസ്യജാലം. ജാതിമതവിഹീനം ഉദാരനിലയം, ജാതിമതവിഹീനം ഉദാരനിലയം. മഹാബലി രാജ്യസ്യ നൈതികഭുവനം. കമനീയാഹ ചൈതന്യ പൂരിതാഹ സ്നേഹസമ്പന്നാഹ കേരള ജനാഹ. കമനീയാഹ ചൈതന്യ പൂരിതാഹ സ്നേഹസമ്പന്നാഹ കേരള ജനാഹ. സുഖാനുഭൂതി പ്രദാനേ പ്രതിതാഹ, സുഖ അനുഭൂതി പ്രദാനേ പ്രതിതാഹ. ഉദാരഹൃദയാഹ സുനിർമള മനാഹ. പശ്യതി ലോകഃ സകലോ നിത്യം പുഷ്പഫലാകുല രമ്യസുദേശം. പശ്യതി ലോകഃ സകലോ നിത്യം പുഷ്പഫലാകുല രമ്യസുദേശം. ഹർഷദായകം ജ്ഞാനാനന്ദം, ഹർഷദായകം ജ്ഞാനാനന്ദം. മാമക പാവന പുണ്യപ്രദേശം. കലാസംഗീത സുന്ദരദേശഃ സംസ്കൃതി പാവന സാന്നിധ്യം. കലാസംഗീത സുന്ദരദേശഃ സംസ്കൃതി പാവന സാന്നിധ്യം. നഗരവികാസ ഗ്രാമസ്നേഹഃ, നഗരവികാസ ഗ്രാമസ്നേഹഃ. മിശ്രിത കേരള സൗന്ദര്യം. വിശ്വപ്രസിദ്ധം കില തൃശൂർപൂരം ഉത്സാഹപൂർണ ഖലു നൗകാകേളിഹി. വിശ്വപ്രസിദ്ധം കില തൃശൂർപൂരം ഉത്സാഹപൂർണ ഖലു നൗകാകേളിഹി. ശാന്തിപ്രദം ച പത്മനാഭദർശനം, ശാന്തിപ്രദം ച പത്മനാഭദർശനം. കുതൂഹലദാത്രി നഹ കഥാ കേളിഹി. വിലസതി നാനാ ജീവജന്തുനികായ പ്രവഹതി ചൂർണീ കളകളരുവേണ. വിലസതി നാനാ ജീവജന്തു നികായ പ്രവഹതി ചൂർണീ കളകളരുവേണ. വാദി സുഗന്ധ സുരഭി ഭവന, വാദി സുഗന്ധ സുരഭി ഭവന. കേന വാ ശക്യം പൂർണവർണനേന. ആമോദേന സല്ലപന്തി ലോകാഹ ഉന്മാദേന ഗായന്തി പക്ഷിണ. ആമോദേന സല്ലപന്തി ലോകാഹ ഉന്മാദേന ഗായന്തി പക്ഷിണ. ഉദയതി സൂര്യേ സുവർണ ക്ഷിതിജേ, ഉദയതി സൂര്യേ സുവർണ ക്ഷിതിജേ. ഹ അതിസുഖതം കേരള വാസേ, ഹ അതിസുഖതം കേരള വാസേ.
1: ഏതാവത് പര്യന്തം ഭവദ്ഭിഹി ശ്രുതം സംസ്ഥാന കലോത്സവേ പ്രഥമ ശ്രേണീ പ്രാപ്താനാം വിവിധ സ്പർദ്ധാനാം അവതരണം. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ.

0: ഇപ്പോഴു രാഘവ സവിധേജെന്നു പറഞ്ഞാളേവം
1: തഥാഥൈവം.
0: ദൈവ ഇപ്പോഴു രാഘവ സവിധേ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത് ചിത്രം കമലദളം. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ചിത്രപാടിയ ഈ ഗാനത്തോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

0: 0 7 8 0 7 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 7 0 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
5: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ.
9: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
12: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
13: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
14: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ, മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
15: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
16: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
17: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
18: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
17: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
19: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
20: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
21: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
22: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത് വാനം പാടി വരൂ വരൂ.

മിഴികളിൽ നിന്റെ മിഴികളിൽ. പാടിയത് യേശുദാസ്.

യേശുദാസ് പാടിയ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. പത്തനംതിട്ടയിലെ നിരണം, തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂര്, കോട്ടയം മേലൂക്കാവ്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്നീ പഞ്ചായത്തുകൾക്കാണ് അംഗീകാരം. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വിട്രി കഴകം. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ പഞ്ചാബ് ക്യാബിനറ്റ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിനെ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്ക രാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമലംഘനവും ആരോപിച്ചാണ് നോട്ടീസ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ചിത്രം മൗനം.

ചലച്ചിത്രഗാനം കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, തുടർന്ന് 6:10 ജില്ലാ വൃത്താന്തം.

0: കരാറുകാരനെ ഏൽപ്പിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിക്കാനും കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റീൽ പ്ലാന്റിന്റെ സാങ്കേതിക അനുമതി ലഭ്യമാക്കാനും നിർദ്ദേശം നൽകി. വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ ബയോമൈനിംഗ് വഴി ശാസ്ത്രീയമായി നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ വിപുലീകരിക്കാനും കോഴിക്കോട് ബീച്ചിൽ ബയോവേസ്റ്റ് നീക്കം ചെയ്യാനുള്ള സാധ്യതകൾ പരിശോധിക്കാനും കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഇ ടി രാഗേഷ്, കോഴിക്കോട് കോർപ്പറേഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കിസ് ടീച്ചർ അധ്യക്ഷയായി. പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാലാമണി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സിബി, ബാബു കപ്പുറത്ത് കണ്ടി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ആർ രത്നേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാധാകൃഷ്ണൻ, സെക്രട്ടറി വി കെ മുരളി എന്നിവർ സംസാരിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ശൈലേഷ്, ദാരിദ്ര്യ ലഘൂകരണ പ്രൊജക്ട് ഡയറക്ടർ വി ജസീർ, റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ടി അബ്ദുൽ നാസർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ ഹോമിയോപതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഹോമിയോപതി ദിനാചരണം സംഘടിപ്പിച്ചു. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപതി എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ബി എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ ഒ സദാശിവം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് സൌജന്യ രക്തപരിശോധന, വിവിധ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ക്യാമ്പ്, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കിയ മെഗാ മെഡിക്കൽ എക്സിബിഷൻ, ഹോമിയോപതി മരുന്ന് നിർമ്മാണ പ്രക്രിയയും അവയുടെ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണവും പരിപാലനവും സംബന്ധിച്ച പവർ പോയിന്റ് പ്രസന്റേഷൻ, മെഡിക്കൽ ക്വിസ്, വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രാജീവ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്ന യാസ്മീൻ വയലിൻ, ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ പി എം സിനി, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അസീസ്, ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി ജെ സോണി, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന പി ത്യാഗരാജ്, ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി, സൂപ്രണ്ട് ഡോക്ടർ ബി റിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജിൽ ഹോമിയോപതി ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധ അവതരണവും നടന്നു. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം എ ഡി എം പി അഖിൽ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം അധ്യക്ഷനായി. എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സി കെ ഷാജി, ജില്ലാ നഴ്സിംഗ് ഓഫീസർ സി പത്മിനി, കോഴിക്കോട് ജി എം എച്ച് സി സൂപ്രണ്ട് ഡോക്ടർ സരള നായർ, കോഴിക്കോട് ബീച്ച് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ പി ശൈല, ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് പി ജി സന്തോഷ് എന്നിവർ സംസാരിച്ചു. മെയ് 12 വരെ നീളുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ജലശുചീകരണം, സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ, സ്കൂളുകളുടെ കിണറുകളുടെയും കുടിവെള്ള ടാങ്കുകളുടെയും വൃത്തി ഉറപ്പുവരുത്തൽ, പുഴകളുടെയും കനാലുകളുടെയും ശുചീകരണം, ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കൽ, അഴുക്കുചാൽ വൃത്തിയാക്കൽ, റോഡ് സുരക്ഷ, കടൽഭിത്തി നിർമ്മാണം, മഴക്കാല രോഗ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. എല്ലാ ഫയർ സ്റ്റേഷനുകളിലും ആവശ്യ സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വകുപ്പിന് നിർദ്ദേശം നൽകി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ എസ് സജിത്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. മൊകേരി വെസ്റ്റ് വെള്ളിയായിലുള്ള റിട്ടയർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീ കെ വത്സൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങൾ. 7:35 യുവവാണി. നിർമ്മലഗിരി കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികളായ ദേവിക വിജയൻ, അവന്തിക, അർച്ചന എം.

വിഷ്ണുപ്രിയ കെ എന്നിവർ ചേർന്ന് മലയാള സിനിമാ ലോകത്തിലെ പ്രതിഭ ശ്രീനിവാസിനെ അനുസ്മരിക്കുന്നു. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ചർച്ച. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജെസ്സി എൻ സി. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, ഇതിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 FM പ്രധാന വാർത്തകൾ, 9:00 ഓർമ്മകളുടെ സംഗീതം, 10:00 കിളിക്കൂട്ടം, ചിറക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 10:58 FM പ്രധാന വാർത്തകൾ, 11:00 ട്യൂൺ ആൻഡ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം, ജയശ്രീ, വിനോദ്, ഷമ്യ, ഷബി എന്നിവർ ആലപിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം, ഹാർമോണിയം ശ്രീഷ സുശീൽ കുമാർ, തബല ഷിജിൻ കൊളശ്ശേരി. 11:30 ആൽബം ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ. 12:15 കൊങ്കണി ഗാനങ്ങൾ, 12:40 നാടക ഗാനങ്ങൾ, 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 ചലച്ചിത്രഗാനങ്ങൾ, 2:30 ചെറുതാഴം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്, 3:00 ആകാശവാണി ടെലിക്യൂസ് പുനഃപ്രക്ഷേപണം, 4:00 കണ്ണൂർ ടാക്കീസ്, 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ, 5:15 AK വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ച ചരടുകുത്തിക്കളിപ്പാട്ട്, 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം കോട്ടയം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 തിരനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ, പുനഃപ്രക്ഷേപണം 11 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:00, 10:30 ചലച്ചിത്രഗാനങ്ങൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം 120 MLA മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA മാരായ രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം. വിടുതലേ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. 2 VCK MLA മാരുടെ പിന്തുണാ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA മാരുടെ പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണ് ാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ശുദ്ധിറാം തുടു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3-ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3-ാം സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത്രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39-അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള 1 വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം, കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
0: സംസ്ഥാനത്തെ KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നത്.

0: ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. യുഡിഎഫ് അധികാരത്തിൽ വന്നാൽ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 1,11,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ April 30 വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്യദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ളൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾവെദർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4 അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം. 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.

അരിക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മലയാളിക്ക് ഒരു പാഠപുസ്തകം പോലെ സ്വന്തം അധ്വാനം കൊണ്ട് മറുപടി നൽകുകയാണ് ഒരു അതിഥി തൊഴിലാളി.

നെല്ലല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ ശുഭപ്രതീക്ഷകളാണ്. 12 വർഷം മുൻപാണ് ബീഹാർ കിഷൻഗഞ്ച് സ്വദേശിയായ ഈ യുവാവ് തൊഴിൽ തേടി കേരളത്തിലെത്തിയത്. തിരുവള്ളൂർ ശാന്തിനഗറിലെ 2 ഏക്കർ തരിശുഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. ബംഗാളിൽ നിന്ന് വിത്തെത്തിച്ച് പകലന്തിയോളം മണ്ണിൽ പണിയെടുത്തു. ഫലമോ, 2 ടൺ നെല്ലാണ് ഈ കർഷകൻ കൊയ്തെടുത്തത്. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങിയുണക്കി സ്വന്തമായി അരിയാക്കി മാറ്റുകയും അത് വിൽക്കുകയും ചെയ്യുന്നു. നെല്ലും അരിയും മാത്രമല്ല, പശു വളർത്തലിലൂടെ കേരളത്തിന്റെ പഴയ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ അതിഥി കർഷകൻ. നമ്മുടെ തൊടിയിലും പാടത്തും നന്മയുടെ പച്ചപ്പ് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറുനാട്ടിൽ നിന്നെത്തി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ ഉൾഹക്. നിർണായക സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ ധീരമായ ഇടപെടലിനെ കുറിച്ചുള്ള ഒട്ടേറെ വാർത്തകൾ നമ്മൾ നിത്യേന കേൾക്കാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറ്റെല്ലാ ജീവനുകളുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ അഗ്നിരക്ഷാസേന. ഭക്ഷണവും വെള്ളവുമില്ലാതെ 50 മണിക്കൂറിലധികം നേരം പാറയിടുക്കിൽ കുടുങ്ങിപ്പോയ ആട്ടിൻകുട്ടിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ വരാൻ വഴിയൊരുക്കിയിരിക്കുകയാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. എറണാകുളം ജില്ലയിലെ പിറവം ആനമുന്തി കവലയ്ക്ക് സമീപമുള്ള ഒരു ക്രഷറിലെ ആഴമേറിയ പാറയിടുക്കിലാണ് ഈ ആട്ടിൻകുട്ടി കുടുങ്ങിയത്. മല കയറുന്നതിനിടയിൽ അബദ്ധത്തിൽ വഴുതി വീണതായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പിറവത്തുനിന്നുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തുടക്കത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും പിന്നീട് ക്രെയിനിൽ വല ഘടിപ്പിച്ച് രക്ഷാപ്രവർത്തകർ താഴേക്കിറങ്ങുകയായിരുന്നു. അഗ്നിരക്ഷാസേനാംഗങ്ങളായ കെവിൻ ആന്റണിയും രാംരാജും ചേർന്ന് ജീവൻ പണയപ്പെടുത്തി നടത്തിയ ശ്രമത്തിനൊടുവിൽ ആട്ടിൻകുട്ടിയെ സുരക്ഷിതമായി മുകളിലെത്തിച്ചു. ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാസേന പുലർത്തുന്ന അർപ്പണബോധവും കഠിനാധ്വാനവും പ്രശംസനീയമാണ്. ഇതിലൂടെ ഏതൊരു പ്രതിസന്ധിയിലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് ഇവർ നൽകുന്നത്. അഗ്നിരക്ഷാസേനയുടെ ഇത്തരം ഇടപെടലുകൾ പൊതുജനങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വഴിമുട്ടി നിൽക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് താങ്ങായി എത്താൻ ഇവർ ഉണ്ടെന്നത് ഓരോ പൌരനും നൽകുന്ന ധൈര്യം ചെറുതല്ല. കായൽ കാറ്റേറ്റ് ഒരു ചൂട് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. എന്നാൽ ആ ചായ തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് പകരം ചായ ഇങ്ങോട്ട് വന്നാലോ? കായലോളങ്ങളിലുലഞ്ഞ് ചായയുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വഞ്ചി ചായക്കടയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. കായൽപ്പരപ്പിലൂടെ തന്റെ 75-ാം വയസ്സിലും വഞ്ചി തുഴഞ്ഞ് ചായ വിളമ്പുന്ന ശാന്തമ്മ. കുമരകത്തെ ശാന്തമായ ഓളപ്പരപ്പിൽ 10 വർഷത്തിലധികമായി മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാഴ്ചയാണിത്. പ്രായത്തിന്റെ അവശതകൾ മാറ്റിവച്ച് തന്റെ കൊച്ചുവഞ്ചിയിൽ ചായയും പലഹാരങ്ങളുമായി എത്തുന്ന ഇവർ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ചായ ചേച്ചിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൃദ്യമായ ചായക്കടകളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കാം. ഒഴുക്കിനെതിരെ വഞ്ചിയൂന്നി ഓരോ ചായക്കപ്പിലും സ്നേഹവും ഊഷ്മളതയും പകർന്നു നൽകുന്ന ഇവരുടെ ജീവിതം ഏതു പ്രായത്തിലും ഇഷ്ടമുള്ള കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുക എന്നതിന് ഉദാഹരണമാണ്. യാന്ത്രികമായ ഈ ലോകത്ത് അധ്വാനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ ചായ ചേച്ചി. നിറഞ്ഞ പുഞ്ചിരിയോടെ ചായ വിളമ്പുന്ന ഈ 75-കാരിയുടെ നിശ്ചയദാർഢ്യം നാം ഓരോരുത്തർക്കും വലിയൊരു പ്രചോദനമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥകൾ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ മരണത്തിനു പോലും മായ്ക്കാനാവാത്ത ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് മലപ്പുറം പത്തപ്പിരിയത്ത് ഒരു തെരുവനായ. തനിക്ക് നിത്യവും ഭക്ഷണം നൽകിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞപ്പോൾ ആ ഖബറിടത്തിന് കാവലിരുന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഈ മിണ്ടാപ്രാണി. മലപ്പുറം പെരുവിൽകുണ്ട് സ്വദേശിനി ആമിന ദിവസവും ഈ നായിക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഒരു ദിവസം വീടിനടുത്ത് ആമിന ഉമ്മ കുഴഞ്ഞു വീണു. ആ സമയം കുരച്ചു ബഹളമുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചത് ഈ നായയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഉമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും തന്റെ പ്രിയപ്പെട്ട ഉമ്മ അരികിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ ആ ഖബറിടത്തിന് കാവലിരിക്കുകയാണ് ഈ നായ.
ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം തന്റെ

ആയുസ് മുഴുവൻ നന്ദിയോടെ കാവലിരിക്കുന്ന ഈ നായ ഇന്നത്തെ സ്വാർത്ഥമയമായ ലോകത്ത് വലിയൊരു പാഠമാണ്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഈ കാലത്ത് വാക്കുകൾക്കതീതമായ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ മിണ്ടാപ്രാണി നൽകുന്നത്. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഭൂമി വിയർക്കുമ്പോൾ നമ്മെപ്പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്കും കരുതൽ ആവശ്യമാണ്. ജലാശയങ്ങളും നീരുറവുകളും വറ്റിവരളുന്ന നാളുകളിൽ തണൽ തേടി അലയുന്ന പറവകളും മിണ്ടാപ്രാണികളും എങ്ങനെ ദാഹമകറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. പരാഗണം, വിത്തുവിതരണം എന്നിവയിലൂടെ വനവൽക്കരണത്തിന് സഹായിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വേനലിൽ കിളികൾക്കും വെള്ളവും ഭക്ഷണവും ഒരുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് നടത്തിയ ക്യാമ്പയിനാണ് കിളികളും കൂളാവട്ടെ. നമ്മുടെ വീട്ടുമുറ്റത്തോ ബാൽക്കണിയിലോ വൃത്തിയുള്ള പാത്രങ്ങളിൽ അല്പം വെള്ളവും ഒരു പിടി ധാന്യവും കരുതുന്നതിലൂടെ വേനലിൽ നമുക്കും ഇത്തരം ഉദ്യമങ്ങളുടെ ഭാഗമാകാവുന്നതാണ്. ഒരു കുഞ്ഞുപാത്രം വെള്ളം ഒരു വലിയ ലോകത്തിന് ജീവനേകും. തനിക്ക് വേണ്ടി മാത്രമല്ല, ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുന്നു. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ പക്ഷികൾക്ക് അവരുടെ സ്വാഭാവിക ജലസ്രോതസ്സുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ അവർക്ക് ജീവശ്വാസമാകും. ഭൂമി മനുഷ്യന്റേത് മാത്രമാണെന്ന അഹങ്കാരമല്ല, സഹജീവികളുടേതുകൂടിയാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ പുരോഗതി. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:50 കിസാൻ വാണിയിൽ മൊകേരി വെസ്റ്റ് വെള്ളിയായിലുള്ള റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീ കെ വത്സലൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങൾ ഇന്ന് 6:50 കിസാൻ വാണിയിൽ.

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, മുഗേരി വെസ്റ്റ് വള്ളിയായിയിലുള്ള റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീ കെ വത്സലൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങളാണ് ഇന്ന് കിസാൻ വാണിയിൽ. കിസാൻ വാണി വിഭാഗം മാഷിന്റെ കൃഷിയിടത്തിലെത്തിയപ്പോൾ തന്റെ 75-ാമത്തെ വയസ്സിലും വളരെ ഊർജ്ജസ്വലനായി തന്റെ കൃഷിക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു വത്സലൻ മാസ്റ്റർ. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം വത്സലൻ മാഷേ.
3: നമസ്കാരം.
2: എങ്ങനെയാണ് ഇത് ഒരു സർവീസിലിരിക്കെ തന്നെ ഇത്രയും ഭംഗിയായിട്ട് ഇത് കൊണ്ടുപോകാനും ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷമുള്ള ഇതൊക്കെ എങ്ങനെയാണ് ഇത് സാധിച്ചെടുക്കുന്നത്?
3: അതായത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പിന്നെ പോക്കറ്റ് മണിക്ക് വേണ്ടി പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടായിരുന്നു.
2: ഓ, അങ്ങനെയാണ് ഈ കൃഷിയിലേക്കുള്ള തുടക്കം അല്ലേ?
3: അച്ഛൻ അധ്യാപകനായിരുന്നു, അതുകൊണ്ട് തന്നെ അച്ഛന്റെ വയലില് ഞാനും കൃഷി ചെയ്തു തുടങ്ങി. പിന്നെ പൈസ സ്കൂളിൽ പോകുന്ന അവസരത്തിൽ പൈസക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അന്ന് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട്
2: അച്ഛന്റെ കൂടെ
3: പച്ചക്കറി കൃഷി വ്യാപകമായിട്ട് തുടങ്ങി. പോക്കറ്റ് മണി കൃത്യമായി കിട്ടാൻ തുടങ്ങി. അതിൽ നിന്നാണ് പിന്നെ ഞാൻ മുന്നോട്ട് നീങ്ങിയത്.
2: അത് ശരി. ഓക്കെ. അപ്പൊ ഇവിടം വരെ എത്തി നിൽക്കുന്നു അല്ലേ?
3: 32 വർഷത്തോളം സർവീസ് ചെയ്തിട്ടുണ്ട്. സർവീസിലിരിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ കൃഷിയും ചെയ്യാറുണ്ടായിരുന്നു.
2: അത് ശരി. അത് എപ്പോഴാണ് ഈ സർവീസിലിരിക്കെ ഏത് സമയത്താണ് ഈ കൃഷിയിലേക്ക് വരുന്നത്?
3: രാവിലെയും വൈകുന്നേരവും.
2: രാവിലെ എത്ര മണിക്ക് കൃഷിയിടത്തിലിറങ്ങും?
3: 5:30 അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 8 വരെയെല്ലാം ഉണ്ടാവും. അതിനുശേഷം സ്കൂളിലേക്ക് പോകും.
2: എന്നിട്ട് വൈകുന്നേരം?
3: വൈകുന്നേരം 5 ശേഷം വീണ്ടും വെള്ളം നനയ്ക്കലും കാര്യങ്ങളിലൊക്കെ മുമ്പോട്ട് പോകും.
2: അതെ. സ്കൂളില് പിന്നെ കുട്ടികളെ ഇതിന് ഉള്ള പ്രചോദനം നൽകിയിട്ടുണ്ടോ ഇങ്ങനെ കൃഷി ചെയ്യാനൊക്കെ ഉള്ള?
3: ഞാൻ ആദ്യം ഒരു സർവീസ് തുടങ്ങി വള്ളിയ UPയിലാണ്, ഒരു 3.25 കൊല്ലം UP സ്കൂൾ പ്രൈവറ്റ്. അവസരത്തിൽ അവിടെ വാഴ വെക്കാനും മരച്ചി അഥവാ നാട്ടിൽ കപ്പ എന്ന് പറയുന്നത് മരക്കിഴങ്ങെന്ന് പറയും, അത് വെക്കാനും ആ പറമ്പിലൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്ന് തന്നെ കൈക്കോട്ടെടുത്തിട്ട് കുട്ടികളുടെ അടക്കം ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളടക്കം ഇറങ്ങിയിട്ടുണ്ടെന്ന്.
2: ശരി. അപ്പൊ സ്കൂളിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നോ?
3: സ്കൂളന്ന് വാഴയും മരച്ചീനി ഉണ്ടായിരുന്നു, പച്ചക്കറി ഇല്ലെന്ന്.
2: അപ്പം പിന്നെ ഇപ്പൊ എത്ര വർഷമായി റിട്ടയർഡ് ആയിട്ട്?
3: റിട്ടയർ ചെയ്തിട്ട് 20-ാമത്തെ വർഷം.
2: 20 റിട്ടയർഡ് ആയിട്ട്
3: 2006 മെയ് മാസം.
2: അതിനുശേഷം മുഴുവൻ സമയം കർഷകനായി അല്ലേ? അപ്പൊ നിങ്ങൾ ഈ കൃഷി രീതികളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
3: എങ്ങനെ വിശദീകരിക്കാം, ഞാൻ സ്വന്തമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്ന ഒറ്റക്കാണ്.
2: നിലവൊരുക്കലൊക്കെ
3: ഞാൻ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് സാവധാനം ചെയ്ത് വരികയാണ്
2: ചെയ്യുന്നത്. ആരും സമയം നോക്കണ്ടല്ലോ, ആര് വരുന്നുണ്ട് പോകുന്നുണ്ടോ ഒന്നും നോക്കണ്ട.
3: അതല്ല, ഓരോ കാര്യങ്ങൾ ഓരോ ഭാഗത്ത് ഓരോന്ന് ചെയ്തു തുടങ്ങും. സമയത്തിന്റെ സമയം കിട്ടുന്നില്ല, റിട്ടയർ ചെയ്തതിനു ശേഷം സമയം ഇല്ല. അതുകൊണ്ട് ഓരോന്നായിട്ട് ചെയ്തു വരും. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ആദ്യം തുടങ്ങിയ അന്ന് അവിടെയാണ്, അത് കുറ്റി അവര, അന്നവിടെ കുറ്റി അവര വെച്ച് ആദ്യം തുടങ്ങി. അതിനുശേഷം പറങ്കി, പിന്നെ അതുപോലെ തന്നെ ഇപ്പുറം പയറ്, അക്കണ്ടത്തിൽ കേബേജ്, പയറ്, കോവക്ക, ഇതെല്ലാം വെച്ച് തുടങ്ങി. കോവക്ക പിന്നെ സ്ഥിരമായിട്ടുള്ളതാണ്, അത് മഴക്കാലത്ത് മാത്രമേ നശിക്കും. മഴക്കാലത്ത് കംപ്ലീറ്റ് ഇല കിട്ടുമോ, വേനൽക്കാലാകുമ്പോൾ
2: നല്ല
3: തെളിത്ത് അതങ്ങനെ പടർന്നു വന്ന് ഇത് മഴയത്ത് മുഴുവൻ നശിക്കും, പക്ഷെ വേനൽക്കാലത്ത് ശരിയായി വരും. അപ്പൊ ഓരോ ഭാഗത്താണ് കുറേശ്ശെ കുറേശ്ശെയാണ് ചെയ്യുക. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വെക്കും, അങ്ങനെ അടുത്ത് വെച്ച് വെച്ച് ഇങ്ങനെ വരികയാണ്. ഇതെല്ലാം കായ്ച്ച തുടങ്ങി, അത് ചരങ്ങ, ഇത് പൊട്ടി, ഇത് പടവലം, ഇത് കോവക്ക, ഇത് ചീര കഴിഞ്ഞ്
2: കഴിഞ്ഞ്, ഇത് പച്ചച്ചീരയും ചുവപ്പ് ചീരയും ഉണ്ട്
3: അല്ലേ. അപ്പൊ ഇതെല്ലാം കുറേ ഒറ്റക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരടിക്ക് പറ്റില്ല, കാരണം എന്റെ പ്രായത്തിന്റെ നടുവേദന. അതുകൊണ്ട്
2: ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് മാഷ് നിർത്തും അല്ലേ.
3: അതുകൊണ്ട് അധികം വെയിറ്റുള്ള കൈക്കോട്ടെല്ലാം പണ്ടേ തമ്മിൽ ഒഴിവാക്കി വെയിറ്റ് കുറഞ്ഞ പടന്ന, നമ്മുടെ നാട്ടിൽ പടന്ന എന്ന് പറയും, അത് ഉപയോഗിച്ചിട്ടാണ് കൊത്തുക. അധികം വെയിറ്റ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നടുവേദന വരും. അങ്ങനെ ഓരോന്നായിട്ടും
2: സാവധാനത്തില്
3: ചെയ്തു തരും. ഇപ്പൊ അവസാനം ഈ വെള്ളരിയാണ്, ഇത് ലാസ്റ്റ് ആണ് ഇത് വെള്ളരി. ഇനി ഇത് തീരുമ്പോഴത്തേക്കും ഒരുപാട് പോകും, വേറെ എന്തെങ്കിലും കൊണ്ടുവരക്കും.
2: ഇതിലെന്താ ഇട്ടിട്ടുള്ളത് മാഷെ?
3: ഇത് ഞാൻ ആദ്യം, പിന്നെ ഇതിന്റെ അടിയിൽ നമ്മള് നാട്ടില് ചണ്ടി തൂപ്പ് എന്നെല്ലാം പറയും, മരത്തിന്റെ ഇല, ചണ്ടിയുടെ മരത്തിന്റെ ഉണക്കല നീ കുഴിച്ചിട്ട് മണ്ണ് പുറത്തെടുത്തിട്ട് ഇതിൽ ചണ്ടി നിറച്ച് ആദ്യം ഇതിനോട് കുമ്മായിട്ട് പിന്നെ വെണ്ണീരിട്ട് അതിനുശേഷം കുഴിച്ചെടുത്ത മണ്ണ് അതിലേക്ക് തട്ടി അത് ലെവലാക്കി, എന്നിട്ട് അതിന്റെ മേലെ പിന്നെ വീണ്ടും ജൈവവളവും വെണ്ണീരും. നാട്ടിൻ പശു ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സിമരത്തിന്റെ ഓപ്പറേഷൻ വന്നതോട് ഞാൻ അതിനെ വിറ്റുകളഞ്ഞു. അതുകൊണ്ട് ഇപ്പം ആട്ടിൻ ചുട്ടാന്ന് പറയും, ആട്ടിൻ
2: കാഷ്ടം കാഷ്ടം
3: പക്ഷെ ആട്ടിൻപുട്ടാന്ന് പറയും, ആട്ടിൻ കാഷ്ടാണ് ഉപയോഗിക്കുന്നത് ചാണകത്തിന് പകരം. ഇതിപ്പം ചെയ്ത് ആക്കിയതിന് ശേഷം വെള്ളരി ഇന്നലെ നട്ടതാണ്, രണ്ട് വെള്ളയായില്ല ഇന്നലെ നനച്ച് ഇന്ന് നനച്ച് അങ്ങനെയാണ്. അതുകൊണ്ട് അതിനിടക്ക്
2: എത്ര വിത്തിട്ടുണ്ടാവും സാറേ?
3: ഇതില് ഒരു കള്ളി ഒരു പത്ത് പതിനഞ്ച് വിത്ത് ഇരുപത് വിത്തോളം വരും, പത്ത് പതിനഞ്ച് വിത്ത് ഇടണം, അല്ലെങ്കിൽ പിന്നെ ഇത് നശിച്ചു
2: പോകും. ഇത് എവിടുന്നാണ്?
3: മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്.
2: അതിന് നല്ല വില?

0: ഉണ്ടോ?
1: ഒരു ചെറിയ ബേക്കറിന് 10 രൂപ, ചില ചില കൂടിയെന്ന് 20 രൂപ.
0: ഇവിടെ തന്നെയാണോ? ഇവിടെ
1: തലശ്ശേരി. കൊത്തവര നല്ലോണം കാഴ്ച വേണ്ടോ? അതെല്ലാം കണ്ടോ? അത് മുഴുവൻ 2 ദിവസം കൊണ്ട് മുള്ളം പന്നി കയറിയിട്ട് പട്ടി ചെയ്തിട്ടാണ് അവരെല്ലാം സംഭവിച്ചു.
0: കൊത്തവര മൊത്തം ഇതാക്കി അതാ ഉണ്ടായി കൊലയായിട്ടുണ്ടായതൊക്കെ മുറിച്ചിട്ടു അല്ലേ.
1: വിശേഷം എന്ന് പറഞ്ഞാല് പൊടിച്ച് 4 ഇല വരുമ്പോഴത്തേക്കും അതിന്റെ ഏറ്റവും അടിയിൽ കായ് തുടങ്ങും.
0: ഇത് വിത്ത് നട്ടതാണോ?
1: വിത്ത് നട്ടതാണ്.
0: അത് എവിടെ നിന്ന് കിട്ടി? അവിടെ
1: വിത്ത് വാങ്ങിക്കും. ഇല്ല, ഞാൻ വേനൽക്കാലത്ത് ഇത് എടുത്ത് ഉണക്കി സൂക്ഷിക്കും. എന്നിട്ട് അതിന് ശേഷം വീണ്ടും നടും. മഴയത്ത് വേലും ഇങ്ങനെ പിടിക്കില്ല. മഴയത്ത് വേണ്ട ചീര മുതലായതാണ്.
0: അപ്പൊ ഇതിപ്പം വേനൽക്കാലത്ത് ഇത് കൊത്തവര ഉണ്ടാവുള്ളൂ?
1: വേനൽക്കാലം മഴയത്ത് വേലും ഗുണം ചെയ്യില്ല.
0: ഇനിയിപ്പൊ എടുക്കാൻ പറ്റൂല?
1: എടുക്കാൻ പറ്റില്ല, നേരം കിട്ടാതെ കൊണ്ട് അതങ്ങനെ ഇട്ട് വീടില്ല. അതിനിടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ വെള്ളം വെള്ളം അടിച്ച് സന്ധിയാവും. പിന്നെ കുളിച്ച് വെട്ടം സന്ധി ഈടാവും.
0: മാഷ് പണി കഴിഞ്ഞോ?
1: ഇല്ല, വെള്ളം കുറല് കഴിഞ്ഞു.
0: എല്ലാം കഴിഞ്ഞു. ഇനി എന്താ പണിയുള്ള ബാക്കി?
1: ഇനി കുറച്ച് കോവക്കെ പറിക്കാനുണ്ട്. ഒരു ദിവസം 3 കിലോ 4 കിലോ കോവക്ക ഉണ്ടാവും പറിക്കാൻ.
0: അതെയാ? അതെവിടെയാണ് വിപണനം? എവിടെയാണ്
1: വിപണനം? പാത്തിപ്പാലം. എവിടെയും ഓരോ സ്ഥലത്ത് വിളിച്ച് ചോദിക്കും എത്രയാ വേണ്ടെന്ന് ചോദിക്കും, അന്നേരം കൊടുക്കും.
0: എങ്ങനെയാണ് കൊണ്ടു കൊടുക്കാറാണോ? വണ്ടി ഉണ്ടോ?
1: ബൈക്കുണ്ട്.
0: ബൈക്കിൽ കൊണ്ടു കൊടുക്കും. രാത്രി ആയാലും എടുക്കും?
1: രാത്രി രാവിലെ കൊടുക്കും.
0: രാവിലെ ഇപ്പൊ പറിച്ചു വെച്ചിട്ട് രാവിലെ കൊടുക്കും?
1: അന്ന് രാവിലെ കൊടുക്കും.
0: ഓ, എത്ര വിലയുണ്ട് ഇപ്പം കോവക്ക?
1: 50 രൂപ നമുക്ക് തരും.
0: കിലോ 50 രൂപ.
1: മിനിമം 2 ദിവസം കൂടുമ്പോ 3 കിലോ ഉണ്ടാവും.
0: അതെയാ?
1: അത് മാത്രം.
0: ശരി.
1: പിന്നെ ഈ ചെരങ്ങ എന്ന് പറയുന്നത് ചെരങ്ങ, ഇത് ഞാൻ വിത്തിന് വെച്ച ചെരങ്ങ.
0: ഇത് ചെരങ്ങ?
1: ചെരങ്ങ അതല്ല, അത്
0: ഏകദേശം ഇത് വലുതായിട്ടുണ്ട്.
1: ഇത് വിത്ത് നമ്മൾ അടുത്ത സീസണിൽ താണ്ടിട്ട് അത് അത് കുറച്ചുകൂടി വലുപ്പം. ഇതിന്റെ ഇത്ര ഞാൻ പറിച്ചു കാണി അല്ലെ മൂത്തു. ഇത്ര വലുപ്പം ഒരു 1 കിലോ 100 ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. 100 ഉണ്ടായിരുന്നു അന്ന് കൊടുത്ത്. കിലോ 50 രൂപ പ്രകാരം.
0: അത് ശരി.
1: അപ്പൊ ഒരു ചെരങ്ങ 50 രൂപ ഉണ്ടാവും ചുരുക്കത്ത്. ഇത് കയച്ചിട്ടുണ്ടെങ്കിൽ ചെരും കായച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര
0: ലാഭമാണ്.
1: ഇത് പെട്ടെന്ന് വലുതാവും.
0: ഇന്ന് കണ്ട്
1: നല്ല തൂക്കം ഉണ്ടാവും. നമ്മൾ തന്നെ ഞെട്ടിപ്പോ തൂക്കം കണ്ടാൽ.
0: ഇതിനെന്താ വിള ഇട്ട് കൊടുക്കുന്നത്?
1: സാധാരണ തന്നെ കുറച്ച് കൂട്ടുകളും ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ ചാണകം, ആട്ടുംപൂട്ടി ഭക്ഷണം, വെണ്ണീര്, പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് 3 തരം കാര്യങ്ങൾ കലക്കും. ഒന്ന് വേപ്പ് മുണ്ണാക്കും, പിന്നെ എല്ലുപൊടി, പിന്നെ കടലപ്പുണ്ണാക്ക്. ഇത് 3 തുല്യ അളവിൽ ഒരു ബക്കറ്റിൽ കോർത്ത് വെച്ചിട്ട് 3-4 ദിവസം കഴിയുമ്പോൾ നല്ലോണം ദിവസം ഇളക്കണം,
0: പുളിക്കണം,
1: നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിൽ കുറവാണ് വെള്ളം ചേർത്തിട്ട് എല്ലാത്തിനും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും.
0: ഇതെല്ലാം
1: ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ.
0: തടത്തിൽ
1: ഒഴിച്ചു കൊടുക്കും, എന്നിട്ട് വെള്ളം അടിക്കും. ഇത് ധാരാളം കയക്കം തുടങ്ങി. ഇത് കുത്തിയില്ലെങ്കിൽ രക്ഷപ്പെട്ടു.
0: ഉറുമ്പ് വന്നിട്ടുണ്ടല്ലോ.
1: ഉറുമ്പല്ല പ്രശ്നം, മറ്റേ സാധനം. ഈച്ച വന്ന് ഉറുമ്പ്
0: പ്രശ്നമല്ല.
1: അതിന് ജൈവ കീടനാശിനി ഉണ്ടാക്കും.
0: എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറയാം?
1: അത് പിന്നെ ചെയ്യുന്നത് പറഞ്ഞാല് 2-3 തരം കാര്യങ്ങൾ ചെയ്യും. ഒന്ന് പച്ച മഞ്ഞള്, പിന്നെ വെളുത്തുള്ളി, പിന്നെ വേപ്പിൻ ചപ്പ്, അതുപോലെ ഈ നമ്മളെ തലയിൽ തേക്കുന്ന ഇതില്ലേ മറ്റേ അലോവേര, മറ്റേ മലയാളം കിട്ടി മറന്നുപോയി. അത് ഇത്രയും കാര്യങ്ങൾ മിക്സിയിലിട്ട് അടിച്ചിട്ട്
0: കറ്റാർവാഴ
1: മിക്സിയിലിട്ട് അടിച്ചിട്ട് പിന്നെ
0: കറ്റാർവാഴേന്റെ ജെല്ലാണോ?
1: അത് മുഴുവൻ മുറിച്ചിടും. മൊത്തം മുറിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കും. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അന്ന് രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം അത് അരിച്ചെടുത്തിട്ട് വെള്ളവും ചേർത്തിട്ട് അടിച്ചു
0: കൊടുക്കും. അപ്പൊ ഇത് ഈച്ചയുടെ ശല്യം കുറയുന്നുണ്ടോ?
1: കുറയും. പിന്നെ മാത്രല്ല, ചിലതിനെല്ലാം ഞങ്ങൾ അടിക്കുന്നത് പറഞ്ഞ മോരും പിന്നെ വെല്ലും. മോരിൽ ഒരു അരക്കുപ്പി മോരെടുത്തു കഴിഞ്ഞാൽ ഒരു 200 ഗ്രാം വെള്ളം ഇട്ടിട്ട് അത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരമ്പോഴേക്കെല്ലാം കലങ്ങും. അതിലും വെള്ളം ചേർത്തിട്ട് അടിച്ചു കൊടുക്കും.
0: എത്ര എങ്ങനെയാ അതിന്റെ തോത് എങ്ങനെയാണ്?
1: ഇത് ഏകദേശം 5 മില്ലിക്ക് 1 ലിറ്റർ വെള്ളം.
0: ശരി, 5 മില്ലി
1: അല്ല 10.
0: തക്കാളിക്ക്
1: ഒരു പരാതി സംഭവിച്ചാൽ കെട്ടിയിട്ടൊന്നും താങ്ങിയിട്ടില്ല. ഇങ്ങോട്ട്
0: മത്സ്യം മാഷ് ഇവിടെ തക്കാളി നട്ടിട്ടുണ്ട്. അവിടെ ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് കോവക്കയും ചൊരങ്ങിയും പിന്നെ പൊട്ടിക്കയും പടവലങ്ങിയും നമ്മളിപ്പോ കണ്ടു അല്ലെ. ഇപ്പൊ ഇത്
1: പയറ് കഴിഞ്ഞു.
0: ഇത് ഇത് പയറ്. പയറിന് എങ്ങനെയാണോ
1: ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് കഴിഞ്ഞാൽ സൗകര്യത്തിൽ പയർ തൂങ്ങി നിക്കണം. പയർ
0: ഓ രണ്ട് സൈഡിലും കൊള്ളി കുത്തി ഒരു ഒരു എന്താ പറയണ്ട ഒരു ബോക്സ് പോലെ ആക്കി വെച്ചിട്ടാണ് അല്ലേ.
1: വളഞ്ഞു പോവില്ലെങ്കിൽ നാളെ നിങ്ങളെ തിരുമ്പോൾ കിടക്കും. അപ്പൊ ഇത് ഒടിഞ്ഞു പോയാ ഇല്ല.

0: വളഞ്ഞു പോലെ വളയും.
1: അത് ശരി. ഇതിലിപ്പോ നിങ്ങൾ വളയിട്ടോട്ടിരിക്കുന്ന എന്താണ്?
0: ഇത് തന്നെ എല്ലാം സാധാരണ
1: സാധാരണ വള. ഇതിന് തിരി നിങ്ങൾ നുള്ളിയിട്ടുണ്ടായിരുന്നോ?
0: ഇല്ല ഇല്ല, അത് നുള്ളിന് പിന്നെ പെട്ടെന്ന് ഇത് തിരി വന്നതോടെ ഞാൻ നുള്ളിക്കളി, അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് എനിക്ക് ഇത് കെട്ടാൻ നേരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നുള്ളിക്കളിയും. ഇത് കെട്ടി വരുമ്പോഴത്തേക്ക് പിന്നെ
1: രണ്ടാമതായിട്ട് ഇത് നടുമ്പോ ചെറിയ തൈ നിങ്ങളിപ്പോ വിത്ത് നട്ടതായിരിക്കുമല്ലോ, ഇതിപ്പോ ഓരോ വിത്തല്ലേ ഇട്ടിട്ടുള്ളൂ?
0: ഓരോ വിത്തായി കാണുന്നത്,
1: ഓരോ വിത്തിട്ടു. അപ്പൊ അത് പൊടിച്ചു വരുമ്പോ അതിന്റെ തിരി നുള്ളുന്നുണ്ടോ?
0: തിരി പടർന്ന് തിരി ഇതിങ്ങനെ വന്ന് വരുന്നുണ്ട്. അപ്പം നുള്ളിക്കളി അല്ലെ, നമുക്ക് ഒന്ന് കുത്തി കൊടുക്കാനുള്ള നേരം കിട്ടിയില്ല, ഇതങ്ങ് നുള്ളിക്കളി. എന്നാൽ പിന്നെ അതിനെക്കൊണ്ട് ശല്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞ് അതുകൊണ്ട് കട്ട് ചെയ്ത കളി.
1: ആ അല്ല, ഇതിങ്ങനെ രണ്ടിതായിട്ട് വന്നുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ.
0: അത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് നിലത്തേക്ക് ഒടിഞ്ഞ് തൂങ്ങുന്നത്.
1: പിന്നെ ഇതിപ്പോ നിങ്ങളിപ്പോ ഇതിന് ഈ തണ്ട് കണ്ടോ, ഈ തണ്ട് ഇങ്ങോട്ടും അങ്ങോട്ടും പോയിട്ടില്ലേ? നിങ്ങൾ ഇങ്ങേപ്പുറം ഇങ്ങേപ്പുറം കിട്ടുന്നില്ല.
0: അത് ഏത് ഭാഗം കിട്ടുന്നില്ല, അത് ഏത് ഭാഗത്തേക്ക് പോകുന്നത് പോയിക്കോളും, നമ്മളൊന്നും കൺട്രോൾ ചെയ്യില്ല. നേരത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം എടുത്ത് നമ്മൾ വെച്ചു കൊടുക്കും.
1: അപ്പൊ ഇതൊന്നും നിങ്ങൾ കയറ്റി വെച്ചതല്ല, ഇത് കെട്ടി കൊടുത്തു മാത്രമേ ഉള്ളൂ.
0: അത് കയറിക്കോളൂ.
1: ഓ, അത് എവിടെ പോകണമെന്നുള്ള
0: തീരുമാനിക്കാം. നിലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ.
1: ഏതായാലും ഇതൊരു നല്ലൊരു ഐഡിയ തന്നെ.
0: ഇത് നിലത്തേക്ക് പോയി, ഇത് ഇത് അപ്പൊ നിലത്തേക്ക് പോയപ്പോ ഞാനൊരു കൊള്ളി കുത്തിയിട്ട് അതിനോട് സപ്പോർട്ട് ചെയ്ത് എന്നാ കയറി പോകുന്നുണ്ട്.
1: നമ്മൾ കയറ്റി കൊടുക്കൊന്നും വേണ്ട,
0: ഒന്നും വേണ്ട, ഒരു വസ്തു ചെയ്യണ്ട. അവര് കയറിക്കോളും, മേലെ പോകും, കുറെ കൈ പൂടുമ്പോൾ നല്ല തൂങ്ങി കിടക്കും, നല്ല സൗകര്യമാണ്. പിന്നെ തൽക്കാലം ചെറിയ ഉള്ളി വെറുതെ ഒന്ന് ഒരു സേം പ്രാവശ്യം പരിശോധിച്ചാണ് ചെറിയ ഉള്ളി കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
1: ചെറിയ ഉള്ളി എങ്ങനെയാണ് നിങ്ങൾ നട്ടത്?
0: ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മള് കുഴി ഉണ്ടാക്കി ശരിയാക്കിയിട്ട് പീടിയെന്ന് ഉള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് അധികം അടുത്തല്ലാണ്ട് ദൂരെ ദൂരെ കുറച്ച് മണ്ണിലേക്ക് അമർത്തി വെച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. രണ്ടു ദിവസം കൊണ്ട് കൊണ്ടു അത്രയേ ഉള്ളൂ. പെട്ടെന്ന് മുളച്ച്
1: ചെറിയ ഉള്ളി വെറുതെ
0: വെറുതെ
1: എടുത്തിട്ട്
0: സിമ്പിളി വെച്ച് കൊടുത്താൽ.
1: ഓ, ആദ്യം വളവിട്ടിട്ട്
0: വെച്ചിട്ട് അതിന് ഒന്ന് അമർത്തി കൊടുക്കുക. നനച്ചതിന് ശേഷം ഒന്ന് മുളവിന്റെ ഭാഗം ഉണ്ടല്ലോ അത് മേലോട്ട് വരുന്ന രീതി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് പിന്നെ ഇത്
1: വെള്ളം
0: ഇതിപ്പോ ഒരു മാസമായിപ്പോ ഏകദേശം.
1: അപ്പൊ ഇനി ഇത് എത്ര മാസം എടുക്കും?
0: ഇതിപ്പം ഒന്നാമത്തെ പരീക്ഷണം, അറിയില്ല
1: എത്ര മാസം എടുക്കും അറിയില്ല. അപ്പൊ എങ്ങനെ
0: പൊരിച്ചു നോക്കുക, ഒന്ന് പൊരിച്ചു നോക്കുക.
1: ഓരോന്നും വേര് വന്നിനെ വേര് വന്നിനെ പൊരിച്ചു നോക്കുന്നവരോട്
0: ഇപ്പയർ നടുന്ന അവസരത്തിൽ നേരം കിട്ടും, അതുകൊണ്ടാണ് ഈ പയർ ഇപ്പം നട്ട്. നേരം ഇല്ലല്ലോ, ഉള്ള നേരം ഈ പയർ രണ്ടാം നട്ട്.
1: ഇനിയിപ്പോ ഇതിനെ ഇതുപോലെ തന്നെ ഒരു ബോക്സ് ആക്കി കൊടുക്കണം അല്ലേ?
0: അല്ല, ഇതിന് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ ഒന്ന് മാത്രം ആക്കിയിട്ട് ഇതിനോട് കെട്ടി കൊടുക്കുന്നു.
1: ഒരു കയറ് കെട്ടി കൊടുക്കും അല്ലെ? ഇവിടെ മാത്രം വെച്ചിട്ട്
0: വെച്ചിട്ട് വലിച്ചിട്ട് ഇവർ അങ്ങോട്ട്
1: കയറിക്കോളും.
0: നമ്മളൊന്നും ചെയ്യണ്ട, അവര് ചെയ്തോളൂ.
1: ഇപ്പൊ പോയിക്കോളൂ അല്ലേ പോണ്ട സ്ഥലത്ത്.
0: തക്കാളി ഉണ്ടെ വിജയിച്ചിട്ടില്ല, കാരണം തക്കാളി സപ്പോർട്ട് ചെയ്ത് പോരണ്ടായി പോയി ഉണ്ടോ, അതിന് വെയിറ്റ് താങ്ങുന്നില്ല. ഇത് മുള്ളങ്കി മുള്ളങ്കി
1: ഇതിന് നല്ല കുത്ത് കൊടുക്കാനായിട്ടായിരിക്കും അല്ലേ?
0: കൊടുക്കലും കുറഞ്ഞു പോയി. ആ പറഞ്ഞില്ല, ഒറ്റക്ക് ചെയ്യുന്ന കൃഷിയാണ്, ഇതെല്ലാത്തിനും നേരം കിട്ടൂല, അതുകൊണ്ട് ഒടിഞ്ഞു.
1: എന്നാലും നിറയെ ഉണ്ടായിട്ടുണ്ട്,
0: നിറയുണ്ട് നിറയുണ്ട്. ഈ തക്കാളിന്റെ താഴെ തരം മണ്ണ് കുത്തും പാടില്ല, കണക്ക്
1: ഓ
0: താഴെ വരുന്ന ഇല ഒരിക്കലും മണ്ണിലാകാൻ പാടില്ല. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു, പക്ഷെ എന്ത് അബദ്ധത്തിൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒടിഞ്ഞു കഴിഞ്ഞ് ഒടിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് ലെവലായി കൊടുക്കും, നിലത്ത് കെട്ടാണ്ടിരിക്കുക. ഇതെല്ലാം
1: നിലത്ത് തട്ടിയാൽ എന്താണ് സംഭവിക്കും?
0: വെള്ളടിക്കും, മണ്ണ് തെറിക്കുമ്പോ മണ്ണിലുള്ള കീടങ്ങള് ആക്രമണം നടത്തും, അതുകൊണ്ടാണ് ചെയ്യാൻ.
1: ഈ തക്കാളിയൊക്കെ നടുമ്പോ ചെരിച്ച് നടണം എന്ന് പറയുന്നത്
0: അതൊന്നുമില്ല.
1: നിങ്ങൾ
0: അതൊന്നും പ്രശ്നമില്ല.
1: മുളക് ഉണ്ടല്ലേ, മുളക് പച്ചമുളക്
0: രോഗം വന്നിട്ടുണ്ട്, അതിനുള്ള ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നു.
1: എന്താണ് ചികിത്സ ചെയ്തത്? എന്താണ് അത്? മുരടിപ്പാണെന്ന് തോന്നുന്നു.
0: മുരടിപ്പ്
1: അതെന്താണ് അതിന് ചെയ്തത്?
0: മുരടിപ്പ് വന്നാൽ ആദ്യം മുരടിപ്പ് വന്ന ഇല മുഴുവൻ നുള്ളിക്കളയ മൊത്തത്തിൽ, എന്നിട്ട് അതിന് വേണ്ടുന്ന മരുന്ന് അടിച്ചിട്ട്.
1: എന്താണ് മരുന്ന്? നിങ്ങൾ നേരത്തെ പറഞ്ഞ മരുന്നാണോ?
0: അങ്ങനെ അങ്ങനെയുള്ള മരുന്ന് ഏതെങ്കിലും ഒന്ന് കൊടുക്കുക.
1: സ്വന്തം ഉണ്ടാക്കിയ കീടനാശിനി അല്ലേ?
0: അതിൽ ചിലപ്പോ കായം കൂടി ചേർക്കും.
1: കായം ചേർക്കും,
0: കായം വെളുത്തുള്ളി ഇതെല്ലാം ചേർക്കും. ഇത് കുറ്റിയാ പറയാം, നല്ലോണം കായക്കുന്നുണ്ട്. ഇതിന് താങ്ങ് കൊടുത്തിട്ടില്ലെങ്കിൽ താങ്ങുന്ന നമ്മൾ പറയാം സപ്പോർട്ട്, അതിങ്ങനെ മറിഞ്ഞു പോകും. ധാരാളം നല്ലോണം കേൾക്കും. തക്കാളി ഉണ്ടോ? മറിഞ്ഞോ പോയി വെയിറ്റ് താങ്ങായിട്ടാണ്, വെയിറ്റ് താങ്ങുന്നില്ല. അത് മക്കി വാളെന്ന് പറയാം, അങ്ങേപ്പുറമുള്ള ഇത്തരമുള്ള ഒരു വാള് പോലെ സാധനമുണ്ട്.
1: ഇത് പവരേന്റെ വീതിയുള്ള കത്തിപ്പയർ എന്ന് പറയുന്ന സാധനം
0: അതാണത്.
1: ഇതിന്റെ വിത്ത് എവിടെ നിന്ന്?
0: ഇത് വിത്ത് പിന്നെ പഴം പീടിയെന്ന് മേടിക്കുന്ന സാധനമാണ്. അത് പയറ് വെറും ഇത് പറഞ്ഞ പയർ കുറ്റിപ്പയർ നിന്നെ പറയണം. കുറ്റിപ്പയറല്ല, കുറ്റി അവര. കുറ്റി അവര അവര വന്നു കഴിഞ്ഞാൽ പന്തലിട്ട് കൊടുക്കണം. ഇനി പന്തലിന്റെ ആവശ്യം, ഇതിനപ്പുറം ഇത് വളരില്ല. ഇതിങ്ങനെ നിറച്ചും കായച്ചുകൊണ്ടിരിക്കും. പൂ വീണ് പോയിട്ടില്ലെങ്കിൽ

0: ചതിയിരില്ല.
1: ഓഹോ,
0: ചില അവസരത്തിൽ കുറെ പൂ നഷ്ടം.
1: ഇതിപ്പോ നട്ടതാണ് സാറ്?
0: ഇത് പിന്നെ ഒരു മാസം ആയിട്ടേ ഉള്ളു, പെട്ടെന്ന് കായ്ക്കും.
1: അതെയാ?
0: ഇതും കക്കിരിയല്ല, കക്കിരി ഉണ്ടല്ലോ, അങ്ങനെ തോന്നി കിടക്കാം.
1: ആ കക്കിരി, അത് സ്നോ വൈറ്റ് കക്കിരിയാണ് അല്ലെങ്കിൽ നാടൻ കക്കിരി?
0: നാടൻ കക്കിരി. അത് എന്ന് പറഞ്ഞാല് നട്ടിട്ട് താഴെ നിന്ന് രണ്ട് മൂന്ന് ഇല വരുമ്പോഴത്തേക്കും തിരി, നമ്മൾ തിരിയിടുക എന്ന് പറയും. ഇന്ന് ഞാൻ അതിന്റെ കായ് വന്നോളും. അത്രയും വേഗത്തിൽ കക്കിരിയായിരിക്കും,
1: കക്കിരിയായിരിക്കും
0: വളരെ പെട്ടെന്ന് കൊണ്ടൊക്കെ താഴെ.
1: അത് മാഷിടുന്ന വളത്തിന്റെ ഗുണാണോ?
0: അല്ല, അതിന്റെ സ്വഭാവം, ജന്മസ്വഭാവം.
1: അങ്ങനെ
0: വേഗം കായ്ക്കും. അതുപോലെ തന്നെ ഈ കുറ്റി അവരും വേഗം കായ്ക്കും.
1: പിന്നെ ഇതെന്താണ്? ഇത്
0: ഇത് റേം കുമ്പളം, ഇളവം കുമ്പളം. അത് ചെറുത് ടൈപ്പുണ്ട്, വലിയതുണ്ട്. ഞാൻ രണ്ടും നട്ടിട്ടുണ്ട്. വലുതിന് മാർക്കറ്റ് കുറവാണ്. ചെറുതാകുമ്പം എല്ലാവരും ഇഷ്ടം പോലെ എടുക്കും,
1: താല്പര്യപ്പെടും. ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിന് മുറിച്ചു വെക്കണ്ടല്ലോ അല്ലേ? പഠന വെക്കാലം
0: കഴിയുന്നിടത്ത്. രണ്ടും നട്ടിട്ടുണ്ട്, ചെറുതും നല്ലോണം കിട്ടാറുണ്ട്. ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ പീടിയെല്ലാം ഇഷ്ടം പോലെ സ്വീകരിക്കും. വലുതും കൊണ്ടുവരുന്നത് വലിയ കല്യാണ വീട്ടിലും അങ്ങനത്തെ ആവശ്യത്തിന് ഉപയോഗിക്കും. വലിയ ഇത് ചെറുത് പീടിയിലെടുക്കും. പിന്നെ സ്വകാര്യ വ്യക്തികൾക്ക് അധികം
1: അതെ. വലുത് നമ്മൾ ഹോട്ടലിലൊക്കെ പച്ചടിയാക്കാനൊക്കെയാണ്
0: കൊടുത്താൽ 10 rupees വ്യത്യാസമുണ്ട് എപ്പോ. അപ്പൊ സ്വകാര്യ വ്യക്തികൾക്ക് വേണോന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുക. അപ്പൊ ആ 10 rupees ഡിഫറൻസ് നമുക്ക് അധികം കിട്ടും. വീട്ടിലവർ ലാഭം കഴിച്ചിട്ടാണല്ലോ സംഭവം. അങ്ങനെ സാധാരണ പതിവ് ഇത് കുമ്പളാണ്. ഇനിയിപ്പം ഇത് അത് കൊണ്ടോട്ടുണ്ട്. അത് അതെല്ലാം ഇനി വിരിക്കേണ്ടിട്ട് കൊണ്ടോട്ടാണ്. ആ തൂപ്പ് വേണ്ടെങ്കിൽ അത് ഇനി ഇത് ഈ കുണ്ടൊക്കെ മുഴുവൻ കുണ്ടാന്നാ പറയാം, അടിയിൽ മുഴുവൻ ഇങ്ങനെ തിരി കൊടുക്കണം. അല്ലെ ഇത് മറഞ്ഞു പോകും. ഇതുകൊണ്ട് തിരി കൊടുത്തുണ്ട്. ഇപ്പൊ തുടങ്ങിയിട്ടുള്ള അതും എല്ലാം മറിയും.
1: അത് മറിയാതെ ഇതിന് മേലെ കയറണം?
0: അല്ല അല്ല, ഇടവൽ മുഴുവൻ ഇത് വിരിച്ചു കൊടുക്കണം. കവുങ്ങിന്റെ പൊട്ട എന്തെല്ലാം കിട്ടുന്നു അതെല്ലാം ഇതിന്റെ ഇടക്ക് വിരിച്ചു കൊടുക്കും.
1: എന്നാലേ നിലം തൊടാതെ
0: നിൽക്കണം,
1: നോക്കണം അല്ലേ.
0: അത് മാത്രല്ല, കുണ്ടക്ക് മുഴുവൻ ചണ്ടി ചണ്ടി നിറ അയറ്റി കൊടുക്കണം. എന്നാലേ മര്യാദ അടിഞ്ഞ് കിടന്നു ചെരിഞ്ഞു പോകില്ല. പിന്നെ അവരെങ്ങോട്ട് വീടിനോടെല്ലാം ഓടിക്കേറും. അതുപിന്നെ പ്രശ്നം. ഇത് എന്തിനാന്ന് അറിയാവോ? എന്തിനാ ഇത് കുത്തി കൊടുത്ത? ഇതെന്തിനാ കൊടുത്തെന്ന് അറിയാവോ?
1: ഇല്ല.
0: ഇതെന്തിനാന്ന് പറഞ്ഞു, ഇത് പടർന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ കുണ്ട് എന്ന് പറഞ്ഞു കുഴി കാണൂല, വെള്ളം കോരുക. അതിനുള്ള അടയാളമായിട്ടാണ് വെച്ചിരിക്കുന്നത്.
1: ഓരോ കമ്പും ഈ നടുക്ക് കുത്തിയിരിക്കുന്നത് അതിന്റെ ആവശ്യത്തിലാണ് അല്ലേ?
0: ഇത് കുറെ കഴിയുമ്പോ രണ്ടാഴ്ച കഴിയുമ്പോ ഒന്നും കാണൂല,
1: ഫുള്ള് പടർന്നിട്ട് കുണ്ട് എവിടെയാണെന്ന് കാണില്ല,
0: ആരും കാണില്ല. അതുപോലെ എല്ലാത്തിനും വെള്ളരിക്കെല്ലാം കൊടുക്കണം.
1: ഓ, അപ്പൊ ഈ വെള്ളം
0: നനക്കുമ്പോ മനസ്സിലാകും ഇനി കുറച്ച് കഴിയുമ്പോ ഇത് പടർന്നു കഴിഞ്ഞാ പിന്നെ എങ്ങനെ പിടിക്കാം, ഒന്നും ആയിപ്പോയില്ല. ഇപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് അതിനുവേണ്ടി
1: വിത്തിട്ട് പൊടിപ്പിച്ചതല്ലേ?
0: അതുകൊണ്ട് ഏതാണ് ഇനി കുഴിയെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് മുഴുവൻ നാട്ടിൽ. ഇത് ഇത് 10 കുണ്ടാണ്, 10 എണ്ണത്തിന് 10 എണ്ണം.
1: ശരി. അല്ല ഇതിപ്പോ എത്ര മാസമായി നട്ടിട്ട്?
0: ഇതിപ്പം രണ്ടാ ഒരാഴ്ച കഴിഞ്ഞു,
1: ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ.
0: ഇനി ഇത് പടർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ല, പിന്നെ കയറ്റി തുടങ്ങിക്കൂട.
1: ഇതൊക്കെ നിങ്ങളിപ്പോ വിപണന ഇവിടെ അടുത്ത് തന്നെയാണോ?
0: വിപണന ആകുന്ന നോക്കിയിട്ട് പിടിയിൽ പണിക്ക് കൊടുക്കുക, അല്ലെ സ്വകാര്യ വെച്ചുള്ളവർ നമ്മൾ കുമ്പളമാണത്, അങ്ങനെ അവർക്ക് എത്തിച്ചു കൊടുക്കും. അപ്പൊ പൈസ അധികം കിട്ടും, നമ്മളും വെറുതെ അല്ലല്ലോ.
1: അതെ അതെ, അധ്വാനിക്കുന്നല്ലേ, പിന്നെന്താ പൈസ വാങ്ങുന്നത്?
0: പൈസ അധികം തരില്ല. ഇപ്പൊ ഞാൻ കയറി നട്ടിട്ട് പിടിക്കൊന്നും കൊടുത്തിട്ടില്ല. സ്വകാര്യ വ്യക്തികൾക്ക്
1: അതെ അതെ പൈസ വാങ്ങണം. നമ്മൾ അധ്വാനിച്ചതിന് വേണ്ടി പൈസ കിട്ടും.
0: 10 rupees എപ്പോ അവര് കുടിച്ചു. അപ്പൊ 40 rupees ഞാൻ കൊടുത്ത കേബേജ്.
1: ഈ കേബേജ് ഇങ്ങനെ കെട്ടിയിടൊന്നും
0: വേണ്ട,
1: ഓട്ടോമാറ്റിക് ആയിട്ട് ചുരുണ്ട് വരും.
0: പക്ഷെ എന്താ പരാജയം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അത് പിന്നെ പുഴു വരും, അല്ലെങ്കിൽ ഈ അച്ചിൽ നിറയാവുക, മറ്റേ വഴുക്കൽ അത് കേറി കഴിഞ്ഞാൽ നശിപ്പിച്ച അടി. ഒച്ച അത് തന്നെ. ഇപ്പം ഇപ്രാവശ്യത്തെ രോഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ കറുപ്പ് വരിക. എന്നിട്ട് അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറെ ഇല നമുക്ക് നഷ്ടപ്പെടും. ഈ കറുപ്പ് വന്നില്ലെന്നും പൊളിച്ചു കളയുമ്പോൾ വലിയ സാധനം ചെറുതായി തീരും. കേവേജാന്നല്ല, ഉള്ളി
1: കോളിഫ്ലവർ നട്ടിട്ടില്ല.
0: കോളിഫ്ലവർ കഴിഞ്ഞ പ്രാവശ്യം 60 കേവേജിന് ഒരു 60 കോളിഫ്ലവർ തയ്യാ കിട്ടി. ആർക്കും വേണ്ട, ഒരാൾക്കും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടമായി പോയി. 18 കൊണ്ട് വെള്ളി
1: അതിന് അതുപോലെ കുറ്റി
0: നടണം. അത് പൊടിച്ച് ഇല വന്ന് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിന്റെ പണിയെല്ലാം കഴിയുന്ന ഇല ഇത്രയാകുമ്പോൾ.
1: അപ്പൊ അത് ഒരു കുണ്ടിൽ എത്ര വിത്തിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ സാറ്?
0: 5 വിത്തെങ്കിലും.
1: ഇതിലും അതുപോലെ തന്നെ
0: ഇത് 5-6 വിത്താ കൊടുക്കുക.
1: അതിൽ എന്നിട്ട് എല്ലാം എടുക്കൂടല്ലോ? എടുക്കൂലല്ലോ.
0: ഇല്ല, ഇത് 3 എണ്ണേ ഉള്ളൂ. ചിലത് 2 ഉണ്ടാവും, രക്ഷപ്പെടൂല. അതുകൊണ്ട് 6-7 കൊടുക്കും. അത്ര അത് എത്രയാ രക്ഷപ്പെടുന്ന അത്ര എടുക്കും. പിന്നെ മാറ്റി നട നിൽക്കില്ല. പോയിട്ടുണ്ടെങ്കിൽ പൊഴിച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത്രയും ഉണ്ടാവും,
1: അത്രയേ പൊടിക്കുള്ളൂ അല്ലേ. അപ്പൊ ഇതിന് വെള്ളരി
0: ചിലപ്പോ ചില അവസരത്തില് ഒരുപാട് പൊടിക്കും. ഇപ്പോ നട്ടം മുഴുവൻ പൊടിക്കും. അന്നേരം ഈ നമ്മുടെ വീതിയിൽ ഈ തുറക്കുക എന്ന് പറയും, ഇത് ഇത് ഇങ്ങോട്ട് പിന്നോട്ട് എടുത്ത് തുറന്നിട്ട് ക്ലിയർ ആക്കിയിട്ട് ചാണകവും വെണ്ണീരും എല്ലാം ഇട്ടിട്ട് കുറച്ച് മിക്സ്ചർ കൂട്ടുവെള്ളം ഇട്ടിട്ട് അടുപ്പിച്ച് രണ്ട് ദിവസം കഴിയുമ്പം അധികമുള്ളൂ പിരിച്ചാട്.
1: എന്തിനാ വെക്കും?
0: ഒരു നാലെണ്ണം അത്രയേ വെക്കും. എന്താ സംഭവിച്ചാൽ നമ്മൾ ആദ്യം പൊരിച്ചാൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒന്നും വീണ്ടെടുക്കുകയില്ല. അതെല്ലാം ഒരുവിധം ശരിയായി വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നാലെണ്ണം വെച്ചിട്ട് ബാക്കി പൊരിച്ചാടി.
1: ഓക്കെ,
0: ബാക്കി പിന്നെ വെക്കൂല.
1: ഈ കൊത്തവരെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ്, ഈ വിളവെടുപ്പ് എങ്ങനെയാണ്, എത്ര ദിവസം കൂടുമ്പോഴാണ്? ഒന്നിക്കൊന്നരാടനാണോ?
0: ഒന്നിക്കൊന്നരാടനാണ് വിളവെടുക്കുക. പക്ഷേ വിളവെടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വിരൽ പെരുവിരൽ ഇവിടെ വെക്കണം. ഞാൻ കാണിച്ചു തരാം. വിളവെടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് പറിക്കാൻ പാടില്ല, ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പാടില്ല. ഇങ്ങനെ എടുത്ത് ഞപ്പാട് തോലി ഇങ്ങ് ഒളിഞ്ഞു
1: പോകും.
0: ഇന്ന് വിരലിട വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പൊടിക്കുക.
1: ഓ,
0: ഇതിപ്പം പൊട്ടാതെ വാടിപ്പോയണ്ട, ഇങ്ങനെ ഇങ്ങനെയാ പറിക്കണം.
1: പൊട്ടിട്ട് വരുവല്ലേ?
0: ഇതിങ്ങനെ വെക്കുക, വിരൽ വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിപ്പം വാടിയോണ്ട് കിട്ടും. അതിലാ അങ്ങനെ പൊട്ടിട്ട് പോകും. എല്ലാം കത്രി വെച്ചിട്ട് ഇവിടുന്ന് മുറിക്കണം. ഇങ്ങനെ
1: കൊലയടക്കം
0: മുറിക്കണം.
1: ഓ,
0: ഞാൻ സമയമില്ലെങ്കിൽ കത്തിരി വെച്ച് കൊടുക്കും, സമയം ഉണ്ടെങ്കിൽ വിരൽ വെച്ച് കൊടുക്കും. വിരൽ വെച്ചെടുത്താൽ ക്ലിയർ ആയിരിക്കും. കത്തിരി വെച്ചാൽ ഇതെല്ലാം ചെറുതെല്ലാം പോയി പോയിണ്ട, ഇങ്ങനത്തെ എല്ലാം പോവും. കത്തിരി വെച്ചാൽ ഇത് കംപ്ലീറ്റ് പോവും. പറിക്കുന്ന അവസരത്തിൽ ഇതും വലുത് മാത്രമേ പറിക്കൂ, നേരമില്ല ഇങ്ങനെ കട്ട്.
1: ഇതിന് നല്ല വിലയുണ്ട്? ഇപ്പൊ
0: ഇതിന് വില കുറവാ.
1: ഇത് ആരും ഇഷ്ടപ്പെടുന്നില്ല.
0: ചവർപ്പുണ്ട്, പക്ഷേ അയൺ
1: കണ്ടന്റ് ഉള്ള സാധനം
0: കൂടുതലുള്ളതുകൊണ്ട് ഏറ്റവും ഉത്തമമായ സാധനം. നല്ല ടേസ്റ്റാ ഉള്ളിട്ട്, വലിയ ഉള്ളിട്ടോ
1: നല്ലോണം,
0: നല്ല ടേസ്റ്റാ. അത് ആവശ്യപ്പെടുന്ന കൊത്തവര വേണം. ബീൻസിന്റെ വില ഒരിക്കലും ഇങ്ങനെ കിട്ടില്ല. പക്ഷേ എന്തോ എന്റെ നിർഭാഗ്യത്തിൽ ഒരുപാട്, ഞാൻ രണ്ടു ദിവസം മുമ്പേ ഒരു മുറന്നറിയാൻ ഞാൻ പറിച്ചു. മുറന്നു അറിയില്ല, അത്രയും പറിച്ചു. അതിനുശേഷം താഴെന്നെല്ലാം ഞാൻ പറിച്ചതാ, ഇതുപോലെ കത്തിരി വെച്ച് കട്ട് ചെയ്തതാ. നേരമില്ലാതെ
1: ഇത് കുറെ നിക്കുവോ? അല്ല, ഇത് ഇതിപ്പോ എത്ര മാസമായി നട്ടിട്ട് തുടങ്ങിയിട്ട്?
0: ഒരു ഇതും വേഗം കയക്കും, ഒരു ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളു
1: നട്ടിട്ട്.
0: അപ്പോഴത്തേക്ക് കുന്തി വരുമ്പം തന്നെ ഇത് കഴിച്ചു കൊടുക്കും.
1: അപ്പൊ ഇത് മൂന്നാല് മാസം നിങ്ങൾക്ക് വിളവെടുക്കാം.
0: കോവക്കയാണ് ഏറ്റവും ലാഭകരം.
1: കോവക്ക
0: നല്ല കയക്കും, ഇഷ്ടംപോലെ കയക്കും. ഇതെല്ലാം പഠിക്കാനായി വരെ
1: ഇതെങ്ങനെയാ മാഷ്, ഇതിനുള്ളിൽ നിന്നൊക്കെ പറിക്കുന്നത് എങ്ങനെയാണ്?
0: ഇത് ചിലതിങ്ങനെ പൊന്തിച്ചു പോകുന്നു, ഇങ്ങനെ പാടല്. ഇതെങ്ങനെ കാണും കണ്ട, ഇങ്ങനെയാക്കും. അതിനെ വേദനയൊക്കെ ഉണ്ട്, ഇങ്ങനെ പൊന്തിച്ചിട്ട് നോക്കും. അല്ലെ അധികം തൂങ്ങിക്കിടക്കും. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതാ ഞാൻ അതാക്കിയ വല ഇട്ട് കഴിഞ്ഞാൽ ഗുണം എല്ലാം വലേന്റെ ഉള്ളിലേക്ക് തൂങ്ങിക്കിടക്കും.
1: അതെ അതെ,
0: നമ്മളൊരു വല കണ്ട.
1: അതെ അതെ, ഇതിനുള്ളിൽ നിന്ന് പറിക്കാൻ ബുദ്ധിമുട്ടല്ലേ?
0: ഇത് ചപ്പ് കണ്ട് ഇതിലുണ്ട്.
1: ഇതൊന്നും
0: പറിക്കണം, ഇതെല്ലാം പറിക്കാനായി. ഇതെല്ലാം ഉണ്ട്, ചിലതിങ്ങനെ പറിച്ച് അതാണ് സുഖം. ഒരു ബക്കറ്റും വെച്ച് ഇങ്ങനെ കുറച്ചെടുക്കും
1: വലേന്റെ മേലെ.
0: വലേന്റെ ഉള്ളിലേക്ക് താങ്ങണം.
1: ഇത് ഒരുപാട് കൊല്ലായിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഇതിന്റെ തായ്തരി കാണുമ്പോ.
0: ഇത് നാല് വർഷം പഴക്കമുണ്ട് ഏകദേശം. അത് നശിക്കും, തീരെ നശിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും വേനൽക്കാലത്ത്
1: പൊന്തി വരും.
0: മഴയത്ത് പോയി ലക്കരിന്റെ വിഷയം ഞാൻ പറഞ്ഞു. നാല് ഇല വരുമ്പോഴത്തേക്കും ഇതിന്റെ സാധാരണ രീതിയിൽ ഇതിന്റെ ഇത് വരും. നമ്മൾ തിരിയിടാന്ന് പറയുന്നുണ്ടാവും ഇത് കണ്ട്. ഇപ്പം ഇത് നടൽ താമസിച്ചു പോയതാ, ഇതാ കായക്കുണ്ട്. ഇത്രയും വരുമ്പോഴത്തേക്ക് കായക്കും. താഴെ നിന്ന് ഒരു അത്രയും പൊങ്ങുമ്പോഴേക്കും സംഭവം കായക്കും. ഇത് നല്ല നീളമുള്ള കക്കരിയാണ്. അതിന്റെ ഞാൻ വിത്തിന് വെച്ചിട്ടുണ്ട്.
1: വിത്തിന് വെച്ച് ഇത്രയും വലുതാവും സംഭവം അല്ലേ?
0: നല്ല നീളമുള്ളതാണ്. ഇതാണ് ഞാൻ ദിവസം ഒരു കക്കരി തിന്നു. പ്രമേഹമുള്ളതുകൊണ്ട് രാത്രിയത്തെ ഭക്ഷണത്തിൽ കൊടുത്തു. ഒന്ന് ഫുള്ളായി ഞാൻ തന്നു. പിന്നെ തീരുന്ന അവസരത്തിൽ പിടിയെന്ന് വാങ്ങിക്കും. പക്ഷെ പിടിയെന്ന് വിശ്വസിച്ചുകൂടാ.
1: ഇതിനൊക്കെ ജലസേചനം എങ്ങനെയാണ്?
0: ജലസേചനം കാണുന്നില്ലേ?
1: അത് തന്നെ
0: പൈപ്പ് ടാങ്ക് ഉണ്ട്
1: വീട്ടിൽ നിന്ന്.
0: വീട്ടില്ല, അതാ അവിടെ ഒരു ടാങ്ക് ഉണ്ട് കൃഷിന്റെ, അത് അങ്ങനെ ഷീറ്റിട്ട് അതിൽ നിന്നുള്ള കണക്ഷനാണിത്.
1: അത് ശരി. ഇപ്പറത്തെ കിണർ യൂസ് ചെയ്യില്ല?
0: അത് അത് നമ്മളല്ല, അളിയന്റെ.
1: അളിയന്റെതാണ്. ഓക്കെ, ഇതെന്താണ് ഇവിടെ നട്ടിരിക്കുന്നത്?
0: നട്ടിൽ നശിച്ചു പോയതാണ് നമ്മുടെ. ഇതാണ് നട്ടെടുത്ത് ഏത്? ബീൻസ്. ബീൻസ് നട്ടാണ് നശിച്ചു പോയി, ഒന്നും ആയില്ല.
1: രാവിലെ എഴുന്നേറ്റിട്ട് ഇതിന്റെ ഉള്ളിലേക്കൂടെ ഒന്ന് നടക്കുമ്പോ ഒരു വേറൊരു ഉന്മേഷമല്ലേ സാറേ?
0: ഞാൻ നാലേ മുക്കാലും എഴുന്നേക്കും. അതിനുശേഷം കുറച്ച് വ്യായാമം കാര്യങ്ങളും കഴിച്ചിട്ട് ലഘു ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ രാത്രിയത്തെ ഭക്ഷണം 7 മണിക്ക് കഴിക്കും. അതുകൊണ്ട് രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചേ
1: പറ്റും.
0: അത് കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വയലിലേക്ക് ഇറങ്ങും. ഇതുപോലെ തന്നെ എല്ലാം കെട്ടിമുറിച്ച് തലയിലൊരു മങ്കി ക്യാപ്പും വെച്ച് മറ്റേതുണ്ടല്ല തണുപ്പ് പിടിക്കാണ്ടിരിക്കും, അതും വെച്ചിട്ട് ഇറങ്ങും. അത്യാവശ്യം വേണ്ട ഓരോന്ന് പറിക്കുന്നില്ല, കൊത്തും പറിക്കുന്നു ചെയ്യാൻ അത് ചെയ്യും. എന്നിട്ട് അതിനുശേഷം ഒരു 8 മണി 8 8 കാലാകുമ്പോഴേക്കും നിർത്തിയിട്ട് ഷോപ്പിങ്ങിന് പോകും. തിരിച്ചു വന്നിട്ട്
1: എന്താണ് ഇപ്പൊ റിട്ടയർമെന്റ് ജീവിതം അല്ലേ? എന്തെങ്കിലും പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയില്ല? ഒന്നുമില്ല. അതിന് ശ്രമിച്ചിട്ടില്ല, അതിനോട് താല്പര്യമില്ല.

0: കൃഷിഭവൻ കാറ് വന്നിട്ടുണ്ടോ?
1: കൃഷിഭവൻ വന്നു നോക്കിയില്ല, അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ലോണിനോട് ഇതിൽ വികസനത്തിനുള്ള ഒരു സ്കീമുണ്ട്, അത് 15 സെന്റിനാണ് കൊടുത്തത്. അപ്പൊ 1500 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കും. അപേക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
0: വേറെ ഒന്നുമില്ല.
1: 1000 രൂപ വിത്ത് വേണം. 1000 രൂപ വിത്ത് വേണം. സ്യൂഡോമോണസ് എന്ന സാധനം ഉണ്ട്, അതില് മുക്കിയിട്ടാണ് നമ്മൾ വിത്ത് ഓർത്ത് വെച്ചിട്ടാണ് നടുക. പൈസ ചെലവുണ്ട്, വിത്തിന് തന്നെ ചെലവ്.
0: ഇത് സ്യൂഡോമോണസിൽ
1: മുക്കിയിട്ട് വെക്കും.
0: എത്ര സമയം?
1: 1/2 മണിക്കൂർ അങ്ങനെ ചെയ്യുന്ന നല്ലതാ.
0: കോളിഫ്ലവർ ട്രൈ ചെയ്തിട്ടില്ല?
1: ട്രൈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിന്, കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ കോളിഫ്ലവർ ആയിപ്പോയി, തൈ മാറിപ്പോയി.
0: ഏകദേശം ഒരേപോലെ
1: ഉണ്ടാവും. 60 തൈ നട്ടു, 60 കോളിഫ്ലവർ ആയിപ്പോയി. മാർക്കറ്റിൽ വേണ്ട, ആർക്കും വേണ്ട. ഓരോരുത്തർക്ക് ദാനം ചെയ്യുമ്പോ എല്ലാവരും മേടിക്കും.
0: എല്ലാവരും ഫ്രീ കിട്ടുമ്പോ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവല്ലോ അല്ലേ. ഈ ഞൊട്ടാ ഞൊടിക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്?
1: ഒന്നും ചെയ്യുന്നതിന് കുരിച്ച് കളി.
0: അയ്യോ,
1: ഔഷധ വീര്യുള്ള പക്ഷെ നമുക്ക് ഇവിടെ വല്ലാണ്ട് പൊടിക്കും. അത് ഒരു എല്ലാടും പൊടിക്കും.
0: അതിന്റെ ഉള്ളിലത്തെ കുരു കഴിക്കാം.
1: കുരുവാണ് വിശേഷം. പഴുത്ത് വരുന്നാലും കഴിക്കും. ഞാൻ ചീര വിത്തിന് വെച്ചതാണത്. ചീര
0: ഈ വിത്ത് നിങ്ങൾ ആക്കിയിട്ടെടുക്കും? ഇതെന്ത് ചീരയാണ്?
1: അതൊന്നും സാധാരണ തന്നെ, അതിന് പ്രത്യേക പേരൊന്നുമില്ല.
0: ഇത് പയറൊക്കെ ഇനിയുണ്ട് പറിക്കാൻ?
1: ഉണ്ട് പറിക്കാനുണ്ട്. അത് ഈ കാട് കയറിയിട്ടാ നശിച്ചുപോയി. ഇത് ഇപ്പം ഒറ്റക്കായോണ്ട് ഇത് പണി തീരില്ല, അതുകൊണ്ട് അങ്ങനെ
0: കാടായിപ്പോയി. പുതുതായിട്ട് തുടങ്ങണം അല്ലേ. ഇനി എന്തെങ്കിലും ഇതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും നടണമെന്ന് ആഗ്രഹമുണ്ടോ?
1: ഈ ഭാഗത്ത് കുറ്റിപ്പയർ. കുറ്റിപ്പയർ ഇവിടെ നടും കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇത് മറ്റേ പയർ നട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നാശമായി കളയും. കുറ്റിപ്പയർ അമ്മി ലെവലിലേ വരും. കയറി വന്ന് ഇതിന്റെ ഉള്ളൊന്ന് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് കുറ്റിപ്പയർ.
0: ഇനി ഈ സൈഡ് മൊത്തം കുറ്റിപ്പയർ. പിന്നെ
1: വേണ്ട, അല്ല ഇത് പയർ, ശരിയായ പയർ, ഉയരമുള്ള പയർ, അധികം പൊന്തുമില്ല.
0: പുതുതായിട്ടുള്ളതും കൃഷി ചെയ്യണമെന്നുണ്ടാവില്ല, മാറ്റി മാറ്റി നടണമെന്നാണ് ആഗ്രഹം.
1: സീസൺ കഴിഞ്ഞു, കേവേജി തണുപ്പിന് പറ്റും.
0: അതെ അതെ,
1: അതുകൊണ്ട് അത് നടക്കാൻ പറ്റില്ല. ഇതാണ് ഞാൻ അടുത്ത പരിപാടി. പിന്നെ ഏതെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്നുകിലും ഉള്ളിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചീരയുള്ളൂ, ചീര.
0: അപ്പൊ ഇനിയും ഒരുപാട് കാലം ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: കിട്ടിയിട്ടുണ്ട്, പോവാ. അതിന്റെ കണക്കൊന്നും എടുത്തില്ലല്ലോ. 40 കൊല്ലായിട്ട് ഡയബറ്റിക്
0: കംപ്ലൈന്റ്.
1: അതുകൊണ്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൊന്നും ഗ്യാരണ്ടി ഒന്നും ഇല്ല. കിട്ടിയെടുത്തോളം പോവാ.
0: ഇല്ല, ഇനിയും ഒരുപാട് കാലം ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയോട് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ച വത്സൻ മാഷിന് ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.
0: മൊകേരി വെസ്റ്റ് വള്ളിയായിയിലുള്ള റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീ കെ വത്സലൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം എച്ച് വിനോദ് ബാബു, കൂടെ ശിഷ മാനു.
2: കിസാൻവാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
3: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം മാനസം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, മാനസം ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം

0: മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു യോഗം. അധികം വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം. നീണ്ട ചർച്ചകൾക്കിടെ വിടുതലൈ ചിരുതൈകൾ കക്ഷി VCK രണ്ട് MLA മാരുടെ പിന്തുണ അറിയിച്ച് TVK കത്ത് നൽകി. ഇതോടെ ആവശ്യമായ 118 MLA മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തെളിഞ്ഞു. IUMLM TVK പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3 തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ 3 സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ 3. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി RRavikumar.
1: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
0: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ ഈ പതിപ്പിന് കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതനിലെ ഗൌർ പ്രങ്കനിൽ പുലർച്ചെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവീന്ദ്ര സംഗീതം, കവിത, നൃത്തം, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ ലോകമെമ്പാടും നടന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ജയന്തി ദിനത്തിൽ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും തമ്മിലുള്ള സവിശേഷമായ പരമ്പരാഗത ബന്ധത്തെ ഡോക്ടർ ജയശങ്കർ പ്രകീർത്തിച്ചു.
3: India has traditionally had very warm and friendly relations with Trinidad and Tobago, and these ties have been underpinned by shared history, our struggle against colonialism, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
0: സന്ദർശനവേളയിൽ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ വിദേശകാര്യ കാരിക്കോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം ആറാം ഘട്ടത്തിന്റെ ഭാഗമായി 39 അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം ആറാം ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, ഐഐഎം ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി സഞ്ജീവ് പാണ്ഡേ പറഞ്ഞു. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 5 സ്ഥലങ്ങളിൽ ഇഡി പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, യെസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവർക്കുമേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. കെഒഐസി ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്രബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. യെസ് ബാങ്കിനുമേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടി വി കെ നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വി സി കെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുബേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി കണ്ണൂർ.

0: ശ്രീനിവാസൻ. കടന്നുപോകുന്ന ഈ മെയ് മാസത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. പ്രിയരെ, നിർമ്മലഗിരി കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികളായ ദേവിക വിജയൻ, അവന്തിക നെല്ലിക്ക, അർച്ചന എം, വിഷ്ണുപ്രിയ കെ എന്നിവർ ഇന്നത്തെ യുവവാണിയിൽ ആ മഹാപ്രതിഭയെ അനുസ്മരിക്കുന്നു.
1: എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചതും അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല. മലയാള സിനിമയുടെ തിരശീല തുറക്കുമ്പോൾ ചിലപ്പോൾ നാം ചിരിക്കുന്നു. പക്ഷേ ആ ചിരിയുടെ അന്തർധാരയിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളുണ്ട്. ജീവിതത്തിലെ വിരോധാഭാസങ്ങളെയും സത്യങ്ങളെയും സാധാരണക്കാരന്റെ സ്വാഭാവികത നിറഞ്ഞ ഹാസ്യത്തിലൂടെ പ്രകടമാക്കിയ അതുല്യ പ്രതിഭ, അതെ, ശ്രീനിവാസൻ. ഇന്ന് നമ്മുടെ ഈ സൃഷ്ടിപരവും ചിന്തോദ്ദീപകവുമായ പരിപാടിയിൽ നാം ഒരു മഹാപ്രതിഭയുടെ സൃഷ്ടിലോകത്തേക്ക് ആഴ്ന്നിറങ്ങുന്നു. മലയാള സിനിമയുടെ ആത്മാവിനെ തൊട്ടുണർത്തിയ ഹാസ്യത്തിന്റെയും ആത്മവിമർശനത്തിന്റെയും അതുല്യ ശില്പി ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരന്റെ അഭിനയത്തെ പ്രത്യേകമാക്കുന്നത് വെറും സ്വാഭാവികതയോ ഹാസ്യമോ മാത്രമല്ല, മറിച്ച് ഓരോ കഥാപാത്രത്തെയും ജീവിതത്തിൽ നിന്ന് എടുത്തുവച്ചതുപോലെ അവതരിപ്പിക്കുന്ന കഴിവാണ്. 1956 മെയ് 2 തലശ്ശേരിക്ക് സമീപത്തുള്ള പാട്ടത്തിൽ ജനിച്ച അദ്ദേഹം 1976 മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കാലെടുത്തുവച്ചു. തുടർന്ന് 225 ചിത്രങ്ങളിൽ അഭിനയിച്ചും ക്ലാസിക് തിരക്കഥകൾ രചിച്ചും സ്വന്തം സംവിധാന ചിത്രങ്ങൾ സൃഷ്ടിച്ചും മലയാള സിനിമയെ അദ്ദേഹം പുനർനിർമ്മിച്ചു. അദ്ദേഹം മറ്റ് തിരക്കഥാകൃത്തുക്കളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് സാധാരണ ജനങ്ങളുടെ ദൈനംദിന യാഥാർത്ഥ്യത്തെ ഹാസ്യത്തിന്റെ മധുരമായ ആയുധമാക്കി സമൂഹത്തിന്റെ അടിത്തട്ടിലെത്തിച്ചതുകൊണ്ടാണ്. ഇന്ന് 4 സഹൃദയരായി നാം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം, തിരക്കഥകൾ, സംവിധാന സൃഷ്ടികൾ, സൗന്ദര്യ ദർശനം, സാമൂഹിക വിമർശനം, സൃഷ്ടിപരമായ നവീനത എന്നിവയെല്ലാം വിശദമായി ചർച്ച ചെയ്യും. അവന്തിക ആദ്യം തുടങ്ങട്ടെ. ശ്രീനിവാസന്റെ വ്യക്തിത്വത്തിലെ ആ വിഭിന്നമായ വേഷപ്പകർച്ചയും മലയാള സിനിമയിലെ അദ്ദേഹത്തിന്റെ സ്ഥാനവും വിശദീകരിക്കൂ.
2: ദേവിക, ശ്രീനിവാസൻ എന്ന വ്യക്തി തന്നെ മലയാള സിനിമയിലെ ഒരു അനശ്വര പ്രതിഭയാണ്. അദ്ദേഹം ഹാസ്യത്തെ ഒരു മനോവിശ്ലേഷണ ഉപകരണമാക്കി സമൂഹത്തിന്റെ അടിത്തട്ടിലെത്തിച്ച ഏകാന്തനായ ഒരു ആത്മവിമർശകനാണ്. മറ്റ് തിരക്കഥാകൃത്തുക്കളെ പോലെ MT മഹാകാവ്യാത്മകമായ ഗൗരവമോ പത്മരാജന്റെ സൂക്ഷ്മമായ മാനസികാവസ്ഥകളോ ലോഹിതദാസന്റെ ദുഃഖാനുഭൂതിയോ ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് സാധാരണ ജനങ്ങളുടെ സംഭാഷണ ശൈലിയിലൂടെ തന്നെ ഗഹനമായ വിശകലനം അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എപ്പോഴും ദൗർബല്യങ്ങളോടും പരിഹാസത്തോടും കൂടിയവയാണ്. വടക്ക് നോക്കി യന്ത്രത്തിലെ തളത്തിൽ ധിനീശൻ ആത്മാഭിമാനത്തിന്റെയും താഴ്ന്ന മനോഭാവത്തിന്റെയും ഹൃദയസ്പർശിയായ സൗന്ദര്യ ദർശനമാണ്. ഇത് മലയാള സിനിമയിലെ മറ്റു എഴുത്തുകാരിൽ തികച്ചും വ്യത്യസ്തമാണ്. അവർ നായകരെ ദൈവത്വത്തോടെ ചിത്രീകരിച്ചപ്പോൾ ശ്രീനിവാസൻ നായകനെ സാധാരണ മനുഷ്യനാക്കി. അവന്റെ ദൈനംദിന ജീവിതത്തിന്റെ അസ്വാരസ്യങ്ങളോടെ സാമൂഹികാക്ഷേപ ഹാസ്യത്തിന്റെ മാതൃകയായ സന്ദേശത്തിലെ 2 സഹോദരന്മാരുടെ സാമൂഹികമായ ഭ്രാന്ത് കുടുംബത്തെ നശിപ്പിച്ചതിന്റെ തീവ്രത അദ്ദേഹം വ്യക്തമാക്കി തീർത്തു. ഇതൊരു സാഹിത്യ വിപ്ലവമാണ്. ഹാസ്യം സാമൂഹിക വിമർശനത്തിന്റെ ഏറ്റവും ശക്തവും ജനകീയവുമായ ആയുധമായി മാറുന്നു. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ മധ്യവർഗ ജീവിതത്തിന്റെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെ ഒരു പുതിയ ഭാഷയിൽ അവതരിപ്പിച്ചു. അത് ജനങ്ങളുടെ മനസ്സിൽ നിന്നു തന്നെ ഉയർന്നു വരുന്നത് പോലെ സ്വാഭാവികമായി തോന്നി.
3: അവന്തികയുടെ നിരീക്ഷണം തികച്ചും ശരിയാണ്. ശ്രീനിവാസന്റെ സിനിമാ യാത്ര 1979 മണിമുഴക്കം മുതൽ ആരംഭിക്കുന്നു. പിന്നീട് 1979 സംഘഗാനം എന്ന ചിത്രത്തിലൂടെ ആദ്യ നായകവേഷം. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിപ്ലവം കൂടുതലും തിരക്കഥാരചനയിൽ ആയിരുന്നു. 1984 ഓടരുതമ്മാവ ആളറിയാം മുതൽ അദ്ദേഹം എഴുതിയ തിരക്കഥകൾ മലയാള സിനിമയെ

പൂർണ്ണമായി പുനർനിർമ്മിച്ചു. സന്മനസ്സുള്ളവർക്കു സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ അക്കരെ എന്നിവയെല്ലാം ബ്യൂറോക്രസിയുടെയും തൊഴിലില്ലായ്മയുടെയും ഹാസ്യാത്മകമായ പ്രതിഫലനം ആണ്. വരവേൽപ്പ്

0: പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നുകാട്ടി. അഭിനയമായാലും തിരക്കഥയായാലും അദ്ദേഹം ഗ്ലാമറിനെ നിരസിച്ച് യാഥാർത്ഥ്യത്തെ ആലിംഗനം ചെയ്തു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എപ്പോഴും ഹീറോ അല്ല, അവ ജീവിതത്തിലെ പച്ചയായ മനുഷ്യർ തന്നെയാണ്. ഇത് അന്ന് വരെ കണ്ടുവന്നിരുന്ന നായകന്മാരുടെ വിപരീത ചിത്രമാണ്.
1: ശ്രീനിവാസന്റെ വ്യത്യസ്തത അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലും പ്രകടമായിരുന്നു. പലരും സിനിമയെ കലയായി മാത്രം കണ്ടപ്പോൾ അദ്ദേഹം സിനിമയെ ജീവിതത്തിന്റെ കണ്ണാടിയാക്കി എന്നതാണ് എന്റെ അഭിപ്രായം. വടക്കുനോക്കി യന്ത്രത്തിലും ചിന്താവിഷ്ടയായ ശ്യാമളയിലും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മറ്റൊരു തലം അദ്ദേഹം തുറന്നുകാട്ടി. ചിന്താവിഷ്ടയായ ശ്യാമള മലയാളം സിനിമയിലെ ഏറ്റവും മികച്ച ഫെമിനിസ്റ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ ചിത്രത്തിലൂടെ അദ്ദേഹം സ്ത്രീകളുടെ ആന്തരിക ലോകത്തെ ഉയർത്തിക്കാട്ടി. അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഹാസ്യം ഒരിക്കലും വെറും ചിരിയല്ല, അത് മനോവിശ്ലേഷണത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്. മറ്റുള്ളവർ സിനിമ ഉന്നത കലയായി നിലനിൽക്കുന്നതിൽ തൃപ്തരായിരുന്നപ്പോൾ ശ്രീനിവാസൻ എന്ന കലാകാരൻ സിനിമ സാധാരണക്കാരന്റെ കൂടെ ആക്കി മാറ്റുകയായിരുന്നു.
2: അതേ വിഷ്ണുപ്രിയ, ശ്രീനിവാസന്റെ അഭിനയ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അദ്ദേഹം 225 അധികം സിനിമകളിൽ അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണ്. ശ്രീനിവാസൻ സംവിധായകരായ സത്യനന്ദിക്കാട്, പ്രിയദർശൻ, കമൽ എന്നിവരോടൊപ്പം സൃഷ്ടിച്ച ജോഡികൾ മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടം തന്നെയാണ്. ശ്രീനിവാസൻ എന്ന പ്രതിഭയുടെ തിരക്കഥകൾ സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറി. ഇന്നും ജനങ്ങളുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ ഉൾക്കൊള്ളിച്ച് കാലം മായ്ക്കാത്ത അതുല്യനായി അദ്ദേഹം നിഴലിച്ചു നിൽക്കുന്നു.
3: അത് ശരി തന്നെ. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ശൈലിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ, മറ്റു ചിലർ സംഗീതവും നാടകീയതയും ചേർത്തപ്പോൾ ശ്രീനിവാസൻ ഹാസ്യത്തിന്റെ ലാളിത്യത്തിലൂടെ ഗഹനമായ ആശയങ്ങൾ അവതരിപ്പിച്ചു. മഴയത്തും മുമ്പേ, കഥ പറയുമ്പോൾ പോലുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ തെളിവുകളാണ്. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ മലയാള സിനിമയുടെ അഭിമാനമായ ശ്രീനിവാസൻ മലയാളികൾക്ക് അത്യന്തം സുപരിചിതനാണ്. എന്നാൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനയെക്കുറിച്ച് പലരും അറിയുന്നില്ല. അതും സാക്ഷാൽ മമ്മൂട്ടിക്ക് തന്നെ ശബ്ദം നൽകിയിട്ടുണ്ട് ശ്രീനിവാസൻ. മലയാള സിനിമയുടെ സ്വർണകാലത്ത് 1980കളിൽ മമ്മൂട്ടി തന്റെ സിനിമാ ജീവിതത്തിന്റെ ആദ്യ ചുവട് വയ്ക്കാൻ ആരംഭിച്ച സമയത്താണ് KG ജോർജിന്റെ മേള എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രമായ വിജയന് ശ്രീനിവാസൻ ശബ്ദം നൽകിയത്. ഒന്നല്ല, 4 സിനിമകളിൽ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ മമ്മൂട്ടിയുടെ കഥാപാത്രം ജീവനോടെ എഴുന്നേറ്റത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു രസകരമായ അധ്യായമാണ്. 1980 തന്നെ പുറത്തിറങ്ങിയ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലും 1982 TS മോഹനൻ സംവിധാനം ചെയ്ത വിധിച്ചതും കൊതിച്ചതും എന്ന ചിത്രത്തിലും ശ്രീനിവാസൻ ശബ്ദം നൽകി. ശ്രീനിവാസന്റെ വ്യക്തമായ ശബ്ദവും ഭാവാഭിനയവും മമ്മൂട്ടിയുടെ അഭിനയത്തിന് അനുയോജ്യമായ പിന്തുണ നൽകി. ഈ സഹകരണത്തിനു പിന്നിൽ മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിലുള്ള ഹൃദ്യമായ ആത്മബന്ധമാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. കാരണം മലയാള സിനിമയുടെ സൗഹൃദ ബന്ധങ്ങളുടെ ഒരു ഊട്ടിയുറപ്പായിരുന്നു ഇവയിൽ പ്രതിഫലിക്കപ്പെട്ടത്. വിഷ്ണുപ്രിയയുടെ സൃഷ്ടിപരമായ കാഴ്ചപ്പാടിൽ ഈ വ്യത്യാസം എങ്ങനെ കാണുന്നു?
1: ശ്രീനിവാസൻ ഹാസ്യത്തെ ഒരു സൃഷ്ടിപരമായ ആയുധമാക്കി മാറ്റിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ സ്വയം ചിരിക്കുകയും സമൂഹത്തെ ചിരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ചിരിയുടെ പിന്നിൽ ചിന്തിപ്പിക്കുന്ന പല സത്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. അതാണ് അദ്ദേഹത്തെ വേറിട്ടു നിർത്തുന്നത്. ഈ സമീപനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും അതേസമയം ആഴമുള്ള സന്ദേശങ്ങളുമായി സിനിമ അവതരിപ്പിക്കുന്ന ഒരു ശൈലി തന്നെ രൂപപ്പെട്ടു. ശ്രീനിവാസന്റെ സിനിമാ സംഭാവനയിൽ 1992 പുറത്തിറങ്ങിയ ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രവും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നു. ഷേക്സ്പിയറുടെ ഒഥലോയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയത് എന്ന് കേട്ടിട്ടുണ്ട്. കമൽ സംവിധാനം ചെയ്ത ഈ സിനിമ മധു, വിനീത്, മോനിഷ, മുരളി, രംഭ,

0: നെടുമുടി വേണു എന്നിവരുടെ അഭിനയ മികവിനാൽ ശ്രദ്ധ നേടിയ ഒരു ചിത്രമാണ്. ഈ ചിത്രം ആലപ്പുഴയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കപ്പെട്ടതാണ്. ശ്രീനിവാസന്റെ തിരക്കഥയിലൂടെ യഥാർത്ഥത്തിൽ ലോക സാഹിത്യത്തിലെ തന്നെ ഒരു ക്ലാസിക് കഥ മലയാള സിനിമയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു. ഷേക്സ്പിയറിന്റെ ഒഥല്ലോയുടെ പരിശുദ്ധിയും ഈഗോയും ഒരു തച്ചന്റെ ജീവിതത്തിൽ പുനഃസൃഷ്ടിക്കുന്നതിലൂടെ ശ്രീനിവാസൻ സാഹിത്യത്തെ സ്ഥലീയ സംസ്കാരവുമായി ചേർത്ത് നിർത്തി സമന്വയിപ്പിക്കുന്നു. ശ്രീനിവാസന്റെ തിരക്കഥകൾ സമൂഹത്തിന്റെ സൂക്ഷ്മ തലങ്ങളെ പൊക്കി നിർത്തുന്നു. ചമ്പക്കുളം തച്ചനിലും നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. തച്ചന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ചിത്രീകരിക്കുന്നത് വിശ്വാസഭംഗത്തിന്റെ വേദനയാണ്, ഒഥല്ലോയുടെ ദുരന്തത്തെ പോലെ. എന്നാൽ മലയാളത്തിന്റെ നാട്ടിൻപുറത്തെ ലളിത ജീവിതത്തിൽ ഒരു പാശ്ചാത്യ ക്ലാസിക്കിനെ നമ്മുടെ സംസ്കാരത്തിൽ പുനർജന്മം നൽകി സിനിമയെ സാഹിത്യത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ രചനകൾ സാമാന്യന്റെ ജീവിതത്തെ ആഴത്തിൽ വിശകലനം ചെയ്ത് സിനിമയെ വിനോദത്തിനപ്പുറം ചിന്തിപ്പിക്കുന്ന ഒരു മാധ്യമമാക്കി മാറ്റുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ശ്രീനിവാസൻ ഒരു തൂണാണ്. തിരക്കഥയിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചത് ഒരു പാരമ്പര്യം തന്നെയാണ്.
1: അദ്ദേഹത്തിന്റെ സഹകരണങ്ങൾ മോഹൻലാൽ, സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ എന്നിവരോടൊപ്പം മലയാള സിനിമയുടെ സ്വർണകാലത്തെ നിർമ്മിച്ചു എന്ന് പറയാം. അക്കരെ അക്കരെ അക്കരെ പോലുള്ള ചിത്രങ്ങൾ ഇന്നും ഹാസ്യത്തിന്റെ ക്ലാസിക് ഉദാഹരണങ്ങളായി നിലനിൽക്കുന്നവയാണ്. ഒരു അഭിമുഖത്തിനിടയിൽ തന്റെ സംഭാവന എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ലളിതമായ വാക്കുകളിലൂടെ ഗഹനമായ ഒരു സത്യത്തെ ഉണർത്തി. എനിക്ക് വന്ന 500 സിനിമകൾ ഒഴിവാക്കി എന്നതാണ് ഞാൻ ചെയ്ത സംഭാവന എന്ന ആ വാക്കുകൾ വെറും തമാശയല്ല. അത് മലയാള സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ആഴമേറിയ പ്രതിബദ്ധതയുടെ ജ്വലിക്കുന്ന പ്രതിഫലനമാണ്. 49 വർഷങ്ങളുടെ നീണ്ട സിനിമാ യാത്രയിൽ അദ്ദേഹം സംവിധാനം ചെയ്തത് വെറും 2 ചിത്രങ്ങൾ മാത്രമാണ്. എന്നാൽ ആ 2 ചിത്രങ്ങളും മലയാള സിനിമയുടെ ഭൗതികവും സാമൂഹികവുമായ ഉണർവിന്റെ മഹത്തായ മുദ്രകളായി മാറി.
2: ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1989 പുറത്തിറങ്ങിയ ശ്രദ്ധേയമായ ഒരു മലയാള ചലച്ചിത്രമാണ് വടക്ക് നോക്കിയന്ത്രം. ഇന്നും മലയാള സിനിമയിലെ ഒരു സവിശേഷ സൃഷ്ടിയായി നിലകൊള്ളുന്നു. ചിരിയുടെയും മനഃശാസ്ത്രത്തിന്റെയും സൂക്ഷ്മമായ അതിരുകൾ ചേർത്ത് നെയ്തെടുത്ത ഒരു ചിത്രം. ഈ സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന തളത്തിൽ ദിനേശൻ തന്റെ നിറത്തെയും പൊക്കത്തെയും കുറിച്ചുള്ള അപകർഷതാബോധത്തിൽ കുടുങ്ങിയ ഒരാളാണ്. അതീവ സുന്ദരിയായ ശോഭയെ വിവാഹം കഴിക്കുന്നതോടെ ആ അപകർഷതാബോധം പതിയെ സംശയരോഗമായി വളർന്ന് ദാമ്പത്യ ജീവിതത്തെ തന്നെ അസ്വസ്ഥതയുടെ വലയത്തിലാക്കുന്നു. ഇവിടെ ചിരി വെറും വിനോദമല്ല, അത് ഒരു ആത്മപരിശോധനയുടെ ഉപാധിയാണ്. ദിനേശന്റെ ഉള്ളിൽ വളരുന്ന സംശയങ്ങൾ ഒഥല്ലോ സിൻഡ്രോം എന്ന മാനസികാവസ്ഥയുടെ തീവ്രരൂപം കൈക്കൊള്ളുമ്പോൾ ചിത്രം ബ്ലാക്ക് ഹ്യൂമറിനെ ഒരു സാമൂഹിക മാനസിക വിമർശനാഭാഷയായി ഉയർത്തുന്നു. മുമ്പ് ഒരു ലളിതമായ കറുത്ത തമാശയായി മാത്രം കണ്ടിരുന്ന ഈ ശൈലി ഇവിടെ മനുഷ്യന്റെ ഉള്ളിലൊളിച്ചിരിക്കുന്ന ഭീതികളും അസ്വസ്ഥതകളും വെളിവാക്കുന്ന മൂർച്ചയുള്ള ആയുധമായി മാറുന്നു. ശ്രീനിവാസൻ ഈ സങ്കീർണതകളെ ചിരിയുടെ മേൽത്തട്ടിൽ അവതരിപ്പിക്കുമ്പോഴും അതിന്റെ അടിത്തട്ടിൽ വേദനയും യാഥാർത്ഥ്യവും നിറഞ്ഞിരിക്കുന്നു. സിനിമ അവസാനിക്കുമ്പോഴും ദിനേശന്റെ സംശയങ്ങളുടെ തീ അണയുന്നില്ല. അതേ തീയാണ് പ്രേക്ഷകനെ തന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നത്, സ്വന്തം ഭയങ്ങളെയും ദൗർബല്യങ്ങളെയും തിരിച്ചറിയാൻ. ഈ കഥാപാത്രത്തിന് ഞാൻ തന്നെയാണ് ഏറ്റവും യോഗ്യൻ എന്ന ആത്മബോധത്തോടെ ശ്രീനിവാസൻ സൃഷ്ടിക്കുകയും ജീവിക്കുകയും ചെയ്ത ദിനേശൻ ഇന്നും മലയാള സിനിമയിൽ അപൂർവമായ ഒരു കലാസൃഷ്ടിയായി നിലകൊള്ളുന്നു. 1989 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടും ഈ അതുല്യമായ അഭിനയത്തിന് വ്യക്തിഗത അംഗീകാരം ലഭിക്കാതിരുന്നത് മലയാള സിനിമയിലെ ശ്രദ്ധേയമായ വിരോധാഭാസമായി തന്നെയാണ് ഞാൻ കാണുന്നത്.
3: അന്യായമാണ് എന്നത് ശരിയോ തെറ്റോ ആയിരിക്കാം. എന്നാലും ചിന്താവിഷ്ടയായ ശ്യാമള എന്ന രണ്ടാമത്തെ ചിത്രം മലയാളികളുടെ മറ്റൊരു മുഖത്തെ വ്യക്തമാക്കിയില്ലേ? കാപട്യത്തിന്റെയും വ്യാജഭക്തിയുടെയും ഇരുണ്ട മുഖത്തെ യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടിയിൽ തെളിവായി കാണിച്ചു.

0: ഉത്തരവാദിത്വങ്ങളുടെ ഭാരം നിറവേറ്റാതെ ഭക്തിയുടെ മധുരമായ മറവിൽ അഭയം തേടുന്ന മലയാളിയുടെ സ്വഭാവത്തെ അദ്ദേഹം നിഷ്കരുണമായി പരിഹസിച്ചു. ഈ നാട്ടിൽ തേങ്ങയേക്കാൾ കൂടുതലാണ് ബിരുദം നേടിയവർ എന്ന ആ ഡയലോഗ് സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ കൂർത്ത ആയുധമായി മാറി. വ്യവസ്ഥിതികളോട് നേരിട്ട് സംവാദം നടത്തുന്ന ഓരോ സംഭാഷണവും പ്രേക്ഷകന്റെ മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ചു. സിനിമയിലെ ശ്യാമള എന്ന കഥാപാത്രത്തിലൂടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച ഫെമിനിസം ഇന്നത്തെ ജനപ്രിയ ഫെമിനിസത്തിന്റെ ഉപരിപ്ലവമായ നിഴലല്ല. താൻ മനസ്സിലാക്കിയതും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതുമായ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിന്റെ തിളങ്ങുന്ന ആവിഷ്കാരമായിരുന്നു അത്. സ്ത്രീയുടെ സ്വതന്ത്രമായ ചിന്തയും തീരുമാനാധികാരവും അദ്ദേഹം സത്യസന്ധമായി ചിത്രീകരിച്ചു. ആ സത്യസന്ധതയുടെ പ്രകാശമാണ് ദേശീയ ജൂറിയുടെ ഹൃദയത്തെ ആകർഷിച്ചത്. മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രമായി ശ്യാമളയെ തിരഞ്ഞെടുത്തു. സംസ്ഥാന അവാർഡ് ജനപ്രിയ ചിത്രത്തിനും ലഭിച്ചു.
1: ഇന്നും ആ ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിന്റെ ആഴങ്ങളിൽ പ്രതിധ്വനിക്കുന്നു. മലയാളി സ്വയം ചോദിക്കുന്നു, ഞാൻ തളത്തിൽ ദിനേശനല്ലേ? ഞാൻ ശ്യാമളയിലെ കാപ്പട്യത്തിന്റെ ഭാഗമല്ലേ? ശ്രീനിവാസന്റെ സിനിമകൾ അങ്ങനെ കാലത്തിനപ്പുറം നിലനിൽക്കുന്ന ഒരു ജീവനുള്ള ദർശനമായി മാറി. അവ മാറ്റത്തിന്റെ തീയ്ക്ക് വിത്തുകൾ വിതയ്ക്കുകയും ചെയ്യുന്നു. 49 വർഷങ്ങളുടെ ദീർഘമായ ജീവിതത്തിൽ വെറും 2 സിനിമകൾ മാത്രം സംവിധാനം ചെയ്ത ഒരു മനുഷ്യൻ മലയാള സിനിമയുടെ മുഖമുദ്രയായി മാറിയത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ സംഭാവന ഒരിക്കലും അളക്കാൻ കഴിയാത്തതാണ്. കാരണം അത് അളവിന്റെ ഭാഷയിലല്ല, ആഴത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ശാശ്വതമായ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ശ്രീനിവാസന്റെ ചിരി ഇന്നും മലയാളിയുടെ ഹൃദയത്തിൽ ഒരു ജ്വലിക്കുന്ന ദീപമായി തുടരുന്നു. അത് നമ്മെ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കുന്നു.
2: മലയാള സിനിമയുടെ 1970-90 കാലങ്ങളിൽ യാഥാർത്ഥ്യബോധവും നർമ്മവും സമന്വയിപ്പിച്ച മധ്യവർത്തി സിനിമകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഈ ധാരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരിൽ ഒരാളാണ് ശ്രീനിവാസൻ. ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല, തിരക്കഥാകൃത്ത് എന്ന നിലയിലും അദ്ദേഹം മലയാള സിനിമയെ പുതിയൊരു ഭാഷയും ശൈലിയും നൽകി സമ്പന്നമാക്കി. കെ ജെ ജോർജിന്റെ പഞ്ചവടിപ്പാലവും സത്യനന്ദിക്കാടിന്റെ സന്ദേശവും ഈ സംഭാവനയിലൂടെ ഏറ്റവും ഉജ്ജ്വലമായ ഉദാഹരണങ്ങളാണ്. ഈ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവനോടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അസാധാരണമായ അഭിനയ പാടവത്തിന്റെ തെളിവാണ്. പഞ്ചവടിപ്പാലത്തിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥവരയൻ എന്ന കഥാപാത്രം സമൂഹത്തിലെ സാധാരണ മനുഷ്യന്റെ പ്രതിനിധാനമാണ്. ഒരു ശാരീരിക വൈകല്യമുള്ള യുവാവായി ചക്രങ്ങളുള്ള ഒരു പലകയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചിത്രത്തിന്റെ ആഖ്യാനത്തോട് സംവദിക്കുന്നത് ഒരു ദൃശ്യരൂപകമായി മാറുന്നു. പാലത്തിന്റെ നിർമ്മാണവും പൊളിച്ചുമാറ്റലും സമൂഹത്തിലെ അസംബന്ധങ്ങളെയും കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടുന്ന ഈ ചിത്രത്തിൽ കഥവരയിന്റെ ദുരവസ്ഥ സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ശ്രീനിവാസന്റെ അഭിനയം ഇവിടെ അസാധാരണമായി ലളിതവും ഹൃദയസ്പർശിയുമാണ്. നർമ്മത്തിന്റെ മേൽപ്പടിയോടെ അവതരിപ്പിക്കപ്പെടുന്ന ഈ കഥാപാത്രം ചിത്രത്തിന്റെ ആക്ഷേപഹാസ്യത്തെ ആഴമേറിയതാക്കുന്നു. സാധാരണ മനുഷ്യന്റെ നിസ്സഹായതയെ ഹാസ്യത്തിലൂടെ ഉയർത്തിക്കാട്ടിയ ഈ അവതരണം മലയാള സിനിമയിൽ തന്നെ ഒരു പുതിയ മാനദണ്ഡമായി മാറി. 2 ദശകങ്ങൾക്ക് ശേഷം 1991 പുറത്തിറങ്ങിയ സന്ദേശത്തിൽ ശ്രീനിവാസൻ സൃഷ്ടിച്ച പ്രഭാകരൻ കോട്ടപ്പള്ളി എന്ന കഥാപാത്രം വീണ്ടും ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ സൂക്ഷ്മമായ വൈരുദ്ധ്യങ്ങളെ അനാവരണം ചെയ്യുന്നു. ഒരു കുടുംബത്തിനുള്ളിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നർമ്മപൂർവമായി ചിത്രീകരിക്കുന്ന ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ അഭിനയം കുടുംബ ബന്ധങ്ങളുടെ ഹൃദയസ്പർശിയും ഹാസ്യാത്മകമായ സാഹചര്യങ്ങളെയും ഒരുമിച്ച് അവതരിപ്പിക്കുന്നു. തിരക്കഥാകൃത്ത് എന്ന നിലയിലും ശ്രീനിവാസൻ ചിത്രത്തിന് സംഭാവന നൽകിയിരുന്നത് കഥാപാത്രങ്ങളുടെ ആഴത്തെയും സ്വാഭാവികതയും വർദ്ധിപ്പിച്ചു. പ്രേക്ഷകർക്ക് സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെ തോന്നിപ്പിക്കുന്ന ഈ കഥാപാത്രം ചിരിയോടൊപ്പം ഒരു ചിന്തയും അവശേഷിപ്പിക്കുന്നു. സമാന്തര സിനിമയുടെ ഗൗരവവും വാണിജ്യ സിനിമയുടെ രസാത്മകതയും സമന്വയിപ്പിച്ച മധ്യവർത്തി സിനിമകളുടെ യുഗത്തിൽ ശ്രീനിവാസൻ ഒരു പാലമായി നിന്നു. ഇന്നും ഈ ചിത്രങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ശ്രീനിവാസന്റെ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരായി തോന്നുന്നത് അദ്ദേഹത്തിന്റെ മഹത്വമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ശ്രീനിവാസൻ ഒരു തൂണായി നിൽക്കുന്നത് സാധാരണതയിലെ അസാധാരണതയെ അദ്ദേഹം കണ്ടെത്തിയതുകൊണ്ടാണ്.
3: പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. രാഷ്ട്രീയവും അന്തർദേശീയ പ്രതിഭാസങ്ങളും മലയാള സിനിമയിൽ ഏച്ചുകെട്ടില്ലാതെ തുന്നിച്ചേർക്കാൻ ശ്രീനിവാസൻ എന്ന പ്രതിഭയ്ക്ക് മാത്രം സാധ്യമാവുന്നതാണ്. ജീവിതത്തോട് പടവെട്ടുന്ന സാധാരണക്കാരന് ആശാവഹം ആയ ഒരു ഭാവി ചിന്ത പ്രദാനം ചെയ്യാൻ ശ്രീനിവാസൻ ചിത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ശ്രീനിവാസൻ എന്ന പ്രതിഭയെ അതുല്യനാക്കുന്നത്. വ്യക്തിപ്രീണനങ്ങൾ ആശയ അടിമത്വത്തിനോ വഴങ്ങാതെ വിമർശനമെന്ന ഇരുതലവാളിനെ ഏറ്റവും സൂക്ഷ്മവും ഉപയോഗപ്രദവുമായി ഉപയോഗിച്ച് കൊള്ളേണ്ടത് കൊള്ളേണ്ടിടത്ത് കൊള്ളിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പലരും സമീപിക്കാൻ മടിക്കുന്ന തീക്കനലുകളെ അദ്ദേഹം കൈകാര്യം ചെയ്തത് അത്ഭുതാവഹമാണ്. ഒരു കാലചക്രത്തിനും മായ്ക്കാൻ കഴിയാത്ത അവശേഷിപ്പുകൾ ബാക്കിയാക്കി കാലയവനികയിൽ അദ്ദേഹം മറിഞ്ഞുവെങ്കിലും മലയാള സിനിമയിലെ പല അപ്രഖ്യാപിത സങ്കല്പങ്ങളെ തച്ചുടച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഈ ജന്മയാത്രയ്ക്ക് ഒരു വിരാമം ഇട്ടത്. കാലം മായ്ക്കാത്ത കലാസൃഷ്ടിയിലൂടെയുള്ള അനശ്വര പ്രതിഭയായ ശ്രീനിവാസൻ എന്ന മനുഷ്യൻ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു.
4: പ്രിയരെ, നിർമ്മലഗിരി കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികളായ ദേവിക വിജയൻ, അവന്തിക നെല്ലിക്ക, അർച്ചന എം, വിഷ്ണുപ്രിയ കെ എന്നിവർ ചേർന്ന് മലയാള സിനിമാ ലോകത്തിലെ പ്രതിഭ ശ്രീനിവാസനെ അനുസ്മരിക്കുകയായിരുന്നു യുവവാണിയിൽ ഇതുവരെ. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ഉഷ വിനീത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അക്കൽദാമ, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും മാധുരിയും ചേർന്ന് പാടിയത്. ഗാനരചന ഏറ്റുമാനൂർ സോമദാസൻ, സംഗീതം ശ്യാം.

ചിത്രം അനാച്ഛാദനം. ഗായിക പി സുശീല. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം പകർന്നത് ദേവരാജൻ.

ഗിരീഷ് നാരായണനും പൂർണ എബ്രഹാമും ചേർന്ന് പാടിയത് ചിത്രം അംഗരാജ്യത്തെ ജിമ്മന്മാർ. ഗാനരചന കാതൽ മതിദീൻ, സംഗീതം ഗിരീഷ് നാരായണൻ.

ചിത്രം ബ്ലാക്ക് ഡാലിയ. ഗായിക ചിത്ര, ഗാനരചന IS കുണ്ടൂർ. സംഗീതം സായൻ അൻവർ.

കേൾക്കാം ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്, ഉണ്ണിമേനോൻ, ചിത്ര. ഗാനരചന മങ്കപ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം രഘുകുമാർ.

ഒരു ഗാനം കൂടി. ചിത്രം ഡെസ്റ്റിനി. പാടിയത് ജയചന്ദ്രൻ. ഗാനരചന സുകുമരിതത്തൂർ. സംഗീതം ഡി കെ ആനന്ദ്.

കേൾക്കാം ഇന്ന് 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ചർച്ച.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതം, ഇക്കണോമിക്സ്, ഫിസിക്സ്, മലയാളം എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 29 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിൽ എത്തണം. ഫോൺ നമ്പർ 9497454786. കാഞ്ഞങ്ങാട് GR FTHS ഫോർ ഗേൾസിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കാഷ്വൽ സ്വീപ്പർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 11 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 8304836946. ജില്ലയിൽ ഒഴിവുള്ളതും പുതുതായി അനുവദിച്ചതുമായ 59 അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് സംരംഭകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള OMR പരീക്ഷ 17 നടക്കും. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0471256013. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0471256013. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയുടെ 2ാംഘട്ട അഭിമുഖം 14-15 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0494-234-102. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0499-234-102. മൃഗസംരക്ഷണ വകുപ്പിന്റെ മുണ്ടയാട് മേഖലാ കോഴിവളർത്തൽ കേന്ദ്രത്തിൽ ചിക്ക് സെക്സർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും VHSC പ്രത്യേക വിഷയമായി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് വിത്ത് പൌൾട്രി, ചിക്ക് സെക്സിംഗ് ആൻഡ് ഹാച്ചറി മാനേജ്മെന്റ് കോഴ്സ് എന്നിവ പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം 11 രാവിലെ 11 മണിക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് വെറ്റിനറി ക്യാമ്പസിൽ എത്തണം. ഫോൺ നമ്പർ 0479-270-0267. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ അഭിമുഖം നടത്തുന്നു. യോഗ്യത MBBS, സൈക്യാട്രിയിൽ മുൻ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. താൽപര്യമുള്ളവർ 11 രാവിലെ 10 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0479-27734-343. കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവകാലത്ത് ഭക്തജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഹിന്ദു ക്ഷേത്രവിശ്വാസികളായ 55 വയസ്സിൽ താഴെ പ്രായമുള്ള താൽപര്യമുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് കാർഡിന്റെ പകർപ്പും വിമുക്ത ഭട തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം അപേക്ഷ ഈ മാസം 15 വൈകിട്ട് 5 മണിക്കകം കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ്, ജിയോളജി സീനിയർ, അറബിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ്, കൊമേഴ്സ് ജൂനിയർ വിഭാഗത്തിലേക്ക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 28 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0549-46369095. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് അറിയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ 3 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് അവർ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾക്ക് വേണ്ടി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വെച്ച ഫ്ളക്സുകൾ മാറ്റണമെന്നും പ്രകടനങ്ങളുമായി തെരുവിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച വിജയ് ഇന്ന് ചെന്നൈ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ സന്ദർശിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുദ്രാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 3 പഞ്ചായത്തുകളും 1 ബ്ലോക്ക് പഞ്ചായത്തും അംഗീകാരം നേടി.

0: നേടി. വിവിധ വിഭാഗങ്ങളിലായി പത്തനംതിട്ടയിലെ നിരണം, തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകളാണ് പുരസ്കാര നേട്ടത്തിലെത്തിയത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. സ്പെയിനിൽ ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സ്പെയിനിലെത്തി. കപ്പലിൽ നിന്ന് 140-ലധികം യാത്രക്കാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിനാണ് അദ്ദേഹം സ്പെയിനിൽ എത്തിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിന് ഇന്ത്യൻ റസ്ലിംഗ് ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്ക രാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമ ലംഘനവും ആരോപിച്ചാണ് നോട്ടീസ് നൽകിയത്. ഈ വർഷം ജൂൺ 26 വരെ ആഭ്യന്തര മത്സരങ്ങളിൽ മത്സരിക്കാൻ വിനേഷ് അയോഗ്യയാണെന്ന് നോട്ടീസിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ ബംഗളൂരു മത്സരം പുരോഗമിക്കുന്നു. നേരത്തെ നടന്ന ഗോവ മോഹൻ ബഗാൻ മത്സരം 1-1 സമനിലയിലായി. 19-ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിക്ഷൻ, അനിമേഷൻ ചിത്രങ്ങൾക്കായുള്ള ദക്ഷിണേഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണ് MIFF. ജൂൺ 15 മുതൽ 21 വരെ മുംബൈയിൽ നടക്കുന്ന മേളയിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൌജന്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവില ഈ ആഴ്ചയിൽ 6% കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഹോർമോസ് കടലിടുക്കിന് സമീപം അമേരിക്കയും ഇറാനും വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇടുക്കിയിൽ ASIയെ കാണാതായതായി പരാതി. ഇടുക്കി ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന KT സന്തോഷിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. കരുണാപുരം ചേറ്റുകുഴി സ്വദേശിയാണ്. ഇന്നലെ രാത്രിയിൽ വീട്ടിലെത്തിയ സന്തോഷ് ഫോണും മറ്റ് രേഖകളും വാഹനത്തിൽ ഉപേക്ഷിച്ച ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. കമ്പംമേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് വെള്ളിയൂരിൽ ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 10 പേർക്ക് പരിക്കേറ്റു. പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലിമിറ്റഡ് ബസും ഉള്ളിയേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 മണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം കല്യാണരാമൻ. ഗാനരചന കൈതപ്രം. സംഗീത സംവിധാനം ബേണി ഇഗ്നേഷ്യസ്.

0: For heavy rainfall in seven districts of Kerala till tomorrow, fishermen have been advised not to venture into the sea along the coasts today due to rough weather conditions. The Wrestling Federation of India, WFI, today issued a show cause notice to grappler Vinesh Bhogat, accusing her of indiscipline and anti-doping rule violations. In the 15-page notice, the WFI said Vinesh is ineligible to compete in domestic events until the 26th of June this year for not completing the mandatory six-month notice period required for athletes returning from retirement under UWW anti-doping rules. The Federation has sought her explanation on four broad charges, including her disqualification from the 2024 Paris Olympics. She has been given 14 days to respond to the notice. In archery, India's Sahil Jadhav won a bronze medal in the men's individual compound event at the World Cup 2026 Stage 2 in Shanghai, China today. The 25-year-old Maharashtra archer defeated Denmark veteran player cum coach Martin Damsbo 147-144 in the bronze medal playoff to secure India's first medal of the ongoing tournament. In IPL cricket, Gujarat Titans were 221 for 4 in 19.2 overs against hosts Rajasthan Royals in Jaipur when reports last came in. Rajasthan Royals won the toss and opted to bowl. Last night, Kolkata Knight Riders defeated Delhi Capitals by 8 wickets in Delhi. And now before we end the bulletin, the headlines once again. Shubhendu Adhikari takes oath as first BJP Chief Minister of West Bengal. 5 MLAs also sworn in as Cabinet Ministers. TVK Chief C. Joseph Vijay stakes claim to form government in Tamil Nadu with support of Congress, VCK, IUML and left parties, set to take oath as Chief Minister tomorrow. India conducts successful flight trial of advanced variant of Agni missile with MIRV system. Prime Minister Narendra Modi to launch several development projects during his day-long visit to Karnataka and Telangana tomorrow. Enforcement Directorate arrests Punjab Cabinet Minister Sanjeev Arora in alleged money laundering case. And in archery, India's Sahil Jadhav wins bronze medal in men's individual compound event at World Cup Stage 2 in Shanghai. That is all in the news at 9. Good night.
1: Akashvani.
2: കായിക ലോകം.
1: അവധിക്കാല കായിക പരിശീലനം അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.
3: സാർ, ഇപ്പോ ഐ പി എല്ലിൽ ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകളിലൊക്കെ കണ്ടുവരുന്നത് സൈക്കോളജിസ്റ്റിനെ ഉൾപ്പെടുത്തും ടീമിൽ. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഏത് സ്പോർട്സ് ഇവന്റിലായാലും നമുക്ക് ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഫുട്ബോളിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കായിക താരത്തിന് സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനുള്ള അത്തരം പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്?
4: തീർച്ചയായിട്ടും. ഞാൻ എന്റെ കുട്ടികളിൽ ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കും വന്നൊരു ചെറിയ കോമ്പറ്റീഷൻ വയ്ക്കും. എല്ലാ ദിവസവും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. 3 ടീം 4 ടീം ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ അവരോട് പറയും, നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ റണ്ണിങ് എ ബി സി പഠിച്ചു അത് പ്രോപ്പറായിട്ട് ചെയ്യണം, അപ്രോപ്രൈറ്റ് ചെയ്യണം. ഞാൻ കോമ്പറ്റീഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി പഠിച്ച ടെക്നിക്കൽ സ്കില്ലിന്റെ എക്സിക്യൂഷൻ ആ കുട്ടി എങ്ങനെ ചെയ്യും. പ്രഷറിലാണ്, ഇപ്പൊ പ്രഷറുണ്ട്, നാല് ടീമുണ്ട്, നാല് ടീം വാർക്ക് എല്ലാവർക്കും ചെയ്യും. ഞാൻ അതിന് ഒരു ലീഡറാക്കും, ലീഡറാക്കിട്ട് എന്നിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യും. ആദ്യത്തെ പോയി ഒരു ടീം ഏറ്റവും ലാസ്റ്റ് വന്നു, ആ ടീമിന്റെ അടുത്ത് ഇല്ല കുഴപ്പമില്ല, ഇതാണ് നിന്റെ കുറവ്, ഇതാണ് അവിടെ ചെന്ന് ട്രെയിനിങ് ശരിയായില്ല, ആ ട്രെയിനിങ് ഇപ്പൊ എങ്ങനെ വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി, മോട്ടിവേറ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു ടീമും മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു ടെൻഷൻ കാണും. ടെൻഷൻ ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തി, ആ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ സൈക്കോളജിസ്റ്റും നമ്മുടെ കോച്ചും ഉള്ളത്. അവരാണ് ടീം ബിൽഡിംഗ് ചെയ്യുന്നത്.
3: 2 മാസത്തെ വേനലവധി ക്ലാസ്സിന് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞു പോകുമ്പോഴും അവരുടെ ഒരു മാനസിക വളർച്ചയെയും അതുപോലെ തന്നെ അവരുടെ അച്ചടക്കത്തെ എത്രത്തോളം അത് കൂടുതലായിട്ട് പുരോഗതി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്?
4: എനിക്ക് ഈ ഫീൽഡിൽ മോർ ദാൻ 50 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ്. ആസ് എ പ്ലെയർ, ആസ് എ കോച്ച് ആയിട്ട് മോർ ദാൻ 35 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഇതിനിടയിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. നമ്മുടെ പേഴ്സണൽ ലൈഫിലായിരുന്നാലും ശരി, തന്നെ ഏതൊരു വ്യക്തിക്ക് ഡിസിപ്ലിൻ ഉണ്ടോ ആ വ്യക്തിയുടെ ലൈഫ് വളരെ പോസിറ്റീവ് ആയിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പേടിക്കുകയല്ല, ഞാൻ കുട്ടികൾ പറയാറുണ്ട് പേടിക്കലല്ല, നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് കൃത്യമായി ചെയ്യുക. ദിസ് കാൾഡ് ഡിസിപ്ലിൻ.
3: സ്വയം
4: സ്വയം പറ്റി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഞാൻ

0: കുട്ടികൾ പറയും, നിങ്ങൾ എവിടെയാണ് ഷൂ ഉപയോഗിക്കുന്നത്? അതിനോട് വയ്ക്കുക. സോക്സ് എവിടെ വയ്ക്കുന്നത്? ഷൂവിനകത്ത്. നോ, ദിസ് നോട്ട് എ ഡിസിപ്ലിൻ. അന ഓപ്പൺ ആയിട്ട് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ സമ്മർ ക്യാമ്പ് കഴിഞ്ഞു പോകുന്നു, നമ്മൾ എല്ലാ കോച്ചസും ഇവരോട് പറഞ്ഞു കൊടുക്കുക, ഗുഡ് തിങ്സ് വാട്ട് ടു ഡു. ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഫ്രീ ഫുഡ് കഴിക്കണം, റെഡി ആയിട്ട് വരണം, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, എല്ലാം നോക്കി കറക്റ്റായിട്ട് കൊണ്ടുവരണം. അപ്പം നമ്മുടെ കുട്ടികളിൽ കൊണ്ട് നമ്മുടെ കൊണ്ടുവരുന്ന എല്ലാ കുട്ടികളും അത്ലറ്റിക്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹിപ്പോപ്പിംഗ് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യണമുണ്ട്, സെൽഫ് എക്സസൈസ് ചെയ്യണമുണ്ട്, ഈ റെസിസ്റ്റൻസ് ബാൻഡ് എക്സസൈസ് ചെയ്യണം, എല്ലാവരുടെ മാറ്റം ഉണ്ടാവണം. കുട്ടികൾ വന്ന് എല്ലാവരും മാറ്റം ഉണ്ട്, എല്ലാവരും കൊണ്ടും ലതം കിടന്നു നിൽക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കറക്റ്റ് അനുസരിച്ച്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് സമ്മർ ക്യാമ്പ് കഴിഞ്ഞിരുന്നാലും ഈ സിസ്റ്റത്തിന് മാറ്റം വരത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ടെ സമ്മർ ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് കുട്ടി, ഹലോ മോനെങ്ങനെയുണ്ട്, മോളെങ്ങനെയുണ്ട്, സാർ വലിയ ഉപകാരം സാർ, കുട്ടി ഒരുപാട് ഇപ്പോഴും മാറ്റമുണ്ട് സാർ, ഇപ്പോൾ ബുക്സ് എല്ലാം കറക്റ്റായിട്ട് ടേബിളിൽ തന്നെ അടിച്ചു വയ്ക്കുന്നുണ്ട്, ഇട്ടുകൊണ്ട് പോകുന്ന സൂൺ ഷോക്സ് എല്ലാം ഒരിടത്ത് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്, ആദ്യത്തെ പോലെ ബുദ്ധിമുട്ടുന്നില്ല. ഇതാണ് നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത്. ആസ് എ കോച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ വന്നിട്ട് അവനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, സമയത്തിന് ഉറങ്ങുന്നുണ്ട്, ഈ അവന്റെ ഡെയിലി റുട്ടീനിൽ ഒരു മാറ്റം ഉണ്ടാവും സംശയം. ഈ രണ്ട് മാസം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
1: കുട്ടികളെ ഈ വേനൽക്കാല കായിക പരിശീലനത്തിൽ അയക്കുന്നതിൽ മാതാപിതാക്കളുടെ ഒരു താല്പര്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞല്ലോ.
0: രണ്ട് തരം ഉള്ള മാതാപിതാക്കളുണ്ട് എന്റെ എക്സ്പീരിയൻസിൽ. ഒന്ന് വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, വീട്ടിൽ ആരുമില്ല, അങ്ങനെയുള്ളൊരു ആദ്യം സാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടോ എന്ന് കേൾക്കും. ഞാൻ പറയാം സോറി വേണം, കുട്ടികളാണ് ഫിസിക്കൽ ആക്ടിവിറ്റി, രണ്ട് മണിക്കൂറിൽ കൂടുതൽ പറ്റും, രണ്ട് മണിക്കൂർ നമ്മൾ ചെയ്യത്തില്ല, രണ്ട് മണിക്കൂർ ടൈം വെച്ചിരിക്കുന്നത് അത് ചെയ്യത്തില്ല. അപ്പോൾ രാവിലെ 6:30 എട്ടര മണി വരെ നമ്മുടെ ഇവിടെ സമ്മർ കോച്ചിങ് ക്യാമ്പ്, അത് കഴിഞ്ഞിട്ട് ഉടനെ കൊണ്ട് 9 കുട്ടിയെ കൊണ്ടുവന്ന് വയലിനിലോ ഡാൻസിലോ അവിടെ കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് വേറെ ഏതെങ്കിലും കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് എ പഠിക്കാൻ പോകും. വൈകുന്നേരം 3:30 ആകുമ്പോൾ അവനെ വീണ്ടും നമ്മളവിടെ സമ്മർ കോച്ചിങ് കൊണ്ടുവരും. അപ്പോൾ ഇത് ഓപ്പണിംഗ് കണ്ടസ്റ്റിൽ ഞാനിത് പറയാറുണ്ട്, ദയവേത് കുട്ടികളാണ് അവരിതിങ്ങനെ ഇങ്ങനെ ഓവർലോഡ് ചെയ്യുന്നത്. അപ്പോൾ പറയും സാർ ഇല്ല അങ്ങനെയല്ല, നമുക്ക് സമയമില്ലാത്തതാണ്. അല്ല, നിങ്ങൾ ഈ കാണിക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം, നിങ്ങൾ എന്തിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ഫ്രീന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് ഒരു തരത്തിലുള്ള പേരന്റ്. രണ്ടാമത്തെ തരത്തിലുള്ള പേരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാളുണ്ട്, അച്ഛനും വേണ്ട, അവർ വരും, അവരുടെ ഓരോ മൂവ്മെന്റ് ചെയ്യും, അവൻ ഓടുന്നതും ചാടുന്ന കറക്റ്റ് വീഡിയോ എടുക്കും, വീഡിയോ എടുത്ത് കുട്ടി കാണിച്ചു കൊടുക്കും. അപ്പോൾ പറയാം, ഇന്ന് എന്റെ കോച്ച് പറഞ്ഞ് ഇന്നലത്തെ കാര്യം നന്നായിട്ട് ചെയ്തു തന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കരുതണം നമ്മൾ? ആ കുട്ടികൾ ആ പേരന്റും കുട്ടിയും നമ്മൾ അറ്റാച്ച്മെന്റ്, ഏതൊക്കെ പേരന്റും കുട്ടികളും കൊണ്ട് വന്നിരുന്ന് കുട്ടിയുടെ ആക്ടിവിറ്റി കാണുന്ന അവരുടെ ഇടയിലുള്ള സ്നേഹ ബോണ്ട് ഉണ്ടല്ലോ, അത് വർദ്ധിക്കും. ഇമോഷണൽ അറ്റാച്ച്മെന്റ് വർദ്ധിക്കും. കൂടാതെ നമ്മൾ ഞാൻ ഇവിടെ ചെന്നത് കുട്ടികൾ സീനിയർ കുട്ടികളെ കൊണ്ട് ജൂനിയർ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കും. അപ്പൊ അവർക്ക് രണ്ട് ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, പഠിപ്പിക്കുന്ന കുട്ടിക്ക് എന്തായിരുന്നാലും അവൻ കൂടുതൽ അതിനെപ്പറ്റി അറിയും, കാരണം അവൻ എപ്പോഴും നന്നായിട്ട് ചെയ്ത് കാണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കുട്ടികൾ കളിയാക്കും. നന്നായിട്ട് ആ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ അവന്റെ പേഴ്സണൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും. രണ്ടാമത്തെ, കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കോച്ചല്ല പഠിപ്പിക്കുന്നത്, അവന് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും, എങ്ങനെ പഠിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും പേരൻസ് വന്നിട്ട് ആഗ്രഹിക്കുന്നത് എന്റെ കുട്ടി നല്ലൊരു പ്ലെയർ ആവണമെന്നാണ്, പക്ഷെ അവരോടൊപ്പം നിൽക്കാനുള്ള പല പേരൻസിനും സമയക്കുറവുണ്ട്.
1: സാറേ, വേനലവധി ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം ഈ ചൂട് കൂടുതലുള്ള ഒരു സമയത്താണ് നമ്മൾ ഇതെല്ലാം പരിശീലനം കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ സമയക്രമത്തെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ അധിക ക്രമീകരണങ്ങൾ?
0: നമ്മൾ സമ്മർ ക്യാമ്പിന് ആദ്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും കേരള സർവകലാശാല നടത്തുന്ന സമ്മർ ക്യാമ്പിന് ഡിപ്പാർട്ട്മെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും വാട്ടർ ബോട്ടിൽ കൊണ്ടുവരും, വെള്ളം കൊണ്ടുവരും. വെള്ളം തീർന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിറയ്ക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഏത്തപ്പഴവും മുട്ടയും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നാരങ്ങ കൊണ്ടുതന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിഫ്രഷ്മെന്റ് ഐറ്റം ഉണ്ടോ? പിന്നെ സമയക്രമം, സമയക്രമം എന്ന് പറഞ്ഞാൽ ഈ 2 മണിക്കൂറുള്ള സമയം 6:30 വന്നു കഴിഞ്ഞാൽ 6:30 തൊട്ട് ഒരു 6:30 വരെയൊക്കെ നമ്മൾ അറ്റൻഡൻസും, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മെഡിറ്റേഷനും കാര്യങ്ങളിലുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അത് ആക്റ്റീവ് തുടങ്ങുമ്പോൾ മാക്സിമം നോട്ട് മോർ ദാൻ 40 മിനിറ്റ്സിൽ അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യില്ല ഒരു കുട്ടി. ആ ഇടയ്ക്കിടയ്ക്ക് അത്ര റെസ്റ്റ് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം എങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മുടെ സ്പോർട്സ് മാനെ കണ്ടിട്ടുണ്ടോ, ഗ്രൗണ്ട് പോയിട്ട് നിന്നുകൊണ്ട് ഒന്ന് കുടിക്കും. അപ്പോൾ നിങ്ങൾ ഇരിക്ക് എടുത്ത് സാവധാനം സിപ്പ് ചെയ്ത് കുടിക്കാൻ പറയും, 1-2 സിപ്പ് ഇടയ്ക്കും. അപ്പോൾ ഓരോ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് അവർക്ക് ആക്ടിവിറ്റി അനുസരിച്ച് അവർക്ക് റെസ്റ്റ് കൊടുക്കാറുണ്ട്, റിലാക്സ് കൊടുക്കാറുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, പിന്നെ പോയിട്ട് ഒരു ഗെയിം കാര്യങ്ങളിൽ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ മാനസികമായിട്ട് ശാരീരികമായിട്ട് വളരെയധികം ഇമോഷണലി, കാരണം ഇവിടെ വരുമ്പോൾ അവർക്ക് അറിയപ്പെടുന്നത് ആര് വന്നിരുന്ന ഒരു കുട്ടി വരുമ്പോൾ പരിചയപ്പെടും. ആദ്യം 10 കുട്ടികളാണ് ക്യാമ്പിന്, 10 കുട്ടികളെ 10 കുട്ടി ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ, അവർക്ക് അവിടെ ഒരു ബോണ്ടായി. അപ്പോഴാണ് അറിയുന്നത് ഓ എന്റെ വീടിന് അടുക്കുകയാണ്, പഠിക്കുന്ന കുട്ടി ഒരു സ്കൂളിലും വേറെ സ്കൂളിലും. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയി. കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അപ്പാർട്ട് ഫ്രം ആൾ ദീസ് എന്ന് പറയുന്നത് ഒരു പരിചയപ്പെടലാണ്, ഒരു പരിചയം, ഒരു സൗഹൃദം കിട്ടുകയാണ്. ആ സൗഹൃദം ഒരുപക്ഷെ വളർന്നു വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സൗഹൃദമായിട്ട് മാറാറുണ്ട്.
1: പ്രായപരിധി ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. സാറ് തന്നെ പറഞ്ഞു, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു കായിക രംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ഫ്ലെക്സിബിൾ ആവാൻ സാധ്യത കുറവാണ്. നമ്മൾ മറ്റ് ചൈന, ജപ്പാൻ പോലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളെന്ന് വെച്ച് നോക്കി, പ്രത്യേകിച്ചും ചൈന, ജപ്പാനൊക്കെ അവർ ജനിക്കുമ്പോൾ തന്നെ സ്പോർട്സിലേക്ക് വിടാനുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ കണ്ടുവരുന്നില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ജോയിൻ ചെയ്യുമ്പോഴാണ് അവർക്ക് സ്പോർട്സിനോട് താല്പര്യം വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് അതിനകത്ത് കാര്യമുണ്ടോ? അതായത് നമ്മളിപ്പോൾ സാറ് പറഞ്ഞ 8 വയസ്സ് മുതൽ 23 വയസ്സ് വരെ എന്ന് പറഞ്ഞു, പക്ഷേ അതിനും താഴെ നമുക്ക് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പരിശീലനം നൽകി തുടങ്ങാൻ പറ്റില്ലേ?
0: വളരെ നല്ല ചോദ്യം. ഞാൻ ഒത്തിരി കൺട്രീസിൽ ഞാൻ പോയിട്ടുള്ളതാണ്. റഷ്യയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ഹോം എന്ന് പറയുന്നത് അവരുടെ ഹോസ്റ്റൽസ് ആണ്. കാരണം രാവിലെ വർക്കിന് പോകുമ്പോൾ പേരന്റ്സ് കുട്ടിയെ കൊണ്ട് അവിടെ ഏൽപ്പിച്ചിട്ട് പോവുക. അവിടെ മോണ്ടശ്ശേരി ട്രെയിനിങ് ചെയ്ത് പരിശീലിച്ച ടീച്ചേഴ്സാണ്. അവര് കുട്ടിയുടെ കഴിവ് അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്, കുട്ടിയുടെ വൈകല്യങ്ങൾ മനസ്സിലാക്കുകയാണ് അവിടെ വെച്ച്. അത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ആ അവരാണ് തിരിച്ചുവിടുന്നത്. അവന്റെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അവരാണ് തിരിച്ചുവിടുന്നത്. ഇപ്പോൾ ഡിസ്ക് എല്ലാം ഉണ്ട്, ഡിസ്ക് എറിയുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് റിംഗ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. അവർ കുട്ടി ചെന്നെടുത്തെറി, ചിലർ തലവുത്തനം ചാടും. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് അവരുടെ സ്വഭാവം എല്ലാം കണ്ടിട്ടാണ് അവർ അവരുടെ ഡെയിലി റിപ്പോർട്ടുണ്ട്. അതനുസരിച്ച് കുട്ടി ചാനലൈസ് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റമില്ല. കാരണം ഈ നോക്കുന്ന ഈ ടീച്ചേഴ്സിന് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു പി എച്ച് ഡി ഹോൾഡർ കൊടുക്കുന്ന സാലറിയാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ ഏറ്റവും കുറച്ച് സാലറി കിട്ടുന്നത് ഈ പ്രീ കെ ജി എൽ കെ ജിയിലുള്ള ടീച്ചേഴ്സിനാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് അവരിന്ന് അത്രയും പ്രതീക്ഷിക്കാവും. പക്ഷേ ഇതിനെ ദൂരീകരിക്കാനായിട്ട് നമ്മൾ കേരള സർവകലാശാലയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. 10 to 12 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. അതിലും ശരീരത്തിന്റെ വളർച്ച നോക്കും. വലിയ കുട്ടികൾ ചില പ്രായമുണ്ട്, പക്ഷേ ശരീരത്തിന്റെ വളർച്ചയില്ല. അങ്ങനെയുള്ള കുട്ടികൾ സൈസ് വൈസ് നമ്മൾ എടുത്തിട്ട് അതനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഏജ് വൈസ് പിന്നെ സൈസ് വൈസ് ഇത് രണ്ടും കൂടി ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നത്. അല്ല അത്ലറ്റിക്സിലായിരുന്നാലും ഇവരെ ഹൈറ്റ് വൈസ് നിൽക്കും. എന്തിനു ശേഷം നമ്മൾ അവിടെ ഗ്രൂപ്പാക്കും, 3-4 ഗ്രൂപ്പാക്കും. ഗ്രൂപ്പാക്കിയതിന് ശേഷം അവരെ കൊണ്ട് ചെയ്യും. അപ്പൊ അവർക്ക് അതിനെക്കുള്ള ഒരു ബോറിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു. സെയിം പ്രായത്തിലുള്ള സെയിം ഹൈറ്റുള്ള കുട്ടികളാണ് ഒരുമിച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യണം.
1: അവർക്ക് താല്പര്യമുള്ള ഒരു കായിക ഇനമായിരിക്കും, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നത് വേറെ ഒന്നായിരിക്കും. അത് ആ ഒരു കണ്ടെത്തൽ എങ്ങനെയാണ് പരിശീലകൻ എന്നുള്ള നിലയിൽ?
0: ഇപ്പൊ ഞാൻ ജീവിലായി ചേർന്നപ്പോഴത്തേക്കും എന്റെ അടുത്ത് കുട്ടികളുണ്ട്. ഓരോ കുട്ടികൾക്കും 20, 25, 30 കുട്ടികൾ വീതം കാണും. നമ്മൾ 1-5 കോച്ചുണ്ട്. അവിടെ ഹോക്കി ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഇത്രയും കോച്ചസ് ഉണ്ട്, ബോക്സിംഗ് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയാം ഓ അത്ലറ്റിക്സിന്റെ നമുക്ക് ഈവന്റ്സ് നമുക്കറിയാം. ആ ഈവന്റ്സിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് പറയും ഓരോ കുട്ടികൾക്ക്. ആ ക്വാളിറ്റീസ് ഇല്ലാത്ത കുട്ടികൾ വരും. ജനറൽ കുട്ടിയോട് കുട്ടി എന്ന് പറയാം, ഞാൻ അത്ലറ്റിക്സ് തരും. കുട്ടി ജനറലാണ് വന്നിട്ടുള്ളത്, പിന്നെ വന്നിട്ട് സ്പെസിഫിക് ഗെയിംസിലും വരും. പക്ഷെ ആ ഗെയിംസിൽ ആ കുട്ടിക്ക് നേടാവുന്നതിനെക്കാളും നന്നായിട്ട് ഇൻഡിവിജ്വൽ ഇനമായ അത്ലറ്റിക്സ് വന്നു കഴിഞ്ഞാൽ നേടാൻ പറ്റും. അങ്ങനെ എന്റെ അടുത്ത് വന്ന കുട്ടികളുണ്ട്. ഇപ്പൊ ആളിന്റെ യൂണിവേഴ്സിറ്റി വരെ പോയി നാഷണൽ മെഡലിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അത് നമ്മൾ കോച്ചസ് തമ്മിൽ പറയാം, സാർ എന്റെ അടുത്തൊരു കുട്ടിയുണ്ട്, എനിക്കൊന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഫിറ്റ് ആവും. ഓക്കെ സാർ, ഒന്ന് നോക്കി ശരി സാർ, വിട്ടേക്ക് സാർ. കുട്ടിക്ക് താല്പര്യം ഞാൻ കുട്ടിയോട് പറയാം സാർ. കുട്ടിക്ക് പറയാം നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക. അങ്ങനെ താല്പര്യം ഇവിടെ നമ്മൾ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് സാർ. അത് അങ്ങനെ ചെയ്യണം. നമ്മൾ നോക്കണം നമ്മളെ വന്നിരുന്ന കുട്ടിക്ക് ഒരു ഭാവി ഉണ്ടാവണം. ആ ഭാവിയിൽ കൂടി ഇന്ത്യ എന്ന രാജ്യത്തിന് അഭിമാനമാണ്, കേരളത്തിന് അഭിമാനിക്കണം, ആ പർട്ടിക്കുലർ ഗെയിമിന് ഒരു അഭിമാനിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഇവന്റുകൾ ഏതൊക്കെയാണ് ഈ കുട്ടികൾ വന്ന് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ?
0: ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് ക്രിക്കറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഫാൻ. രണ്ടാമത് വന്നിട്ട് ഫുട്ബോളാണ്. മൂന്നാമത് ഇൻഡിവിജ്വൽ ഗെയിംസിന് ഇപ്പോൾ പ്രിയം കുറഞ്ഞു വരികയാണ്. കാരണം ഇൻഡിവിജ്വൽ ഗെയിംസിന് ഭയങ്കരമായിട്ട് കണ്ണോതാണ്. അത് ഇൻഡിവിജ്വൽ ഗെയിം ഏതായിരുന്നാലും, അത്ലറ്റിക്സ് ആയിരുന്നാലും ശരി തന്നെ, വെയിറ്റ് ലിഫ്റ്റിംഗ് ആയാലും ശരി തന്നെ, സ്വിമ്മിംഗ് ആയിരുന്നാലും, ബോക്സിംഗ് ആയിരുന്നാലും, റെസ്ലിംഗ് ആയിരുന്നാലും, ഏത് ഗെയിം ആയാലും, ഇൻഡിവിജ്വൽ ഗെയിംസിനെല്ലാം ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് പ്രോപ്പർ കോച്ചിങ് കിട്ടണം. മത്സര ലെവൽ മനസ്സിലാക്കണം. ആ ലെവലിൽ ഞാൻ എന്ത് എങ്ങനെയാണ് ഇനി പെരുമാറേണ്ടത്? അത് നാഷണൽ വരയ്ക്കും ഒക്കെ, അത് കഴിഞ്ഞ് ഇന്റർനാഷണലിലോട്ട് പോകുമ്പോഴേ രീതി മാറും. കാരണം അവിടെ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാതിരിയുള്ളതല്ല.
1: സ്കൂളുകളിൽ ചില ചെറിയ മത്സരങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലായിട്ട് പങ്കെടുക്കുന്ന കുട്ടികളെക്കാളും ഒക്കെ അല്ലെങ്കിൽ അത്രത്തോളം ഒക്കെ വരുന്ന ഒരുപാട് കഴിവുള്ള ടാലന്റ് ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ പോലെ മുഖ്യധാരയിലേക്ക് വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അവരൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ വേനലവധി പരിശീലന ക്ലാസ്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരം ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുഖ്യധാരയിൽ എത്തിക്കാൻ ഇത്തരം പരിശീലന ക്യാമ്പുകൾ സഹായിക്കുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. വളരെ നല്ല ചോദ്യം. കാരണം നമ്മളെ കാണുന്നുണ്ട് പല കോമ്പറ്റീഷനിൽ വരുമ്പോൾ സ്കൂളിൽ ഒരു പിടി പീരീഡ് പോലും ഇറങ്ങാൻ എപ്പോഴും പഠിപ്പിച്ചാണ്. പക്ഷെ ഇൻബോൺ ക്വാളിറ്റി അത് അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഈ പഠിക്കുന്ന കുട്ടികളെക്കാളും നന്നായിട്ട് ഇവർ ചെയ്യാറുണ്ട്. പക്ഷെ ചില കുട്ടികൾ ഇതിലൊന്നും ഉൾപ്പെടാതെ നിന്നിട്ട് അവര് ഇവരെക്കാളും നല്ല പെർഫോം ചെയ്യും. ആ ഇൻബോൺ ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ടാലന്റ് ഐഡന്റിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്. ഓരോ ഗെയിമിനും അതിന്റെ ടാലന്റ് ഐഡന്റിഫൈ നടത്തണം എന്നുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. നമുക്ക് ഇനി അത് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അത് ഗവൺമെന്റ് തലത്തിൽ സ്വീകരിച്ചാലേ പറ്റൂ.
1: ഒരു കായിക പരിശീലകൻ എന്ന നിലയിൽ, ഒരു അത്ലറ്റിക് കോച്ച് എന്നുള്ള നിലയിൽ മാതാപിതാക്കളോടും കുട്ടികളോടും സാറിന് എന്താണ് ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്?
0: നിങ്ങളുടെ കുട്ടികളുടെ, അതായത് ഒരു പാരന്റ് എന്നുള്ളത് നിങ്ങളുടെ കുട്ടികളുടെ ടാലന്റ് എന്താണെന്ന് ഒരു പാരന്റിനെ കൊണ്ട് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു ട്രയാംഗിൾ മൂവ്മെന്റ് ആണ്. കുട്ടിയുടെ ബന്ധം നടക്കുന്നത് വീട്, സ്കൂള്, കളിക്കളം, ഈ മൂന്നുമായിട്ടുള്ള ഒരു ട്രയാംഗിൾ ഒരു മൂവ്മെന്റിൽ പാരന്റ്സും ടീച്ചേഴ്സും കുട്ടിയും കോച്ചും ഇവർ വന്നിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരിക്കണം. ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും അറിയണം, ആ ഡെവലപ്മെന്റ് അറിയണം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ പാരന്റ്സിനെക്കാളും നന്നായിട്ടറിയുന്നത് അധ്യാപകർക്കാളും നന്നായിട്ട് അറിയുന്നത് അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്പോർട്സിൽ വരുമ്പോഴാണ്. അപ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ വന്നിട്ട് കുട്ടികളെ നന്നായിട്ട് പാരന്റ് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ചുറ്റുപാടുകൾ മരുന്ന്, ഡ്രഗ്സ് എന്ന് പറയുന്നതാണ്. ഞാൻ പറയുന്നത് കായികമാണ് എന്റെ മരുന്ന്, കളിയാണ് എന്റെ മരുന്ന്, സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോർട്സ് ഈസ് മൈ മെഡിസിൻ, സ്പോർട്സ് ഈസ് മൈ ലൈഫ് എന്ന്

0: അതായത് ഡ്രഗ്സിനെ ആയിരുന്നാലും ശരി, ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു കില്ലിംഗ് മെഡിസിൻ ആണ്, അത് ആരോഗ്യം നല്ലതല്ല. മെഡിസിൻ ഉപയോഗിക്കുന്ന ഉള്ളി ആരോഗ്യ സംരക്ഷണത്തിനാണ്, അസുഖത്തിനാണ് മെഡിസിൻ ഉപയോഗിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പ്രോട്ടീനിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, കിഡ്നി ഫെയിലിനായിട്ട് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങും ബോക്സിങ് അത് കഴിഞ്ഞിട്ട് പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള ഇടത്ത് ഒരുപാട് പ്രോട്ടീൻ ആവശ്യം പ്രോട്ടീൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പേരൻസിൻ്റെ അടുത്ത് നിങ്ങളുടെ കുട്ടിയെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, അവൻ എന്തിനാണ് അഭിരുചിയുള്ളതെന്ന്. അത് പഠിക്കാത്ത കുട്ടികളെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അവന് വഴക്ക് പറയാണ്ട് അവൻ്റെ എൻബോൺ ടാലൻറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഒരുപക്ഷെ അക്കാഡമിക് എക്സലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്പോർട്സിൽ ഇല്ല, സ്പോർട്സിൽ വന്നിരുന്നെങ്കിൽ അവന് വേറെ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും. ഇപ്പം മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ സ്കൂളുകളിൽ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഗവൺമെന്റ് അതിൻ്റെ ഒരു മുൻകൈ എടുക്കുന്നുണ്ട്. സ്പോർട്സിൽ വന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്പോർട്സിന് ഒരു തപസ്യാണ്. ഞാൻ കാണുന്നത് എന്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ദേവാലയം. ഞാൻ എന്റെ കുട്ടികളെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രോപ്പറായിട്ട് ഡിസിപ്ലിനായിട്ട് വരിക, പോവുക, വേറൊന്നും നോക്കണ്ട. സ്പോർട്സ് തന്നെയാണ് എന്റെ വീക്ക്നെസ്.
1: വേനലവധിക്കാല കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം ആകാശവാണിയോട് പങ്കുവച്ചതിൽ വളരെയധികം നന്ദി.
0: താങ്ക് യു സോ മച്ച് എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി.
2: അവധിക്കാല കായിക പരിശീലനം അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ശ്വാസം മുട്ടൽ, നെഞ്ചിൽ അനുഭവപ്പെടുന്ന ഭാരം, ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂളംവിളി പോലുള്ള ശബ്ദം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പൊടി, പുക, പൂമ്പൊടി, വളർത്തുമൃഗങ്ങളുടെ രോമങ്ങൾ തുടങ്ങിയ അലർജി ഘടകങ്ങൾ മൂലമോ രോഗം പ്രത്യക്ഷപ്പെടാം. കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്താൽ ആസ്മ രോഗികൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. എന്നാൽ രോഗത്തെ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറെ ഗൌരവത്തോടെ കാണേണ്ട ഒന്നാണ് ആസ്മ. സാധാരണഗതിയിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യമായി പ്രകടമാകാറുള്ളതെങ്കിലും കൌമാരപ്രായത്തിലും മുതിർന്നവരിലും ഈ രോഗം കണ്ടുവരാറുണ്ട്. പലരിലും പ്രായം കൂടുന്തോറും രോഗതീവ്രത കുറയുന്നതായി കാണാമെങ്കിലും പാരമ്പര്യമായി ആസ്മയോ അലർജിയോ ഉള്ള കുടുംബങ്ങളിലെ കുട്ടികളിൽ ഇത് ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ മലിനീകരണവും പൊടിപടലങ്ങളും കുട്ടികളിലെ ആസ്മ വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പുറത്തെ പൊടിയിൽ നിന്നും പുകയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ മാസ്ക് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ രോഗപ്രതിരോധത്തെ സഹായിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആസ്മ രോഗി സമൂഹങ്ങളിലൊന്ന് നമ്മുടെ രാജ്യത്താണെന്നത് അതീവ ഗൌരവകരമായ കാര്യമാണ്. ആഗോളതലത്തിൽ ആസ്മ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലും മരണനിരക്കിലും ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിവേഗത്തിലുള്ള നഗരവൽക്കരണവും നിയന്ത്രണാതീതമായ വായുമലിനീകരണവുമാണ് ഈ അവസ്ഥ ഇത്രമേൽ ഭയാനകമാക്കുന്നത്. ആസ്മ നിയന്ത്രണത്തിനായി ഇന്ന് വിവിധ വൈദ്യശാസ്ത്ര ശാഖകൾ വ്യത്യസ്തമായ സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ രീതികളെല്ലാം രോഗികൾക്ക് ആശ്വാസം നൽകാൻ ശ്രമിക്കുന്നു. ശ്വാസതടസ്സങ്ങളെ പെട്ടെന്ന് നേരിടാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ശ്വാസകോശത്തെ ശക്തിപ്പെടുത്താനുമാണ് ഈ വൈദ്യശാസ്ത്ര ശാഖകളെല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രകൃതിയും രോഗാവസ്ഥയും വ്യത്യസ്തമായതിനാൽ ഏത് രീതി തിരഞ്ഞെടുക്കുമ്പോഴും അതത് മേഖലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ആസ്മ ചികിത്സയിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നത് ഇൻഹേലറുകളാണ്. മരുന്ന് നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതിനാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഇത് പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും പെട്ടെന്ന് ആശ്വാസം നൽകാനും സഹായിക്കുന്നു. എന്നാൽ ഇൻഹേലർ ചികിത്സയെ

0: കുറിച്ചുള്ള തെറ്റായ ധാരണകൾ രാജ്യത്തെ ചികിത്സാ രംഗത്ത് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നത് ശീലമായി പോകുമെന്ന ഭയത്താൽ പലരും ഫലപ്രദമായ ഈ ചികിത്സ ഒഴിവാക്കി ഗുളികകളിലേക്കും മറ്റ് താൽക്കാലിക മാർഗങ്ങളിലേക്കും തിരിയുന്നത് രോഗം വഷളാക്കാൻ കാരണമാകുന്നു. ആസ്മ ചികിത്സയുമായി ബന്ധപ്പെട്ട മിഥ്യാധാരണകൾ അകറ്റി ഇൻഹേലറുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സീനിയർ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് സോഫിയ സലിം മാലിക് ആകാശവാണിയോട്.
1: ലോകമാകമാനം ഏറ്റവും കൂടുതൽ മനുഷ്യരെ അലട്ടുന്ന ശ്വാസരോഗം ആസ്മയാണ്. തീർത്തും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ആസ്മ കൊണ്ടുള്ള മരണം എന്നിരിക്കെ അവികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലുമാണ് ആസ്മ രോഗമുള്ള മരണം ധാരാളമായി കണ്ടുവരുന്നത്. ഈ മരണ നിരക്ക് കുറയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി രോഗനിവാരണ ഔഷധമായ ഇൻഹേൽഡ് സ്റ്റിറോയിഡ്സ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ആസ്മ ഡേയുടെ പ്രമേയം ആക്സസ് ടു ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലേഴ്സ് ഫോർ എവറി വൺ വിത്ത് ആസ്മ സ്റ്റിൽ ആൻ ഏർജന്റ് നീഡ് എന്നതാണ്. ഇത് അർത്ഥമാക്കുന്നത് ആസ്മ ബാധിതർക്കെല്ലാം ശ്വാസനാളങ്ങൾ നീർക്കെട്ട് തടയാനുള്ള കണിക രൂപത്തിലുള്ള സ്റ്റീറോയിഡ് മരുന്നുകൾ ലഭ്യമാക്കുക എന്നത് തന്നെയാണ്. സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകളെ പറ്റി പല തെറ്റിദ്ധാരണകളും ജനങ്ങൾക്കിടയിലുണ്ട്. സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മരുന്നുകളാണ്. ആസ്മ നിവാരണം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിലും അതിനെ നിയന്ത്രിച്ചു വെക്കാനും മരണം തടയാനും സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകൾ അനിവാര്യമാണ്. ആസ്മയുള്ള കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിതരാവുന്നതായും കായിക വിനോദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായും നമ്മൾക്ക് കാണാം. കുട്ടികളിലും രോഗനിവാരണ മരുന്നുകളായി സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിക്കുന്നു. ഇവ അതീവ ഫലപ്രദവും പാർശ്വഫലങ്ങൾ കുറഞ്ഞതുമായ മരുന്നുകളാണ്. കുട്ടികളിലെ ആസ്മയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിൽ പ്രധാനമായത് കുട്ടികളിലെ ആസ്മ കൗമാരമാകുമ്പോൾ മാറും എന്നതാണ്. ജനിതഘടനയും എൻവയോൺമെന്റൽ ട്രിഗേഴ്സുമാണ് ആസ്മയുടെ കാരണം എന്നിരിക്കെ ഇത് മാറുന്ന ഒരു രോഗാവസ്ഥയല്ല. അടുത്തത് സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലേഴ്സ് അഡിക്ഷൻ ഉണ്ടാക്കും എന്നതാണ്. ഇത് തീർത്തും തെറ്റാണ്. എന്നാൽ ഇവ ഒരു ശ്വാസരോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കേണ്ടതാണ്. വൈറൽ രോഗബാധ തടയാൻ വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ, കൃത്യമായ ഇൻഹേലർ ഉപയോഗം എന്നിവ കുട്ടികളിലെ ആസ്മ നിയന്ത്രണത്തിൽ വയ്ക്കാൻ സഹായിക്കും.
0: ആസ്മ ചികിത്സയിൽ ആയുർവേദവും വളരെ ഫലപ്രദമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ശ്വാസകോശത്തിൽ കഫം കെട്ടുന്നത് ഒഴിവാക്കാനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിലൂടെ ശ്വാസം മുട്ടലിന്റെ തീവ്രത കുറയ്ക്കാനും ആയുർവേദ ചികിത്സകൾ സഹായിക്കുന്നു. ആയുർവേദത്തിലെ ആസ്മ രോഗ ചികിത്സാ രീതിയെക്കുറിച്ച് കിളിമാനൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ അർച്ചന വിഎസിന്റെ വാക്കുകളിലേക്ക്.
2: ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന വീക്കം കാരണം ശ്വാസ ഉച്ഛ്വാസത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ദീർഘകാല ശ്വാസകോശ രോഗമാണ് ബ്രോങ്കിയലാസ്മ. ശ്വാസനാളങ്ങൾ ഇടുങ്ങുകയും അധികമായി കഫം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന എന്നിവ ഉണ്ടാകുന്നു. ആയുർവേദത്തിൽ ഇതിനെ തമകശ്വാസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനിതകവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ സംയോജനമാണ് ആസ്മയ്ക്ക് കാരണമാകുന്നത്. ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ, സമയക്രമമില്ലാതെയുള്ള ഭക്ഷണ രീതി, രാത്രി ഏറെ വൈകി ആഹാരം കഴിക്കുക, തണുത്ത ആഹാരങ്ങൾ, പാനീയങ്ങൾ എന്നിവ അമിതമായി ഉപയോഗിക്കുക മുതലായ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതികളും ആസ്മ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. രോഗിയുടെയും രോഗത്തിന്റെയും അവസ്ഥയ്ക്ക് അനുസൃതമായി ഒരു വിദഗ്ധ ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യാവുന്ന ശോധന ചികിത്സകൾ, വിവിധ തരത്തിലുള്ള ശമന ഔഷധങ്ങൾ, രസായന ഔഷധങ്ങൾ എന്നിവ ആയുർവേദത്തിൽ ആസ്മ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു. ഇത്തരം ചികിത്സകൾ ശരീരത്തിന്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും ഇടയ്ക്കിടെയുണ്ടാകുന്ന ശ്വസന അണുബാധകൾ തടയുന്നതിനും ആസ്മയെ പ്രതിരോധിക്കുന്നതിനും രോഗമുണ്ടാകുന്ന അവസ്ഥയിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും രണ്ട് ആസ്മ രോഗകാലങ്ങൾ തമ്മിലുള്ള ഇടവേളയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി വ്യക്തിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു.
0: ആസ്മ നിയന്ത്രണത്തിൽ ശ്വസന പ്രക്രിയയെ ക്രമീകരിക്കുന്നതിലും ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും യോഗ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഒരു ചികിത്സാ രീതി എന്നതിലുപരി ശ്വാസകോശ ആരോഗ്യത്തിനുള്ള ഒരു മികച്ച പ്രതിരോധ മാർഗമായാണ് ആധുനിക ലോകം യോഗയെ കാണുന്നത്. ആസ്മ രോഗ നിയന്ത്രണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച നിലവിൽ യോഗ പരിശീലകയായ സി എസ് പ്രേമകുമാരി ആകാശവാണിയോട്.
3: യോഗയിലേക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കടുത്ത ആസ്മ രോഗികള് നേരെ കയറി കടുത്ത പ്രാണായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് നല്ലൊരു ട്രെയിനറുടെ കീഴിൽ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അവരുടെ ശേഷിക്കനുസരിച്ച് പതിയെ ബ്രീത്ത് ചെയ്യിച്ച് അങ്ങോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. ആദ്യം തന്നെ ഈ കടുത്ത രോഗമുള്ളവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, ഇനി യാതൊരു സംശയം വേണ്ട. കൺസൾട്ട് ചെയ്ത് അവരുടെ നില എന്താണെന്ന് അറിയാൻ, ചിലപ്പോൾ മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കുക തന്നെ വേണം. അങ്ങനെ ഒന്ന് നോർമലൈസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക്.

0: വരാൻ അറിയത്തില്ലാതെ പെട്ടെന്ന് കയറി ശ്വസന പ്രക്രിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രഗിൾ വരും. ശ്വാസകോശ സംബന്ധമായ അസുഖം പറയുമ്പോൾ ശ്വാസകോശത്തെ മാത്രമായിട്ടല്ല നമ്മൾ ഈ യോഗയിലാണെങ്കിലും നമ്മൾ അത് പരിഗണിക്കുന്നത്. നമ്മുടെ ശരീരം മൊത്തമാണ്, അതായത് ശരീരം മൊത്തം ശരിയാകുമ്പോഴത്തേനാണ് നമ്മുടെ എല്ലാ സിസ്റ്റവും ശരിയാകുന്നത്. അതുകൊണ്ട് തന്നെ ബോഡി പോസ്റ്റർ ഇരിക്കുന്നത് വളരെ പ്രധാനമാണ്. ബോഡി പോസ്റ്റർ അതായത് വളഞ്ഞുകൂടിയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നെഞ്ച് വികാസം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെ മാറ്റിയിട്ട് ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബ്രീതിങ് സ്റ്റൈൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആളുകൾ എല്ലാവരും ഒന്നും കറക്റ്റ് ആയിട്ടുള്ള ബ്രീതിങ് ആയിരിക്കില്ല ചെയ്യുന്നത്. ചില ആൾക്കാർ വന്നു കഴിയുമ്പം ഇത് ആദ്യമേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പോലെ അവരുടെ കൂടെ ഇരുന്ന് അതുപോലെ ചെയ്യാൻ ശ്രമിച്ച പ്രശ്നമാണ്. അവരോട് നിരന്തരം പറയണം അങ്ങനെയല്ല, പതുക്കെ പതുക്കെ ചെയ്യണം, പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടത്തുന്ന പോലെ നടത്തി വേണം ഈ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെടുക്കാൻ. ഡോക്ടറുടെ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഡോക്ടറെ തന്നെ ചോദിക്കണം, എനിക്ക് എന്റെ സ്ഥിതിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വരുന്നത് വളരെ ഉചിതമാണ്. സ്ഥിരതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ ശരീരത്തെ മാനിച്ചുകൊണ്ട് ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി, സ്വയം അറിഞ്ഞാൽ മതി, അപ്പത്തേന് കാര്യങ്ങൾ ശരിയാക്കി എടുക്കാൻ പറ്റും.
1: ആസ്മ ചികിത്സയിൽ രോഗലക്ഷണങ്ങളെ താൽക്കാലികമായി ശമിപ്പിക്കുന്നതിന് പകരം രോഗിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ വിശകലനം ചെയ്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയാണ് ഹോമിയോപ്പതി പിന്തുടരുന്നത്. ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങൾ വ്യത്യസ്തമായതിനാൽ വ്യക്തിഗതമായ ചികിത്സാരീതിക്കാണ് ഇവിടെ മുൻഗണന. ശ്വാസനാളങ്ങളിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും പൊടി, തണുപ്പ് തുടങ്ങിയ ഘടകങ്ങളോടുള്ള ശരീരത്തിന്റെ അമിത പ്രതികരണം നിയന്ത്രിക്കാനും ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അവകാശപ്പെടുന്നു. ആസ്മ രോഗ പ്രതിരോധത്തെപ്പറ്റി ഹോമിയോപ്പതിക് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ കാർത്തിക എസ് എൻ.
2: ഹോമിയോപ്പതിയിൽ രോഗങ്ങളെ ഒരു വ്യക്തിഗത രോഗമായാണ് കാണുന്നത്. ആസ്മ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. കുട്ടികളിൽ ഏറ്റവും സാധാരണ കാരണം അലർജിയാണ്. പൊടി, പുക, പൂമ്പൊടി, മൃഗങ്ങളുടെ രോമം, ഇവ ശ്വാസവായു കുഴലുകളിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നു. കുടുംബത്തിൽ ആസ്മയുള്ളവർ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും സാധ്യത കൂടുതലാണ്. ചെറുപ്പത്തിൽ ആവർത്തിച്ചു വരുന്ന ചുമയും ഇൻഫെക്ഷനും ശ്വാസവായു കുഴലുകളെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നു. ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുക, വീസിംഗ് അഥവാ ശ്വാസമെടുക്കുമ്പോൾ പ്രത്യേകതരം ശബ്ദമുണ്ടാകുക, ചുമ, നെഞ്ചു മുറുകുന്ന പോലെ തോന്നൽ അഥവാ ചെസ്റ്റ് ടൈറ്റ്നെസ് എന്നിവ അനുഭവപ്പെടുന്നു. പ്രധാന ലക്ഷണങ്ങൾക്കൊപ്പം രാത്രിയിൽ കൂടിയ ചുമയുണ്ടാവുക, കളിക്കുമ്പോൾ വേഗം ക്ഷീണമുണ്ടാകുക, ചെറിയ ചുമ, വീസിംഗ് പോലും ശ്രദ്ധിക്കേണ്ടതാണ്. ലക്ഷണങ്ങൾ ആവർത്തിച്ചാൽ ഉടനെ ഡോക്ടറെ കാണുക. മരുന്ന് സ്വയം നിർത്താതിരിക്കുക, മാത്രമല്ല റെഗുലർ ഫോളോ അപ്പ് നിർബന്ധമാണ്. ഓരോ രോഗിയും വ്യത്യസ്തനാണ്, അതുകൊണ്ട് ചികിത്സയും വ്യക്തിഗതമായിരിക്കണം. ആസ്മയെ ഭയക്കേണ്ടതില്ല. ശരിയായ പരിശോധനയും ചികിത്സയും ഉണ്ടെങ്കിൽ നമുക്കത് നന്നായി നിയന്ത്രിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കും.
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ ആസ്മ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി നിലനിൽക്കുന്നു. ഉയർന്ന ഈർപ്പമുള്ള കാലാവസ്ഥയും അന്തരീക്ഷത്തിലെ പൂപ്പലുകളുടെ സാന്നിധ്യവുമാണ് കേരളത്തിൽ ആസ്മ രോഗികൾ കൂടാനുള്ള പ്രധാന കാരണം. കൂടാതെ വീടിനുള്ളിലെ പൊടിയും പുകയില ഉപയോഗവും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ മാറുന്ന ജീവിതശൈലിയും ഭക്ഷണരീതികളും ഇതിന് ആക്കം കൂട്ടുന്നുണ്ട്. എങ്കിലും മികച്ച ആരോഗ്യ സാക്ഷരതയുള്ള സംസ്ഥാനമായതിനാൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിലും ചികിത്സ തേടുന്നതിലും മലയാളികൾ മുൻപന്തിയിലാണ്. സർക്കാർ ആശുപത്രികളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആസ്മ ചികിത്സയ്ക്കായി ശ്വാസ് പോലുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആസ്മ പ്രതിരോധത്തിനായി സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മാതൃകാ പദ്ധതിയാണ് ശ്വാസ് അഥവാ സസ്റ്റൈനബിൾ ഹെൽത്ത് വീക്ക്ലി ആസ്മ സർവീസ്. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കുക എന്നതാണ് ശ്വാസ് സേവനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ശ്വാസകോശത്തിന്റെ ശേഷി അളക്കുന്ന സ്പൈറോമെട്രി പരിശോധനയും ഗുണനിലവാരമുള്ള ഇൻഹേലറുകളും സാധാരണക്കാർക്ക് ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. ഇൻഷുറൻസ് പരിരക്ഷയിലൂടെയും കുറഞ്ഞ നിരക്കിലുള്ള മരുന്ന് വിതരണത്തിലൂടെയും രാജ്യത്തെ ആസ്മ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരും സ്വീകരിച്ചു വരുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ആസ്മയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആശുപത്രി വാസത്തിനും ആവശ്യമായ സാമ്പത്തിക സഹായം രോഗികൾക്ക് സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന വഴി ആസ്മ നിയന്ത്രണത്തിന് അത്യാവശ്യമായ ഇൻഹേലറുകളും മറ്റു മരുന്നുകളും 50% മുതൽ 90% വരെ വിലക്കുറവിൽ ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ വിതരണം ചെയ്തു വരുന്നു. ശ്വാസകോശ സംബന്ധമായ വിട്ടുമാറാത്ത രോഗങ്ങൾ തടയുന്നതിനായി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന NPC-DCS പദ്ധതിയുടെ ഭാഗമായും യോഗയും പ്രാണായാമവും പ്രോത്സാഹിപ്പിക്കുന്ന ആയുഷ് മിഷൻ വഴിയും ആസ്മ പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ആസ്മയെ ഭയപ്പെടുകയല്ല, മറിച്ച് കൃത്യമായ അവബോധത്തിലൂടെ അതിനെ മെരുക്കുകയാണ് വേണ്ടത്. ലോക ആസ്മാ ദിനം നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. രോഗത്തെക്കുറിച്ചുള്ള അറിവ് നേടുക, കൃത്യമായ ചികിത്സ സ്വീകരിക്കുക, തടസ്സങ്ങളില്ലാതെ ശ്വസിക്കുക. വായുമലിനീകരണം കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങളും വ്യക്തിപരമായ മുൻകരുതലുകളും ചേരുമ്പോൾ മാത്രമേ ശ്വാസകോശ രോഗങ്ങളില്ലാത്ത ഒരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ശരിയായ ചികിത്സയും ജീവിതശൈലിയും ഉറപ്പാക്കിയാൽ ആസ്മ ഒരു പരിമിതിയല്ല, മറിച്ച് മറികടക്കാനാവുന്ന ഒരു വെല്ലുവിളി മാത്രമാണ്. ആസ്മ രോഗ ചികിത്സയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.